ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, ശ്രാവണം 29, കൊല്ലവർഷം 1202, ചിങ്ങം 4, 2026 ഓഗസ്റ്റ് 20, വ്യാഴാഴ്ച. 101.9 MHz FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുകയാണ്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 35 സെക്കൻഡും.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സുഭാഷിതം അവതരിപ്പിക്കുന്നത് സാഹിത പ്രമുഖൻ.
1: ഒരു തരത്തിലും നമുക്ക് പിടികിട്ടാത്ത ഒന്നാണ് മനസ്സ്. മറ്റുള്ളവരുടെ മനസ്സുകൾക്കുള്ളിൽ എന്താണെന്ന് ചികഞ്ഞു നോക്കാൻ നടക്കുന്ന നമുക്ക് പലപ്പോഴും സ്വന്തം മനസ്സിനെ തിരിച്ചറിയാൻ കഴിയാതെ പോകും. എന്നാൽ മനസ്സിനെ നിരീക്ഷിക്കാൻ ശ്രമിച്ചാൽ അതിനെ നിയന്ത്രിക്കാൻ കഴിയും എന്നൊരു വിശ്വാസമുണ്ട്. ആത്മാന്വേഷിയായ ഒരാൾക്ക് സന്യാസത്തെ മാത്രം ത്യാഗമാർഗമായി കണ്ടുകൊണ്ട് ജീവിക്കാൻ കഴിയണമെങ്കിൽ അയാൾക്ക് അയാളോട് തന്നെയുള്ള സ്വാർത്ഥ താൽപ്പര്യങ്ങളെ ഉപേക്ഷിക്കാൻ സാധിച്ചിരിക്കണം. മനസ്സിൽ നിന്ന് വേറിട്ട് നിന്നുകൊണ്ട് മാത്രം നടത്താൻ കഴിയുന്ന ഒന്നാണ് ആത്മാന്വേഷണം. തത്വജ്ഞാനികൾക്കാണ് മനഃശാസ്ത്രത്തിന്റെ രഹസ്യം തിരിച്ചറിയാൻ കഴിയുന്നത്. ഒരാൾ വ്യംഗ്യത്തിലൂടെ പറയുന്നത് എന്തെന്ന് അപരനു മനസ്സിലാവണമെങ്കിൽ അയാൾ തന്റെ സ്വാഭാവികമായ മനോദൗർബല്യം വെടിഞ്ഞ് യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിക്കാൻ പ്രാപ്തിയുള്ളവനായിരിക്കണം. ശിഷ്യന്മാരുടെ ബുദ്ധി പരിശോധിക്കാൻ പണ്ട് ഗുരുക്കന്മാർ ഇത്തരമൊരു രീതി അവലംബിച്ചിരുന്നുവത്രേ. ഗുരുവിന്റെ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന പൊരുൾ എന്തെന്ന് തിരിച്ചറിയാൻ കഴിയാതെ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് ആശ്രമ ജീവിതം പൂർത്തിയാക്കി പോകുന്ന ശിഷ്യന്മാർ ജീവിതത്തിൽ എങ്ങുമെത്താതെ അന്ധന്മാരെപ്പോലെ നടന്ന് ശേഷിച്ച കാലം പാഴാക്കിക്കളയുന്ന സംഭവങ്ങൾ നിരവധിയുണ്ട്. ഒരു വ്യാഴവട്ടക്കാലത്തെ ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാക്കി വീട്ടിലേക്കു മടങ്ങുന്ന യുവാവിനെ ആശീർവദിച്ചുകൊണ്ട് ഗുരു പറഞ്ഞു, എന്നും കൊട്ടാരതുല്യമായ ഗൃഹത്തിൽ വസിക്കാനും മൃഷ്ടാന്നമായി ഭക്ഷണം കഴിക്കാനും പട്ടുമെത്തയിൽ കിടന്നുറങ്ങാനും നിനക്ക് ഭാഗ്യമുണ്ടാകട്ടെ. ഗുരു പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാകാതെ ശിഷ്യൻ ചോദിച്ചു, കഴിഞ്ഞ 12 വർഷവും സ്വാർത്ഥതയും സുഖങ്ങളും വെടിഞ്ഞ് ത്യാഗജീവിതം നയിക്കണമെന്ന് പറഞ്ഞ അങ്ങുതന്നെയാണോ ഇങ്ങനെ ആശീർവദിക്കുന്നത്? ശിഷ്യനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചതിനു ശേഷം ഗുരു പറഞ്ഞു, അതെ, ആ ത്യാഗത്തെ തന്നെയാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. അത്യാഗ്രഹങ്ങളില്ലാത്ത മനസ്സുകൾക്ക് ഏത് കുടിലും കൊട്ടാരതുല്യമായിരിക്കും. വിശാലമായി ചിന്തിക്കാൻ കഴിയുന്നവർക്ക് അവനവന്റെ ഉള്ളിലുള്ള സഹനശക്തിയെ വളർത്തിയെടുത്ത് നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് ഭൗതികമായ സുഖങ്ങളിൽ ഭ്രമിക്കാതെ എവിടെയും സംതൃപ്തി കണ്ടെത്താൻ കഴിയും. കുടിലിനെയും കൊട്ടാരത്തെയും തുല്യമായി കാണാനുള്ള ആന്തരിക വിശുദ്ധി ഉണ്ടായിരിക്കണമെന്നു മാത്രം. നന്നായി വിശന്നതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അതൊരു സദ്യയ്ക്ക് തുല്യം സ്വാദിഷ്ടമായിരിക്കും. അധ്വാനിച്ചു നേടുന്ന അന്നമാണെങ്കിൽ പോലും അതിൽ ദൈവത്തിന്റെ സ്നേഹവാത്സല്യങ്ങൾ കൂടി ഉണ്ടെന്നു സങ്കല്പിച്ചാൽ കറികളൊന്നും ഇല്ലെങ്കിൽ പോലും നാനാതരം കറികൾ കൂട്ടി കഴിക്കുന്ന അത്ര സ്വാദ് അനുഭവപ്പെടും. കഠിനാധ്വാനത്തിന് ശേഷം എവിടെ കിടന്നാലും അത് നിനക്ക് പട്ടുമെത്ത പോലെ സുഖകരമായി തോന്നും. കിടക്കുന്നത് എവിടെയെന്നല്ല, എവിടെ കിടന്നാലും ഭയമില്ലാതെ ഉറങ്ങാൻ കഴിയണമെങ്കിൽ ഭൗതിക സുഖങ്ങളോടുള്ള ആസക്തി പാടേ ഉപേക്ഷിച്ചിരിക്കണം. അലസതയും ആർഭാടചിന്തയും വെടിഞ്ഞ് ഏതു സാഹചര്യത്തിലും സന്തോഷത്തോടെ ജീവിക്കാൻ മനസ്സ് സജ്ജമായിരിക്കണം. കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് കയറിയാലും കൊട്ടാരത്തിൽ നിന്ന് കുടിലിലേക്ക് ഇറങ്ങേണ്ടി വന്നാലും മനസ്സിന്റെ സഹജമായ ശക്തിയെ നിലനിർത്താൻ സാധിക്കണം. ജീവിതാനുഭവങ്ങളിൽ നിന്നുണ്ടാകുന്ന ആഘാതങ്ങളെ നേരിടാൻ ശരീരത്തെ സഹായിക്കേണ്ടത് മനസ്സാണ്. സത്യത്തിലേക്കും സങ്കല്പത്തിലേക്കും മാറി മാറി സഞ്ചരിക്കാനുള്ള മനസ്സിന്റെ കഴിവ് നഷ്ടപ്പെടുമ്പോഴാണ് പലരും മനോരോഗികളായി മാറുന്നതും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നതും. മനസ്സിനെ നിയന്ത്രണത്തിൽ നിർത്താനുള്ള

0: മാർഗങ്ങളായ ധ്യാനവും യോഗയുമൊക്കെ പരിശീലിക്കേണ്ടത് ജീവിതത്തിൻ്റെ സുഗമമായ സഞ്ചാരത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് ഭാരതത്തിൻ്റെ പ്രാചീന ഗുരുക്കന്മാർ പഠിപ്പിച്ചത് ഇത്തരം വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. മനുഷ്യനെ മനുഷ്യനായി കാണാനും പരിമിതമായ സൗകര്യങ്ങളിലും സന്തോഷത്തോടെ ജീവിക്കാനും ജാതി മത ചിന്തകൾ വെടിഞ്ഞ് പരസ്പരം ബഹുമാനിക്കാനും കഴിഞ്ഞാൽ സ്വർഗം അന്വേഷിച്ച് നമ്മൾ എവിടെയും പോകേണ്ടി വരില്ല. നമ്മൾ നിൽക്കുന്നത് എവിടെയാണോ അതുതന്നെയായിരിക്കും നമ്മുടെ സ്വർഗം. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും വിലങ്ങുകളില്ലാത്ത സ്വതന്ത്ര ഹൃദയങ്ങളിലാണ് സ്വർഗം സ്ഥിതി ചെയ്യുന്നത്.
1: ഇന്നത്തെ സുഭാഷിതം അവതരിപ്പിച്ചത് സാഹിത പ്രമുഖൻ.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: 4-ാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനത്തിന് ഇന്ന് സിംഗപ്പൂരിൽ തുടക്കമാകും. കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, ഡോക്ടർ എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, ജിതിൻ പ്രസാദ എന്നിവരടങ്ങുന്ന ഉന്നതതല സംഘമാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് കേടുപാടുകൾ വരുത്താതെ അർബുദരോഗ ചികിത്സയ്ക്ക് പുതിയ മരുന്ന് വികസിപ്പിച്ച് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം. RK251 എന്ന നാമകരണം ചെയ്തിരിക്കുന്ന ഈ മരുന്ന് കീമോതെറാപ്പിക്ക് പകരമായി ഉപയോഗിക്കാൻ കഴിയുമെന്ന് മന്ത്രാലയം അറിയിച്ചു. നല്ല തിയേറ്ററുകൾ ഉൾപ്പെടെ നാടകത്തിന് കൂടുതൽ അടിസ്ഥാന സൌകര്യങ്ങൾ ഉണ്ടാകണമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. സിനിമ പോലെ നാടകം ജനങ്ങൾ ടിക്കറ്റ് എടുത്ത് കാണുന്ന സംസ്കാരത്തിലേക്ക് എത്തിയാലേ നാടക കലാകാരന്മാർക്ക് മുന്നോട്ട് പോകാനാകൂ എന്നും മന്ത്രി കൊല്ലത്ത് പറഞ്ഞു. ഓണക്കാലത്തെ തിരക്ക് പരിഗണിച്ച് KSRTC വിപുലമായ യാത്രാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. പ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് ദീർഘദൂര ബസ്സുകളും മറ്റ് അധിക സർവീസുകളും പ്രത്യേകമായി ഉണ്ടാകും. കോഴിക്കോട്ടെ ഫോട്ടോ ജേർണലിസ്റ്റുകളുടെ കൂട്ടായ്മയായ കാലിക്കറ്റ് ഫോട്ടോ ജേർണലിസ്റ്റ് ഫോറം സംഘടിപ്പിച്ച ബിയോണ്ട് ബേർഡ്സ് വാർത്താ ചിത്ര പ്രദർശനം ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ ആരംഭിച്ചു. ഗ്രേറ്റ് ബോംബെ സർക്കസിലെ കലാകാരന്മാരായ തുളസിദാസ് ചൌധരി, പപ്പു താക്കൂർ, അജയ് നായിക് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് വൈകിട്ട് വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി പെരുവണ്ണാമുഴി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസും ബാലുശ്ശേരി എക്സൈസ് റേഞ്ച് ഓഫീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ 200 ലിറ്റർ വാഷ് പിടികൂടി. 2 പ്ലാസ്റ്റിക് ബാരലുകളായി സൂക്ഷിച്ച നിലയിലായിരുന്നു വാഷ്. FIH ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ നെതർലൻഡ്സിലെ ആംസ്റ്റർഡാമിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് ഉജ്ജ്വല വിജയം. 3-5 ഗോളുകൾക്കാണ് പാകിസ്ഥാനെ ഇന്ത്യ തോൽപ്പിച്ചത്. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 8 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകളാണ്. ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിലാദ്യം ഉഷ മലരി. നാലപ്പാട്ട് നാരായണ മേനോന്റെ ഓണക്കാഴ്ച എന്ന കവിത ആലാപനം സരിത ആർ സി നായർ. ഉദയഗീതം പാറശാല ബി പൊന്നമ്മാൾ പാടിയത്. പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം: കാർഷിക മേഖലാ വാർത്തകൾ ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, ഗുഡ് ഇംഗ്ലീഷ്. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൌഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 ഹലോ സന്ദേശ ഗാനം. 10:30 റീഗൽ ജുവല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. 10:31 ഹലോ സന്ദേശ ഗാനം തുടരും. 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. സഹകരണ നിയമങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് നാലാഞ്ചിറ കൃഷ്ണൻകുട്ടി മറുപടി നൽകുന്നു. ഉച്ചയ്ക്ക് 12:02 ശാസ്ത്രലോകത്തിൽ. 23 ഓഗസ്റ്റ് ദേശീയ ബഹിരാകാശ ദിനം. VSSC ഡെപ്യൂട്ടി ഡയറക്ടർ ജയലക്ഷ്മി എൽ സംസാരിക്കുന്നു. 12:40 പ്രകാശധാര. മലബന്ധം ഒരു രോഗമോ അതോ രോഗലക്ഷണമോ? ഡോക്ടർ പൊന്നി കൃഷ്ണൻ ജി സംസാരിക്കുന്നു. 1:02 ആവണി പൊന്നൂഞ്ഞാൽ. ചലച്ചിത്ര സംവിധായകൻ പ്രജേഷ് സെൻ പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി. 2:02 നാടകം തൂലിക അവസാന ഭാഗം. രചന എസ് വേണുഗോപാലൻ നായർ, സംവിധാനം രവീന്ദ്രൻ ചെന്നല്ലൂർ. ശബ്ദം നൽകിയവർ കരമന ജനാർദ്ദനൻ നായർ, KPSC സണ്ണി, വില്യം ഡിക്രൂസ്, ഡി ഷൺമുഖൻപിള്ള, എം സോമശേഖരൻ നായർ, മള്ളൂർ രാമകൃഷ്ണൻ, തൃശൂർ വിജയരാജ്, ജി ഗോപാലകൃഷ്ണൻ, അമ്പാടി തങ്കപ്പൻ, മന്നൂർക്കോണം മോഹൻരാജ്, രാജൻ തരകര, SA സ്വാമി, തോമസ് പട്ടാഴി, മല്ലപ്പള്ളി മോഹനൻ, ആന്റണി തറയിൽ, കാട്ടക്കട പ്രേംകുമാർ, ലീല പണിക്കർ, TR ഓമന തുടങ്ങിയവർ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 തിരയിപ്പൂക്കൾ. 3:00 ഹലോ പ്രിയഗീതം പുനഃപ്രക്ഷേപണം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4:00 കാതിലൊരു പാട്ട് തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20, 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. കൃഷിയിൽ ഡ്രോൺ ഉപയോഗത്തിന്റെ സാധ്യതകൾ. ഡോക്ടർ ബെറിൻ പത്രോസുമായി അഭിമുഖം. 7:20, 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീതസുധ. സാവിത്രി എം എൻ പാടുന്ന കൃതികൾ. വയലിൻ AL മഞ്ജുള രാജേഷ്, മൃദംഗം PR ഹരീഷ്. 10:30 നിശാ സുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ് ഭാരതി റിലേ. അറിയിപ്പിലിനി ഇന്നത്തെ കാലാവസ്ഥയെക്കുറിച്ച്. ഇന്ന് തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഏതാനും തവണ ഇടിയോടുകൂടിയുള്ള മഴയുണ്ടാകാനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.2°C. കുറഞ്ഞ താപനില 25.1°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30°C. കുറഞ്ഞ താപനില 25.6°C. അറിയിപ്പ് കഴിഞ്ഞു.

0: പ്രിയ ശ്രോതാക്കളെ, മറ്റൊരു സുന്ദരമായ പ്രഭാതം കൂടി ഇതായെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മിക്ക ശ്രോതാക്കളും ഇപ്പോൾ ഓണനാളുകളിലെ പൂക്കളം ഒരുക്കുന്ന തിരക്കിലായിരിക്കും അല്ലേ? ആ പൂക്കളുടെ ഭംഗിയും ഒപ്പം നമസ്തേ അനന്തപുരിയും എന്ത് മനോഹരമാണ്! ശുഭദിനാശംസകളോടെ നമുക്ക് ആരംഭിക്കാം.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് നാലപ്പാട്ട് നാരായണമേനോന്റെ ഓണക്കാഴ്ച എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം കേൾക്കാം. പാരായണം ചെയ്യുന്നത് സരിത ആർ.സി. നായർ.

0: സമ്പൂർണകാമനാണെന്നുമർത്യൻ.
1: നാലപ്പാട്ട് നാരായണമേനോന്റെ ഓണക്കാഴ്ച എന്ന കവിതയിൽ നിന്നൊരു ഭാഗമാണ് ഇതുവരെ കേട്ടത്. പാരായണം ചെയ്തത് സരിത ആർ സി നായർ. ശ്രോതാക്കളുടെ പ്രഭാതങ്ങൾക്ക് കൂടുതൽ ധന്യതയേകാൻ ഇതായെത്തി. ഉദയഗീതത്തിൽ ഇന്ന് പാറശാല ബി പൊന്നമ്മാൾ പാടിയ മീനാംബിക സ്തോത്രം കേൾക്കാം.

0: പാറശാല ബി പൊന്നമ്മാൾ പാടിയ മീനാംബിക സ്തോത്രമാണ് ഉദയഗീതത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: നമുക്കിനി ഒരു ഗാനം കേൾക്കാം. ഗുരുവായൂർ മഹാത്മ്യം എന്ന ചിത്രത്തിനുവേണ്ടി പി ഭാസ്കരൻ എഴുതി, വി ദക്ഷിണമൂർത്തി സംഗീതം നൽകി, യേശുദാസ് പാടിയത്.

0: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി എഫ് എം ആണ്, 101.9. ഇപ്പോൾ സമയം 6:30. ഇനി പ്രഭാതഭേരിയിലേക്ക്.

0: പതിവുപോലെ ആദ്യം ഇന്നത്തെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത പ്രധാന വാർത്തകളുമായി പത്രവൃത്താന്തം. താലൂക്ക് തലം മുതൽ ജനറൽ ആശുപത്രികളിൽ ഓരോ ബ്ലോക്കിലും ആരോഗ്യവകുപ്പ് മേ ഐ ഹെൽപ് യു ഡെസ്കുകൾ സ്ഥാപിക്കുന്നു. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും മാർഗനിർദ്ദേശം നൽകുകയാണ് ലക്ഷ്യം. സി എം ആർ എൽ എക്സാലോജി കേസ് വീണയ്ക്കെതിരെ കൂടുതൽ തെളിവുമായി ഇ ഡി മുഹമ്മദ് റിയാസിനെയും സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യും. നീറ്റ് യു ജി ചോദ്യപേപ്പർ ചോർച്ചയും യു ജി സി നെറ്റ് പരീക്ഷാ നടത്തിപ്പിലെ പിഴവും കാരണം യു പി എസ് സിയെ എൻ ടി എക്കും മാതൃകയാക്കാവുന്നതാണെന്ന് കേന്ദ്രത്തോട് സുപ്രീംകോടതി. മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ഇറാനുമായി വ്യാപാര വാണിജ്യ സാമ്പത്തിക ഇടപാടുകൾ നിർത്തിവച്ചതായി യു എ ഇ പ്രഖ്യാപിച്ചു. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി പ്ലസ് ടു വരെ വ്യാപിപ്പിക്കാൻ സർക്കാർ സന്നദ്ധമാണെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഇന്ത്യൻ താരങ്ങളായ പി വി സിന്ധുവും ആയുഷ് ഷെട്ടിയും ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ കടന്നു. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 165 റൺസ് ജയം. ഇനി ഇന്നത്തെ ആനുകാലിക വിഷയത്തിലേക്ക്.
1: സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷൻ ഭരണത്തിൽ സമഗ്രമായ മാറ്റങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ്. സ്റ്റേഷൻ ഭരണത്തിന്റെ ചുമതല സബ് ഇൻസ്പെക്ടർമാർ ഏറ്റെടുക്കുമ്പോൾ അതിപ്രധാനമായ 64 പോലീസ് സ്റ്റേഷനുകളിൽ മാത്രമായിരിക്കും ഇൻസ്പെക്ടർമാർ എസ് എച്ച് ഒമാരായി തുടരുക. പോലീസിനെ കുറച്ചുകൂടി ജനകീയമാക്കാൻ ലക്ഷ്യമിട്ടുള്ള എന്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതിയിലൂടെ കസ്റ്റഡി മർദ്ദനങ്ങളും അനധികൃത തടവുകളും പൂർണ്ണമായും ഒഴിവാക്കി ശാസ്ത്രീയ അന്വേഷണ രീതികൾ നടപ്പാക്കാനും പൊതുജനങ്ങളോട് മാന്യമായി പെരുമാറുന്നതിന് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകാനും ലക്ഷ്യമിടുന്നു. ജനാധിപത്യപരമായ ഇത്തരം പോലീസ് പരിഷ്കരണങ്ങളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ പ്രഭാതപേരി ചർച്ച ചെയ്യുന്നത്.
2: എന്റെ പോലീസ് സ്റ്റേഷൻ എന്ന പുതിയ പദ്ധതി വളരെ ആകർഷകമായ ഒരു പദ്ധതിയാണ്. അമേരിക്കയിലെ ഡെട്രോയിറ്റ് പോലീസ് ആണ് കമ്മ്യൂണിറ്റി പോലീസിംഗ് എന്നൊരു പദ്ധതി നടപ്പാക്കിയത്.
1: പോലീസ് സ്റ്റേഷൻ ഭരണത്തിലെ പുത്തൻ പരിഷ്കാരങ്ങളെക്കുറിച്ചും സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനെക്കുറിച്ചും വിശദീകരിക്കുന്നു റിട്ടയർഡ് ഡി ജി പി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഐ പി എസ്.
2: ഒരു പോലീസുകാരനും അദ്ദേഹത്തോടൊപ്പം 3 പൌരന്മാരും ഉൾപ്പെടെ പോയി ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു അത്. ആ കമ്മ്യൂണിറ്റി പോലീസിംഗിന്റെ പദ്ധതി കേരളത്തിൽ വന്നപ്പോൾ അത് ജനക്ഷേമമാകാൻ വേണ്ടി ജനസൗഹൃദ പോലീസ് എന്നൊരു സിസ്റ്റം ഉണ്ടാക്കി. പോലീസ് സ്റ്റേഷനിലെ ആളുകൾക്ക് ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങിയ പദ്ധതിയുടെ ഒരു പുതിയ ഫോമാണ് എന്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതി. അപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ 1.5 ലക്ഷം ജനങ്ങളുണ്ട്. അവിടെ 25 പോലീസുകാർ മാത്രമേ കാണത്തുള്ളൂ. അത് 115-25 എന്ന പദ്ധതിയായിരുന്നു. ഒരു എസ് ഐ, ഒരു എ എസ് ഐ, 5 ഹെഡ് കോൺസ്റ്റബിൾസ്, 25 പോലീസുകാർ എന്ന പദ്ധതിയായിരുന്നു. അപ്പോൾ അവർക്ക് എല്ലാവരുടെയും ക്ഷേമം അന്വേഷിക്കാൻ പറ്റിയില്ല. കേരളം ഉണ്ടായപ്പോൾ 8500 കേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1990 ആയപ്പോഴത്തേനും അത് 2.5 ലക്ഷം കേസായി. അത് 2015 ആയപ്പോഴേക്കും 4 ലക്ഷം കേസായി. പക്ഷെ ഇപ്പോ 16 ലക്ഷം കേസാണ് കേരളത്തിലെ പോലീസ് റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു പോലീസാണ് കേരള പോലീസ്. കേരളത്തിലെ ജനങ്ങൾ വളരെ എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ടും ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള പോലീസ് തന്നെ ഉള്ളതുകൊണ്ടും കേരള പോലീസ് മാതൃകയാണ് ഇന്ത്യൻ പോലീസിന്. കഴിഞ്ഞ 24 വർഷമായി തുടർച്ചയായി കേരള പോലീസ് ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസിനുള്ള അവാർഡ് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ കൺവിക്ഷൻ റേറ്റ് 29% പക്ഷെ കേരളം 71% എത്തിയിരിക്കുകയാണ്. മർഡർ, റേപ്പ് തുടങ്ങിയ കേസുകൾ ഇത് ലോകത്തെ അമ്പരപ്പിക്കുന്ന ഒരു പെർഫോമൻസ് ആണ്. അപ്പോ ജനങ്ങൾക്ക് എന്റെ പോലീസ് സ്റ്റേഷനാണ് തോന്നണം. പണ്ട് പോലീസ് സ്റ്റേഷൻ മുഴുവൻ പുരുഷന്മാർ മാത്രമായിരുന്നു. ഇപ്പം വനിതാ പോലീസിനെ ഫോം ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാ പോലീസ് സ്റ്റേഷനിലും വിമൻ ഹെൽപ്പ് ഡെസ്ക്, വിമൻ കമ്മീഷന്റെ ഹിയറിംഗുള്ള സൗകര്യമുണ്ട്. വളരെ വലിയ സഹായങ്ങൾ സ്ത്രീകൾക്ക് ലഭിക്കുകയാണ്.
1: കസ്റ്റഡി മർദ്ദനങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി ശാസ്ത്രീയമായ അന്വേഷണ രീതികൾ നടപ്പാക്കുന്നതിന്റെ പ്രായോഗിക വശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു റിട്ടയർഡ് എസ് പി കെ എം ആന്റണി.
3: ഒരാൾ ഏതെങ്കിലും സഹായം തേടിയാണ് എപ്പോഴും ഒരു പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. അത് ക്ഷമയോടെ കേൾക്കാനുള്ള മനസ്സ് ആ പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരിക്കുക. അപ്പോൾ തന്നെ ആ പരാതി ആയിക്കോട്ടെ എന്ത് വിഷയമായിട്ടായിക്കോട്ടെ അത് പാതി പരിഹരിക്കപ്പെടും. പോലീസിനെ ഭയപ്പെടുകയല്ല വേണ്ടത്, നിയമത്തെയാണ് നമ്മൾ ഭയപ്പെടുകയും നിയമം പാലിക്കുകയും ചെയ്യേണ്ടത്. ഇനിയിപ്പോ സമൂഹം മാറി, അപ്പം കുറ്റങ്ങൾ മാറി, സൈബർ കുറ്റകൃത്യങ്ങൾ മറ്റു രീതിയിലുള്ള എല്ലാ രീതിയിലും സമൂഹം തന്നെ മാറി വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പോലീസിന് മാത്രം മാറ്റം സംഭവിക്കാതെ അതിങ്ങനെ തന്നെ പഴയ രീതി തുടരുന്നത് എന്ന്

0: എന്നുള്ളത് ഒരിക്കലും ആശ്വാസ്യമല്ല. കാരണം കുറ്റം തെളിയിക്കാൻ മൂന്നാം മുറ പ്രയോഗിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അന്ന് ശാസ്ത്രീയമായിട്ടുള്ള മാർഗങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമാണെന്ന് ഓർക്കും. ഇനിയിപ്പോൾ ഏത് കുറ്റകൃത്യവും ശാസ്ത്രീയമായ കുറ്റകൃത്യങ്ങൾ തെളിയിക്കാം മൂന്നാം മുറ ഉപേക്ഷിച്ച്. ആ രീതിയിലേക്ക് നമ്മുടെ സമൂഹത്തിനെ മാറ്റിയെടുക്കണം. പോലീസും ആ രീതിയിലേക്ക് വന്നേ പറ്റൂ. അതാണ് മൂന്നാം മുറ ഇല്ലാതെ കേസുകൾ തെളിയിക്കാൻ പറ്റില്ല എന്ന് കരുതുന്ന ഒരു കൂട്ടം പോലീസുകാർ ഇന്നുമുണ്ട്. അവരെയൊക്കെ കണ്ടെത്തണം. അത് വളരെ ചെറിയൊരു ശതമാനം മാത്രമേ ഉള്ളൂ. അവർക്ക് വേണ്ടതായ പരിശീലനം കൊടുക്കണം, കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതിനുള്ള ഒരു സംവിധാനം കൂടി പോലീസ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങണം. അതുകൊണ്ടും ശരിയാകുന്നില്ലെങ്കിൽ അവരുടെ പേരിൽ ശിക്ഷാ നടപടികളോ അല്ലെങ്കിൽ അവരുടെ പേരിൽ ഉചിതമായ മറ്റ് മാർഗങ്ങളിലുള്ള നടപടികളോ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ഇത് ഉദ്ദേശിക്കുന്ന ഫലം സിദ്ധിക്കുകയുള്ളൂ. കുറ്റം ചെയ്ത ആളുകളെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥർ തന്നെ സംരക്ഷിക്കുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളതൊന്നും അല്ല. കുറ്റം ചെയ്തിട്ടുണ്ട്, കുറ്റം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരിൽ നടപടി സ്വീകരിക്കുക തന്നെയാണ് ആവശ്യമായിട്ടുള്ളത്. എല്ലാ വിഭാഗം ജനങ്ങളും മുഴുവൻ പോലീസുകാരും ഇതിനോട് സഹകരിക്കണം. അതുപോലെ തന്നെ ജനങ്ങളോട് മാന്യമായ രീതിയിൽ പെരുമാറണം.
1: പോലീസിന്റെ മോട്ടോ തന്നെ മൃദുഭാവേ ദൃഢകൃത്യേണ. മാത്രമല്ല 24 മണിക്കൂറും ആശ്രയിക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ തന്നെ ഒരു ഗവൺമെന്റ് സ്ഥാപനം പോലീസ് സ്റ്റേഷനാണ്.
2: എന്റെ പോലീസ് പദ്ധതിയിലൂടെ പോലീസിനെ കൂടുതൽ ആധുനികവൽക്കരിക്കുന്നതിനെക്കുറിച്ചും ജനകീയവൽക്കരിക്കുന്നതിനെക്കുറിച്ചും വ്യക്തമാക്കുന്നു റിട്ടയർഡ് CI അഡ്വക്കേറ്റ് ബെന്നി ലാലു MLA.
1: അത് എപ്പോഴും അവൈലബിൾ ആയിട്ട് ഏത് പ്രവർത്തിക്കും സഹായിക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റം തന്നെയാണ് പോലീസ്. പോലീസ് സ്റ്റേഷൻ പറഞ്ഞാൽ ക്രിമിനൽസിന് വേണ്ടി മാത്രം ഉള്ളതല്ല. ഒരു ബന്ധോ ഹർത്താലോ വന്നാൽ ആളുകൾക്ക് യാത്രയ്ക്ക് ചെയ്യാനുള്ള അസൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും പോലീസിനെ വിളിച്ചാൽ അതിൻ്റെ ഒരു സഹായം കിട്ടുന്നത്. പരീക്ഷാ സമയത്ത് കൃത്യമായിട്ട് എത്താൻ കഴിയാത്തവരെ സഹായിക്കാണ്ട് പോലീസിന് കഴിയുന്നു. അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് പെട്ടവരെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാനും എല്ലാ രീതിയിലും സഹായിക്കാൻ കഴിയും എന്റെ പോലീസ്. അപ്പൊ അവരെ ഭയരഹിതമായിട്ട് പോലീസിനെ വിളിക്കാൻ കഴിയുന്നത് നല്ല ഒരു ആശയം തന്നെയാണ്. പോലീസ് എപ്പോഴും അവരുടെ സേവന സമ്പേരമാണ്. നമുക്ക് ഒരുപാട് ഓവർസൈറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അല്ലെ? പോലീസ് കംപ്ലയിന്റ് ഡയറക്ടറി, മനുഷ്യാവകാശ കമ്മീഷന്, എന്തിന് സുപ്രീം ഓഫീസേഴ്സ്. അപ്പൊ അവരുടെ ആ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ മോണിറ്റർ ചെയ്യാനായിട്ട് മറ്റൊരു സ്ഥാപനത്തില്ല, മറ്റൊരു ഗവൺമെന്റ് ഏജൻസിക്കും ഇല്ല. ഇങ്ങനെ നമ്മുടെ നാട്ടില് എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതല്ല, ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പോലീസ് സ്റ്റേഷനിലെ കേസുകൾ രജിസ്റ്റർ ചെയ്യേണ്ടി വരാത്ത ഘട്ടം. അതായത് അതാണ് നല്ല പോലീസിങ് അല്ലാതെ പരമാവധി കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന്റെ പോലല്ല. ഒരു കൊകലേശ്വർ കുറ്റകൃത്യം വന്ന കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതല്ല. അപ്പൊ കൊകലേശ്വർ കുറ്റകൃത്യം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുള്ള നടപടികൾ ചെയ്യാനും ഈ ഭയരഹിതമായിട്ടുള്ള പൊതുജനത്തിന് പോലീസിനെ വിളിക്കാൻ കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യമാണ്. പൊതുജനത്തിന് പോലീസിനെ പ്രാപ്യമാകണം. ഒരു രാഷ്ട്രീയക്കാരന്റെയോ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകന്റെയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ വിലയും നിലയുമുള്ള ഒരാള് പറഞ്ഞാലേ പോലീസിനെ കിട്ടത്തുള്ളൂ എന്നുള്ള സിസ്റ്റം മാറ്റി പൊതുജനത്തിന് ഏറ്റവും പ്രാപ്യമായിട്ടുള്ള അവസരം ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. അതൊരു പദ്ധതി ഇട്ട് വഴിയിൽ നിർത്തി പോകാതെ പോലീസിനെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിന്റെ ആവശ്യമായ ഫെസിലിറ്റീസും ഭൗതിക സാഹചര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്.
2: മനുഷ്യാവകാശ പ്രവർത്തകനായ ഡോക്ടർ കെ അനിൽകുമാർ.
3: പോലീസ് ജനത്തിന് അത്യന്താപേക്ഷിതമാണ്. അവർക്കൊരു മാനസിക സംഘർഷം ഉണ്ടാക്കി കൊടുത്താൽ അവര് നിർജീവമാവും. ഇവിടെ പോലീസ് സേനയിലും മിലിറ്ററിയിലും ഒക്കെ ചേരുന്നവർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സേവനമല്ല ചെയ്യുന്ന, അവര് വേതനം പ്രതീക്ഷിച്ച് തന്നെ പോകുന്നവരാണ്. എന്നുവെച്ചാൽ അവരുടെ തൊഴിലാണ്, അവരും ഹ്യൂമനാണ്. അവരുടെ പ്രശ്നങ്ങൾ സർക്കാരോ കോടതിയോ എന്താണ് തന്റെ പ്രശ്നം എന്ന് അന്വേഷിച്ച് അതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുത്താൽ ഇവിടെ കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ കറക്റ്റ് ആവും. എന്റെ കാഴ്ചപ്പാടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തില് ഒരു 40-45 വർഷത്തിനിപ്പുറം കുറെ വിദ്യാഭ്യാസം ഉള്ള പോലീസ് ഉദ്യോഗസ്ഥര് സർവീസിലുണ്ട്. കോൺസ്റ്റബിൾ മുതൽ മുകളിലേക്ക് വരാം. ഈ കോടതിയും പോലീസ് സ്റ്റേഷനും ഒക്കെ വെച്ചേക്കുന്നത് ക്രിമിനലുകള്, അതുപോലുള്ള സാമൂഹിക വിരുദ്ധര്, ഇവരെയൊക്കെ അമർച്ച ചെയ്യാനാണ്.
2: പരാതികളിൽ കൃത്യസമയത്ത് FIR രജിസ്റ്റർ ചെയ്യുന്നതും പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റ രീതികളിൽ പ്രതീക്ഷിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജോണി കെ ജോർജ്.
4: എന്റെ പോലീസ് സ്റ്റേഷൻ എന്ന പദ്ധതി ഒരു നിയമം ലംഘിക്കാതെ സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കണമെന്ന ആഗ്രഹിക്കുന്ന ഒരു പൗരന് ഭയാശങ്ക കൂടാതെ പോലീസിനെ സമീപിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടാകണം. ഇവിടെ മധ്യവർത്തികൾ പൂർണ്ണമായും ഒഴിവാക്കപ്പെടേണ്ട ാണ്. അതിന്റെ അർത്ഥം പോലീസിന്റെ ഇടപെടലിൽ ജനപ്രതിനിധികൾക്കോ ജനാധിപത്യപരമായ സംവിധാനങ്ങൾക്ക് ഊർജം നൽകുന്ന പൊതുവിഷയങ്ങളിൽ ഇടപെടുന്ന വ്യക്തികൾക്കോ യാതൊരു റോളുമില്ല എന്നുള്ളതല്ല. പക്ഷേ അതൊരു പക്ഷപാതപരമായ രീതിയിലേക്ക് ഉള്ള ഒരു ഇൻഫ്ലുവൻസ് അതല്ലെങ്കിൽ സ്വാധീനം ചെലുത്തലിന്റെ മേഖലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പലപ്പോഴും ഹനിക്കപ്പെടുന്നത് സാധാരണക്കാരന്റെ അവകാശമാണ്. നിലവിൽ പോലീസ് വളരെ അടിയന്തരമായി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തേണ്ടതായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ പോലും ദ ഗോൾഡൻ അവേഴ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നഷ്ടപ്പെടുന്ന ഒരു പ്രക്രിയ നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും പല പ്രമാദമായ കേസുകളിലും വളരെ നല്ല രീതിയിൽ കേസന്വേഷണം നടത്താനായിട്ട് കേരള പോലീസിന് കഴിയുന്നുണ്ടെങ്കിലും ഇപ്പോഴും ശാസ്ത്രീയപരമായ കേസന്വേഷണത്തിന്റെ രീതി എവിടെ എത്തി നിൽക്കുന്നു എന്ന് നാം ഗൗരവമായി ചിന്തിക്കണം. പോലീസിനോടുള്ള ഭയമല്ല, പകരം നിയമം നടപ്പിലാക്കുന്ന സംവിധാനത്തോട്, ആ നിയമത്തോട് ഉള്ള ഭയമാണ് സാധാരണ മനുഷ്യന് ജനിപ്പിക്കേണ്ടത്. അതായത് നിയമം കർശനമാക്കി നടപ്പാക്കുന്നതിനുള്ള ഉദ്യോഗസ്ഥരാണ് പോലീസ് എന്നും അവർ വ്യക്തിപരമായിട്ടല്ല ആ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് എന്നും പകരം ഇവിടുത്തെ നിയമം ശക്തമായിട്ട് നിൽക്കുന്നു എന്ന ഒരു മെസ്സേജ് കൊടുക്കുന്ന തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പെരുമാറാൻ കഴിയണം.
5: സാധാരണക്കാരുമായി ഉണ്ടായിരുന്ന അകലം കുറയ്ക്കാൻ 2006 തുടങ്ങിയ ജനമൈത്രി പോലീസ് എന്ന ആശയമടക്കം നിരവധി ഇടപെടലുകളിലൂടെയാണ് പോലീസിന് ഇന്നുള്ള ജനകീയ മുഖം ലഭിക്കുന്നത്.
2: സാധാരണക്കാർക്ക് ഭയമില്ലാതെ സ്റ്റേഷനിൽ കയറി ചെല്ലാനും പരാതികൾ ഉന്നയിക്കാനും പുതിയ സംവിധാനം ഉപകരിക്കുമെന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു കുട്ടനാട് സ്വദേശിയും മാധ്യമപ്രവർത്തകനുമായ വിനോദ്.
5: ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുള്ള എന്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതി ജനങ്ങൾ പൂർണ്ണ മനസ്സോടെ സ്വാഗതം ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഏതു സമയവും കടന്നു ചെന്ന് ഒരു പരാതി പറയുവാനും അവിടെ നിന്ന് തനിക്ക് സംരക്ഷണം ലഭിക്കുമെന്ന വിശ്വാസം ഉണ്ടാക്കിയെടുക്കുവാനും പുതിയ പദ്ധതിയിലൂടെ ജനങ്ങൾക്ക് കഴിയും എന്ന് കരുതുന്നു. പഴയതുപോലെ സ്റ്റേഷൻ ഭരണം SI മാർക്ക് നൽകിയതും സ്വാഗതാർഹമാണ്. സ്റ്റേഷനിലെത്തുന്നവരോട് മാന്യമായി പെരുമാറുക, കസ്റ്റഡി മർദ്ദനങ്ങളും അനാവശ്യ അറസ്റ്റുകളും തടവും ഒഴിവാക്കുക, ഇതൊക്കെ ഇല്ലാതാവാൻ ശാസ്ത്രീയമായ അന്വേഷണ രീതികൾ അവലംബിക്കുക തുടങ്ങിയ കാര്യങ്ങളിലാണ് പോലീസ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്.
2: നിയമവാഴ്ച നടപ്പിലാക്കുന്നതിനൊപ്പം പൊതുജനങ്ങളോട് മാന്യമായും സുതാര്യമായും പെരുമാറുന്ന പോലീസ് സംസ്കാരം വാർത്തെടുക്കുക എന്നത് ഏതൊരു ജനാധിപത്യ സമൂഹത്തിന്റെയും ആവശ്യമാണ്. ഡിജിറ്റൽ നിരീക്ഷണവും സ്വതന്ത്ര വിലയിരുത്തൽ സംവിധാനങ്ങളും വരുന്നതോടെ പോലീസ് സ്റ്റേഷനുകളുടെ മുഖഛായ തന്നെ മാറുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പൊതുജനങ്ങളുടെ വിശ്വാസ്യതയും സഹകരണവും ഉറപ്പാക്കിക്കൊണ്ട് സുരക്ഷിതമായ ഒരു സാമൂഹിക അന്തരീക്ഷം സൃഷ്ടിക്കാൻ പോലീസ് പരിഷ്കാരങ്ങൾക്ക് സാധിക്കട്ടെ.
6: മറ്റൊരു ആനുകാലിക വിഷയമായി പ്രഭാതഭേരി വീണ്ടും എത്തും നാളെ രാവിലെ.
7: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
8: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
9: എന്നും രാവിലെ 10:30
8: പ്രായോജകർ.
9: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
8: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
6: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ സഹകരണ നിയമങ്ങൾ എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് നാലാഞ്ചിറ കൃഷ്ണൻകുട്ടി മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇവയാണ്: 9495964321, അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496596321. മറക്കാതെ വിളിക്കുക. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ.
10: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
11: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
12: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
13: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
14: ഇന്ന് ശാസ്ത്രലോകത്തിൽ August 23 ദേശീയ ബഹിരാകാശ ദിനം. ജയലക്ഷ്മി എൽ സംസാരിക്കുന്നു.
15: കേരളത്തിന്റെ തെക്കൻ തീരദേശ ഗ്രാമമായ തുമ്പയിൽ നിന്ന് ചന്ദ്രോപരിതലത്തിൽ എത്തി നിൽക്കുന്ന ഭാരതത്തിന്റെ ബഹിരാകാശ പര്യവേക്ഷണ യാത്രയെയാണ് ഈ ദിനം അടയാളപ്പെടുത്തുന്നത്. ഇത് കേവലം റോക്കറ്റുകളുടെയും ഉപഗ്രഹങ്ങളുടെയും കഥയല്ല, അതിജീവനത്തിന്റെയും തദ്ദേശീയമായ നൂതന ആശയങ്ങളുടെയും വിജയഗാഥ കൂടിയാണ്.
14: ശാസ്ത്രലോകം ഇന്നുച്ചയ്ക്ക് 12 മണിക്ക്.

0: നമസ്തേ അനന്തപുരിയുമായി നമുക്ക് മടങ്ങിയെത്താം 6:45-നുള്ള പ്രാദേശിക വാർത്തകൾക്ക് ശേഷം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൗൺസിൽ യോഗം ഇന്ന് തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത്. കീമോതെറാപ്പിക്ക് പകരം അർബുദരോഗ ചികിത്സയ്ക്ക് പുതിയ മരുന്ന് വികസിപ്പിച്ചതായി കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം. ഓണക്കാലത്തെ തിരക്ക് പരിഗണിച്ച് KSRTC വിപുലമായ യാത്രാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് വൈകിട്ട് വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ചുവപ്പ് ജാഗ്രത. നെതർലാൻഡ്സിൽ FIH ഹോക്കി ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് ഉജ്ജ്വല വിജയം. വാർത്തകൾ വിശദമായി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ഇന്ന് തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് ചേരും. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളും പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് സതേൺ സോണൽ കൌൺസിൽ. ഈ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ലഫ്റ്റനന്റ് ഗവർണർമാരും അഡ്മിനിസ്ട്രേറ്റർമാരും യോഗത്തിൽ പങ്കെടുക്കും. കാവേരി ഉൾപ്പെടെ അന്തർ സംസ്ഥാന നദീജല തർക്കങ്ങൾ, ലോക്സഭാ മണ്ഡല പുനർനിർണയവും ദക്ഷിണേന്ത്യയുടെ രാഷ്ട്രീയ പ്രാതിനിധ്യവും സംസ്ഥാന അതിർത്തികളിലെ ക്രമസമാധാനം, ലഹരി മാഫിയക്കെതിരായ സംയുക്ത നീക്കങ്ങളും സുരക്ഷാ സഹകരണവും അടിസ്ഥാന സൗകര്യ വികസനം, സാമ്പത്തിക സഹകരണം തുടങ്ങിയവ സോണൽ കൌൺസിൽ യോഗത്തിൽ ചർച്ചയാകും. 4th ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനത്തിന് ഇന്ന് സിംഗപ്പൂരിൽ തുടക്കമാകും. ഇരു രാജ്യങ്ങളും തമ്മിലെ സാമ്പത്തിക തന്ത്രപര സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ, ഡോക്ടർ എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, ജിതിൻ പ്രസാദ എന്നിവരടങ്ങുന്ന ഉന്നതതല സംഘമാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
2: ഡിജിറ്റലൈസേഷൻ, അത്യാധുനിക നിർമ്മാണം, കണക്ടിവിറ്റി, ആരോഗ്യം, നൈപുണ്യ വികസനം, സുസ്ഥിരത എന്നിവ കേന്ദ്രീകരിച്ചാണ് വട്ടമേശ സമ്മേളനത്തിന്റെ ചർച്ചകൾ. കഴിഞ്ഞ സെപ്റ്റംബറിൽ സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ തന്ത്രപരമായ പങ്കാളിത്തത്തെക്കുറിച്ച് നടത്തിയ ചർച്ചയുടെ ഭാഗമായ തീരുമാനങ്ങൾ സമ്മേളനത്തിലുണ്ടാകും. നിലവിലെ സംരംഭങ്ങളുടെ പുരോഗതി ഇരുപക്ഷത്തെയും നേതാക്കൾ അവലോകനം ചെയ്യും. ഇന്നലെ സിംഗപ്പൂരിലെത്തിയ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ സിംഗപ്പൂർ വിദേശകാര്യമന്ത്രി വിവിയൻ ബാലകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലെ സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തം എങ്ങനെ കൂടുതൽ ആഴത്തിലാക്കാം എന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും വിശദമായ ചർച്ചകൾ നടത്തി.
1: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ജപ്പാൻ പ്രതിരോധമന്ത്രി ഷിൻജിറോ കൊയ്സൂമിയും ഇന്ന് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലെ തന്ത്രപര വിശ്വാസവും സഹകരണവും വർദ്ധിപ്പിക്കുക, ഇൻഡോ പസഫിക് മേഖലയിൽ സ്ഥിരതയും സുരക്ഷയും ഉറപ്പുവരുത്തുക എന്നിവയാണ് കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം. ശരീരകോശങ്ങൾക്ക് കേടുപാടുകൾ വരുത്താതെ അർബുദരോഗ ചികിത്സയ്ക്ക് പുതിയ മരുന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം വികസിപ്പിച്ചു. RK251 എന്ന് നാമകരണം ചെയ്ത മരുന്ന് കീമോതെറാപ്പിക്ക് പകരമായി ഉപയോഗിക്കാൻ കഴിയുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡി ഇൻ സയൻസ് ആൻഡ് ടെക്നോളജിയിലെയും ഗുവാഹത്തി IIT വിദഗ്ധരുടെ സഹായത്തോടെയാണ് മന്ത്രാലയം മരുന്ന് വികസിപ്പിച്ചെടുത്തത്. ഓണക്കാലത്തെ തിരക്ക് പരിഗണിച്ച് KSRTC വിപുലമായ യാത്രാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. പ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് ദീർഘദൂര ബസ്സുകളും മറ്റ് അധിക സർവീസുകളും പ്രത്യേകമായി ഉണ്ടാകും. നാളെ മുതൽ ഈ മാസം 25 വരെയും August 29 മുതൽ September 3 വരെയും പ്രതീക്ഷിക്കുന്ന തിരക്ക് കണക്കിലെടുത്താണ് കൂടുതൽ ബസ്സുകളുടെ സർവീസ്. യാത്രക്കാർക്ക് മുൻകൂട്ടി സീറ്റ് ബുക്ക് ചെയ്യുന്ന സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. September 2 വരെ ബംഗളൂരു, ചെന്നൈ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്കും തിരിച്ചും പ്രത്യേക അന്തർ സംസ്ഥാന സർവീസുകൾ ഉണ്ടാകുമെന്ന് KSRTC അറിയിച്ചു. തിരുവനന്തപുരത്തു നിന്ന് എറണാകുളത്തേക്കും തിരിച്ചും എക്സിക്യൂട്ടീവ് ക്ലാസ് സർവീസ് ഇന്ന് ആരംഭിക്കും. സുഗമവും സുരക്ഷിതവുമായ യാത്ര ഉറപ്പാക്കാൻ എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയതായി KSRTC വ്യക്തമാക്കി. ഓണാഘോഷത്തോടനുബന്ധിച്ച് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ശുഭയാത്ര സുരക്ഷിത യാത്ര എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്ത് റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കി. ഇതിന്റെ ഭാഗമായി ഈ മാസം 30 വരെ RPFമായി ചേർന്ന് പോലീസ് സംയുക്ത പരിശോധനകൾ നടത്തും. സംസ്ഥാനത്തെ പൊതുമേഖലാ സഹകരണ ടെക്സ്റ്റൈൽ സ്പിന്നിംഗ് മില്ലുകളിലെ തൊഴിലാളികൾക്ക് ഈ വർഷത്തെ അറ്റൻഡൻസ് ഇൻസെന്റീവ് ഇരട്ടിയായി നൽകാൻ ധാരണയായി. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നിർദ്ദേശത്തെ തുടർന്ന് ലേബർ കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. തൊഴിലാളികൾക്ക് നിയമാനുസൃത നിരക്കിൽ ബോണസ് ഈ വർഷവും നൽകും.

0: ബോണസിനും ഫെസ്റ്റിവൽ അലവൻസിനും അർഹത നേടിയ എല്ലാ തൊഴിലാളികൾക്കും അറ്റൻഡൻസ് ഇൻസെൻറ്റീവിന് അർഹതയുണ്ടാകും. ഈ മാസം ഇരുപത്തിനാല് മുതൽ 29 വരെ ഇവ വിതരണം ചെയ്യും. നല്ല തിയേറ്ററുകൾ ഉൾപ്പെടെ നാടകത്തിന് കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകണമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് പറഞ്ഞു. ഒ മാധവൻ ഫൗണ്ടേഷൻ പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്ന ചടങ്ങ് കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചലച്ചിത്ര താരം ഇന്ദ്രൻസ്, നാടകപ്രവർത്തകരായ ശൈലജ, കണ്ണൂർ വാസുട്ടി എന്നിവർക്ക് ചലച്ചിത്ര സംവിധായകൻ കമൽ ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. വിഴിഞ്ഞം പദ്ധതിയുടെ റോഡ് കണക്ടിവിറ്റി LDF വൈകിപ്പിച്ചെന്ന മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രസ്താവന വസ്തുതാവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. കൊമേഴ്സ്യൽ ഓപ്പറേഷൻ ആരംഭിച്ച വിഴിഞ്ഞം തുറമുഖത്തിന്റെ 100% പ്രവൃത്തിയും നടന്നത് LDF ഗവൺമെന്റിന്റെ കാലത്താണെന്ന് പിണറായി വിജയൻ തിരുവനന്തപുരത്ത് അറിയിച്ചു. CMRL ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ED ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടെ 9 സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയ്ക്കിടെ നിരവധി ഡിജിറ്റൽ ഉപകരണങ്ങൾ പിടിച്ചെടുത്തതായും നിർണായക വിവരങ്ങൾ ലഭിച്ചതായും ED വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വീണ വിജയൻ വരുമാന സ്രോതസ്സുകൾക്ക് അതീതമായ തുകകൾ കൈകാര്യം ചെയ്തെന്ന് പിടിച്ചെടുത്ത രേഖകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന് ED വ്യക്തമാക്കി. SFIO 2025 April 3 ഫയൽ ചെയ്ത കേസിലാണ് ED അന്വേഷണം തുടങ്ങിയത്. വീണയുടെ കമ്പനിയായ എക്സാലോജി കൺസൾട്ടൻസി സേവനം എന്ന പേരിൽ CMRL നിന്ന് 2,78,00,000 രൂപ വാങ്ങിയെന്നാണ് കേസ്. ബംഗ്ലാദേശിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന് നടത്തും. ഭരണകക്ഷിയായ BNP മുതിർന്ന നേതാവ് മിർസ ഫക്രുൽ ഇസ്ലാം ആലംഗീറും 11 കക്ഷികൾ ഉൾപ്പെട്ട പ്രതിപക്ഷ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായ കേണൽ ഒലി അഹമ്മദും തമ്മിലാണ് പ്രധാന പോരാട്ടം. 35 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ബംഗ്ലാദേശിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടത്തുന്നത്. പുതിയ പ്രസിഡന്റ് നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് വൈകിട്ട് വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: തീരദേശ മേഖലകളിൽ വെള്ളം കയറാനും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് വൈകിട്ട് 5.5 മണി വരെ 1.8 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട്. ബീച്ചുകളിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ചോമ്പാല, രാമനാട്ടുകര, വളപട്ടണം, ന്യൂമാഹി, കുഞ്ചത്തൂർ, കോട്ടക്കുന്ന്, കാപ്പിൽ, പൊഴിയൂർ, ചെല്ലാനം, അഴീക്കൽ ജെട്ടി, മുനമ്പം, മറുവക്കാട്, ആറ്റുപുറം, കൊടുങ്ങല്ലൂർ എന്നീ മേഖലകളിൽ പ്രത്യേക ജാഗ്രത വേണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്.
0: നെതർലാൻഡ്സിൽ FIH ഹോക്കി ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് ഉജ്ജ്വല വിജയം. 3-5 ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചത്. ഇന്ത്യക്ക് വേണ്ടി ഹർമൻപ്രീത് സിംഗും ഹാർദിക് സിംഗും 2 ഗോളുകൾ നേടിയപ്പോൾ അഭിഷേക് 1 നേടി. വനിതകളുടെ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. വാഗ്നർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 6:30 മത്സരം. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാവിലെ തുടക്കമാകും. വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധു ചൈനയുടെ വാങ്ഷിയെയും പുരുഷ സിംഗിൾസിൽ ഇന്ത്യൻ താരം ആയുഷ് ഷെട്ടി ഇന്തോനേഷ്യയുടെ അൽവി ഫർഹാനെയും നേരിടും. അർജുന അവാർഡ് ജേതാക്കളായ അത്ലറ്റ് മുഹമ്മദ് അജ്മൽ, ബാഡ്മിന്റൺ താരം ട്രീസ ജോളി എന്നിവരെ മന്ത്രി OJ ജനീഷ് അഭിനന്ദിച്ചു. മുഹമ്മദ് അജ്മലിനെ തിരുവനന്തപുരം കാര്യവട്ടത്തെത്തിയാണ് മന്ത്രി അനുമോദിച്ചത്. ഡൽഹിയിൽ ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ട്രീസ ജോളിയെ വീഡിയോ കോളിൽ വിളിച്ചാണ് മന്ത്രി അനുമോദനം അറിയിച്ചത്. 2 അർമേനിയൻ സന്ദർശനം പൂർത്തിയാക്കി രാജ്യരക്ഷാ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. ഇന്ത്യ അർമേനിയ പ്രതിരോധ സൈനിക സാങ്കേതിക സഹകരണം കൂടുതൽ ശക്തമാക്കുക ലക്ഷ്യമിട്ടായിരുന്നു സന്ദർശനം. ലക്നൌവിൽ വന്യജീവി കള്ളക്കടത്ത് സംഘത്തെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് പിടികൂടി. അനധികൃത ആനക്കൊമ്പ് കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന സംഘമാണ് പിടിയിലായത്. രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും വലിയ ആദരവും അംഗീകാരവും നൽകിയ പ്രസ്ഥാനം BJP മുൻ ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. പുതിയ ദേശീയ ഭാരവാഹി പട്ടിക വന്നപ്പോൾ മാധ്യമങ്ങൾ തന്നെ ഒഴിവാക്കിയെന്ന തരത്തിൽ ചർച്ചകൾ സംഘടിപ്പിച്ചത് വേദനാജനകമാണെന്ന് അദ്ദേഹം അറിയിച്ചു. കോഴിക്കോട്ടെ വിവിധ പത്രങ്ങളിലെ ഫോട്ടോ ജേർണലിസ്റ്റുകളുടെ കൂട്ടായ്മയായ കാലിക്കറ്റ് ഫോട്ടോ ജേർണലിസ്റ്റ് ഫോറം സംഘടിപ്പിച്ച ബിയോണ്ട് വേർഡ്സ് വാർത്താചിത്ര പ്രദർശനം ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. ലോക ഫോട്ടോഗ്രാഫി ദിനമായ ഇന്നലെ ഗ്രേറ്റ് ബോംബെ സർക്കസിലെ കലാകാരന്മാരായ തുളസീദാസ് ചൌധരി, പപ്പു താക്കൂർ, അജയ് നായിക് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. 5 പ്രദർശനം ഞായറാഴ്ച സമാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൗൺസിൽ യോഗം ഇന്ന് തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത്. കീമോതെറാപ്പിക്ക് പകരം അർബുദരോഗ ചികിത്സയ്ക്ക് പുതിയ മരുന്ന് വികസിപ്പിച്ചതായി കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം. ഓണക്കാലത്ത് തിരക്ക് പരിഗണിച്ച് KSRTC വിപുലമായ യാത്രാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് വൈകിട്ട് വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ചുവപ്പ് ജാഗ്രത. നെതർലാൻഡ്സിൽ FIH ഹോക്കി ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് ഉജ്ജ്വല വിജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരുകയാണ്. ഇനിയൊരു ഗാനത്തിലേക്ക്. എസ് ജാനകി പാടിയത്, ONV കുറിപ്പെഴുതി, ജോൺസൺ സംഗീതം നൽകിയ ഗാനം കൂടെവിടെ എന്ന ചിത്രത്തിൽ നിന്ന്.

0: ഒരിക്കൽ കൂടി പറയാം, രാജ്യത്തെ ആദ്യ കടൽ വിമാനത്താവളം നിലവിൽ വരുന്നത് എവിടെയാണ്? അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയുന്ന സമയം എല്ലാവർക്കും അറിയാമല്ലോ, 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം. ഇനി നമ്മുടെ കർഷക സുഹൃത്തുക്കൾക്കുള്ള അറിയിപ്പുകളാണ്.
1: കാർഷിക മേഖലാ വാർത്തകൾ. കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിന്റെയും വെറ്റിനറി ഹോസ്പിറ്റൽ കാട്ടാക്കടയുടെയും നേതൃത്വത്തിൽ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കിയ എല്ലാ കന്നുകാലികൾക്കുള്ള സ്പെഷ്യൽ ഓണക്കിറ്റുകളുടെ വിതരണോദ്ഘാടനം ഈ മാസം 24 രാവിലെ 10 മണിക്ക് കാട്ടാക്കട മൃഗാശുപത്രിയിൽ വെച്ച് കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത വി ജെ നിർവഹിക്കും. 5 കിലോ കാലിത്തീറ്റ, കാൽസ്യം ടോണിക്ക്, ധാതുലവണ മിശ്രിതം, ലിവർ ടോണിക്ക്, വൈറ്റമിനുകൾ, പശുക്കൾക്കുള്ള വിരമരുന്ന്, കന്നുകുട്ടികൾക്കുള്ള വിരമരുന്ന്, അകിടുരോഗ നിയന്ത്രണ മരുന്നുകൾ, പ്രസവരക്ഷാ മരുന്നുകൾ, ബാഹ്യപരാധ മരുന്നുകൾ എന്നീ ഇനങ്ങൾ അടങ്ങിയ കിറ്റുകളാണ് വിതരണം ചെയ്യുന്നത്. 8-ാം ഘട്ട കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ഭാഗമായി കുത്തിവയ്പ്പിന് വിധേയമാക്കിയ ഉരുക്കളുടെ ഉടമകൾ അതിന്റെ രേഖകളുമായി കാട്ടാക്കട വെറ്റിനറി ഹോസ്പിറ്റലിലെത്തി ഈ മാസം 24-25 തീയതികളിൽ സൌജന്യ ഓണക്കിറ്റുകൾ കൈപ്പറ്റേണ്ടതാണെന്ന് സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ സജിത് കുമാർ എസ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9447863474. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ വെള്ളാനിക്കര ക്യാമ്പസിലെ കാർഷിക കോളേജിൽ 2026-27 അധ്യയന വർഷത്തെ DBT സപ്പോർട്ടഡ് MSc മോളിക്കുലാർ ബയോളജി ആൻഡ് ബയോടെക്നോളജി കോഴ്സിലെ ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ നാളെ രാവിലെ 11 മണിക്ക് വെള്ളാനിക്കര കേരള കാർഷിക സർവകലാശാല വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ വെച്ച് നടക്കുന്നു. യോഗ്യത, അപേക്ഷാ ഫീസ് എന്നിവ ഉൾപ്പെടെയുള്ള വിശദമായ വിവരങ്ങൾ സർവകലാശാലയുടെ അഡ്മിഷൻ വെബ്സൈറ്റായ www.admissions.kau.in ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0487243819. കേരള സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷൻ കെപ്കോ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന കെപ്കോ ചിക്കൻ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവ വിൽപ്പന നടത്തുന്നതിന് ഏജൻസികൾ അനുവദിക്കുന്നതിനുവേണ്ടി നിലവിൽ 2 കിലോമീറ്റർ പരിധിയിൽ കെപ്കോ ചിക്കൻ ഏജൻസികൾ ഇല്ലാത്ത തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. താൽപര്യമുള്ള വ്യക്തികൾ അഥവാ സ്ഥാപന ഉടമകൾ സ്വന്തം വിശദാംശങ്ങളും ഏജൻസി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്നിവ വ്യക്തമാക്കിക്കൊണ്ട് വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ മാനേജിംഗ് ഡയറക്ടർ കേരള സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് പേട്ട, തിരുവനന്തപുരം 6950024 എന്ന വിലാസത്തിലോ kepcopoultry@gmail.com എന്ന ഇമെയിലിലോ അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9809159559. കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള കഴക്കൂട്ടം ബയോടെക്നോളജി ആൻഡ് മോഡൽ ഫ്ലോറിക്കൾച്ചർ സെന്റർ നടത്തുന്ന 6 മാസം ദൈർഘ്യമുള്ള പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ടെക്നീഷ്യൻ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് 1-4-2026 35 വയസ്സിൽ താഴെ പ്രായമുള്ള അഗ്രികൾച്ചർ അഥവാ ബയോളജി അഥവാ ബോട്ടണി എന്നീ വിഷയത്തിൽ ഏതെങ്കിലും +2 അഥവാ VHSC പാസ്സായിട്ടുള്ളവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. നിലവിലുള്ള സർക്കാർ സംവരണ വ്യവസ്ഥകൾ ഈ കോഴ്സിനും ബാധകമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ

0: ഈ ആനുകൂല്യങ്ങൾ എല്ലാം തന്നെ അതാത് ജില്ലയിലെ ജില്ലാ ഹോർട്ടികൾച്ചർ മിഷൻ മുഖാന്തരമാണ് നടപ്പിലാക്കുന്നത്. ഇതിനായി അപേക്ഷകർ അതാത് കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണ്. കാർഷിക മേഖല വാർത്തകൾ കഴിഞ്ഞു.
1: ഇനി ഇന്നത്തെ ചരിത്രവിശേഷം നോക്കാം.
2: ചരിത്രത്തിൽ ഇന്ന്
3: ഇന്ത്യയിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് 20 സദ്ഭാവനാ ദിനമായി ആചരിക്കുന്നത് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനത്തിന്റെ ഓർമ്മപ്പെടുത്തലായാണ്. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ സമാധാനവും സാമുദായിക സൌഹാർദ്ദവും ഐക്യവും വളർത്തുക എന്നതാണ് ഈ ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയും പ്രമുഖ രാഷ്ട്രീയ നേതാവുമായ രാജീവ് ഗാന്ധി 1944 ഓഗസ്റ്റ് 20 ജനിച്ചത്. എല്ലാ വർഷവും ഓഗസ്റ്റ് 20 ലോക കൊതുക് ദിനമായി ആചരിക്കുന്നത്. 1897 ഓഗസ്റ്റ് 20 ബ്രിട്ടീഷ് ഡോക്ടറായ സർ റൊണാൾഡ് റോസ് പെൺ അനോഫിലിസ് കൊതുകുകളാണ് മനുഷ്യരിൽ മലേറിയ പരത്തുന്നതെന്ന് കണ്ടെത്തിയതിന്റെ സ്മരണയ്ക്കായാണ് ഈ ദിനാചരണം. ഇന്ത്യയിൽ ജനിച്ച സർ റൊണാൾഡ് റോസ് ബ്രിട്ടീഷ് ഭാരതത്തിലെ തോട്ടം മേഖലകളിലും മലബാറിലും കൊതുകുജന്യ രോഗപ്രതിരോധത്തിൽ ഗവേഷണങ്ങൾ നടത്തിയിരുന്നു. 1857 May 13 ജനിച്ച അദ്ദേഹത്തിന് 1902 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിക്കുകയുണ്ടായി. ആഗോളതലത്തിൽ പൊതുജനാരോഗ്യ പരിപാലനത്തിനും പകർച്ചവ്യാധി നിയന്ത്രണത്തിനും വഴിത്തിരിവായ ചരിത്ര ദിനമായിരുന്നു ഇത്. 1975 ഓഗസ്റ്റ് 20 ബഹിരാകാശ പര്യവേക്ഷണ ചരിത്രത്തിൽ നാസ ചൊവ്വയെ ലക്ഷ്യമാക്കി തങ്ങളുടെ ചരിത്രപ്രധാനമായ വിക്കിംഗ് 1 പേടകം വിജയകരമായി വിക്ഷേപിച്ചത്. ചൊവ്വയുടെ ഉപരിതലത്തിൽ സുരക്ഷിതമായി ഇറങ്ങുകയും അവിടെ നിന്നുള്ള വ്യക്തമായ ചിത്രങ്ങളും ശാസ്ത്രീയ വിവരങ്ങളും ആദ്യമായി ഭൂമിയിലേക്ക് വിജയകരമായി അയക്കുകയും ചെയ്തത് വിക്കിംഗ് 1. 1856 ഓഗസ്റ്റ് 20 കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാന ചരിത്രത്തിലെ വിപ്ലവകാരിയായ ആത്മീയ നേതാവും സാമൂഹിക പരിഷ്കർത്താവുമായ ശ്രീനാരായണ ഗുരു തിരുവനന്തപുരത്തെ ചെമ്പഴന്തിയിൽ ജനിച്ചത്. അദ്ദേഹം മുന്നോട്ടുവച്ച ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം കേരളക്കരയിലെ അനാചാരങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് വലിയ ഊർജം നൽകി. ബ്രാഹ്മണർക്ക് മാത്രം വിഗ്രഹപ്രതിഷ്ഠ നടത്താൻ അവകാശമുണ്ടായിരുന്ന കാലത്ത് അരുവിപ്പുറത്ത് 1888 നെയ്യാറ്റിൽ നിന്ന് ശിവലിംഗമെടുത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് ഗുരു ചരിത്രം സൃഷ്ടിച്ചു. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സർവമത സമ്മേളനം ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് ഗുരു സംഘടിപ്പിച്ചു. ജാതീയമായ അടിച്ചമർത്തലുകൾക്കെതിരെ അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ ആധുനിക കേരളത്തിന്റെ രൂപീകരണത്തിന് അടിത്തറ പാകി. രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച ബ്രഹ്മസമാജത്തിന്റെ ആദ്യ പൊതുസമ്മേളനം കൽക്കത്തയിൽ നടന്നത് 1828 ഓഗസ്റ്റ് 20. സതിസമ്പ്രദായം, അന്ധവിശ്വാസങ്ങൾ, വിഗ്രഹാരാധന എന്നിവയ്ക്കെതിരെ പോരാടാൻ ഈ പ്രസ്ഥാനം മുന്നോട്ടു വന്നു. ഭാരതീയ സമൂഹത്തിൽ ആധുനിക വിദ്യാഭ്യാസവും സ്ത്രീ സമത്വവും കൊണ്ടുവരുന്നതിൽ ബ്രഹ്മസമാജം വലിയ പങ്കുവഹിച്ചു. 1772 May 22 ജനിച്ച രാജാറാം മോഹൻ റോയ് ഭാരതീയ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ അമരക്കാരനാണ്. ഭാരതത്തിന്റെ ആധുനിക ചരിത്രത്തിന് ദിശാബോധം നൽകിയ സാംസ്കാരിക വിപ്ലവമായിരുന്നു ഈ കൂട്ടായ്മ. ഭാരതത്തിൽ പുനരുപയോഗ ഊർജ സ്രോതസ്സുകളുടെ പ്രചരണത്തിനായി എല്ലാ വർഷവും ഓഗസ്റ്റ് 20 അക്ഷയ് ഊർജ ദിവസ് ആയി ആചരിക്കുന്നു. സൌരോർജം, പവനോർജം തുടങ്ങിയ ഹരിത ഊർജ പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ തങ്ങളുടെ വിഖ്യാതമായ Voyager 2 പേടകം വിക്ഷേപിച്ചത് 1977 ഓഗസ്റ്റ് 20. വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ വാതക ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കാനാണ് ഈ പേടകം അയച്ചത്. 4 ബാഹ്യഗ്രഹങ്ങളെയും അടുത്തുനിന്ന് നിരീക്ഷിച്ച ഒരേയൊരു പേടകം എന്ന അപൂർവ റെക്കോർഡ് ഇതിന്റെ പേരിലാണ്.
2: ചരിത്രത്തിൽ ഇന്ന്
4: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
5: 20 കാറുകൾ,
4: 25 സ്കൂട്ടറുകൾ,
5: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
4: 100,000 രൂപ വീതം 100 പേർക്ക്
5: ബമ്പർ സമ്മാനമായി BMW കാർ,
4: അങ്ങനെ 30 കോടി രൂപയുടെ
5: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
6: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
7: കണ്ടീഷൻ അപ്ലൈ. 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്.

0: ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
1: വിഷുക്കണി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും പാടിയത് ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് സലിൽ ചൌധരി.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ 15 മിനിറ്റ്.
1: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട മണ്ണന്തല.
2: ടേസ്റ്റിന് വേണ്ടി ആരോഗ്യം ടോസ് ചെയ്യരുത്. ജീവിതം കൈപ്പുള്ളതാക്കുമെങ്കിൽ നാവിലെ രുചി കൊണ്ട് എന്ത് പ്രയോജനം? ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ആരണ്യകം, കോവിൽനട, മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് ജങ്ക് ഫുഡ്, രുചിയുടെ കുടുക്കിൽ ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ, ഇതേക്കുറിച്ച് ഡോക്ടർ അനൂപ ശിവപാൽ സംസാരിക്കുന്നു.
4: പുതിയ തലമുറയുടെ ജീവിതശൈലിയിൽ അതിവേഗം കടന്നുകയറിയ മാറ്റങ്ങളിലൊന്നാണ് ജങ്ക് ഫുഡ് സംസ്കാരം. പിസ, ബർഗർ, ഫ്രൈഡ് ചിക്കൻ, ചിപ്സ്, സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയവ ഇന്ന് കുട്ടികളുടെയും യുവജനങ്ങളുടെയും ദൈനംദിന ഭക്ഷണശീലത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. എന്നാൽ ഈ രുചികരമായ ഭക്ഷണങ്ങൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്ന നിരവധി അപകടങ്ങളാണ്. ജങ്ക് ഫുഡ് എന്നത് എന്താണ്? പോഷകമൂല്യം വളരെ കുറവും എന്നാൽ ഉയർന്ന കലോറി, അമിതമായ പഞ്ചസാര, സാച്ചുറേറ്റഡ് കൊഴുപ്പും ട്രാൻസ്ഫാറ്റും, അമിതമായ ഉപ്പ് എന്നീ ഘടകങ്ങൾ കൂടുതലായി അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങളെയാണ് ജങ്ക് ഫുഡ് എന്ന് വിളിക്കുന്നത്. അതേസമയം ശരീരത്തിനാവശ്യമായ വിറ്റാമിനുകൾ, ധാതുക്കൾ, നാരുകൾ എന്നിവ ഇവയിൽ വളരെ കുറവായിരിക്കും. ജങ്ക് ഫുഡിന്റെ ദൂഷ്യഫലങ്ങൾ നോക്കാം. ഉയർന്ന കലോറിയും കുറഞ്ഞ ഫൈബറും ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ കാരണമാകുന്നു. ഇത് അമിതവണ്ണത്തിനും ഇൻസുലിൻ റെസിസ്റ്റൻസിനും വഴിവെക്കുന്നു. റിഫൈൻഡ് പഞ്ചസാര കൂടുതലുള്ള സോഫ്റ്റ് ഡ്രിങ്കുകളും മധുര പലഹാരങ്ങളും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് ഉയർത്തുന്നു. ദീർഘകാലം ഇത് തുടരുമ്പോൾ ടൈപ്പ് 2 പ്രമേഹത്തിനുള്ള സാധ്യത വർദ്ധിക്കുന്നു. ട്രാൻസ്ഫാറ്റും സാച്ചുറേറ്റഡ് ഫാറ്റും LDL കൊളസ്ട്രോൾ ഉയർത്തുകയും ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഫൈബർ കുറഞ്ഞതും പ്രോസസ് ചെയ്തതുമായ ഭക്ഷണം അധികമായാൽ കുടലിലെ ഗുണകരമായ ബാക്ടീരിയകളുടെ സന്തുലിതാവസ്ഥ തകരുകയും പ്രതിരോധശേഷി കുറയുകയും ചെയ്യുന്നു. പതിവായി ജങ്ക് ഫുഡ് കഴിക്കുന്നവരിൽ ഉത്കണ്ഠയും വിഷാദവും കൂടുതലായി കാണപ്പെടുന്നതായി നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അമിതമായി പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങൾ ഹോർമോണുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും പ്രത്യേകിച്ച് സ്ത്രീകളിൽ PCOS പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകുകയും ചെയ്യാം. കൃത്രിമ നിറങ്ങളും ഫ്ലേവറുകളും മറ്റ് അഡിറ്റീവുകളും അടങ്ങിയ ഭക്ഷണങ്ങൾ ചില കുട്ടികളിൽ ശ്രദ്ധക്കുറവിനും ഏകാഗ്രതയില്ലായ്മയ്ക്കും കാരണമാകാമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് പുതിയ തലമുറ ജങ്ക് ഫുഡിലേക്ക് ആകർഷിക്കപ്പെടുന്നത്? എളുപ്പത്തിൽ ലഭ്യമാകുന്നു, രുചി വർദ്ധിപ്പിക്കുന്ന പഞ്ചസാര, കൊഴുപ്പ്, ഉപ്പ് എന്നിവയുടെ സംയോജനം, ശക്തമായ പരസ്യ പ്രചാരണം, സോഷ്യൽ മീഡിയയുടെ സ്വാധീനം, വീട്ടിൽ പാചകത്തിന് സമയം കുറയുന്നത്, ഇവയെല്ലാം ജങ്ക് ഫുഡ് സംസ്കാരത്തിന്റെ കാരണങ്ങളായി കരുതാവുന്ന ഘടകങ്ങളാണ്. ജങ്ക് ഫുഡ് പ്രതിദിനം ഒഴിവാക്കി ആഴ്ചയിൽ ഒരിക്കലോ രണ്ടാഴ്ച കൂടുമ്പോഴോ ആക്കുക. എണ്ണയിൽ വറുത്ത ഭക്ഷണത്തിന് പകരം ആവിയിൽ വേവിച്ചതോ ബേക്ക് ചെയ്തതോ തിരഞ്ഞെടുക്കുക. സോഫ്റ്റ് ഡ്രിങ്കുകൾക്ക് പകരം മോര്, നാരങ്ങാവെള്ളം, കരിക്കൻ വെള്ളം, പഞ്ചസാര ചേർക്കാത്ത പഴച്ചാറുകൾ എന്നിവ ഉപയോഗിക്കുക. ചിപ്സിന് പകരം നട്ട്സ്, വറുത്ത കടല, മഖാന, വേവിച്ച പയർവർഗ്ഗങ്ങൾ എന്നിവ തിരഞ്ഞെടുക്കുക. ഭക്ഷണത്തിന്റെ ലേബലുകൾ വായിച്ച് പഞ്ചസാര, സോഡിയം, ട്രാൻസ്ഫാറ്റ് എന്നിവയുടെ അളവ് പരിശോധിക്കുക. വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുക. കുട്ടികളിൽ ചെറുപ്പം മുതൽ നല്ല ഭക്ഷണശീലം വളർത്തിയെടുക്കുക. TVയോ മൊബൈലോ നോക്കി ഭക്ഷണം കഴിക്കുന്ന ശീലം ഒഴിവാക്കി ശ്രദ്ധയോടെ ഭക്ഷണം കഴിക്കുക. ആയുർവേദ വിധി പ്രകാരം പതിവായി ജങ്ക് ഫുഡ് കഴിക്കുന്നത് അഗ്നിമാന്ദ്യം, അതായത് ദഹനശേഷി കുറയ്ക്കുകയും പലവിധ രോഗങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകുകയും ചെയ്യുന്നു. ആരോഗ്യകരമായ പകരം ഭക്ഷണങ്ങൾ നമുക്ക് നോക്കാം. കഞ്ഞിയും കറികളും ഇലക്കറികളും തോരനും കാലാനുസൃതമായി ലഭ്യമാവുന്ന പഴങ്ങളും പച്ചക്കറി സാലഡുകളും നട്സുകളും വിത്തുകളും അളവിനനുസരിച്ച് വീട്ടിൽ തയ്യാറാക്കുന്ന ആവിയിൽ വേവിച്ചതോ ചുട്ടതോ ആയ പലഹാരങ്ങൾ എന്നിവ. ജങ്ക് ഫുഡ് ഈ ആധുനിക കാലഘട്ടത്തിന്റെ അനിവാര്യമായ ഒരു ദോഷമാണ്. എന്നാൽ അതിന്റെ ഉപയോഗം പരിമിതപ്പെടുത്തുകയും പകരം ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. പുതിയ തലമുറയുടെ ഭാവി അവരുടെ ഭക്ഷണശീലങ്ങളിൽ തന്നെയാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. വരും തലമുറയുടെ നല്ലൊരു നാളേക്കായി ജങ്ക് ഫുഡിന്റെ ദൂഷ്യഫലങ്ങൾ മനസ്സിലാക്കി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
3: ആയുരാരോഗ്യത്തിൽ നിന്ന്

0: ശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
2: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
3: 20 കാറുകൾ,
2: 25 സ്കൂട്ടറുകൾ,
3: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
2: 100,000 രൂപ വീതം 100 പേർക്ക്
3: ബമ്പർ സമ്മാനമായി BMW കാർ,
2: അങ്ങനെ 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദിമേള 2026.
0: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
4: ബിച്ചുതിരുമലയുടെ വരികൾക്ക് KJ ജോയിയുടെ സംഗീതം. പപ്പു എന്ന ചിത്രത്തിനു വേണ്ടി വാണി ജയറാമും സംഘവും പാടിയിട്ടുണ്ട്.

0: അറപ്പവിലെ എന്തിനാണല്ലേ? 2000 രൂപയ്ക്ക് മുകളിൽ എം ആർ ടിയിൽ നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
1: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. എം ആർ ടി മെറ്റൽ മാർട്ട്, ചാലിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
2: ഈ ഉത്രാടദിനത്തിൽ മാത്രം ഈ സ്പോട്ടിലെ അറഫ ഗോൾഡിലെ ഓണ സദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടി ഉണ്ട്.
3: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈത്തി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
2: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് ഒരു ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
4: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ്.
5: ഓണം വരവായി.
6: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
5: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
6: 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
7: തൊഴിൽ ദർശനം.
8: മധ്യപ്രദേശിലെ ഭോപ്പാലിലുള്ള മൗലാന ആസാദ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ MANIT അധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 54 ഒഴിവുണ്ട്. അസിസ്റ്റന്റ് പ്രൊഫസർ 31, അസോസിയേറ്റ് പ്രൊഫസർ 11, പ്രൊഫസർ 12 എന്നിങ്ങനെയാണ് ഒഴിവുകൾ. ഒഴിവുള്ള വകുപ്പുകൾ ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിംഗ്, ബയോളജിക്കൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, എനർജി സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ്, മാത്തമെറ്റിക്സ്, ബയോ ഇൻഫർമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മെറ്റീരിയൽസ് ആൻഡ് മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ്. അപേക്ഷാ ഫീസ് വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും 500 രൂപ, മറ്റുള്ളവർക്ക് 1500 രൂപ. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി August 24. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://www.manit.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://www.manit.ac.in. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി August 24.
9: കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്ക് വിമുക്ത ഭടന്മാരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 22 ഒഴിവുണ്ട്. യോഗ്യത: സൈന്യം, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, സശസ്ത്ര സീമാബൽ തുടങ്ങിയ സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളിൽ 5 വർഷത്തെ സേവന പരിചയം. മികച്ച ശാരീരിക ക്ഷമത വേണം. പ്രായം 56 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിച്ച ശേഷം ഹാർഡ് കോപ്പി തപാൽ മുഖേന അയക്കണം. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 24. ഹാർഡ് കോപ്പി സ്വീകരിക്കുന്ന അവസാന തീയതി August 31. വിശദ വിവരങ്ങൾക്കും വിലാസത്തിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.recruit.cusat.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.recruit.cusat.ac.in.
8: ചെന്നൈ ആസ്ഥാനമായുള്ള പൊതുമേഖലാ ബാങ്കായ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് IOB ലോക്കൽ ബാങ്ക് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 250 ഒഴിവുണ്ട്. തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലായിരിക്കും നിയമനം. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തേക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയൂ. അപേക്ഷിക്കുന്ന സ്ഥലത്തെ പ്രാദേശിക ഭാഷയിൽ പ്രാവീണ്യം ഉണ്ടാകണം. സംസ്ഥാനങ്ങളും ഒഴിവും: തമിഴ്നാട് 100, കർണാടക 50, മഹാരാഷ്ട്ര 50, ഗുജറാത്ത് 50. യോഗ്യത: ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം. പ്രായം 2026 August 1 20 നും 30 വയസ്സിനും ഇടയിൽ. SC ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെയും

0: വിമുക്ത ഭടന്മാർക്ക് 5 വർഷത്തെയും ഇളവ് പ്രായപരിധിയിൽ ലഭിക്കും. അപേക്ഷാ ഫീസ് SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും 175 രൂപ, മറ്റുള്ളവർക്ക് 850 രൂപ. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.iob.bank.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.iob.bank.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 24.
1: തൊഴിൽ ദർശനം.
2: ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നേ?
3: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
2: ഓണം സ്പെഷ്യലായിട്ട് എന്തൊക്കെയാണ്?
3: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് ഇറങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളും.
2: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
4: സാധാരണക്കാരന് കൈത്താങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ തിരുവനന്തപുരം പുത്തരിക്കണ്ടം 9R Park August 13 മുതൽ 25 വരെ. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ August 14 മുതൽ 25 വരെ. ഏവർക്കും സ്വാഗതം.
2: സ്വർണം ഇങ്ങനെ ലോക്കറിൽ ഇരിക്കാനുള്ളതല്ല, തലോടുന്ന കാറ്റ് പോലെ എന്നും നമ്മളോടൊപ്പം ചേരുന്നതാകണം.
5: ട്രെൻഡുകൾ മാറുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് ഷോറൂം തീർത്ഥം ജ്വല്ലേഴ്സിൽ 18 കാരറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വിസ്മയ ലോകം. ചെയിനുകൾ 4100 രൂപ മുതൽ, ഹോൾസെയിൽ വിലയും മെഗാ സമ്മാനങ്ങളും.
2: ഈ August 22 വാർഷികാഘോഷം പ്രമാണിച്ച് മണിക്കോലയിൽ 76% ഡിസ്കൗണ്ട്. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
6: നല്ലത് വാങ്ങാൻ നല്ലൊരിടം, ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
7: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
6: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
7: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
6: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
7: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
8: ഫോൺ ഞാൻ പറയാം. 90 72 503 503.
9: മണ്ണന്തലയുടെ പ്രകൃതി ഭംഗിക്ക് മാറ്റുകൂട്ടിക്കൊണ്ട് ഏവരുടെയും മനസ്സിൽ ഓർമ്മകൾ സമ്മാനിക്കാൻ തിരുവനന്തപുരം നഗരസഭ മണ്ണന്തല ഒരുക്കുന്ന മണ്ണന്തല ഓണം ഫെസ്റ്റ് August 22 വൈകുന്നേരം 4 മണിക്ക് വിളംബര ഘോഷയാത്രയോടുകൂടി ആരംഭിക്കുന്നു.
10: അമ്യൂസ്മെന്റ് പാർക്ക്, സാംസ്കാരിക സമ്മേളനങ്ങൾ, മെഗാഷോ, ബോട്ടിംഗ്, ഭക്ഷ്യമേള എന്നിവയടങ്ങുന്ന ഈ ഫെസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം.
11: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
12: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
13: പുന്നാരം ചൊല്ലിച്ചൊല്ലി, ഈ ചിത്രത്തിനുവേണ്ടി MG ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. എഴുതിയത് ONV കുറുപ്പ്, സംഗീതം ജെറി അമൽദേവ്.

0: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
2: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
1: അവിടെന്താ ഇത്ര പ്രത്യേകത?
3: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ ഇവി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
4: ഗുഡ് ഇംഗ്ലീഷ്.
5: ഗുഡ് മോർണിംഗ്. This is Dr. Sarita back again with another segment of Good English. Today we will discuss why English is such a fascinating language. Learning a new language is mainly about developing four core skills: listening, speaking, reading, and writing. Good pronunciation adds beauty and clarity to your speech. It is also very important if you want to pass exams like the TOEFL or IELTS to study abroad. മലയാളത്തിൽ പൊതുവെ എഴുതുന്നത് പോലെ തന്നെ വായിക്കാം, പക്ഷെ ഇംഗ്ലീഷിൽ അതുപോലെയല്ല. ഇംഗ്ലീഷ് ഹാസ് ഓൺലി 26 ലെറ്റേഴ്സ് ബട്ട് അറൌണ്ട് 44 സ്പീച്ച് സൗണ്ട്സ്. അതായത് 26 അക്ഷരങ്ങൾ ഉപയോഗിച്ച് ഏകദേശം 44 ശബ്ദങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് സ്പെല്ലിംഗ്സ് കനോട്ട് ഓൾവേസ് ബി ട്രസ്റ്റഡ്. Today, I am going to introduce the idea of phonetics in a simple and non-technical way. Phonetics enna kettittundo? It is the study of speech sounds. Look at these words. P-O-O-L is pool. B-O-O-K is book. P-U-T is put. C-U-T is cut. T-H-O-U-G-H is though. T-O-U-G-H is tough. Can you guess why these words don't follow one rule? One letter has many sounds. Today, let's unravel the mystery of the letter A. A aksharam varuna kurachu words namukku nokka. Oru vaakkilum A vyathyastha reethigalilana pronounce cheyidittullathu. C A T cat, C A R car, C A L L call, A L W A Y S always, A-G-A-I-N, again. A-G-O-N-Y, agony. A-N-S-W-E-R, answer. When you add a silent E to the end of the word, the pronunciation changes again. For example, H-A-T is hat. പക്ഷേ അതിന്റെ കൂടെ ഒരു E ചേർത്ത് കഴിഞ്ഞാൽ ഹാറ്റേ അല്ല, it becomes

0: ഹേറ്റ്, എച്ച് എ ടി ഇ, ഹേറ്റ്. ഇനി ഏജിൽ അവസാനിക്കുന്ന കുറച്ച് വേർഡ്സ് നമുക്ക് നോക്കാം. ദ വേർഡ് ഏജ് ഇസ് പ്രൊനൗൺസ്ഡ് ഏജ്, ബട്ട് വെൻ ഇറ്റ് കംസ് അറ്റ് ദി എൻഡ് ഓഫ് ദ വേർഡ് ദ പ്രൊനൗൺസിയേഷൻ ചേഞ്ചസ് ടു എ ഷോർട്ടർ വവൽ സൗണ്ട്. നമ്മൾ കടയിലൊക്കെ പോയി വെജിറ്റബിൾ വാങ്ങിക്കുമ്പോൾ ക്യാബേജ് എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ അതിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ക്യാബേജ് അല്ല, ക്യാബേജ് എന്നാണ്. നമുക്കിവിടെ അതേപോലെ കുറച്ച് വേർഡ്സ് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. എൽ യു ജി ജി എ ജി ഇ, ലഗേജ്. ബി എ ജി ജി എ ജി ഇ, ബാഗേജ്. എച്ച് ഇ ആർ ഐ ടി എ ജി ഇ, ഹെറിറ്റേജ്. വി ഐ എൻ ടി എ ജി ഇ, വിന്റേജ്. ദർ ആർ സം അതർ വേർഡ്സ് ദാറ്റ് ഓൾസോ എൻഡ് ഇൻ എ ജി ഇ ബട്ട് പ്രൊനൗൺസ്ഡ് ഡിഫറെന്റ്ലി. എം ഐ ആർ എ ജി ഇ is not mirage or mirage, it is mirage. G A R A G E is garage. C O L L A G E is collage. ഇതൊക്കെ കൊണ്ടാണ് പലരും ഇംഗ്ലീഷ് ഒരു ട്രിക്കി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇനി വളരെ കോമൺ ആയി ഉപയോഗിക്കുന്ന കുറച്ച് വേർഡ്സ് നോക്കാം. വളരെ കോമൺ ആയി ഉപയോഗിക്കുന്നുവെങ്കിലും പലരും തെറ്റി പറയുന്ന വേർഡ്സ് ആണ് ഇവയൊക്കെ. W H A T, what. W-A-S, was. M-A-L-L, mall. In these words, the vowel sound is the open O. A lot of people pronounce the vowel sound incorrectly as A. വാട്ടിനെ വാട്ടെന്നും വാസെന്നും മോൾ എന്നും പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. Have you ever thought why it becomes so difficult to say words like what, was or mall correctly? The answer is mother tongue interference. There are certain sounds that simply don't exist in our native language. For example, in the word mall, the vowel sound is generally written in Malayalam as mall. Malayalathil nammal ezhuthumbo mall enno mall enno maatrame ezhuthan sadhikku, because we don't have an exact letter in Malayalam to represent that specific English sound O. Before we wind up, innathe rendu vaakku. First word, ajar. A J A R. Ajar means slightly open. She left the front door ajar. Second word, mirage. M I R A G E. It means an optical illusion. മലയാളത്തിലെ മരീചിക എന്ന് പറയും. The water in the desert was just a mirage. Thank you so much for joining me today. Have a good day.
1: Good English.
2: ഓണക്കാലം പൂക്കളുടെയും പൂവിളികളുടെയും മാത്രം ആഘോഷമല്ല, മലയാളിയുടെ മനസ്സിൽ സ്നേഹവും സംഗീതവും നിറയ്ക്കുന്ന ഒരു സുന്ദര കാലം കൂടിയാണ്. ആ ഓണക്കാലത്തിന്റെ മധുര സ്മരണകളുമായി എത്തുന്നു സംഗീത സംവിധായകൻ ശരത്. ഓഗസ്റ്റ് 22 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ആവണി പൊന്നൂഞ്ഞാലിൽ. മറക്കാതെ കേൾക്കൂ ആവണി പൊന്നൂഞ്ഞാൽ, ഓഗസ്റ്റ് 22 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
3: ഈ ഓണം കേക്ക് ചേട്ടൻ തൂക്കും,
4: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
5: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
6: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
5: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
7: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
8: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
7: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: നിന്നിഷ്ടം എന്നിഷ്ടം ഈ ചിത്രത്തിനു വേണ്ടി മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എഴുതി, കണ്ണൂർ രാജൻ സംഗീതം നൽകി, ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം.

0: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
1: എവിടുന്ന് വാങ്ങിക്കണം?
0: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
1: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
0: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: എന്നാ മൈ തന്നെ പോവാം.
0: മൈ ജിയോണും മാസോണും സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
1: കണ്ടീഷൻ അപ്ലൈ.
3: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
4: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
5: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
6: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻ.

0: പ്രൊഡക്ഷൻസ് പൂജപുര.
1: ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഉത്തം സിംഗ് സംഗീതം നൽകി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം ചിത്രം പ്രേം പൂജാരി.

0: ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 8 മണിയായി. നമുക്കിനി പ്രധാന വാർത്തകൾ കേൾക്കാം.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സിംഗപ്പൂരിൽ ഇന്ന് ആരംഭിക്കുന്ന 4-ാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനത്തിൽ ഡിജിറ്റലൈസേഷൻ, അത്യാധുനിക നിർമ്മാണം, കണക്ടിവിറ്റി, ആരോഗ്യം, നൈപുണ്യ വികസനം, സുസ്ഥിരത തുടങ്ങിയവ പ്രധാന ചർച്ചാ വിഷയങ്ങളാകും. നിലവിലെ സംരംഭങ്ങളുടെ പുരോഗതി ഇരുപക്ഷത്തെയും നേതാക്കൾ അവലോകനം ചെയ്യും. ശരീരകോശങ്ങൾക്ക് കേടുപാടുകൾ വരുത്താതെ അർബുദരോഗ ചികിത്സയ്ക്ക് പുതിയ മരുന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം വികസിപ്പിച്ചു. RK251 എന്ന് നാമകരണം ചെയ്ത മരുന്ന് കീമോതെറാപ്പിക്ക് പകരം ഉപയോഗിക്കാൻ കഴിയുമെന്ന് മന്ത്രാലയം അറിയിച്ചു. CMRL ഇടപാടുകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടെ 9 സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയ്ക്കിടെ നിരവധി ഡിജിറ്റൽ ഉപകരണങ്ങൾ പിടിച്ചെടുത്തതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വീണ വിജയൻ വരുമാന സ്രോതസ്സുകൾക്ക് അതീതമായ തുകകൾ കൈകാര്യം ചെയ്തെന്ന് പിടിച്ചെടുത്ത രേഖകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന് ED വ്യക്തമാക്കി. ഓണാഘോഷ തിരക്കുകളോടനുബന്ധിച്ച് സെപ്റ്റംബർ 2 വരെ ബംഗളൂരു, ചെന്നൈ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്കും തിരിച്ചും പ്രത്യേക അന്തർ സംസ്ഥാന സർവീസുകൾ ഉണ്ടാകുമെന്ന് KSRTC. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്കും തിരിച്ചും എക്സിക്യൂട്ടീവ് ക്ലാസ് സർവീസ് ഇന്ന് ആരംഭിക്കും. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലേക്ക് വാഹനങ്ങളുടെയും രോഗികളുടെയും പ്രവേശനം പുതിയതായി നിർമ്മിച്ച ഗേറ്റിലൂടെ ക്രമീകരിക്കുമെന്ന് അധികൃതർ. ബ്ലോക്കിലേക്ക് വാഹനങ്ങൾ മറ്റന്നാൾ മുതൽ കാരന്തൂർ റോഡ് ഭാഗത്തെ പ്രധാന കവാടം വഴിയാണ് പ്രവേശിക്കേണ്ടത്. രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും വലിയ ആദരവും അംഗീകാരവും നൽകിയ പ്രസ്ഥാനം BJP ആണെന്ന് മുൻ ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി. പുതിയ ദേശീയ ഭാരവാഹി പട്ടിക വന്നപ്പോൾ മാധ്യമങ്ങൾ തന്നെ ഒഴിവാക്കി എന്ന തരത്തിൽ ചർച്ചകൾ സംഘടിപ്പിച്ചത് വേദനാജനകമാണെന്ന് അദ്ദേഹം അറിയിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിൽ എബോള രോഗത്തിന്റെ വ്യാപനം തീവ്രമായി. ഇതുവരെ 5021 പേർ രോഗബാധിതരായെന്നും 11,000-ലധികം പേർ മരിച്ചെന്നും കോംഗോ ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. FIH വനിതാ ഹോക്കി മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. വാഗ്നർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 6:30-ക്കാണ് മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

0: നമുക്കിനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. അതിനു മുന്നേ ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. രാജ്യത്തെ ആദ്യ കടൽ വിമാനത്താവളം നിലവിൽ വരുന്നത് എവിടെയാണ്? ഇതായിരുന്നു നമ്മുടെ ചോദ്യം. ഇതിന്റെ ഉത്തരം കൊറെ പാൽഘർ, മഹാരാഷ്ട്രയിലാണ്. വധവൻ തുറമുഖത്തിന് സമീപമാണിത്. കടലിനുള്ളിലെ കൃത്രിമ ദ്വീപുകളിലോ കടൽ നികത്തിയെടുത്ത സ്ഥലത്തോ നിർമ്മിക്കുന്നവയാണ് കടൽ വിമാനത്താവളങ്ങൾ.
1: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
4: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
3: 45 ദിവസം
4: മൈജിൽ ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
5: മൈജി ഓണം, മാസോണം, സീസൺ 4 വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
6: ശ്രീഭദ്ര ഫേർണിച്ചറിൽ ഓണം മെഗാ ഓഫറുകൾ. ഫേർണിച്ചറുകൾക്ക് 50% വരെ വിലക്കുറവ്, കൂടാതെ ഓരോ പെർച്ചേസിനോടൊപ്പവും ഉറപ്പുള്ള സമ്മാനങ്ങൾ. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫേർണിച്ചറുകളും ഓണം കോംബോ ഓഫറിലൂടെ വെറും 59,900 രൂപയ്ക്ക് സ്വന്തമാക്കാം. ശ്രീഭദ്ര ഫേർണിച്ചർ, ആറ്റിങ്ങൽ റോഡ്, വെഞ്ഞാറമൂട്.
7: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
8: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
0: ഇനി കേൾക്കാം കാലം സാക്ഷി.
9: രാജീവ് ഗാന്ധി, ഇന്ത്യയുടെ 6-ാമത്തെ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധി 1944 August 20 ജനിച്ചു. ഡെറാഡൂണിലുള്ള വെൽഹാം ബോയ്സ് സ്കൂളിലും ഡൂൺ സ്കൂളിലുമായാണ് രാജീവ് തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. തുടർന്ന് കേംബ്രിഡ്ജ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള ട്രിനിറ്റി കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദത്തിന് ചേർന്നെങ്കിലും കോഴ്സ് പൂർത്തീകരിക്കാനായില്ല. ലണ്ടനിൽ നിന്ന് മടങ്ങി വന്ന രാജീവ് ഡൽഹി ഫ്ലൈയിങ് ക്ലബിൽ ചേർന്നു. ഇന്ത്യൻ എയർലൈൻസിൽ ഒരു വൈമാനികനായാണ് രാജീവ് തന്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. പിന്നീട് രാഷ്ട്രീയത്തിലെത്തിയ രാജീവ് 1981 ഉത്തർപ്രദേശിലെ അമേഠിയിൽ നിന്നാണ് ആദ്യമായി ലോക്സഭയിലെത്തുന്നത്. തൊട്ടു പിന്നാലെ തന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാവുകയും ചെയ്തു. 84 പ്രധാനമന്ത്രിയായിരിക്കെ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റു. ഇന്ത്യയിലെ ശാസ്ത്ര സാങ്കേതിക വികസനത്തെ അതിരറ്റ് പ്രോത്സാഹിപ്പിച്ച അദ്ദേഹം ആശയവിനിമയ സാങ്കേതിക വിദ്യ സാധാരണ ജനങ്ങളിലെത്തിക്കാൻ തീവ്രമായ

0: ശ്രമമാണ് നടത്തിയത്. 1986 രാജീവ് ഗാന്ധി ഇന്ത്യയിലൊട്ടാകെ ശാസ്ത്ര സാങ്കേതിക ഉന്നത വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുവാനായി ഒരു പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി ഇന്ത്യയിലുടനീളം അനേകം നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. 1989 മുതൽ 91 വരെ അദ്ദേഹം പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് അധ്യക്ഷനുമായും സേവനമനുഷ്ഠിച്ചു. വളരെ ഊർജ്ജസ്വലനും കർമ്മോത്സുകനുമായിരുന്ന രാജീവ് ഗാന്ധി 1991 മെയ് 21 തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിലുള്ള തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ വെച്ച് ഒരു ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു. മരണാനന്തര ബഹുമതിയായി ഒരു പൗരന് നൽകുന്ന പരമോന്നത ബഹുമതിയായ ഭാരതരത്നം പുരസ്കാരം നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു.
1: The Panchayati Raj Bill and the Nagarpalika Bill was a major way to be fully and directly involved in the development and political processes in the villages, in the blocks and at the district level. So these two bills, the Panchayati Raj Bill and the Nagarpalika Bills, had many things built into them. Most of all, they were giving power to the people, to allow the people to make their own destiny, to bring development to their own areas, to have programs that could remove their problems and difficulties. The programs, the bills, gave special protection for women, for scheduled castes, for scheduled tribes, and by having a constitutional amendment, we opened up special opportunities for the youth. Day before yesterday, I was very sad when the bill did not go through the Raj Sabha. For a bill like this, we needed a 2/3 majority. In the Lok Sabha, the bill was passed with an overwhelming majority. When it came to the Raj Sabha, the Congress did not have the required numbers. But we thought that from amongst the opposition, there would be enough people who felt for the people. We thought there would be enough people in the opposition who would be willing to stand up and fight against corruption and nepotism. We thought there would be enough people in the opposition to stand up and fight against the power brokers. We thought there would be enough people in the opposition to stand up and fight for the rights of the youth.
0: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ശബ്ദം.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
3: സുബയ്യ ഗോൾഡ് പാർക്കിൽ ഓണം മെഗാ ഓഫർ ഓഗസ്റ്റ് 17 മുതൽ 31 വരെ.
4: ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്, ഒരു പവനു മുകളിൽ ഓണപ്പുടവ സമ്മാനവും, രണ്ട് പവനു മുകളിൽ ഗോൾഡ് കോയിൻ സമ്മാനവും,
3: കൂടാതെ സ്ക്രാച്ച് കാർഡ് വഴി 1000 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള അവസരവും.
4: സുബയ്യ ഗോൾഡ് പാർക്ക്, റാവച്ചമ്പലം. സുബയ്യ ഫാഷൻ ജ്വല്ലറി, ഗാന്ധി പാർക്കിന് സമീപം, ചാല. ഫോൺ 8899112159.
5: ഇനിയൊരു ഗാനത്തിലേക്ക്. യേശുദാസ് പാടിയതാണ്, ഷിബു ചക്രവർത്തി എഴുതി, ശ്യാം സംഗീതം നൽകിയത്. ചിത്രം സായം സന്ധ്യ.

0: ഞങ്ങളുടെ പുതിയ സംരംഭം അല്ലമാന സിൽവർ സോൺ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂം
1: ഉദ്ഘാടനം വാമനപുരം MLA ശ്രീ സുധീഷ് ബാലോഡ് നിർവഹിക്കുന്നു.
0: 2000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു നോസ്പിൻ സമ്മാനം, കൂടാതെ സിൽവറിന് 0% പണിക്കൂലിയും ലക്കി വിന്നറിന് ഗോൾഡ് കോയിനും.
1: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോതൻകോട് ആൻഡ് അറ്റ് ദമാം.

0: വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോക്ക്.
1: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
2: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: ഇനി നമുക്ക് ചുറ്റും. പേരൂർക്കട മണ്ണന്തല റോഡിൽ മുക്കോല മുതൽ മണ്ണന്തല വരെ ടാറിംഗ് പ്രവൃത്തി നടക്കുന്നതിനാൽ ഇന്ന് രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും. കുടപ്പനക്കുന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ മുക്കോല മരുതൂർ മുക്കോല മടത്തുനട വഴിയും മണ്ണന്തലയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഉദയന്നൂർ മടത്തുനട വഴിയും പോകണമെന്ന് PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ബാർട്ടൺ ഹിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നടത്തുന്ന അഡ്വാൻസ് ഡിപ്ലോമ ഇൻ ഓട്ടോമോട്ടീവ് മെക്ട്രോണിക്സ് കോഴ്സിലേക്ക് പ്രവേശനത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി 9895955657 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കഴക്കൂട്ടം ഗവൺമെന്റ് വനിതാ ITയിൽ ഏതാനും ട്രേഡുകൾ

0: ഒഴിവുണ്ട്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നാളെയാണ്. ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 9946033640. ഇനി ചന്ദ്രലേഖ എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, ബേണി ഇഗ്നേഷ്യസ് സംഗീതം നൽകി, എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം.
1: മകരമാസത്തി വേലി കെട്ടി ടപ്പ കല്യാണം.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: ഒരു ടി വി വാങ്ങിച്ചാൽ ബി എം ഡബ്ല്യു പിറകെ വരും.
2: അതെങ്ങനെ?
1: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് ബി എം ഡബ്ല്യു ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ

0: ഉയർന്ന ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവഗാമി അലുമിനിയം കമ്പനി, ചാല.
1: യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം. രണ്ടു ലോകം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്.

0: എമാർട്ടിലോണം പൊന്നോണം ഓഫറിൽ നിറയെ സമ്മാനം.
1: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സായി കുക്ക്വെയർ ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
2: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ July 25 to August 26 MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
3: ഈ ഉത്രാടനത്തിൽ മാത്രം ഈ സ്പോർട്ടിലെ അറഫ ഗോൾഡിലെ ഓള സദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്.
4: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈറ്റി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 to 9.9% വരെ പണിക്കൂലിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
3: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
5: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട് ട്രിവാൻഡ്രം.
6: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
7: ഓണം വരവായി.
8: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
7: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
8: 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
9: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
10: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
9: അവിടെന്താ ഇത്ര പ്രത്യേകത?
11: 1st സമ്മാനം ടാറ്റാ ടിയാഗോ EV കാർ, ഒപ്പം E-സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ 31 October.
12: കൃഷ്ണചന്ദ്രനും ആന്റോയും പാടിയ ഗാനം ചിത്രം.

0: ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: മീനെ ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നേ?
4: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
3: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയാണ്?
4: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് ഇറങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാണ്.
3: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
5: സാധാരണക്കാരന് കൈതാങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ, തിരുവനന്തപുരം പുത്തരിക്കണ്ടം 9R Park, August 13 മുതൽ 25 വരെ. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ August 14 മുതൽ 25 വരെ. ഏവർക്കും സ്വാഗതം.
6: ഇത് എന്നതാടി ഓണത്തിന് എടുക്കാനുള്ള കോടിമുണ്ടിന് പകരം സൺഗ്ലാസും ബീച്ച് വെയറും എടുത്തു വെച്ചേക്കുന്നേ?
3: ഇത്തവണത്തെ ഓണം ലക്ഷദ്വീപിൽ ആയാലെന്താ പൊളിക്കോ?
6: ഈ ഓണത്തിന് സ്വപ്നങ്ങൾക്കില്ല ലിമിറ്റ്. സ്വർണ്ണ തിളക്കത്തിനൊപ്പം നീലക്കടലും താണ്ടി പറക്കും. തീർത്ഥം ജ്വല്ലേഴ്സിന്റെ 14th വാർഷികം. സ്വർണ്ണ വാങ്ങൂ, നറുക്കെടുപ്പിലൂടെ ലക്ഷദ്വീപിലേക്ക് പറക്കാൻ അവസരം നേടൂ.
3: ഒപ്പം August 22 പണിക്കൂലിയിൽ പവന് 76% ഡിസ്കൗണ്ടും. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
7: നല്ലത് വാങ്ങാൻ നല്ലൊരിടം, ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
8: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
7: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
8: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
7: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
8: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
9: ഫോൺ ഞാൻ പറയാം.
7: എന്നാ പറയാം?
9: 90 72 503 503.
5: മണ്ണന്തലയുടെ പ്രകൃതി ഭംഗിക്ക് മാറ്റുകൂട്ടിക്കൊണ്ട് ഏവരുടെയും മനസ്സിൽ ഓർമ്മകൾ സമ്മാനിക്കാൻ തിരുവനന്തപുരം നഗരസഭ മണ്ണന്തല ഒരുക്കുന്ന മണ്ണന്തല ഓണം ഫെസ്റ്റ് August 22 വൈകുന്നേരം 4 മണിക്ക് വിളംബര ഘോഷയാത്രയോടുകൂടി ആരംഭിക്കുന്നു.
0: അമ്യൂസ്മെന്റ് പാർക്ക്, സാംസ്കാരിക സമ്മേളനങ്ങൾ, മെഗാഷോ, ബോട്ടിംഗ്, ഭക്ഷ്യമേള എന്നിവയടങ്ങുന്ന ഈ ഫെസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം.
10: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരീശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ്, ആരീശാല.
11: സമയം 8:30.
0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
12: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം. ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
11: നോവൽ സഞ്ചാരം.
13: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
14: തലയഴിച്ചിട്ട് അലറി വരുന്ന ഒരു വെളിച്ചപ്പാടിനെ പോലെ പുകവണ്ടി തിരിവും കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി നിന്നു. ഒരു ഞെട്ടൽ. ജന്മദേശം വിട്ടുപോകാനുള്ള സമയമായി. വേണമോ? വേണ്ടേ? വരൂ വരൂ, അനുജൻ തിരക്കി. ടിക്കറ്റു കെട്ടിയ കോന്തല തപ്പി നോക്കിയിട്ട് അവൾ അനുജൻ കാട്ടിയ വഴിയിലൂടെ പോയി. ഇറങ്ങുന്നവരുടെ തിരക്കുകൊണ്ട് കയറാൻ വിഷമം. പിന്നിൽ നിന്നൊരു കിളിനാദം കേട്ടു.
15: അവസരപ്പെടാതിങ്കോ, സമയമുണ്ട്.
14: സ്റ്റേഷൻ മാസ്റ്റർ പ്ലാറ്റ്ഫോമിൽ വിലസുന്നതിനിടയിൽ ആരോടെന്നില്ലാതെ വിളിച്ചു പറഞ്ഞു. കാത്തുനിന്നു. ആളൊഴിഞ്ഞപ്പോൾ അവർ കയറി. വണ്ടി ചൂളം വിളിച്ചു. ആ ചൂളം വിളി കേട്ടപ്പോൾ അവൾക്ക് ആ പാട്ട് ഓർമ്മ വന്നു. ഒന്നിക്ക് രണ്ടെന്ന് വീരം പറഞ്ഞിട്ട് ഒക്കത്ത് വെച്ചപ്പോ ചൂളം വിളിച്ചില്ലേ മാതുക്കുട്ടി. ചക്രങ്ങൾ പാളത്തിൽ കിടന്നരഞ്ഞ് പല്ലു പുളിപ്പിക്കുന്ന ഒരു ശബ്ദമുണ്ടാക്കി. വണ്ടി നീങ്ങി. അപ്പോഴും രാധ ആ മാതുക്കുട്ടിയെപ്പറ്റി ആലോചിച്ചു. ആരായിരിക്കും അവൾ? നീണ്ടു നിവർന്നു കിടക്കുന്ന ഈ കുന്നിൻ നിരകളുടെ അങ്ങേപ്പുറത്തായിരിക്കും അവളുടെ വീട്. വെളുത്തിട്ടായിരിക്കും. അവൾ വലിയ വീടുകളിൽ പണിക്ക് പോയിട്ടൊന്നുമില്ല. സിന്ദൂര പൊട്ടാണ് എപ്പോഴും തൊടുന്നത്. പൊട്ടിപ്പൊട്ടിച്ചിരിക്കുമ്പോൾ മുത്തുമണികൾ ചിതറുന്നതുപോലെ ഇരിക്കും. അഞ്ഞം പിഞ്ഞം പറയാൻ വരുന്ന ആണുങ്ങളോട് ഒന്നിക്ക് രണ്ട് വീരം പറയും. എന്നിട്ട് ഒക്കത്തു വെച്ചപ്പോ ചൂളം വിളിച്ചു. അതെന്താണ്? അവൾ ഒക്കത്തു വെച്ചോ? അവളെ ഒക്കത്തു വെച്ചോ? എന്തോ. എന്തായാലും മാതുക്കുട്ടി നല്ലവളായിരുന്നുവെന്ന് രാധ തീർച്ചപ്പെടുത്തി. ഇപ്പോ പൊട്ടും, പൊട്ടും. അടുത്തുനിന്ന് ഒരു കുട്ടിയുടെ ശബ്ദം. അടുത്തു തന്നെ ഒരു സ്ത്രീയും രണ്ടു കുട്ടികളും ഇരിക്കുന്നുണ്ട്. ചന്തമുള്ള കുട്ടികൾ. ഇതേവരെ എന്തേ അത് നോക്കാഞ്ഞത്? ഒരു കുട്ടി ബലൂൺ ഊതി വീർപ്പിക്കുകയാണ്. മറ്റേയാൾ താക്കീത് നൽകുകയാണ്. ഇപ്പൊ പൊട്ടും, പൊട്ടും. കുട്ടികളെ നോക്കിയിരിക്കുന്ന ആ അമ്മയുടെ മുഖത്ത് എന്തൊരു സംതൃപ്തിയാണ്. ഞാനിതാ ജീവിക്കുന്നു എന്ന് മുഖത്ത് എഴുതി വച്ചതുപോലെ തോന്നും. പ്രശാന്തമായ സമുദ്രം പോലെയുള്ള കണ്ണുകൾ. തൊട്ടടുത്ത് കുത്തിച്ചാരിയിരുന്നു മയങ്ങുന്ന കൊമ്പൻ മീശക്കാരൻ വണ്ടി ഇളകിയപ്പോൾ തട്ടിപ്പിടഞ്ഞെഴുന്നേറ്റ് ചോദിച്ചു, തലശ്ശേരി എത്തിയോ?
15: ഇല്ല,
14: അങ്ങേ മൂലയിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു. അയാൾ വീണ്ടും ഇരുന്നു മയങ്ങി. ജാലകത്തിനടുത്ത് ചേർത്തുവച്ച ഒരു മനുഷ്യ ശരീരത്തിന്റെ തല വെളിയിലാണ്. റിസ്റ്റ് വാച്ച് കെട്ടിയ കൈയും മിന്നുന്ന ഷർട്ടിട്ട പുറവും മാത്രമേ കാണാനുള്ളൂ. കുത്തി വളർത്തിയ കാതും നരകയറിയ മുടിയുമായി ഒരു സ്ത്രീ ആ മൂലയ്ക്കലിരിക്കുന്നു. ഒരു കൂറ്റൻ വട്ടിക്കെട്ടും കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഇരിപ്പ്. മയങ്ങുകയോ ചിന്തിക്കുകയോ ആണ്. വണ്ടിയുടെ ഇളക്കത്തിനനുസരിച്ച് ആ കാതുകൾ ഊഞ്ഞാലാടുന്നു. രാധ അവയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഭൂതകാലത്ത് എവിടെയൊക്കെയോ വെച്ച് ആ കാതുകൾ കണ്ടിട്ടുണ്ട്. ആടുന്ന കാതുകൾ കുടുംബസ്മരണകൾ വിളിച്ചുണർത്തുന്നു. നാട്, വീട്, അമ്മ, അച്ഛൻ, പിന്നെ പലതും. അവയെപ്പറ്റി ഒന്നും ആലോചിക്കരുതെന്ന് തീർച്ചപ്പെടുത്തിയതാണ്.
13: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
16: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
17: ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ ഹോൾസെയിലേഴ്സ് ആയ തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ നിന്ന് ഈ ഓണം പൊന്നോണമാക്കാം.
18: കൈനിറയ സമ്മാനങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും. ഒരു പവൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഓണപ്പുടവ സമ്മാനവും മറ്റനേകം സമ്മാനങ്ങളും. ഓഗസ്റ്റ് 16 മുതൽ സെപ്റ്റംബർ 6 വരെ.
17: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
11: ആർപ്പുവിളി വെറും ശബ്ദമല്ല, മറിച്ച് മനസ്സിൽ നിറയുന്ന ആഹ്ലാദത്തിന്റെയും ആവേശത്തിന്റെയും കൂട്ടായ്മയുടെയും ശബ്ദരൂപമാണ്. ഈ ഓണനാളുകളിൽ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിൽ നമുക്ക് ആസ്വദിക്കാം ആർപ്പുവിളിയോടെ വരവേൽക്കുന്ന രണ്ട് ഗാനങ്ങൾ. ജലോത്സവം എന്ന ചിത്രത്തിനുവേണ്ടി ബി ആർ പ്രസാദ് എഴുതി, അൽഫോൺസ് ജോസഫ് സംഗീതം നൽകി, എം ജി ശ്രീകുമാറും സംഘവും പാടിയത്.

0: കേട്ടത്. ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: എന്താ ചേട്ടാ ഒരു വിഷമം?
2: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
1: അതിനെന്താ, മൈജിന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. അപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
3: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ഓണം പൊന്നോണമാക്കാൻ ചാപ്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാപ്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
1: കണ്ടീഷൻ അപ്ലൈ.
5: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ.
6: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
7: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
9: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ OP/IP സേവനങ്ങൾ ലഭ്യമാണ്. OP സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
10: ഇന്നീ പരിപാടിയിൽ പശ്ചിമോത്താനാസനം, ശശങ്കാസനം, ഈ ആസനങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് KP.
11: പശ്ചിമോത്താനാസനം, കാലുകൾ നീട്ടി ചേർത്ത് വച്ചുകൊണ്ട് ദണ്ഡാസന സ്ഥിതിയിൽ നിവർന്നിരിക്കുക. കൈപ്പത്തികൾ നിലത്തു പതിഞ്ഞിരിക്കത്തക്ക വിധം ശരീരത്തോട് ചേർത്ത് വയ്ക്കുക. ഇനി ശ്വാസമെടുത്തുകൊണ്ട് ഇരു കൈകളും ശരീരത്തിന്റെ വശങ്ങളിലൂടെ ഭൂമിക്ക് സമാന്തരമായി വരുന്നതുവരെ ഉയർത്തുക. കൈത്തലങ്ങൾ തിരിച്ച് വീണ്ടും ശ്വാസമെടുത്തുകൊണ്ട് തന്നെ ചെവികളോട് ചേരുന്നതുവരെ ശിരസിന് മുകളിലേക്ക് ഉയർത്തുക. കൈമുട്ടുകൾ നിവർന്ന് ശരീരം മുകളിലേക്ക് വലിഞ്ഞു നിൽക്കുന്ന സ്ഥിതിയിൽ നിന്നും സാവകാശം ശ്വാസം വിട്ടുകൊണ്ട് കാലിന്റെ സന്ധികൾ വളയാതെ നട്ടെല്ല് മുന്നോട്ട് വലിച്ചുകൊണ്ട് ഉദരഭാഗം സാവധാനം കാലുകളിലേക്ക് അടുപ്പിക്കുക. കാൽ വിരലുകളിൽ പിടിക്കുവാനും പറ്റുമെങ്കിൽ നെറ്റി മുട്ടുകളിലേക്ക് അടുപ്പിക്കുവാനും ശ്രമിക്കുക. ശക്തി ഉപയോഗിച്ചുകൊണ്ട് കാൽ വിരലുകളിൽ പിടിക്കുവാനോ വളയുവാനോ ശ്രമിക്കേണ്ടതില്ല. സാധാരണ ശ്വാസമെടുത്തുകൊണ്ട് കഴിയുമെങ്കിൽ അല്പസമയം അതേ നിലയിൽ തുടരാവുന്നതാണ്. പിന്നീട് ശ്വാസമെടുത്തുകൊണ്ട് തിരിച്ച് കൈകൾ ഉയർത്തിയ നിലയിലേക്കും ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ വശങ്ങളിലൂടെ താഴേക്ക് കൊണ്ടുവന്ന് ശിഥില ദണ്ഡാസനത്തിലേക്കും എത്തി വിശ്രമിക്കുക. ഈ യോഗാസനത്തിന് ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധം ഒഴിവാക്കുവാനും കരൾ, കിഡ്നി, പാൻക്രിയാസ് എന്നിവയെ ഉത്തേജിപ്പിക്കുവാനും സാധിക്കുന്നു. ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റസ്, ആങ്സൈറ്റി, ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് എന്നിവയ്ക്ക് ഒരു പ്രിവെന്റീവ് മെഡിസിൻ ആയും ഈ പരിശീലനം ചെയ്യാവുന്നതാണ്. ശശാങ്കാസനം, കാൽപാദങ്ങളെ ചേർത്ത് കാൽമടമ്പുകൾ മുന്നിലേക്ക് നീട്ടുക. കൈവിരലുകൾ ചേർത്ത് കൈത്തലങ്ങൾ മുന്നോട്ട് വരുന്ന വിധം കമിഴ്ത്തി ശരീരത്തിന് ഇരുവശവുമായി നിലത്തുവയ്ക്കുക. ശിരസും കഴുത്തും നട്ടെല്ലും ഒരു നേർരേഖയിൽ വരുന്ന രീതിയിൽ നിവർന്നിരിക്കുക. പിന്നീട് വലതുകാൽ മുട്ടുമടക്കി പാദം അരക്കെട്ടിന് താഴെയായി വയ്ക്കുക. പിന്നീട് ഇടതുകാലും ഇതേപോലെ തന്നെ പിറകോട്ട് മടക്കി വയ്ക്കുക. കാൽമുട്ടുകൾ കഴിവതും ചേർത്ത് വയ്ക്കുക. കൈകൾ ശരീരത്തിന് പുറകിലേക്ക് കൊണ്ടുവന്ന് വലതു കൈത്തണ്ടയിൽ ഇടത് കൈകൊണ്ട് പിടിച്ച് ദീർഘമായി ശ്വാസമെടുത്തുകൊണ്ട് അല്പം പിന്നിലേക്ക് നിവർന്ന് മുഖമുയർത്തി നിൽക്കുക. ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശരീരം സാവധാനത്തിൽ മുന്നോട്ട് വളച്ച് നെറ്റി തറയിൽ മുട്ടിക്കുക. അല്പസമയം സാധാരണ ശ്വാസഗതിയിൽ ശാന്തമായി അതേ നിലയിൽ തുടരുക. പിന്നീട് ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് തല ഉയർത്തി നട്ടെല്ല് നിവർത്തിക്കൊണ്ടുവരിക. വജ്രാസനത്തിലേക്കെത്തിയ ശേഷം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ വേർപെടുത്തുക. കാലുകൾ നീട്ടി നിവർത്തി ശിഥില ദണ്ഡാസനത്തിൽ വിശ്രമിക്കുക. ശിരസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ വർദ്ധിപ്പിക്കുന്നതിനും ശരീരത്തിന്റെ പുറകുവശത്തെ പേശികൾക്കും നട്ടെല്ലിനും അയവ് ലഭിക്കുന്നതിനും ഈ പരിശീലനം ഉപകരിക്കുന്നു. ഹൃദയ സംബന്ധിയായ രോഗങ്ങൾ ഉള്ളവർ വിദഗ്ധ ഉപദേശം സ്വീകരിച്ചതിനു ശേഷം മാത്രം ചെയ്യുക.
10: പശ്ചിമോത്താനാസനം, ശശങ്കാസനം, ഈ ആസനങ്ങളെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ യോഗ ഡെമോൺസ്ട്രേറ്ററായ ശ്രീനാഥ് KP.
8: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം. സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം സമാപിക്കുന്നു.
12: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
13: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
12: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
14: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ.
15: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
14: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
15: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
16: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല, നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
17: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
18: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണ അവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
17: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.
9: യൂസഫലി കേച്ചേരി എഴുതി, രവി ബോംബെ സംഗീതം നൽകി, ചിത്രയും സംഘവും പാടിയത് ചിത്രം പരിണയം.

ദ ട്രെയിൻ ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസും ശരണ്യയും ശ്രീനിവാസും ലതാ ഹെൻറിയും പാടിയ ഗാനമാണ്. ഗാനരചന ജയരാജ്, സംഗീതം ശ്രീനിവാസ്.

പ്രിയമുള്ളവരെ, നമസ്തേ അനന്തപുരിയുടെ ഈ അധ്യായം സമാപിക്കുകയാണ്. നമുക്കറിയാം, എല്ലാവരും ഓണത്തിരക്കിലേക്ക് ആകുന്ന ഒരു സമയമാണിത്. ഈ ആഘോഷവേളയിൽ ഏതെങ്കിലും വിധം ബുദ്ധിമുട്ടുന്ന നമ്മുടെ സഹോദരങ്ങളെയും നമുക്ക് ചേർത്ത് നിർത്താം. പരിപാടി കേട്ടുകൊണ്ടിരുന്ന ഏവർക്കും നന്ദി, നമസ്കാരം. സ്നേഹപൂർവ്വം, രേഖ അജിത്.

0: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
1: അത് ഉറപ്പല്ലേ, കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
2: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: ഓഫറിനേക്കാൾ സമ്മാനങ്ങളെ മനസ്സിലും കേറി. കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
5: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
2: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
5: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
6: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
7: ഈ ഉത്രാടദിനത്തിൽ മാത്രം ഈ സ്പോട്ടിലെ അർഫ ഗോൾഡിലെ ഓണ സദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടി ഉണ്ട്.
1: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈത്തി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
7: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
2: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
1: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
8: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
1: അവിടെ എന്താ ഇത്ര പ്രത്യേകത?
9: 1st സമ്മാനം ടാറ്റാ ടിയാഗോ EV കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ്ണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ October 31 വരെ.
10: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് പേ പ്രോഫിറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
5: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.

0: ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നത്?
1: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
0: ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയാണ്?
1: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് ഇറങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാണ്.
0: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
2: സാധാരണക്കാരന് കൈതാങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ, തിരുവനന്തപുരം പുത്തരിക്കണ്ടം 9R Park, August 13 മുതൽ 25 വരെ. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ August 14 മുതൽ 25 വരെ. ഏവർക്കും സ്വാഗതം.
3: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
4: ഓണം ഫെസ്റ്റ് August 1 മുതൽ September 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
3: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.
5: 75 വർഷവും വിസ്മയ

0: നാം കേട്ടത് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.
1: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും,
2: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
6: ചേട്ടാ ചായ എടുക്കട്ടെ?
7: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
6: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
7: അപ്പോ കാത്തിരിപ്പില്ലേ?
6: ഇല്ല.
8: മൈജിയോടെ മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
9: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
10: കണ്ടീഷൻ അപ്ലൈ.

ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇനി പ്രിയ ശ്രോതാക്കൾക്കുള്ള ഗാനോ സ്നേഹോപഹാരമാണ് ഗാനോപഹാരം. നിങ്ങൾക്കറിയാമല്ലോ, ഈ പരിപാടിയിൽ ഇന്ന് 1991 മുതൽ 2000 വരെ പുറത്തിറങ്ങിയ ഏതാനും ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യ ഗാനം സൂപ്പർമാൻ എന്ന ചിത്രത്തിനു വേണ്ടി എസ് രമേശൻ നായർ എഴുതി, എസ് പി വെങ്കടേഷ് സംഗീതം നൽകി, യേശുദാസ് പാടിയത്.

ഗാനോപഹാരത്തിലെ അടുത്ത ഗാനം എസ് രമേശൻ നായർ എഴുതി ബേണി ഇഗ്നേഷ്യസ് സംഗീതം നൽകി യേശുദാസും സുജാതയും പാടിയതാണ് ചിത്രം ആകാശഗംഗ.

0: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈ ജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈ ജിയിലേക്ക് പോവാം.
2: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസ് ആക്കാൻ കേരളത്തിലെ സ്വന്തം മൈ ജി.
3: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
4: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
3: അവിടെന്താ ഇത്ര പ്രത്യേകത?
5: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ ഇ വി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ 31 വരെ.
6: ഈ കഥ ഒരു ഗൃഹനാഥയും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
7: ഇലക്ട്രിസിറ്റി ബിൽ, പലചരക്ക്, സ്കൂൾ ഫീസ് എല്ലാം കഴിഞ്ഞു.
6: വല്ലതും ബാക്കിയുണ്ടോ?
7: ആ,
6: 5000 ബാക്കിയുണ്ട്. പുതിയൊരു സാരി വാങ്ങിയാലോ?
7: വേണ്ട,
6: കഴിഞ്ഞ മാസമല്ലോ ഒന്ന് വാങ്ങിച്ചത്.
7: ഒന്നുകൂടി
6: വേണ്ട, ആദ്യം ബജറ്റ് ഉണ്ടാക്കൂ. ചെലവ് കഴിഞ്ഞുള്ള ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യൂ, സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണൂ.
7: അടിപൊളി, എന്നാ വേഗം വിട്ടോ.
6: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
8: ഗാനോപഹാരത്തിലെ അടുത്ത ഗാനം ഗോഡ്ഫാദർ എന്ന ചിത്രത്തിനു വേണ്ടി KG മാർക്കോസും സംഘവും പാടിയതാണ്. ഈ ഗാനം എഴുതിയത് ബിച്ചു തിരുമല, സംഗീതം S. ബാലകൃഷ്ണൻ.

0: കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദിമേള 2026.
3: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
5: എന്നും രാവിലെ 10:30
4: പ്രായോജകർ.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
6: ഗാനോപഹരം തുടരുകയാണ്. ബേണി ഇഗ്നീഷ്യസിന്റെ സംഗീതത്തിൽ MG ശ്രീകുമാറും ചിത്രയും പാടിയത്. തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിനു വേണ്ടി ഗാനമെഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി.
7: കറുത്ത പെണ്ണേ, നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ.

ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ സഹകരണ നിയമങ്ങൾ എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് നാലാഞ്ചിറ കൃഷ്ണൻകുട്ടി മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായ ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇവയാണ്: 9495964321, അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496596321. ഗാനോപഹാരത്തിൽ ഇപ്പോൾ ഒരു ഗാനം കൂടി. കമലദളം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയതാണ്. ഗാനരചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

0: ഗാനോപഹാരമാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടത്. ഇത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മവാർഷികത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആദരമർപ്പിച്ചു. രാഷ്ട്രത്തിന് രാജീവ് ഗാന്ധി നൽകിയ സേവനങ്ങളെയും പൊതുജീവിതത്തിലെ സംഭാവനകളെയും സമൂഹമാധ്യമ പോസ്റ്റിൽ ഉപരാഷ്ട്രപതി അനുസ്മരിച്ചു. അതിർത്തി സുരക്ഷ ശക്തിപ്പെടുത്തുന്ന നടപടി എക്കാലത്തും ഗവൺമെന്റിന്റെ പ്രഥമ പരിഗണനയിലാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. അരുണാചൽ പ്രദേശിലെ അതിർത്തി പ്രദേശങ്ങളായ മസ, ഗലീമോ, തക്സിംഗ് എന്നിവിടങ്ങളിൽ സന്ദർശിച്ച് കേന്ദ്രമന്ത്രി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ തരൺജീത് സിംഗ് സന്ധുവിന്റെ അധ്യക്ഷതയിൽ ബ്രിക്സ് 2026 ഒരുക്കങ്ങൾ ഡൽഹിയിൽ വിലയിരുത്തി. വിവിധ ഏജൻസികളെ ഏകോപിപ്പിച്ച് സുഗമമായ ഗതാഗത സുരക്ഷാ ക്രമീകരണങ്ങൾ, മികച്ച നഗരപരിപാലനം, അടിയന്തര വൈദ്യസഹായ സജ്ജീകരണം എന്നിവ ഉറപ്പാക്കുമെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ശുഭയാത്ര, സുരക്ഷിതയാത്ര എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കി. ഓണക്കാലത്ത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് മലയാളികൾ, വിദ്യാർത്ഥികൾ, വിനോദസഞ്ചാരികൾ എന്നിവരുടെ വർദ്ധിച്ച തിരക്കും പ്രധാന സ്റ്റേഷനുകളിലെ നവീകരണ പ്രവർത്തനങ്ങളും കണക്കിലെടുത്താണ് സുരക്ഷ കൂട്ടുന്നത്. ഇരുൾക്കുന്ന് വനമേഖലയിൽ കണ്ടെത്തിയ നന്നങ്ങാടികൾ കോഴിക്കോട് പഴശ്ശിരാജ പുരാവസ്തു മ്യൂസിയത്തിലെ പുരാവസ്തു വിഭാഗം പരിശോധിച്ചു. നിലമ്പൂർ നോർത്ത് ഡിവിഷനിലെ നിലമ്പൂർ റേഞ്ച് കാഞ്ഞിരപ്പുഴ സ്റ്റേഷൻ പരിധിയിൽ VBG റാംജി പദ്ധതിയുടെ ഭാഗമായി മഴക്കുഴി നിർമ്മിക്കുന്നതിനിടെയാണ് നന്നങ്ങാടികൾ കണ്ടെത്തിയത്. കണ്ണൂർ മട്ടന്നൂർ മാലൂരിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ വെച്ച കെണിയിൽ പുലി കുടുങ്ങി. പുലിയെ മയക്കുവെടി വെച്ച് കൂട്ടിലേക്ക് മാറ്റാൻ നടപടി തുടങ്ങി. ഗുജറാത്തിലെ ഭാവ്നഗറിൽ വ്യാജമദ്യം കഴിച്ചതിനെ തുടർന്ന് 4 പേർ മരിക്കുകയും 18 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇതിൽ 8 പേരുടെ നില ഗുരുതരമാണ്. ബംഗ്ലാദേശിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇന്ന്. ഭരണകക്ഷിയായ BNP മുതിർന്ന നേതാവ് മിർസ ഫഖ്റുൽ ഇസ്ലാം ആലിംഗറും 11 കക്ഷികൾ ഉൾപ്പെട്ട പ്രതിപക്ഷ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായ കേണൽ ഒലി അഹമ്മദും തമ്മിലാണ് പ്രധാന പോരാട്ടം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 11 മണിക്ക്.

പൂക്കളും പൂത്തുമ്പികളും ഓണത്തിന്റെ വരവറിയിച്ച് വർണ്ണസുന്ദരമായ കാഴ്ചകൾ ഒരുക്കുമ്പോൾ സന്ദേശങ്ങളിലൂടെ സ്നേഹത്തിന്റെ പൂക്കളമൊരുക്കി സന്തോഷത്തിന്റെ പൂത്തുമ്പികൾ പറന്നെത്തുന്ന നിങ്ങളുടെ ഹലോ സന്ദേശ ഗാനം ഇതാ വീണ്ടും. ആദ്യം നമുക്കൊരു കത്ത് നോക്കാം.

0: പ്രിയ ആകാശവാണിക്ക്, ഞാൻ സുരേന്ദ്രബാബു. എന്റെ മകൻ ഡോൺ ബാബുവിന്റെ ജന്മദിനമാണ് ഓഗസ്റ്റ് 2. മകൻ എറണാകുളം ലോ കോളേജിൽ പഠിക്കുന്നു. ഹോസ്റ്റലിലാണ് താമസം. മകൻ ചെറിയ കലാകാരനാണ്, പാട്ടുപാടുന്ന വ്യക്തിയാണ്. അപ്പോ നമുക്ക് വിളിച്ചു നോക്കാം, പാട്ടുപാടുന്ന വ്യക്തിയെ കൊണ്ട് നമുക്ക് പാടിച്ചു നോക്കാം. ഹലോ ഡോൺ അല്ലേ? ഡോൺ തിരക്കാണോ? ഡോൺ
1: അല്ലല്ല, പറഞ്ഞോളൂ പറഞ്ഞോളൂ.
0: ഡോൺ തിരക്കല്ല എങ്കിൽ മലരെ മൗനമ എന്ന പാട്ട് പാടിത്തരുമോ?
1: ഇതാരാ വിളിക്കുന്നേ?
0: നിങ്ങൾ പാടിത്തരുമോ? ഇല്ലേ,
1: ഞാൻ പാട്ട് പാടുന്നെങ്കിലേ അറിയണേ.
0: നിങ്ങൾ പാടുമെന്ന് അറിയാന്നുള്ളതുകൊണ്ടല്ലേ വിളിച്ചത്, പാടിത്തരുമെന്ന് ചോദിച്ചത്. നിങ്ങൾ എന്തൊരു ജാടയാണ്!
1: ഞാൻ
0: ഒഴി വന്ന് പറയണ്ട, പാട്ട് പാടാൻ പറ്റൂ. ഇല്ലേ മലരെ മൗനമ.
1: ഞാന് ഒരു സെക്കൻഡ്, ഞാൻ പുറത്തേക്ക് ഇറങ്ങി.
0: ശരി,
1: ഇത് ആരെ വിളിക്കുന്നത്?
0: അതൊക്കെ പറയാം, എന്തായാലും പാടാൻ വേണ്ടിട്ട് പുറത്തോട്ടിറങ്ങില്ല. അത് ആദ്യം നടക്കട്ടെ.
1: ശരി, സൗണ്ട് ഇച്ചിരി ക്രാക്കൊക്കെ ഉണ്ട് കേട്ടോ.
0: അതൊക്കെ കുഴപ്പമൊന്നുമില്ല.
1: പാതി ജീവൻ കൊണ്ട് ദേഹം വാഴ്ന്നു വന്നതോ, നീതി ജീവനെ പാർത്ത് പോത് വന്നതോ, ഏതു സുഖം ഉള്ളൂരുത് ഏതോ മനം തല്ലാരുത്, ഏതോ സുഖം ഉള്ളൂരുത് ഏതോ

0: മൂലമൂലമ മലരി മൂലമ മൂലനി വേദമ.
1: ലൈനൊക്കെ ഒത്തിരി ഞാൻ കുറെ ആയിട്ട് പാടിയിട്ട്. ആരാ വിളിക്കുന്നേ?
2: ആരൊക്കെ വിളിക്കാൻ സാധ്യതയുണ്ട്? അത് വിളിച്ചാൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് പാട്ട് പാടിയെത്തരുമെന്ന് ചോദിക്കാൻ ആരൊക്കെയുള്ളു?
1: നല്ല സൗണ്ട് മൊഡ്യൂൾ, ഒരു സൗണ്ട് ക്വാളിറ്റി ഉള്ള ആളാണ് തോന്നുന്നു. ഞാൻ ഇതിൽ സ്റ്റുഡിയോയിൽ നിന്ന് എല്ലാം പഴയ ഒത്തിരി സ്റ്റുഡിയോകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ വല്ലോ
2: സ്റ്റുഡിയോ എന്നൊക്കെ വിളിച്ച് പാട്ടൊക്കെ പാടിക്കും.
1: അല്ല, അങ്ങനെ പറഞ്ഞ ആൾക്ക് നല്ല സൗണ്ട് ഉണ്ട് തോന്നി, അതുകൊണ്ട് പറഞ്ഞ.
2: എന്നാണ് ഈ ശബ്ദത്തിൽ നമുക്കൊരു ഒറിജിനൽ പാട്ട് കേൾക്കാൻ പറ്റുക? ഞാൻ സത്യം പറഞ്ഞാൽ വിളിച്ച പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് വൈകിയാണെങ്കിൽ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു.
1: ഓക്കേ ഓക്കേ. ആ,
2: ഹാപ്പി ബർത്ത്ഡേ ടു യു.
1: ഓ, താങ്ക് യു, താങ്ക് യു.
2: ഓഗസ്റ്റ് 2-ന് എന്തായിരുന്നു ആഘോഷം?
1: പിറന്നാളായിരുന്നു.
2: അതുകൊണ്ടല്ലേ ഞാൻ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്നത്. നമ്മളെ നാട്ടിലൊക്കെ പിറന്നാളിനാണ് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെയോ?
1: അതെ അതെ, തീർച്ചയായും പിറന്നാളാണ്.
2: ലോ കോളേജിലെ ജീവിതം എങ്ങനെ പോകുന്നു? കോഴ്സ് കഴിയാറായോ?
1: ഇത് ആരാ വിളിക്കുന്നത്?
2: ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്നതിനെല്ലാം ഒരേ ചോദ്യം തന്നെ നിങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരുന്നാൽ ഇതെങ്ങനെ മുന്നോട്ട് പോകും?
1: നന്നായിട്ട് പോകണം, നന്നായിട്ട് പോകണം.
2: ഓക്കെ, അത് കഴിഞ്ഞിട്ട് അഡ്വക്കേറ്റ് ആയിട്ട് എൻറോൾ ചെയ്യാനാണോ, അതോ കൂടുതൽ തുടർന്ന് പഠനമാണോ, അതോ എന്താണ് ഉദ്ദേശം? അതോ ഉദ്ദേശം ഒന്നും ആയില്ലേ?
1: ഇല്ല, എൻറോൾ ചെയ്യാനുള്ള രീതി തന്നെയാണ് ഇരിക്കുന്നത്. ഇനി പിന്നെ വേറെ എക്സാം ഒക്കെ എഴുതിയേക്കുന്ന എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ എന്നുള്ള രീതിയിൽ.
2: ഇതിന്റെ കൂടെ പാട്ടും കൂടെ കൊണ്ടുപോകണം അല്ലേ?
1: അതെ അതെ, സംഗീതം കാര്യമായിട്ട് നോക്കണം.
2: ഈ അച്ഛന് ഡോൺ മലരെ മൗനമാ പാടുന്നത് ഭയങ്കര ഇഷ്ടമാണല്ലേ?
1: ആ, ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലെ പാട്ട് എല്ലാവർക്കും ഞാൻ പാടുന്നത് ഭയങ്കര ഇഷ്ടമാണ്.
2: അദ്ദേഹമാണ് ആകാശവാണിയുടെ ഹലോ സന്ദേശകാരൻ പരിപാടിയിലേക്ക് കത്തെഴുതിയിട്ട് മോനെ കൊണ്ട് മലരെ മൗനമാ പാട്ട് പാടിക്കണം എന്ന് കത്തെഴുതി.
1: ഓ, ശരി ശരി. ആകാശ വിളിക്കുന്ന ആളുടെ സൗണ്ട് കേട്ടപ്പോ എന്തോ സംതിങ് സ്റ്റുഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ആളാണെന്ന് എനിക്ക് തോന്നി.
2: എവിടെ എന്തോ കുഴപ്പക്കാരനാണ് വിളിക്കുന്നതെന്ന് മനസ്സിലായി.
1: എന്തോ കലയായിട്ട് ബന്ധപ്പെട്ട ആരോ ആണെന്ന് മനസ്സിലായി.
2: സൗത്തിലെ ഏറ്റവും കൂടുതൽ തവണ കവർ വേർഷൻസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പാട്ടായിരിക്കും അല്ലേ ഈ മലരെ മൗനമ? അതിന്റെ കോമ്പോസിഷൻ വൈസ് ആയാലും അതിന്റെ വരികൾ, വൈരമുത്തുവിന്റെ വരികളായാലും അതിന്റെ എക്സ്പ്രഷൻ കിങ് ആൻഡ് ക്യൂൻ ആയിട്ടുള്ള എസ് പി ബിയും ജാനകിയും കൊടുത്തിരിക്കുന്ന വളരെ ന്യൂവാൻസസ് ഒക്കെ ആയാലും ഇങ്ങനെ വളരെ വളരെ പ്രത്യേകതകൾ കൊണ്ട് ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ ആർക്കും ഒന്ന് മൂളാൻ തോന്നുന്ന കൊതിപ്പിക്കുന്ന ഒരു പാട്ടല്ലേ?
1: ഇമോഷണൽ ആയിട്ട് പെട്ടെന്ന് മനസ്സിൽ ടച്ച് ചെയ്യുന്ന ഒരു പാട്ടാണ്.
2: അതെ അതെ അതെ. അതിന് വരികളും വളരെ മനോഹരമായിട്ടുള്ള വരികളല്ലേ?
1: ശരിയാണ്. പാതി ജീവൻ കൊണ്ട്
2: ദേഹം വാഴ്ന്നു വന്നതോ, മീതി ജീവൻ ഉന്നയിപ്പാർത്ത പോത് വന്നതോ അല്ലേ? എത്ര ലളിതമായിട്ടാണ് ഈ അർത്ഥനാരീശ്വര സങ്കല്പം പുള്ളി നൈസായിട്ട് പറഞ്ഞു വെച്ചേക്കുന്നല്ലേ?
1: അതെ അതെ അതെ.
2: ചുമ്മാ അല്ല, 7 നാഷണൽ അവാർഡ് കിട്ടിയത്.
1: കാണാൻ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടില്, ചെന്നൈയിൽ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് യാദൃശ്യമായിട്ട് ഞാൻ കണ്ടിരുന്നു. ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു.
2: അത് ശരി, അദ്ദേഹത്തിന് നല്ല കനമുള്ള ശബ്ദമാണല്ലോ. ആ ശബ്ദത്തിൽ എന്തെങ്കിലും പറഞ്ഞോ? അല്ല, അതോ ഡോൺ അങ്ങോട്ട് പറഞ്ഞോ, അയ്യാ ഉങ്ക പാട്ടുകൾ കേട്ട് കേട്ട് താൻ തമിഴ് കത്തിക്കുന്നു?
1: എനിക്ക് ഇല്ലില്ല, തമിഴ് എനിക്ക് അത്ര നല്ല വർഷം ഇല്ലായിരുന്നു. എങ്കിൽ ഞാൻ എന്റെ അറിയാവുന്ന പാതി മലയാളം ഇംഗ്ലീഷ് എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് അദ്ദേഹത്തിന് മനസ്സിലായി തോന്നുന്നു. വന്ന ആൾക്ക് ഒരു ഫോട്ടോ എടുക്കണമെന്നുള്ള മനസ്സിലായതുകൊണ്ട് എന്നെ ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചു.
2: ഇതൊരു ചലച്ചിത്രഗാന പരിപാടിയാണ്. നമുക്കൊരു പാട്ട് വെക്കണം. ഏത് പാട്ട് വെക്കണം?
1: എൻ വീട്ടുതോട്ടത്തിൽ പൂവെല്ലാം കേട്ടുപ്പാർ, എൻ വീട്ട ജനൽ കമ്പി എല്ലാമേ കേട്ടുപ്പാർ, എൻ വീട്ടു തെന്നം കിട്ടി ഓ ഒന്നാ കേട്ടുപ്പാർ, എൻ പേര് സൊല്ലുവേ.
2: വീണ്ടും ഒരു അർജുൻ സിനിമയിലെ പാട്ടാണ്, അർജുൻ ഫാനാണ്.
1: അർജുന സിനിമയിലെ പാട്ടുകളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഭാഗ്യമാണെന്ന് തോന്നുന്നു. എല്ലാ അടിപൊളി പാട്ടുകളും
2: 90s അദ്ദേഹത്തിന്റെ കുറെ പാട്ടുകൾ സിനിമകളിൽ നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ. അപ്പോ എന്തായാലും വലിയ സന്തോഷം താങ്കളുമായിട്ട് സംസാരിക്കാൻ.
1: ഒത്തിരി സന്തോഷം, ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല.
2: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. വൈരമുത്തുവിന്റെ വരികൾക്ക് ഏറെ ബഹുമാനം നൽകി പാടിയത് SP ബാലസുബ്രഹ്മണ്യവും സുജാതയും. നമുക്ക് പാട്ട് കേൾക്കാം.
1: സന്തോഷം.

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പെർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
3: കണ്ടീഷൻ സപ്ലൈ.
4: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
5: ഈ ഓണം KK ചേട്ടൻ തൂക്കും,
6: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
7: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
8: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും, 8 സ്വർണ്ണ നെക്ലേസുകളും, 5,000 സ്വർണ്ണ മോതിരങ്ങളും.
7: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
8: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
9: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
10: ഓണം ഫെസ്റ്റ് August 1 മുതൽ September 30 വരെ ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
9: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
0: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പെർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
11: ഈ ആർപ്പവിലെ എന്തിനാണല്ലേ 2,000 രൂപയ്ക്ക് മുകളിൽ MRT നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
12: ഈ ഓഫർ July 25 മുതൽ August 26 വരെ. MRT മെറ്റൽ മാർട്ട്, ചാരിലും, മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻ അപ്ലൈ.
13: ഈ ഉത്രാടനത്തിൽ മാത്രം ഈസ്പോർട്ടിലെ അർഫ ഗോൾഡിലെ ഓണ സദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടി ഉണ്ട്.
14: സ്പെഷ്യൽ ബ്രൈഡൽ, ആന്റീക്, സിംഗപ്പൂർ, കുവൈറ്റി, ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
13: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും, 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
7: 10,000 രൂപയുടെ സമ്മാനങ്ങളുമായി അർഫ ഗോൾഡ്, ഈസ്റ്റ്ഫോർഡ്, ട്രിവാൻഡ്രം.
15: August 20 മാർക്കലേ
16: വെങ്ങാറമ്മൂർ അല്ലമാന ഗോൾഡൻ ഡയമണ്ട്സ്. 7 വയസ്സ് കടക്കുമ്പോൾ നിങ്ങൾക്കായി ഞങ്ങളുടെ പുതിയ സംരംഭം അല്ലമാന സിൽവർ സോൺ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂം.
17: ഉദ്ഘാടനം വാമനപുരം MLA ശ്രീ സുധീഷ് ഷാബാലോ നിർവഹിക്കുന്നു.
16: 2,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു നോസ്പിൻ സമ്മാനം, കൂടാതെ സിൽവറിന് 0% പണിക്കൂലിയും ലക്കി വിന്നറിന് ഗോൾഡ് കോയിനും.
17: അല്ലമാന ഗോൾഡൻ ഡയമണ്ട്സ്, വെങ്ങാറമ്മൂർ, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അദ്ദമാം.
18: ഓണം വരവായി.
19: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റുകളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
18: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
19: 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസ് വരുത്തും.
20: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
21: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
22: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
23: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
24: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
25: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
26: ആരെക്കാണ് പോവാ?
25: ഭഗവതിയെ കാണാൻ.
26: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
25: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പറും ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
26: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
27: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
28: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
29: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
30: ഹലോ, സന്ദേശഗാനം തുടരുന്നു.
31: നമസ്കാരം, ഞാൻ പത്തനംതിട്ട ജില്ലയിൽ ഓമല്ലൂരിനടുത്ത് പ്രക്കാനത്ത് നിന്ന് എഴുതുന്നു. എന്റെ മകൾ ഗ്രീഷ്മ കെ നായർ പത്തനംതിട്ട റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നു. മോളെ ഈ സന്ദേശഗാനം പരിപാടിയിൽ ഉൾപ്പെടുത്തുമോ? മോൾക്ക് ഈ പരിപാടി വളരെ ഇഷ്ടമാണ്. അവൾ ജോലിക്ക് പോകാൻ ഒരുങ്ങി നിന്ന് താമസിച്ചാലും ഈ പരിപാടി കേട്ടിട്ടേ പോകാറുള്ളൂ. ഞാൻ എപ്പോഴും പരിപാടികൾ കേൾക്കുന്നയാളാണ്. മോളും വീട്ടിലുള്ളപ്പോൾ സമയം കിട്ടുമ്പോഴൊക്കെ കേൾക്കും. മോളെ വിളിക്കുമല്ലോ. എന്ന് അമ്മ ഉഷ. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ, ഹലോ, ഇത് ഗ്രീഷ്മ മാഡം അല്ലേ? ഗ്രീഷ്മ മാഡം ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ തിരക്കുള്ള ജോലിക്കിടയിൽ റേഡിയോ ഒക്കെ കേട്ടോണ്ടിരിക്കുകയാണെന്നാണല്ലോ പരാതി.
0: റേഡിയോ കേൾക്കുന്നതോ? വീട്ടിൽ ഇരിക്കുമ്പോഴാണ് കേൾക്കുന്നത്, ജോലിക്ക് വരുമ്പോ ഒന്നും കേൾക്കാറില്ല.
31: ഈ റേഡിയോ ഭ്രാന്ത് കാരണം വലിയ ബുദ്ധിമുട്ടുകളെന്നാണ് ആൾക്കാര് പറയുന്നത്.
0: അങ്ങനൊന്നുമില്ല.
31: ഈ പരാതി പറഞ്ഞ ആളാരാണെന്ന് അറിയണ്ടേ? അങ്ങനെയൊന്നും ഇല്ലെന്ന് മാഡം പറഞ്ഞാൽ ശരിയാവൂലല്ലോ.
0: പരാതി പറഞ്ഞ ആളോ? പരാതി പറഞ്ഞ ആൾ എന്റെ അമ്മയായിരിക്കും.
31: അത് ശരി. ഏതെങ്കിലും അമ്മ മക്കളെ കുറിച്ച് ഇങ്ങനെ പരാതി പറയൂ? അപ്പൊ അങ്ങനെ അത്തരത്തിൽ അത്തരത്തിൽ അമ്മയെ ബുദ്ധിമുട്ടിക്കുന്ന മകളായിരിക്കും.
0: ഒന്നുമില്ല, ബുദ്ധിമുട്ടിക്കാറില്ല.
31: ഈ ഓമല്ലൂരിനടുത്ത് പ്രക്കാനത്ത് നിന്ന് ഒരു ഉഷയ്ക്കാണ് ഈ പരാതി ഉള്ളത്.
0: അതെ, അതെ.
31: എന്റെ ആരോപണങ്ങളെല്ലാം സമ്മതിച്ചു?
0: സമ്മതിച്ചിരിക്കുന്നു.
31: അത് ശരി. ഒരാളെ വിളിച്ച് അയാളുടെ കുറ്റങ്ങളെല്ലാം പറയുമ്പോഴത്തേക്ക് എല്ലാം ഇങ്ങനെ ചിരിച്ചോണ്ട് സമ്മതിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ആളായിരിക്കും.
0: എന്റെ അമ്മയായിരിക്കുമല്ലോ പരാതി ഉന്നയിച്ചിരിക്കുന്ന ആള്.
31: ഞാൻ കുറെ കുറ്റങ്ങളാണ് പറഞ്ഞത്. ഇത് പറയുന്ന കേട്ടാ തോന്നും എങ്ങാണ്ട് അവാർഡ് കിട്ടി, പത്മശ്രീയൊക്കെ കിട്ടിയത് വിളിച്ചു പറഞ്ഞ പോലെയാണല്ലോ സന്തോഷം.
0: അങ്ങനെയല്ല, എനിക്ക് സൗണ്ട് കേട്ടപ്പോ

0: അട്രാക്ഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കര നല്ല രസമാ കേൾക്കാൻ. അപ്പൊ അതെന്തായാലും മിസ് ചെയ്യാറില്ല, പരമാവധി കേട്ടിട്ട് എന്തെച്ചിട്ട് കൃത്യസമയത്ത് തന്നെയാണ് ഓഫീസിലേക്ക് വരുന്നത്.
1: എന്നിട്ട് ആ പരിപാടിയിൽ നിന്ന് താങ്കളോട് വിളിച്ച് സംസാരിച്ചപ്പോ എന്ത് തോന്നുന്നു?
0: വളരെ സന്തോഷമുണ്ട്, പക്ഷെ അമ്മ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല.
1: അതാണ്,
0: അമ്മയ്ക്ക് ഞാൻ ഒരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഇതുപോലെ.
1: അത് ശരി, അമ്മ തിരിച്ച് സർപ്രൈസ് തന്നതാണ്.
0: അമ്മ സർപ്രൈസ് ആണ്, പക്ഷെ ഇത്ര പെട്ടെന്ന് അമ്മ ഇങ്ങനെ ചെയ്യുമെന്ന്
1: ഒട്ടും പ്രതീക്ഷിച്ചില്ല.
0: ഒട്ടും പ്രതീക്ഷിച്ചില്ല.
1: നമ്മളൊരു ബർത്ത്ഡേക്കാണ് ഒരു പണി പ്രതീക്ഷിച്ചിരുന്നത്, അമ്മയ്ക്ക് അത് കാര്യം മനസ്സിലായി. ബർത്ത്ഡേക്ക് ആവുമ്പോഴത്തേക്ക് ഗ്രീഷ്മ പ്രതീക്ഷിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അല്ലാത്തൊരു സമയത്തെങ്കിൽ വിളിച്ചേക്കാം എന്ന് വിചാരിച്ചു.
0: വിളിച്ചേക്കാം.
1: ഇപ്പോ ഡ്യൂട്ടിയിലാണെന്നറിയാം, അധിക സമയം എടുക്കുന്നില്ല. ഇഷ്ടമുള്ള ഒരു പാട്ട് പറയാമോ?
0: പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോ
1: സമാധാനമായി ആലോചിച്ചാൽ മതി.
0: തങ്കം മനസ്സ് അമ്മ മനസ്സിന്ന് പാട്ടുണ്ടല്ലോ, നമ്മുടെ രാപ്പകളില്.
1: അതെ,
0: പെട്ടെന്നിരിക്കാതാവോ.
1: ശരി, അമ്മ തന്ന പണിയാണല്ലോ, എന്നാ പിന്നെ അമ്മയുടെ പേര് തന്നെ ഇരിക്കട്ടെ. എന്തായാലും നന്നായി,
0: ഇങ്ങനെ വിളിച്ചതിൽ ഭയങ്കര സന്തോഷം.
1: ആ, അങ്ങനെ സന്തോഷിപ്പിക്കാനല്ലേ നമ്മളുള്ളത്.
0: അതെ, എന്തായാലും ഈ സൗണ്ട് കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി കേട്ടോ.
1: അതുകൊണ്ടാണല്ലോ ഞാൻ കൂടുതൽ കിടന്ന് ഉരുളാത്തത്. കാരണം എന്തൊക്കെ പറഞ്ഞാലും കറങ്ങിത്തിരിഞ്ഞ് അത് എവിടെ എത്തുമെന്ന് അറിയാം.
0: അറിയാം.
1: അതുകൊണ്ട് ഞാൻ ഇനി ശബ്ദം മാറ്റി സംസാരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതെ, അല്ലാതെ നിങ്ങൾക്കെല്ലാം എന്നെ മനസ്സിലാവുന്നു. എന്താണ് കേട്ട് കേട്ട് മടുത്തുന്നോ? പരിചയമായി. എന്തായാലും വലിയ സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതില്. ഇനിയും സമയം കിട്ടുമ്പോഴെല്ലാം റേഡിയോ കേൾക്കുക, നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുക. കൈതപ്പുറത്തിന്റെ വരികൾക്ക് മോഹൻ സിത്താര ഈണം നൽകി ജയചന്ദ്രൻ പാടിയ പാട്ടാണ് താങ്കൾ ചോദിച്ചത്. നമുക്ക് പാട്ട് കേൾക്കാം.
0: താങ്ക് യു.
1: Thank you.

0: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
2: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
1: അവിടെന്താ ഇത്ര പ്രത്യേകത?
3: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ ഇ വി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
4: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
6: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.

0: റീഗൽ ജുവല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം ഹലോ സന്ദേശഗാനം തുടർന്ന് കേൾക്കാം. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: റീഗൽ ജുവല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണവില പ്രായോജികർ
2: റീഗൽ ജുവല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 395 രൂപ വർദ്ധിച്ച് 14,600 രൂപ നിരക്കിലും പവന് 3,160 രൂപ വർദ്ധിച്ച് 116,800 രൂപ നിരക്കിലുമാണ്. റീഗൽ ജുവല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജുവല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണവില
3: സമർപ്പിച്ചത്
2: റീഗൽ ജുവല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: ശ്രീഭദ്ര ഫേർണിച്ചറിൽ ഓണം മെഗാ ഓഫറുകൾ. ഫേർണിച്ചറുകൾക്ക് 50% വരെ വിലക്കുറവ്. കൂടാതെ ഓരോ പെർച്ചേസിനോടൊപ്പവും ഉറപ്പുള്ള സമ്മാനങ്ങൾ. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫേർണിച്ചറുകളും ഓണം കോംബോ ഓഫറിലൂടെ വെറും 59,900 രൂപയ്ക്ക് സ്വന്തമാക്കാം. ശ്രീഭദ്ര ഫേർണിച്ചർ, ആറ്റിങ്ങൽ റോഡ്, വെഞ്ഞാറമ്മൂട്.
1: ഹലോ, സന്ദേശഗാനം തുടരുന്നു.
2: ഹലോ സന്ദേശഗാനം. 55 വർഷം മുൻപ് 1971 പാലായ്ക്കടുത്ത് ഇടനാട്ടിൽ ശക്തിവിലാസം NSSHS SSLC ഒരുമിച്ച് പഠിച്ചു പിരിഞ്ഞുപോയ ഒരു പാട്ടുകാരൻ സുഹൃത്തിനെയും പാട്ടുകാരിയായ ഭാര്യയെയും വീണ്ടും കണ്ടുമുട്ടിയതിലുള്ള സന്തോഷത്തിലാണ് ഈ കത്ത്. ആ സെന്റൻസ് വായിച്ച് ഞാൻ ശ്വാസം മുട്ടിപ്പോയി. ഞങ്ങൾ പഴയ 10-ാം ക്ലാസ്സുകാർ കുറേ പേർ വളരെ പരിശ്രമത്തിന്

0: ശേഷം സമ്പർക്കം പുലർത്തി ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചു. 35 പേരെ കണ്ടുമുട്ടാനും വീണ്ടും ഓർമ്മ പുതുക്കാനുമായി ഭൂരിഭാഗം സഹപാഠികളും 1971 ശേഷം കണ്ടുമുട്ടുന്നതും ആദ്യം. രൂപവും ഭാവവും മാറിയ പലരും തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല. പാലക്കാരനായ എന്റെ സുഹൃത്ത് പാലക്കാട് സ്ഥിരതാമസമാക്കിയ MD ശിവരാമൻ ഭാര്യ ഗീതയും അങ്ങനെ കണ്ടുമുട്ടിയവരാണ്. രണ്ടുപേരും നല്ല ഗായകരാണ്. ശിവരാമൻ സ്കൂളിൽ മത്സരങ്ങളിലെല്ലാം സമ്മാനം വാങ്ങാറുണ്ടായിരുന്നു. പാലക്കാടുള്ള എന്റെ സുഹൃത്ത് ശിവരാമനെ വിളിച്ച് ആശംസകൾ കൈമാറണമെന്നും ഒരു പാട്ട് പാടിക്കണമെന്നും താൽപര്യപ്പെടുന്നു. അവർ രണ്ടുപേരും ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കളും എഴുത്തുപെട്ടിയിലും മറ്റും കത്തെഴുതുന്നവരുമാണ്. വിളിക്കുമെന്ന പ്രതീക്ഷയിൽ നിർത്തുന്നു. ശിവരാമന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആശംസകളോടെ TK വിജയൻ നായർ, പാല. വിളിച്ചു നോക്കാം. ഹലോ.
1: ഹലോ,
0: ശിവരാമൻ സാറാണോ?
1: അതെ അതെ.

0: അതില് കാര്യൊന്നുമില്ല. ഈ പാട്ടൊക്കെ എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ വിട്ടുപോകുന്ന കാര്യങ്ങളല്ലല്ലോ. നിങ്ങള് വർഷങ്ങൾക്ക് ശേഷം സ്കൂളിലെ കൂട്ടുകാരെല്ലാരും കൂടി ഒരുമിച്ച് ചേർന്നിട്ട് എന്തൊക്കെയായിരുന്നു വിശേഷങ്ങൾ?
1: വിശേഷങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും അവനെ കഴിയുന്ന പ്രകടനങ്ങൾ നടത്തി. ഞാൻ ഒരു പാട്ട് പാടി.
0: അന്ന് ഏത് പാട്ടാ പാടിയത്?
1: അന്ന് സ്കൂളിൽ എന്നെ കൊണ്ട് എച്ചം പാടിപ്പിക്കാനുള്ള പാട്ടുണ്ടായിരുന്നു. അതാണ്.
0: അതേതാ പാട്ട്?
1: അത് സ്ത്രീയുടെ ഇന്നലെ നീ ഒരു.
0: അപ്പൊ അതൊക്കെ ഏത് പ്രായത്തിലും പാടാൻ പറ്റും.
1: എന്നാ തുടങ്ങാം.
0: പിന്നെന്താ?
1: ഇന്നലെ നീയൊരു സുന്ദരമായി പൊന്നോട് കുഴഞ്ഞു വന്നൊഴിച്ചിരുന്നു. മാമകർക്കരാനുഴി ചുംബനരഹരിയിൽ പ്രേമസങ്കേതമായി പുറത്തു വന്നു. മാനത്തെ മട്ടുപ്പാവിൽ താരക നാരിമാരാകാനമെല്ലരി കേട്ടു.

0: ഈ പാട്ടിലെ ഒരു 17-ന്റെ ചെറുപ്പം ഉണ്ടെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതേ ആകാശവാണിയുടെ ഹലോ സന്ദേശകാരൻ പരിപാടി എന്ന് വിളിച്ചതാണ്. ടി കെ വിജയൻ നായർ പാലയാണ് കത്ത് അയച്ചിരുന്നത്.
1: എനിക്ക് തോന്നുന്നു ഇന്ന് രാവിലെ വിളിച്ചു
0: ആണോ?
1: എന്നിട്ട് ആ പഴയ മിണ്ടിയില്ല കേട്ടോ,
0: അത് മിണ്ടിയാ പോയില്ലേ,
1: അക്ഷരം മിണ്ടിയില്ല. ആ കാര്യം നമുക്കൊന്നും 23-ാം തീയതി കൂടണം എന്നൊക്കെ പറഞ്ഞ് വെച്ചതേ ഉള്ളൂ, ഈ കാര്യം പറഞ്ഞിട്ടേ ഇല്ല. എന്നെ പോലെ വിളിക്കുന്നോ?
0: അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഇതെങ്ങനെയാണ് ഈ പാലായി പാലക്കാട്ടേക്ക് പോയത്?
1: എനിക്കിവിടെ ജോലി കിട്ടിയായിരുന്നു മുനിസിപ്പാലിറ്റിയിൽ.
0: അത് ശരി, അപ്പൊ പിന്നെ അവിടെ പോയി സെറ്റിലായി.
1: ആ ഇവിടെ വീടൊക്കെ ഇല്ല, 89-ൽ ഇവിടെ വന്നു.
0: ശരി ശരി.
1: പിന്നെ ഇവിടെ വന്നു, പിന്നെ ആകാശവാണിയിലൊക്കെ രാവിലെയുള്ള കാവ്യാഞ്ജലിക്കൊക്കെ പോയിട്ടുണ്ട് തൃശ്ശൂര്. അന്ന് കൊറേ ആൾക്കാരെയൊക്കെ നല്ല പരിചയം, തങ്കമണ ചേച്ചി, ലളിതാ വർമ്മ ചേച്ചി, ടി ടി പ്രഭാകർ സാറ്, എവിടെയാണോ മനോജൻ സാറ്, നമ്മൾ സാറ്,
0: എല്ലാവരും റിട്ടയർ ആയി താങ്കളെ പോലെ വിശ്രമ ജീവിതം നയിക്കുകയാണ്. അപ്പൊ എന്തായാലും ആകാശവാണിയുടെ ഒരു ബന്ധുവിനോട് ഇത്തരത്തിൽ സംസാരിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷമുണ്ട്. നമുക്ക് ഒരു പാട്ട് വെക്കണമല്ലോ, ഏത് പാട്ട് വെക്കണം?
1: ക്ലാസിക്കൽ വേണം, ഡാൻസ് വേണം. രാവിലെ ഞാൻ അവിടെ കുറെ ആയത് കേട്ടു, ഉത്തരമസുരപുരിയിൽ മദനോത്സവ മധുരാപുരിയിൽ നൃത്തകലയുടെ നദിയായി വാസവദത്ത പണിരും. അത് ഇന്റർവ്യൂ അല്ല, സിനിമ മറന്നുപോയി.
0: ഇന്റർവ്യൂ ഇന്റർവ്യൂ തന്നെയാണ്. അങ്ങനെ മറന്നൊന്നും പോയിട്ടൊന്നുമില്ല. വയലാറിന്റെ വരികൾ, ദക്ഷിണാമൂർത്തിയുടെ സംഗീതം, യേശുദാസ്. അതുകൊണ്ടാണ് ബാക്ക് ടു ബാക്ക് ദക്ഷിണാമൂർത്തി സോങ്സ് വരുന്നല്ലേ. സ്വാമിയുടെ പാട്ടുകളാകുമ്പോഴത്തേക്ക് രാഗം ഇങ്ങനെ തുടിച്ചു നിൽക്കുമല്ലോ ഇത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് രാഗമാലികയാണെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞ് വലിയ സന്തോഷം. നമുക്ക് പാട്ട് കേൾക്കാം.
1: ആയിക്കോട്ടെ,
0: ശരി.
1: താങ്ക് യു.
0: ഉത്തര

തത്തി കിണ്ണത്തും തത്തി കിണ്ണത്തും തത്തി കിണ്ണത്തും തത്തി കിണ്ണത്തും തത്തി കിണ്ണത്തും തത്തി

0: ഇഷ്ടപ്പെട്ട പാട്ട് വെച്ചു കൊടുക്കാമോ? അദ്ദേഹത്തിന്റെ പേര് രഞ്ജിത് സിപി. വിളിച്ചു നോക്കാം. ഹലോ.
1: ഹലോ
0: ഹലോ, രഞ്ജിത് സി പി ആണോ?
1: അതെ.
0: രഞ്ജിത് സി പിക്ക് ഒരു സമ്മാനം തന്നാ വാങ്ങിക്കോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇത്രയും ഗൗരവത്തിൽ ഒരു താങ്ക് യു. ഞാൻ എത്ര വളരെ സ്വീറ്റ് ആയിട്ടല്ലേ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞത്. അതിന് താങ്ക് യു. ഇത്രയും ഗൗരവത്തിൽ വേണോ?
1: അല്ല, ഞാൻ ഉറക്കത്തിലായിരുന്നു, വർക്കിന് പോയിട്ടേ.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281423005.
1: ഹലോ സന്ദേശഗാനം,
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.
2: എൺപത്തിരണ്ട് വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
3: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
2: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
4: സ്വർണം ഇങ്ങനെ ലോക്കറിൽ ഇരിക്കാനുള്ളതല്ല, തലോടുന്ന കാറ്റ് പോലെ എന്നും നമ്മളോടൊപ്പം ചേരുന്നതാകണം.
5: ട്രെൻഡുകൾ മാറുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് ഷോറൂം തീർത്ഥം ജ്വല്ലേഴ്സിൽ 18 ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വിസ്മയ ലോകം. ചെയിനുകൾ 4100 രൂപ മുതൽ, ഹോൾസെയിൽ വിലയും മെഗാ സമ്മാനങ്ങളും.
4: ഈ ഓഗസ്റ്റ് 22 വാർഷികാഘോഷം പ്രമാണിച്ച് പണിക്കൂലയിൽ 76% ഡിസ്കൗണ്ട്. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
6: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സും

0: ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
1: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
2: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
3: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
2: 45 ദിവസം
3: മൈജിൽ ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: മൈജി ഓണം, മാസോണം, സീസൺ 4 വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം. ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
4: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
1: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴമൂട്, പൂവച്ചൽ.
5: പ്രിയ ശ്രോതാക്കളെ, ഇനി ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. ലവ് സ്റ്റോറി എന്ന ചിത്രത്തിനു വേണ്ടി ചുനക്കര രാമൻകുട്ടി എഴുതി, ശ്യാം സംഗീതം നൽകി, യേശുദാസും ചിത്രയും പാടിയത്.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: സ്വാതന്ത്ര്യ സമര സേനാനി മാവീരൻ ഒണ്ടിവീരന്റെ ചരമവാർഷികത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ശ്രദ്ധാഞ്ജലി നേർന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരായ പോരാട്ടത്തിൽ മാവീരൻ പ്രകടിപ്പിച്ച ധൈര്യവും ത്യാഗവും അസാധാരണമാണെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നാലാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനത്തിന് സിംഗപ്പൂരിൽ തുടക്കമായി. ധനമന്ത്രി നിർമ്മല സീതാരാമൻ സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. ഓപ്പറേഷൻ തൂഫാൻ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നാർക്കോ ഹണ്ടാണെന്നും അതിനെ രാഷ്ട്രീയത്തിന് അതീതമായി കാണണമെന്നും മന്ത്രി രമേശ് ചെന്നിത്തല. ആരുടെയും ശുപാർശകളോ ഇടപെടലുകളോ ഇതിൽ അനുവദിക്കില്ലെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. മൂന്നാറും കോവളവും കുമരകവും ഉൾപ്പെടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഇനി തിരുവനന്തപുരം വട്ടപ്പാറയിൽ നിന്ന് പറക്കാം. വട്ടപ്പാറ സ്വദേശി കെ എൻ ഗോപകുമാരൻ നായർ സജ്ജമാക്കിയ 7.5 ഏക്കറിൽ ഹെലിപ്പാഡും വിഐപി ലോഞ്ചും മന്ത്രി പി സി വിഷ്ണുനാഥ് നാളെ ഉദ്ഘാടനം ചെയ്യും. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ CISF നടത്തിയ പരിശോധനയിൽ കണക്കിൽപ്പെടാത്ത 68 ലക്ഷം രൂപ കണ്ടെത്തി. അഗർത്തലയിൽ നിന്നും ഗോഹട്ടിയിലേക്ക് പോവുകയായിരുന്ന 2 യാത്രക്കാരിൽ നിന്നാണ് പണം കണ്ടെത്തിയത്. 72-ാം നെഹ്റു ട്രോഫി വള്ളംകളി ഈ മാസം 22-ന് പുന്നമട കായലിൽ നടത്തും. 22 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 71 വള്ളങ്ങളാണ് മത്സരിക്കുക. കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിന് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ 16 ദിവസം നീണ്ടു നിൽക്കുന്ന ലീഗിൽ 6 ടീമുകളാണ് ഏറ്റുമുട്ടുന്നത്. അന്തിക സിംഗപ്പൂർ ഇന്റർനാഷണൽ ചലഞ്ച് ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ മിക്സഡ് ഡബിൾസ് ജോഡിയായ മോഹിത് ജഗ്ഗാനും ലക്ഷ്മിത ജഗ്ഗാനും ക്വാർട്ടർ ഫൈനലിൽ. വാക്കോവർ ലഭിച്ചതിനെ തുടർന്നാണ് ഇരുവരുടെയും ക്വാർട്ടർ പ്രവേശം. അനന്തപുരി FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.
0: ആകാശവാണി. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു. ഇന്നീ പരിപാടിയിൽ സഹകരണ നിയമങ്ങൾ എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് നാലാഞ്ചിറ പി കൃഷ്ണൻകുട്ടി മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9495565321, 9495569321. സ്റ്റുഡിയോയിൽ അഡ്വക്കേറ്റ് നാലാഞ്ചിറ പി കൃഷ്ണൻകുട്ടിയോട് സംസാരിക്കുന്നത് ജി സന്തോഷ് കുമാർ.
2: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും. ഒരിക്കൽ കൂടി ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സഹകരണ നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് ഈ മേഖലയിൽ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന പരിചയ സമ്പന്നനായ അഭിഭാഷകൻ അഡ്വക്കേറ്റ് നാലാഞ്ചിറ പി കൃഷ്ണൻകുട്ടിയാണ്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
3: നമസ്തേ.
2: നമുക്കറിയാം സഹകരണ പ്രസ്ഥാനങ്ങൾക്കും വളരെയേറെ വലിയ വേരോട്ടമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഒരുപക്ഷെ ഇപ്പം നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സഹകരണ പ്രസ്ഥാനങ്ങൾ ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളിലായിരിക്കാം പ്രവർത്തിക്കുന്നത്. ഒരുപക്ഷെ മഹാരാഷ്ട്ര അല്ലെങ്കിൽ ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങളിലാണ് എണ്ണത്തിൽ കൂടുതൽ സഹകരണ സ്ഥാപനങ്ങൾ ഇന്ന് പ്രവർത്തിക്കുന്നത്. എങ്കിൽ കൂടി സംസ്ഥാനത്ത് ഒരു സൊസൈറ്റിയിലെ അംഗങ്ങളുടെ ഇത് വെച്ച് എണ്ണം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് മെമ്പേഴ്സ് ഒരു സൊസൈറ്റിയിൽ ഉള്ളത് ഇന്ന് നമ്മുടെ സംസ്ഥാനമായ കേരളത്തിൽ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ സമസ്ത മേഖലകളിലും ഗ്രാമീണ മേഖലയിൽ ആകട്ടെ അതുപോലെ തന്നെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഇന്ന് ആശ്രയിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഈ സഹകരണ പ്രസ്ഥാനങ്ങൾ, അത് ബാങ്കുകളാകും സൊസൈറ്റികളാകും ഏതുമായാലും സഹകരണ പ്രസ്ഥാനങ്ങളുമായി വളരെയേറെ ഇഴുകിച്ചേർന്ന ഒരു ബന്ധമാണ് ഇന്ന് നമ്മുടെ ഗ്രാമീണ മേഖലയിലുള്ളത്. അതുപോലെ അവരുടെ ജനകീയമായ ഒരു ജനാധിപത്യപരമായ നിയന്ത്രണം ഈ സഹകരണ സ്ഥാപനങ്ങളെ ഏറ്റവും കൂടുതൽ അംഗീകാരം ജനങ്ങൾക്ക് അല്ലെങ്കിൽ ആശ്രയിക്കാൻ പറ്റുന്ന ഒരു

0: സ്ഥാപനങ്ങളായി, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് അവരുടെ ഒരു ശാക്തീകരണത്തിന് ഇത്തരം സ്ഥാപനങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത്. കാര്യക്ഷമതയും കൂടുതലാണ്, ഒരുപക്ഷെ ആയിരുന്നു എന്ന് ഇപ്പം നമുക്ക് പറയേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു മാറ്റങ്ങളൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മളത് അതിനെക്കുറിച്ചൊക്കെ അഭിപ്രായങ്ങൾ ഇപ്പം അത്ര എല്ലാവരും ഇപ്പം അതിനെക്കുറിച്ച് ഒരു വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഇന്ന് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്.
1: നല്ല കാര്യക്ഷമത ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ തരത്തിൽ വളരാൻ കഴിഞ്ഞത്.
0: അതെ,
1: പിന്നെ ഇപ്പൊ കാര്യക്ഷമത കുറഞ്ഞു പോയോ എന്ന് ചോദിച്ചാൽ അതിന് പല കാരണങ്ങളാണ്.
0: അതെ അതെ, ഇപ്പോൾ ഈ നമുക്ക് തുടക്കത്തിൽ ഈ ഇങ്ങനെ ഒരു സഹകരണ പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു ബാങ്ക് പോലെയുള്ള സ്ഥാപനങ്ങൾ അത് രൂപീകരിക്കുമ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്, അതേക്കുറിച്ച് സംസാരിക്കും.
1: അത് സഹകരണ രജിസ്ട്രാറാണ് ഡിപ്പാർട്ട്മെൻ്റ് ഹെഡ്. അത് കഴിഞ്ഞാൽ ഗവൺമെൻറ് സെക്രട്ടറി, അതിൽ രജിസ്ട്രാറാണ് ഇത്തരം നടപടികളെല്ലാം എടുക്കുന്നതും അത് പൂർത്തീകരിച്ച് രജിസ്ട്രേഷൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതും അദ്ദേഹമാണ്.
0: ഈ സ്ഥാപനങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ് വരുന്നത്?
1: സഹകരണ ഡിപ്പാർട്ട്മെൻറ്റ്. അത് കേരളത്തിലൊരു വലിയ ഡിപ്പാർട്ട്മെൻറ്റാണ്. നമ്മുടെ എഡ്യൂക്കേഷനെന്നോ ആരോഗ്യമെന്നോ പറയുന്നത് പോലെ തന്നെ ഒരു വലിയ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഇപ്പം മാറിയിട്ടുണ്ട്. കാരണം വളരെയധികം കോപ്പറേറ്റീവ് സ്ഥാപനങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ മേഖലകളിലും കോപ്പറേറ്റീവ് സ്ഥാപനങ്ങളുണ്ട്. ഈ തിരുവനന്തപുരം ഈ ഡയറി തന്നെ മിൽമ അവരുടെ ട്രേഡ് നെയിമാണ്. അത് തന്നെ കേരളം ഒട്ടാകെ ഒരു വലിയ സ്ഥാപനമാണ്.
0: പല മേഖലാ സംഘങ്ങളുടെ ഒരു കൂട്ടായ്മയാണ്.
1: അതെ, മൂന്ന് മേഖലാ സംഘങ്ങളാണ്, തിരുവനന്തപുരം, എറണാകുളം,
0: കോഴിക്കോട്. മലബാർ,
1: പിന്നെ ഇതിന്റെ മൂന്നിന്റെയും ഒരു ഫെഡറേഷൻ ഉണ്ട്, കേരള മിൽക്ക് ഫെഡറേഷൻ. ഇതാ ഗുജറാത്ത് ആനന്ദ് മാതൃകയിൽ തുടങ്ങി എടുത്തതാണ്. അതിൻ്റെ സ്ഥാപകനുണ്ടല്ലോ
0: കുര്യൻ സാർ.
1: കുര്യൻ സാറാണത് തുടങ്ങി വെച്ചത്.
0: അപ്പം നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഒരു സഹകരണ സ്ഥാപനം അല്ലെങ്കിൽ കുറേ ആൾക്കാർക്ക് അവർക്ക് എന്തെങ്കിലും ഒരു ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു സഹകരണ പ്രസ്ഥാനം ഒരു രൂപീകരിക്കണം അല്ലെങ്കിൽ ഒരു രജിസ്റ്റർ ചെയ്യണം, ഒരു സൊസൈറ്റി ആയിട്ടോ എന്തെങ്കിലും. അപ്പോൾ അതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ എങ്ങനെയാണ്?
1: അത് ഈ ഇതിൽ വലിയ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ 25 പേര് ചേർന്നൊരു മെമ്മോറാണ്ടം തയ്യാറാക്കി ഒപ്പിട്ട് എല്ലാവരും കൃത്യമായി
0: മിനിമം 25 അംഗങ്ങൾ വേണമെന്നാണ്.
1: മിനിമം 25 പേര്, അതിലൊരാളൊരു പ്രൊമോട്ടിംഗ് മെമ്പറായിട്ട് ഇരിക്കണം. ഒരു ജില്ലയിൽ ജോയിൻ്റ് രജിസ്ട്രാറെ ഇത് കൊടുത്ത് അതിനൊരു ചെറിയ ഫണ്ട് ബാങ്കിൽ രൂപീകരിച്ച് അദ്ദേഹത്തെ കണ്ട് അദ്ദേഹം ഇതെല്ലാം പരിശോധിച്ച് ഒപ്പൊക്കെ കറക്റ്റാണോ എന്നൊക്കെ നോക്കി അതിന് വേണ്ട വെരിഫിക്കേഷൻ ഇൻസ്പെക്ഷനൊക്കെ നടത്തിയിട്ട് ജോയിൻ്റ് രജിസ്ട്രാറുടെ ഓഫീസിൽ ഇത് രജിസ്റ്റർ ചെയ്ത് തരാൻ പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ്.
0: എന്തെങ്കിലും ഇത്ര മൂലധനം വേണം അങ്ങനെ നിബന്ധനകളുണ്ടോ?
1: ജോയിൻ്റ് രജിസ്ട്രാർ സാധാരണഗതിയിൽ അത് പറയും. അതിൻ്റെ ഒരു ഡിസൈഡിങ് അതോറിറ്റി ജോയിൻ്റ് രജിസ്ട്രാറാണ്. അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ അതിനുപയോഗിക്കാറുണ്ട്. 50,000 രൂപയെങ്കിലും ബാങ്കിൽ ഇട്ടേക്കാൻ പറയും. അതിനൊക്കെ സർക്കുലർ രജിസ്ട്രാർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആക്ടിനകത്ത്, KCS ആക്ടിനകത്ത് അതെങ്ങനെ വേണമെന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു നിയമങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്.
0: ഓക്കെ, നമുക്ക് ഒരു ശ്രോതാവ് ലൈനിലുണ്ട്.
1: അതെ,
0: ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഹലോ, ഹലോ,
2: നമസ്കാരം.
0: ആരാണ് വിളിക്കുന്നത്? പറഞ്ഞോളൂ ഉദയകുമാർ.
1: ചോദിക്കണം, അത് അതൊരു സഹകരണ കാര്യമല്ല എങ്കിലും ഒഴൂറി എന്ന് പറയുന്നത് നമ്മള് ഈ അതെ പാർട്ടി കേക്കു പറഞ്ഞുതരാം. ഈ പ്രമാണങ്ങൾ ഈ പാർട്ടീഷൻ അതായത് ഭാഗപത്രം, സെറ്റിൽമെന്റ് ഡീഡ് ഇതൊക്കെ നടത്തുമ്പോഴത്തേക്ക് ഒന്നിൽ കൂടുതൽ അവകാശികൾ ആ പ്രമാണത്തിനകത്ത് വരാറുണ്ട്. അതിൽ ഈ പ്രായമായ ആൾക്കാർക്ക് ഒരു റിസർവേഷൻ വയ്ക്കും. കാരണം അവർ മരണം വരെ അവ ആ പുരയിടത്തിൽ കഴിയാനും ആദായം എടുക്കാനും ഇല്ലെങ്കിൽ പുരയിടത്തിരിക്കുന്ന വീട്ടിൽ താമസിക്കാനും അതിന് വാടകയ്ക്ക് കൊടുത്ത് വാടക വാങ്ങിക്കാനും ഒക്കെ ഒരവകാശം വയ്ക്കും. അതിനെ ഒരു റൈറ്റായിട്ടാണ്.

0: ആണ് ഈ പ്രായമായ ആൾക്കാർക്ക് കൊടുക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു തീർന്നില്ല, ഞാൻ പറഞ്ഞു തീർന്നില്ല. അതെ, ഈ റൈറ്റ് നിൽക്കുന്ന കാലത്തോളം ഇത് ബാങ്കിൽ പണയപ്പെടുത്താനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അവരെ ആർക്കാണോ ഈ റൈറ്റ് കൊടുത്തിരിക്കുന്നത്, റിസർവേഷൻ റൈറ്റ് കൊടുത്തിരിക്കുന്നത്, അവരെ കൊണ്ട് അത് ഒഴിഞ്ഞു വാങ്ങണം. അത് സബ് രജിസ്ട്രാർ ഓഫീസിൽ ഒഴിഞ്ഞു വാങ്ങുന്ന ആ പ്രക്രിയയാണ് ഒഴിവ് കുറി എന്ന് പറയുന്നത്. ആ പ്രമാണത്തിന് ഒഴിവ് കുറി.
1: എന്റെ ഉദ്ദേശം ഞാനിപ്പോ പ്രമാണം ഇപ്പൊ എടുക്കാറായി, ലോൺ എടുത്ത് വെച്ചിട്ട് ലോൺ വെച്ചിട്ടുണ്ടായിരുന്നു. വീടിനടുത്തുള്ള സൊസൈറ്റി ഇല്ല, അപ്പം അതിന് ഒഴിവ് കുറി നമ്മ പറയണമെന്ന് സംശയമുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട് സാറേ, ഈ പരിപാടി സാർ ഇവിടെ കൊണ്ടുവന്ന എല്ലാവരോടും വിശദമായിട്ട് പറയുന്നതിന് ഒരു കോടാന കോടി നന്ദി. ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം,
0: ഹാപ്പി ഓണം ടു യു ആൾസോ.
2: അപ്പോൾ ഈ സംസ്ഥാനത്തെ ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഒരു ഏതൊരു നിയമത്തിൻ്റെ പിൻബലത്തിലാണ്?
0: കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, സഹകരണ നിയമം 69.
2: ഇപ്പോൾ ആ നിയമപ്രകാരം ആണ് ഈ നമ്മൾ ഒരു സൊസൈറ്റി ആണെങ്കിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് അല്ലേ?
0: ആ ആ സൊസൈറ്റിയിൽ കാലാകാലങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്
2: ആ നിയമത്തിൽ.
0: ആ നിയമത്തിൽ ആ അതിൽ ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളതനുസരിച്ച് കാര്യങ്ങൾ നടത്തണം. എല്ലാ മേഖലയിലും അതിനകത്ത് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആക്ടിൽ.
2: ഇപ്പം സാറ് സൂചിപ്പിക്കുകയുണ്ടായി 25 അംഗങ്ങൾ മിനിമം ഉണ്ടാവണം, അവരെ ഒരു
0: അവരൊരു മെമ്മോറാണ്ടം തയ്യാറാക്കി ജോയിൻറ് രജിസ്ട്രാർക്ക് ആദ്യം കൊടുക്കണം. ജോയിൻറ് രജിസ്ട്രാർ അത് പരിശോധിച്ചിട്ട് അതിനവിടെ പ്രത്യേക സെക്ഷൻ തന്നെയുണ്ട്, അവർ പരിശോധിച്ച് ആ ഒപ്പൊക്കെ കൃത്യമാണോന്ന് വെരിഫൈ ചെയ്ത് ഈ ഒപ്പിട്ട പ്രൊമോട്ടിംഗ് മെമ്പേഴ്സിനെയൊക്കെ അവർ വിളിക്കും.
2: നേരിട്ട് ഹാജരാവേണ്ടി
0: വേണം, ഹാജരാവണം. ആ ഒപ്പൊക്കെ പരിശോധിക്കും, പരിശോധിച്ച് ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറയും. കാരണം ഇതിന് ഇനീഷ്യലായിട്ടൊരു എമൗണ്ട് വേണമല്ലോ. പിന്നെ വളരെ അത്യാവശ്യമായിട്ട് വേണ്ടത് ഒരു ബൈല നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. നമ്മുടെ സഹകരണ നിയമം അനുസരിച്ച് നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റീവ്സ്, നമ്മുടെ ഉദ്ദേശ്യങ്ങൾ എന്താണെന്ന് കാണിച്ച് നമ്മുടെ പ്രവർത്തന രീതി, മോഡസ് ഓപ്പറാൻഡി എന്ന് പറയാം, അതെല്ലാം ഇതിനകത്ത് കാണിച്ച് ഒരു ബൈല തയ്യാറാക്കിയെടുക്കണം. ആ ബൈല രജിസ്ട്രാർ അംഗീകരിച്ചു തരണം. അത് ഈ ബൈലയാണ് അതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, അതനുസരിച്ച് ഈ സംഘത്തിന് പ്രവർത്തിക്കാൻ പറ്റും,
2: കഴിയുകയുള്ളൂ. ഒരുപക്ഷെ ബയലില്ലാത്ത ഒരെണ്ണം ഭാവിയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപകമാകുമ്പോൾ, വിപുലമായിട്ടുള്ള പ്രവർത്തനം വരുമ്പോഴത്തേക്ക് അതിൽ അപ്പുറത്തേക്കുള്ള പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കണമെന്ന് തോന്നിയാൽ എന്ത് ചെയ്യേണ്ടത്?
0: ബയലായി അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ പെടാത്തൊരു കാര്യമാണ് ചെയ്യാൻ ഒരു പ്രപ്പോസൽ വരികയാണെങ്കിൽ അത് ഒന്നേ ബൈല അമെൻമെൻറ്റ് നടത്തി ഭേദഗതി ചെയ്ത് ഈ കാര്യം അതിനകത്ത് ചേർക്കണം. അതല്ലെങ്കിൽ ഇതിനകത്ത് 150 എന്ന് പറയുന്നൊരു ചട്ടമുണ്ട്, ആ ചട്ടം അനുസരിച്ച് റെജിസ്ട്രാർഡേ എന്ന് ഇത്തരം കാര്യങ്ങൾക്ക് ബൈലയിൽ പെടാത്ത കാര്യമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ റെജിസ്ട്രാർഡ് സാങ്ഷൻ വാങ്ങിക്കണം.
2: ബൈല അമെൻഡ് ചെയ്ത് ഇതൊക്കെ നടപ്പിലാക്കി വരാൻ ഒരുപാട് സമയം കാലതാമസം ഉണ്ടാവുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ
0: റജിസ്ട്രാർ ഉദ്ദേശിക്കുന്ന ജോയിന്റ് റജിസ്ട്രാറും ഈ റജിസ്ട്രാറുടെ
2: ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ട്,
0: ഡെലിഗേഷൻ ഓഫ് പവേഴ്സിൽ അത് വരുന്നുണ്ട്. ജോയിന്റ് റജിസ്ട്രാറാണ് ജില്ലയിൽ ഇതൊക്കെ ചെയ്യുന്നത്.
2: ഓക്കെ, നമുക്കൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം സാർ.
2: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
3: ഞാൻ തിരുമല ഇലിപ്പോൾ നിന്ന് ജയകുമാറാണ് വിളിക്കുന്നത്.
2: ചോദിച്ചോളൂ,
0: ചോദിക്കണം.
3: ഞാൻ സഹോദര റെസിഡൻസ് അസോസിയേഷന്റെ ഒരു സെക്രട്ടറിയാണ് ഇവിടുത്തെ.
0: അസോസിയേഷന്റെ റെസിഡൻഷ്യൽ അസോസിയേഷനോ?
3: അസോസിയേഷൻ, അതെ അതെ. ഞാൻ വിളിക്കുന്നത് സാറേ, ഞങ്ങൾ റെസിഡൻസ് അസോസിയേഷന്റെ സഹകരണ സംഘം തുടങ്ങാൻ വേണ്ടിട്ടെ, സൊസൈറ്റി തുടങ്ങാൻ വേണ്ടി ഞങ്ങൾ എന്തൊക്കെയാണ് സാർ ചെയ്യേണ്ടത് എന്നുള്ള
0: ആ കാര്യം തന്നെയാണ് നേരത്തെ പറഞ്ഞതും. നിങ്ങൾ റെസിഡൻസിലുള്ള 25 പേർ ചേർന്ന് ഒരു മെമ്മോറാണ്ടം, മെമ്മോറാണ്ടം എന്ന് ഞാൻ പറഞ്ഞ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു അപേക്ഷ തയ്യാറാക്കി അത് കൃത്യമായിട്ട് ഒപ്പിട്ട് ജോയിൻറ് രജിസ്ട്രാർ നിങ്ങൾ തിരുമല ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയല്ലേ?
3: തിരുവനന്തപുരം.
0: ആ അപ്പോൾ അത് ജോയിൻറ് രജിസ്ട്രാർക്ക് കൊടുക്കണം. അതിൻ്റെ കൂടെ നിങ്ങളൊരു ബൈല, ഒരു മോഡൽ ബൈല തയ്യാറാക്കി നിങ്ങളുടെ ഉദ്ദേശങ്ങൾ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് നിങ്ങളത് രൂപപ്പെടുത്തുന്നതെന്ന് കാണിച്ച് അവിടെ കൊടുക്കണം. ജോയിൻറ് രജിസ്ട്രാർ ഇതൊക്കെ പരിശോധിച്ചിട്ട് വേണ്ട മാറ്റങ്ങളൊക്കെ നിർദ്ദേശിച്ചാൽ അത് മാറ്റങ്ങൾ വരുത്തി മോഡിഫിക്കേഷനൊക്കെ നടത്തി ബൈലായും കൊടുക്കണം. ഒരു ഫണ്ട് ബാങ്കിലിട്ട് അതിൻ്റെ രസീത് കൊടുക്കേണ്ടി വരും. ഇതൊക്കെ കൊടുത്താൽ അത് സാധാരണഗതിയിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന 50,000 രൂപ അറ്റ്ലീസ്റ്റ് കുറഞ്ഞ 50,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് അതിൻ്റെ രസീതും കൊടുത്താൽ അവിടെ ഇവരുടെ കീഴിൽ അസിസ്റ്റൻ്റ് രജിസ്ട്രാർമാരുണ്ട്, പിന്നെ അവിടെ ഇൻസ്പെക്ടേഴ്സുണ്ട്, അവരെ അയച്ച് ഇതിൻ്റെ യഥാസ്ഥിതി മനസ്സിലാക്കും. അതിൻ്റെ യാഥാർത്ഥ്യം എങ്ങനെയാണ്, ഇങ്ങനെ നടത്താൻ പറ്റുന്നതാണോ. പിന്നെ തൊട്ട് അടുത്ത സ്ഥലങ്ങളിൽ സംഘങ്ങൾ വേറെ ഉണ്ടോ, കാരണം ഓവർലാപ്പിംഗ് പാടില്ല. പിന്നെ അങ്ങനെ ഓവർലാപ്പിംഗ് വരാത്ത രീതിയിലാണ് അവർ തരുന്നത്. എന്നുവെച്ചാൽ ഒരു ഡിസ്റ്റൻസ് വേണം. ഒരേ സ്ഥലത്ത് വലിയ അകലമില്ലാതെ രണ്ട് സംഘങ്ങൾ വന്നാൽ രണ്ടു പേർക്കും ദോഷമുണ്ടാവും.
3: അതെ അതെ. ആ
0: അതുകൊണ്ട് ആ രീതി അതൊക്കെ പരിശോധിച്ചിട്ട് ജോയിൻറ് രജിസ്ട്രാറ് അതിന് പെർമിഷൻ തരും. അതായത് ഒരേ ഇപ്പം സഹകരണ സംഘങ്ങളിൽ പല കാറ്റഗറിയിൽപ്പെട്ട വിഭാഗങ്ങളിൽപ്പെട്ട സംഘങ്ങളുണ്ട്. അത് വേറെ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട സംഘം നിങ്ങളുടെ അടുത്ത് വരുന്നതിന് കുഴപ്പമൊന്നുമില്ല.
2: ഇപ്പൊ ഇതിപ്പോ ഒരു റെസിഡൻസ് അസോസിയേഷന്റെ പ്രതിനിധീകരിച്ചാണല്ലോ അദ്ദേഹം ചോദിച്ചത്.
0: അങ്ങനെ
2: റെസിഡൻസ് അസോസിയേഷന്റെ മിനിമം 25
0: അംഗങ്ങളും
2: എല്ലാവരും അംഗങ്ങളാക്കാൻ പറ്റും.
0: എല്ലാവരെയും പിന്നെ അത് കഴിഞ്ഞ് മെമ്പർഷിപ്പ് കൊടുക്കാമല്ലോ.
2: ഓക്കെ.
0: അതെ, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് 25 പേര് മിനിമം വേണം. എല്ലാ അംഗങ്ങളെയും പിന്നെ മെമ്പർ ആക്കാമല്ലോ. അതെ, അത് കളക്ട് ചെയ്യണം. നിങ്ങള് ഈ 25 പേര് കൂടെ കളക്ട് ചെയ്ത് ഫണ്ട് ബാങ്കിലിട്ട് അതിന്റെ ഒരു രസീതും കൂടെ കൊടുക്കേണ്ടി വരും. കോപ്പറേറ്റീവ് ബാങ്ക് ആയാലും മതി. കേരള ബാങ്ക് ഉണ്ടല്ലോ. ആ പിന്നുണ്ട്, അവിടെ ഇടാമല്ലോ.
2: ഓക്കെ, വിളിച്ചതിൽ വളരെ സന്തോഷം ജയകുമാർ. അപ്പം ഇങ്ങനെ ഒരു സൊസൈറ്റി ഇപ്പം നമ്മൾ അദ്ദേഹം പറഞ്ഞ ഒരു ഉദാഹരണമായിട്ട് എടുത്താൽ ഇങ്ങനെ ആദ്യമേ ഒരു 25 അംഗങ്ങൾ ചേർന്നിട്ട് ഇതുപോലെ ഒരു രജിസ്ട്രാർ എല്ലാം വെരിഫിക്കേഷൻ
0: കൊടുത്ത്
2: രജിസ്ട്രേഷൻ കിട്ടുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പിന്നീടുള്ള ഒരു മോണിറ്ററിങ്ങും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് അതിൻ്റെ?
0: അത് ഈ ഓരോ സംഘങ്ങൾ ഓരോ താലൂക്ക് വൈസായിട്ട് അസിസ്റ്റൻ്റ് രജിസ്ട്രാർമാരുണ്ട്, അവരുടെ കീഴിൽ ഇൻസ്പെക്ടേഴ്സുണ്ട്. അവിടെ അസിസ്റ്റൻ്റ് രജിസ്ട്രാറുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അതെങ്ങനെ നടത്തിപ്പോണം, അത് ഏതൊക്കെ രീതികളാണ് നമ്മൾ അവലംബിക്കേണ്ടത്, അതൊക്കെ അസിസ്റ്റൻ്റ് രജിസ്ട്രാറിൽ നിന്ന് വേണ്ട നിർദ്ദേശങ്ങൾ അവർ തരും. കാരണം അവരൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർമാരായി കയറി പ്രൊമോഷൻ കിട്ടി വരുന്നവരാണ്. സാധാരണഗതിയിൽ സംഘങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും വാങ്ങിച്ച് തന്നെയാണ് സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. പിന്നെ ഈ ബൈലായുടെ തുടക്കം തന്നെ എൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെന്ന് പറഞ്ഞൊരു ചാപ്റ്റർ, അതിനകത്ത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എങ്കിലും നമുക്കൊരു പരിചയക്കുറവ്, പുതിയ ആൾക്കാരാകുമ്പോൾ ഒരു പരിചയക്കുറവ് വരും. അതിന് AR അസിസ്റ്റൻ്റ് രജിസ്ട്രാറുമായിട്ട് ആലോചിച്ച് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പോകുന്നതാണ് നല്ലത്.
2: ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഹലോ,
4: ഹോമിയോ ഫാർമസിയിലെ 1976 തുടങ്ങിയപ്പോ അതിന്റെ സ്ഥാപക മെമ്പറാണ്. അന്ന് എനിക്ക് 21 വയസ്സേ ഉള്ളൂ. ഇപ്പൊ എനിക്ക് 71 വയസ്സുണ്ട്. എനിക്ക് ഇതിന്റെ ബൈല അനുസരിച്ചുള്ള ലാഭവീതം ഇതുവരെ തരുന്നില്ല. പല മാതൃകളും മുട്ടിയിട്ടും അവര് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞ് എന്നെ ഒഴിവാക്കിവിടുകയാണ്. ഇതിനെന്തെങ്കിലും ഒരു നിയമസാധുത ഉണ്ടോ ഇത് കിട്ടാനായിട്ട്? 50 വർഷമായി, ഞാനിപ്പോ ഒരു സീനിയർ സിറ്റിസണാണ്.
0: ഈ
4: ലാഭവീതം തരുന്നില്ല
0: സംഘത്തില്.
4: 84 വരെ ഈ സ്ഥാപനം സഹകരണാടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചതാണ്. 84 അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിൽ പോയി. ഇപ്പോൾ ഇതുവരെ നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിച്ചിരിക്കുകയാണ്.
0: സംഘം സംഘം എന്ത് പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരുന്നത്? സംഘം എന്ത് പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരുന്നത്?

0: അത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഹോമിയോ പറഞ്ഞിരുന്ന മരുന്ന് ഹോമിയോ നിർമ്മാണശാലയായിരുന്നു.
1: മരുന്ന് നിർമ്മാണശാലയായിരുന്നോ?
0: അടിസ്ഥാനത്തിലുള്ള
1: അവിടെ
0: നിർമ്മാണശാലയാണ് കേരള സ്റ്റേറ്റ്.
1: അതിപ്പോ നഷ്ടത്തിൽ, അതിപ്പോ നഷ്ടത്തിൽ പോയി. ഭരണസമിതിയെ പിരിച്ചുവിട്ട് ഇപ്പൊ ലിക്വിഡേഷനിലാണല്ലോ.
0: അത് 84 തൊട്ട് അത് ലിക്വിഡേഷനിലാണ്.
1: 54 തൊട്ട്? 54 84 54 84
0: എന്താ സാറേ?
1: 84 അതേ 54
0: 84 അത് പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിൽ പോയതാണ്.
1: ആ അതെ, 84
0: നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയാണ്.
1: 84 ആകുമ്പോൾ 40 വർഷത്തിൽ കൂടുതലായില്ലേ? അതിപ്പോഴും ലിക്വിഡേറ്റ് ചെയ്ത് പോയിട്ടില്ലേ?
0: അവിടെ നല്ല ലാഭവിഹിതത്തിലും നല്ല, ഞാനിപ്പോ അതിന്റെ വിവരാശം വെച്ച അതിന്റെ ലാഭം എന്തുണ്ടെന്ന് പറയുമ്പോ എല്ലാ വർഷവും
1: കോടിക്കണക്കിന് ലാഭമാണെങ്കിൽ അത് എന്തുകൊണ്ട് പ്രവർത്തനരഹിതമായി? അത് നോക്കണ്ടേ?
0: പ്രവർത്തനരഹിതമൊന്നുമല്ല, എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും മരം കൊടുക്കുന്ന ഇവിടുന്നാണല്ലോ.
1: ഓ ശരി, അപ്പൊ ലിക്വിഡേഷനിലൊന്നും പോയിട്ടില്ല, സ്ഥിരം പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണല്ലേ. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ലാഭവിഹിതം കിട്ടി?
0: ലാഭവിഹിതം കിട്ടുന്നില്ല.
1: അതെ, നിങ്ങൾ രജിസ്ട്രാർക്ക് പരാതി കൊടുക്കും. ഏത് ജില്ലയാണിത്?
2: ആലപ്പുഴ.
1: ആലപ്പുഴയാണെങ്കിൽ
0: ആലപ്പുഴയിലെ
1: അവിടെ ജോയിന്റ് രജിസ്ട്രാറുണ്ട്. ജോയിന്റ് രജിസ്ട്രാർക്ക് ഈ വിവരങ്ങൾ കാണിച്ച് നിങ്ങളൊരു പരാതി കൊടുക്കും.
0: ഞാനിതെല്ലാം ചെയ്തതാണ് സാറേ. അത് ആയുഷിന്റെ വകുപ്പിലോട്ട് പോയി ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്ങനെ എനിക്ക് എന്റെ ലാഭം കണ്ടിരിക്കാൻ മതി. ഏത് വകുപ്പിലും പോട്ടെ.
1: ജോയിന്റ് രജിസ്ട്രാർ വല്ല മറുപടിയും തന്നോ? നിങ്ങൾ ചോദിച്ചപ്പോ വല്ല മറുപടിയും തന്നോ?
0: ആ തന്നു. അത് ആയുഷിന്റെ വകുപ്പിലാണ്, ഞങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധമില്ലെന്ന്.

0: എല്ലാം കഴിയുകയും അവര് എല്ലാം രാഷ്ട്രീയ അത് വെച്ചിട്ട് അവര് അഴിമതി. ഞാൻ വിവരാശം വെച്ച് 2000
1: രാഷ്ട്രീയക്കാരുടെ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. സഹകരണ സംഘങ്ങളൊക്കെ രാഷ്ട്രീയക്കാരാണ് നോക്കുന്നത്. എന്തേ
0: വഴി പറഞ്ഞു തന്നാ മതി.
1: അതാണ് ഇനിയിപ്പോ നിങ്ങൾ അസിസ്റ്റന്റ് രജിസ്ട്രാറിന്റെ അവിടെ പോയി, അദ്ദേഹം കൈമലർത്തി. ജോയിന്റ് രജിസ്ട്രാറിന്റെ അവിടെ പോയി, അദ്ദേഹം കൈമലർത്തി. പിന്നെ ഇനി ചെയ്യാനുള്ളത് ജോയിന്റ് രജിസ്ട്രാറുടെ ഒരു ഓർഡറിന്റെ പുറത്ത് നിങ്ങൾക്ക് ഗവൺമെന്റിൽ ആക്ടിനകത്ത് ഒരു സെക്ഷൻ 83 അതനുസരിച്ച് അപ്പീൽ കൊടുക്കാം. അങ്ങനെ ഒന്ന് കൊടുത്തു നോക്കൂ.
0: അല്ല സാറേ, ഈ കോപ്പറേറ്റീവ്,
2: ഹലോ, അദ്ദേഹത്തിന്റെ സംസാരിക്കുന്നത് വ്യക്തമല്ല,
1: വ്യക്തമല്ല, ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല.
2: അദ്ദേഹം അസിസ്റ്റന്റ് രജിസ്ട്രാർക്കും ജോയിന്റ് രജിസ്ട്രാർക്കും ഒക്കെ പരാതി കൊടുത്തു, അത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റിപ്ലൈ ആണ് അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പൊ ഇനി അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും?
3: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
4: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
5: ഈ ഓണം കെ ചേട്ടൻ തൂക്കും,
6: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
4: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാറ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പൊന്നിങ് ചിങ്ങം.
6: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
4: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാറ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
7: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
8: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
9: കണ്ടീഷൻ സപ്ലൈ.
10: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
11: അതെങ്ങനെ?
10: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW 1000 കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
12: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
13: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫർ.
14: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
15: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
16: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
17: ഈ ഉത്രാടനത്തിൽ മാത്രം ഈ സ്പോട്ടിലെ അറഫ ഗോൾഡില് ഓണസദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്.
18: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ, കുവൈറ്റി, ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
17: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
4: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
19: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
20: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
19: അവിടെന്താ ഇത്ര പ്രത്യേകത?
20: 1st സമ്മാനം ടാറ്റാ ടിയാഗോ ഇവി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ October 31 വരെ.
21: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
22: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
23: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
24: എന്താ ചേട്ടാ ഒരു വിഷമം?
25: ഈ ഓണത്തിന് TV ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
24: അതിനെന്താ, മൈജിന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് EMI ഉണ്ട്. അപ്പൊ 100 പേർക്ക് 1 ലക്ഷം വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
6: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
26: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
27: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
26: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
27: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
26: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
27: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
28: ഫോൺ ഞാൻ പറയാം, ഞാൻ പറയാം.
26: എന്നാ പറയാം?
28: 90 72 503 503.
0: ഓഗസ്റ്റ് 20
1: മാർക്കല്ലേ?
2: ബെഞ്ഞിനറ മൂഡ് അല്ലമാന ഗോൾഡൻ.

0: ഡയമണ്ട്സ് 7 വയസ്സ് കടക്കുമ്പോൾ നിങ്ങൾക്കായി ഞങ്ങളുടെ പുതിയ സംരംഭം അലമാന സിൽവർ സോൺ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഷോറൂം
1: ഉദ്ഘാടനം വാമനപുരം MLA ശ്രീ സുധീഷ് ബാലോ നിർവഹിക്കുന്നു.
0: 2000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരു നോസ്പിൻ സമ്മാനം, കൂടാതെ സിൽവറിന് 0% പണിക്കൂലിയും ലക്കി വിന്നറിന് ഗോൾഡ് കോയിനും.
1: അൽ അമാന ഗോൾഡൻ ഡയമണ്ട്സ്, വെഞ്ഞാറ റോഡ്, ശ്രീകാര്യം, പോതൻകോട് ആൻഡ് അറ്റ് ദമാം. സുബയ്യ ഗോൾഡ് പാർക്കിൽ ഓണം മെഗാ ഓഫർ ഓഗസ്റ്റ് 17 മുതൽ 31 വരെ.
0: ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്, 1 പവന് മുകളിൽ ഓണപ്പുടവ സമ്മാനവും, 2 പവന് മുകളിൽ ഗോൾഡ് കോയിൻ സമ്മാനവും,
1: കൂടാതെ സ്ക്രാച്ച് കാർഡ് വഴി 1000 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള അവസരവും.
0: സുബയ്യ ഗോൾഡ് പാർക്ക്, റാവച്ചമ്പലം, സുബയ്യ ഫാഷൻ ജ്വല്ലറി, ഗാന്ധി പാർക്കിന് സമീപം, ചാല. ഫോൺ 8899112149.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: അതായത് വളരെ പാവപ്പെട്ട ആൾക്കാരൊക്കെ ഒരുപാട് ആശ്രയിക്കുന്ന അവരുടെ അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ ആശ്രയിക്കാവുന്ന ഒരു മേഖല, പക്ഷെ ഈ ഇപ്പോൾ ആൾക്കാർക്ക് വളരെ വിശ്വാസവും ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ. വിശ്വാസത്തിനൊക്കെ ഇടിവ് സംഭവിക്കുന്ന രീതിയിലുള്ള ഒരു പല കാര്യങ്ങളും നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ മേഖലയിൽ. അപ്പം ഇങ്ങനെയുള്ള ഈ സ്ഥാപനങ്ങളെ സംരക്ഷിക്കേണ്ട ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തന്നെ താല്പര്യങ്ങൾക്ക് അത് വളരെ അത്യാവശ്യമാണ്. ഈ അതായത് നമ്മുടെ ഗ്രാമീണ മേഖല ഒക്കെ ഒരുപാട് അതിൻ്റെ ഒരു സാമ്പത്തികമായിട്ട് ആ മേഖലയിലുള്ള ആൾക്കാർക്ക് സഹായിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണിത്. അപ്പം അത് നശിച്ചു പോകാതെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാ
2: പൊതുവേയുള്ളൊരു ആവശ്യമാണ്. അങ്ങനെയുള്ള ആവശ്യങ്ങൾ പരിഹരിക്കാനും അത് അത് കാത്തു സൂക്ഷിക്കാനുമാണ് ഒരു ഡിപ്പാർട്ട്മെന്റ്, സഹകരണ ഡിപ്പാർട്ട്മെന്റ് വെച്ചിട്ടുള്ളത്.
1: അപ്പോഴിങ്ങനെയുള്ള ഒരു സ്ഥാപനങ്ങൾ അതിൻ്റെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് അത് അതിൻ്റെ ഭരണ തലങ്ങളിലിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ഏത് രീതിയിലാണ് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത്?
2: അത് ഈ സഹകരണ സ്ഥാപനങ്ങളിൽ ഭരണം കൈയാളുന്നത് അവിടുത്തെ കമ്മിറ്റി മെമ്പർമാരാണ്. ഇപ്പം സാധാരണ ചെറിയ സംഘങ്ങളായിട്ടുള്ള ക്രെഡിറ്റ് സംഘങ്ങളിലൊക്കെ 13 മെമ്പർമാരുണ്ട്. അവരുടെ കയ്യിലാണ് ഇതിൻ്റെ ഭരണം. അങ്ങനെയാണ് ആജ്ഞാത്ത് പറഞ്ഞിരിക്കുന്നത്. ആജ്ഞാത്ത് റൂള് 47D പറയുന്നത്.
1: ഈ കമ്മിറ്റി അംഗങ്ങളെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്?
2: നമ്മുടെ ജനാധിപത്യ സംവിധാനം ഉപയോഗിച്ച് തന്നെയാണ് അവരെ തിരഞ്ഞെടുക്കുക. ഇലക്ഷൻ നടക്കും.
1: അതായത് ഈ ഇതിനകത്തിലെ അംഗങ്ങൾ ചേർന്നാണ് അവരെ തിരഞ്ഞെടുക്കുന്നത്?
2: അതെ, മൊത്തത്തിൽ ജനറൽ ബോഡി കൂടും. ഈ ഒരു സംഘത്തിലുള്ള എല്ലാ അംഗങ്ങളും ഇതിനകത്ത് വരും. അതിന് ജനറൽ ബോഡി എന്നാണ് പറയുന്നത്. ആക്ടിലെ സെക്ഷൻ 2K അനുസരിച്ച് ജനറൽ ബോഡി കൂടി. ആ ജനറൽ ബോഡിയാണ് ഈ കമ്മിറ്റി മെമ്പർമാരെ തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ കേരളത്തിൽ ഈ കുറച്ച് രാഷ്ട്രീയ അതിപ്രസരമുള്ളൊരു സ്ഥലമായിട്ടാണ് കേരളത്തെ ജനങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ സഹകരണ സംഘങ്ങളിലെല്ലാം ഭരിക്കാൻ വരുന്ന ആൾക്കാർ രാഷ്ട്രീയക്കാരുടെ പ്രതിനിധികളായിരിക്കും, അതല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ട് ആയിരിക്കും അവർ വരുന്നത്. അപ്പം എല്ലാവർക്കും അതിൻ്റേതായ രാഷ്ട്രീയം ഉണ്ട്, കക്ഷി രാഷ്ട്രീയം ഉണ്ട്. അത് അങ്ങനെ വരുമ്പോൾ അവരുടെ ഭാഗത്ത് ഈ ജനങ്ങൾക്ക് ഗുണകരമായി പ്രവർത്തിക്കാൻ അവർ ശ്രമിക്കണം. ശ്രമിച്ചെങ്കിലേ നടക്കൂ.
1: അങ്ങനെ ഒരു പക്ഷേ ശ്രമം അങ്ങനെ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രവർത്തനം അല്ല അവരിൽ നിന്ന് ഉണ്ടാവുന്നതെങ്കിൽ ഇവരെ നീക്കാനുള്ളൊരു
2: നീക്കാൻ ചെയ്യാം
1: കഴിവുണ്ടോ? ഈ അംഗങ്ങൾക്ക് അതിനുള്ള ഒരു അവസരമുണ്ടോ?
2: അങ്ങനെ ഒന്നല്ല. ഇപ്പോൾ നമ്മുടെ സഹകരണ ഡിപ്പാർട്ട്മെന്റിന് തന്നെ നീക്കം ചെയ്യാം. അതിനകത്ത് സെക്ഷൻ 32 സെക്ഷൻ 33.
1: അത് ഏതവസരത്തിലാണ് സഹകരണ രജിസ്ട്രാർക്ക് ഇതിനകത്ത് ഇടപെടാൻ കഴിയുന്നത്?
2: ഏതവസരത്തിലും ഇടപെടാം. അതായത് സഹകരണ നിയമങ്ങൾ പാലിക്കുന്നില്ല, സഹകരണ രജിസ്ട്രാറുടെ സർക്കുലറുകൾ, നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ല, ഈ അഴിമതി കൊടികുത്തി വാഴുന്നു, ഈ അംഗങ്ങളുടെ കാര്യക്ഷമത, ജീവനക്കാരുടെ പ്രവർത്തന രീതികളെല്ലാം പിന്നെ നിയമരഹിതമാണ്, അംഗങ്ങൾക്ക് ഗുണകരമായി അവർ ചെയ്യുന്നില്ല, ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്പെക്ടറെ വിട്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ച് സെക്ഷൻ 65 അനുസരിച്ച് എൻക്വയറി വെക്കാം.
1: ഒരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം.
1: നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
3: ഞാൻ ദിനേശനാണ്, ആലപ്പുഴയിൽ നിന്ന്.
1: ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
3: സാറേ, ഈ ട്രസ്റ്റ് സംബന്ധമായ ഒരു കാര്യം എനിക്ക് ചോദിക്കാൻ അറിയാനാണ് എന്റെ ചോദിക്കാൻ പറ്റും. ഞാൻ BSNL നിന്നും റിട്ടയർ ചെയ്ത ഒരു എംപ്ലോയി ആണ്. ഞാൻ ഞങ്ങളുടെ സർവീസിലുള്ളവരുടെയും റിട്ടയർഡേയും വകയായിട്ട് ഒരു യൂണിയൻ ഓഫീസ് ഉണ്ട്, സ്വല്പ സ്ഥലവും അതിന്റെ പേരിലുണ്ട്.
2: എവിടെയാണ്?
3: ആലപ്പുഴ. അത് ആ അത് അവരുടെ ഭരണസമിതിക്കാർ, കമ്മിറ്റിക്കാരെ അതൊരു ട്രസ്റ്റ് ആക്കി മാറ്റി.
2: അപ്പൊ സഹകരണ സംഘം ഉണ്ടായിരുന്നു എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്?
3: അല്ലല്ലല്ല, സഹകരണ സംഘം അല്ല, യൂണിയന്റെ വക ഒരു കെട്ടിടവും കുറച്ച് സ്ഥലവും. അവര് യൂണിയൻ അതിന്റെ ഭരണസമിതിക്കാരെ അത് ട്രസ്റ്റ് ആക്കി മാറ്റി. ഞങ്ങളുടെ അറിവില്ല, ഞങ്ങൾ ആരും അറിയാതെ.
2: അതെ.
3: അപ്പൊ ഈ ഇത് ഏതെങ്കിലും സമയത്ത് ഡിസ്പോസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ ഇതിന്റെ അത് അവർക്ക് അവരുടെ പേരിലായിരിക്കുമോ അതോ എല്ലാവർക്കും കൂടെ അതിന്റെ അവകാശം കിട്ടുമോ?
2: ട്രസ്റ്റാക്കി മാറ്റി കഴിഞ്ഞില്ലേ?
3: ഭൂമി
2: ട്രസ്റ്റാക്കി മാറ്റി കഴിഞ്ഞു. അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ ഇത് സഹകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല.
3: പിന്നെ
2: നിങ്ങളുടെ പാർട്ടിയുടെ യൂണിയൻ ആഫീസിനുണ്ടായിരുന്ന സ്ഥലമാണ്. അതാണിപ്പം പലരും അറിയാതെ ചില ആൾക്കാർ ട്രസ്റ്റാക്കി മാറ്റിയത്. തർക്കം ഉണ്ടെങ്കിൽ അതെ
3: കേക്കൂ
2: അതിന് നിങ്ങൾക്ക് തർക്കം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ സിവിൽ കോടതിയിലാണ് പോവേണ്ടത്. അതായത് മുനിസിപ്പൽ ആലപ്പുഴ മുനിസിപ്പൽ കോടതിയിൽ നിങ്ങൾ ആ പെറ്റീഷൻ കൊടുക്കണം. അതെ, അതിന് അവിടെ മുനിസിപ്പൽ കോടതിയിൽ ആയതുകൊണ്ട് അവിടെ ഏതെങ്കിലും ഒരു അഭിഭാഷകനെ കണ്ടേ നിങ്ങൾക്ക് കൊടുക്കാനാവുള്ളൂ. ആ അങ്ങനെ ചെയ്യൂ. ആ ഇപ്പോ ഈ ട്രസ്റ്റിൽ വന്നിരിക്കുന്ന അംഗങ്ങളുണ്ടല്ലോ ട്രസ്റ്റീസ്, അവരെ ട്രസ്റ്റീസ് എന്നാണ് വിളി. ആ ട്രസ്റ്റീസിനെ ഇതിനകത്ത് പ്രതിസ്ഥാനത്ത് ആക്കി കേസ് കൊടുക്കണം. അതാണ് മാർഗം. അതിനൊരു അഡ്വക്കേറ്റിനെ കാണും ആലപ്പുഴയുള്ള.
3: ശരി,
1: ഓക്കെ, വിളിച്ചത് വളരെ സന്തോഷം. ഇപ്പം നമ്മൾ ഈ ഇത്തരം സഹകരണ സ്ഥാപനങ്ങളിൽ എന്തെങ്കിലും ക്രമക്കേടുകൾ നടന്നാൽ അതിനെ നിയന്ത്രിക്കാനുള്ള സംവിധാനത്തെ കുറിച്ചാണല്ലോ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ഏറ്റവും പരിപൂർണ ഉത്തരവാദിത്വം ശരിക്കും കോഓപ്പറേറ്റീവ് രജിസ്ട്രാർക്ക്
2: തന്നെയാണ് അതൊക്കെ
1: കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പം
2: സംവിധാനങ്ങളൊക്കെ ഉള്ളത്.
1: അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ഈ കഴിഞ്ഞ കുറെ കാലമായിട്ട് നടന്നിരിക്കുന്ന ഈ ചില പല സ്ഥാപനങ്ങളിലും നടക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് ഈ രജിസ്ട്രാർ അതിന് ഉത്തരവാദിയില്ലേ?
2: രജിസ്ട്രാറിന് ഉത്തരവാദിത്വം പറയാനാവില്ല. രജിസ്ട്രാർക്ക് നടപടികൾ എടുക്കാം.
1: അല്ല, നടപടികൾ എടുക്കാന്ന് പറഞ്ഞതിന്റെ തുടക്കത്തിൽ തന്നെ ഇതിനെ റെഗുലറായിട്ടുള്ള ഒരു ഇൻസ്പെക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കേണ്ടതല്ലേ?
2: തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കേണ്ടതാണ്. ആ കാര്യത്തിലൊക്കെ ഞാൻ തുറന്നു പറയുകയാണെങ്കിൽ ഒരു കാര്യക്ഷമത കുറവ് ആ കാര്യത്തിലുണ്ട്.
1: അതായത് ഈ ഡിപ്പാർട്ട്മെന്റ് സഹകരണ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു വീഴ്ച,
2: ഡിപ്പാർട്ട്മെന്റിന് വീഴ്ച ഇല്ലെന്ന് പറയാനാവില്ല. പക്ഷേ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്ന് സൂക്ഷ്മക്കുറവ് കൊണ്ട് മാത്രമല്ല ഇത് നടക്കുന്നത്.
1: അല്ല, മറ്റത് അവര് വിൽഫുള്ളി ചെയ്യുന്ന തെറ്റുകളാണ്. അത്തരം കാര്യങ്ങളെ നിയന്ത്രിക്കേണ്ടുന്ന ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ.
2: ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധയിൽ പലപ്പോഴും ഇത് വരാറില്ല. ഓഡിറ്റ് എല്ലാ വർഷവും ഓഡിറ്റ് നടക്കണമെന്നുണ്ട് ഈ സഹകരണ സ്ഥാപനങ്ങളിൽ. ഓഡിറ്റേഴ്സിന്റെ ശ്രദ്ധയിൽ പലപ്പോഴും ഇത് വരില്ല. ഓഡിറ്റേഴ്സാണ് എപ്പോഴെങ്കിലും ഇത് കണ്ടുപിടിക്കുന്നത്. അവരുടെ ശ്രദ്ധയെ വരുമ്പോൾ അതവർ കണ്ടുപിടിക്കുകയും ജോയിന്റ് രജിസ്ട്രാർക്ക് റിപ്പോർട്ട് ചെയ്യുകയും അന്വേഷണം നടത്തുകയും ചെയ്യും. അങ്ങനെയാണ് ഇത് പലതും പുറത്തു വരുന്നത്.
1: നമുക്ക് വേറെ ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം. ഹലോ,
4: ഹലോ,
1: ആ ഹലോ, ആരാണ് വിളിക്കുന്നത്?
4: ആലപ്പുഴ അശോകനാണ്.
1: ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്?
4: സാറേ, എനിക്ക് സഹകരണ ബാങ്കിൽ 2 ലക്ഷം രൂപയുടെ ചിട്ടി ഉണ്ടായിരുന്നു.
2: എത്ര? 5 ലക്ഷം.
4: 2 ലക്ഷം.
2: 2 ലക്ഷം.
4: ആ ചിട്ടി എനിക്ക് കുറി വീണു.
2: ആ
4: കുറി വീണപ്പോഴത്തേനും നമ്മളവിടെ പ്രമാണം ചെയ്യാതെ അവിടെ ഡിപ്പോസിറ്റ് ഇട്ടു.
2: ആ ഈ എമൗണ്ട് കിട്ടാനായിട്ട് അല്ലേ?
1: ചിട്ടിയുടെ എമൗണ്ട് അദ്ദേഹം അവിടെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്തു.
4: അപ്പൊ അതങ്ങനെ ഇടണമെങ്കിൽ നമ്മൾ അവർക്ക് 30,000 രൂപയുടെ എമൗണ്ട് വേറെ കൊടുക്കണമെന്ന് പറഞ്ഞു.
2: അതെ,
4: അതങ്ങനെ ഒരു നിയമം ഉണ്ട്. അപ്പൊ 30,000 രൂപയുടെ കൊടുക്കാൻ ഡിപ്പോസിറ്റ് ഇട്ടു.
2: അല്ല, കേക്കൂ, ചിട്ടി വീണു, നിങ്ങൾക്ക് ചിട്ടി എമൗണ്ട് തരണമല്ലോ. പക്ഷെ ചിട്ടി എമൗണ്ട് തരുമ്പോ ചിട്ടിക്ക് 40 തവണയായിട്ടായിരിക്കും ചിട്ടി അടയ്ക്കേണ്ടി വരുന്നത്. അതിൽ ചിലപ്പോൾ 10-ാമത്തെ തവണയോ 5-ാമത്തെ തവണയോ ഒക്കെ ആയിരിക്കും.

0: നിങ്ങൾക്ക് ചിട്ടി എമൗണ്ട് നിങ്ങൾക്ക് ലേലം വരണം, ഉറപ്പിക്കുന്നത്. ആ അത് ആറാമത്തെ തവണ, ഇനി 34 തവണ കിടക്കുന്നില്ലേ, ആ 34 തവണ അടയ്ക്കാനുള്ള എമൗണ്ട് കൂടെ നിങ്ങൾക്ക് ആദ്യം അഡ്വാൻസ് ആയിട്ട് തരികയാണ് അവർ. അപ്പോൾ അങ്ങനെ തരുമ്പോൾ നിങ്ങൾ തിരിച്ചടയ്ക്കുന്ന ഉറപ്പിലേക്ക് എന്തെങ്കിലും ഒരു ജാമ്യം കൊടുക്കണ്ടേ?
1: അല്ല, നമ്മൾ മേടിച്ചില്ല പൈസ അവിടെ തന്നെ ഇട്ടു.
0: ആ മേടി നിങ്ങൾ മേടിക്കുന്നെങ്കിൽ അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് ആ ഡെപ്പോസിറ്റ് നിങ്ങൾ ജാമ്യമായിട്ട് വെച്ചാൽ മതി.
1: ആ അത് അങ്ങനെ നമ്മളെ പൈസ ചിട്ടിയുടെ തീരുന്ന കാലാവധി 5 വർഷമാണല്ലോ.
0: അതെ,
1: ആ അവർക്ക് കാലാവധി വെച്ച് അവിടെ ഡെപ്പോസിറ്റ് ഇട്ടിരിക്കുകയാണ്.
0: ആ ഡെപ്പോസിറ്റ് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ജാമ്യമായിട്ട് വെച്ച് ആ പണം വാങ്ങിക്കാം.
1: അപ്പൊ അവര് പറയണത് ഇത് ഡെപ്പോസിറ്റ് ഇടണമെങ്കിൽ നമ്മൾ 30,000 രൂപയുടെ ഒരു ബോണ്ട് കൂടി കൊടുക്കണമെന്നാണ് പറഞ്ഞത്.
0: അല്ല, ഈ ഡെപ്പോസിറ്റ് കൊണ്ട് ഈ ചിട്ടിയുടെ എമൗണ്ടിന് അത് തുല്യത വരില്ല. ഒരു മതിയായ ജാമ്യം വെക്കണ്ടേ? അത് മതിയാകില്ല, മതിയാകില്ല. കാരണം ഇതിന് പലിശ കയറുകയില്ലേ? ഈ MDS നിങ്ങൾ തിരിച്ചടയ്ക്കാതെ അങ്ങനെ വന്നാൽ 12% വെച്ച് പലിശ കൊടുക്കേണ്ടി വരും. അപ്പൊ എമൗണ്ട് വർദ്ധിച്ചു വരില്ലേ? അപ്പോ നിങ്ങളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് കൊണ്ട് അത് പോരാതെ വരും. അതുകൊണ്ടാണ് അഡീഷണൽ ആയിട്ട് ഒരു ജാമ്യം കൂടെ കൊടുക്കണമെന്ന് പറയുന്നത്.
1: 12ാമത്തെ തവണയാണ്
0: നിങ്ങൾ ചിട്ടി പിടിച്ചത്. ആറാമത്തെ തവണയാണ് വീണത്. ബാക്കി കിടക്കുമല്ലേ? നിങ്ങൾക്ക് മൊത്തം തുക തന്നില്ലേ? അവരുടെ വീതപ്പലിശയും കഴിഞ്ഞ് ബാക്കി തന്നില്ലേ?
1: അല്ല സാറേ, ഞാൻ ചോദിക്കണേ,
0: ആ
1: നമ്മൾ ആ പൈസ വാങ്ങിക്കാതെ അവിടെ തന്നെ ഡിപ്പോസിറ്റ്?
0: അത് മനസ്സിലായി, നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നു, അവരാ പൈസ അവിടെ തന്നെ ഇട്ടിരിക്കുന്നു, നിങ്ങൾക്ക് തന്നില്ല. പക്ഷെ നിങ്ങൾക്ക് തരാത്ത ആ ഡെപ്പോസിറ്റ് തന്നെ ഇതിന് ജാമ്യമായിട്ട് വച്ചിട്ട് നിങ്ങൾക്ക് ചിട്ടി വീണ തുക ചോദിക്കാം. പക്ഷെ ആ ഡെപ്പോസിറ്റ് തുക കൊണ്ട് മാത്രമായില്ല, ഒരു അഡീഷണൽ ആയിട്ട് നിങ്ങളൊരു അതിനെ കൊളാറ്ററൽ എന്ന് പറയും, അങ്ങനെ ഒരെണ്ണം കൂടെ കൊടുക്കണമെന്നാണ് പറയുന്നത്. അത് നിങ്ങൾ അതിന്റെ പ്രസിഡന്റിനെ കണ്ട് സംസാരിക്കൂ.
1: അല്ല, നമ്മൾ കൊടുത്ത് 30,000 രൂപയുടെ ബോണ്ട് അവിടെ കൊടുത്ത് നമ്മൾ 12 തവണ തിരിച്ചു തന്നാ 30,000 രൂപ.
2: അപ്പൊ ഇപ്പം പ്രശ്നമൊന്നും ഇല്ലല്ലോ?
0: ഇല്ല, പ്രശ്നമില്ല.
1: അത് അങ്ങനെ ഒരു നിയമം ഉണ്ടോന്ന് ഞാൻ എനിക്കറിയാൻ വേണ്ടി ചോദിച്ചതാ.
0: നിയമമുണ്ട്, നിയമമുള്ളതുകൊണ്ടല്ലേ അവരത് ചെയ്യുന്നത്? അവരുടെ ബൈലാ പ്രകാരമല്ലേ അവർ പ്രവർത്തിക്കുന്നത്? ഈ ക്രയവിക്രയത്തില് അവർക്ക് ഇതുപോലെ ചെയ്യാമല്ലോ, പല സംഘങ്ങളിലും അങ്ങനെ നടക്കുന്നുണ്ട്. ശരി.
2: അപ്പൊ ഇത്തരം സംഘങ്ങളില് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴ്
3: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൻ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശ്ശൂർ.
4: ആരെ കാണാൻ പോവാ?
3: ഭഗവതിയെ കാണാൻ.
4: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
3: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തുന്ന ടിക്കറ്റിന്, അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പർ ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
5: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
6: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
7: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
6: 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
8: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
9: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
8: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
9: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
10: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല, നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
11: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
12: ഓണം ഫെസ്റ്റ് August 1 മുതൽ September 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണ അവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
11: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.
13: ഇതെന്നതാടി ഓണത്തിന് എടുക്കാനുള്ള കോടിമുണ്ടിന് പകരം സൺഗ്ലാസും ബീച്ച് വെയറും എടുത്തു വെച്ചേക്കുന്നത്?
14: ഇത്തവണത്തെ ഓണം ലക്ഷദ്വീപിൽ ആയാലെന്താ, പൊളിക്കോ?
13: ഈ ഓണത്തിന് സ്വപ്നങ്ങൾക്കില്ല ലിമിറ്റ്. സ്വർണ്ണ തിളക്കത്തിനൊപ്പം നീലക്കടലും താണ്ടി പറക്കും. തീർത്ഥം ജ്വല്ലേഴ്സിന്റെ 14ാം വാർഷികം. സ്വർണ്ണ വാങ്ങൂ, നറുക്കെടുപ്പിലൂടെ ലക്ഷദ്വീപിലേക്ക് പറക്കാൻ അവസരം നേടൂ.
14: ഒപ്പം August 22 പണിക്കൂലിയിൽ പവന് 76% ഡിസ്കൗണ്ടും. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
15: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
16: അത് ഉറപ്പല്ലേ, കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
17: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്പുട്നിക് ചിഹ്നം.
18: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
17: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8

0: ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
2: ഈ ആർപ്പവില എന്തിനാണല്ലേ? 2000 രൂപയ്ക്ക് മുകളിൽ MRT നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
3: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട്, ചാലിയിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
4: ഓണ ഷോപ്പിംഗോ? ആ ഓഫറിനേക്കാൾ സമ്മാനങ്ങളെ മനസ്സിലും കേറി. കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
5: മൈ ജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
6: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
7: ഈ ഉത്രാടനത്തിൽ മാത്രം ഈ സ്പോർട്ടിലെ അർഫ ഗോൾഡിലെ ഓണസദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടി ഉണ്ട്.
8: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈത്തി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
7: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും, 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
0: 10,00,000 രൂപയുടെ സമ്മാനങ്ങളുമായി അർഫ ഗോൾഡ് ഈസ്റ്റ്.
9: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
10: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
11: ഹലോ,
12: ഹലോ, നമസ്കാരം
13: സർ. ആ സർ, ആരാണ് വിളിക്കുന്നത്?
12: കോരാണിൽ നിന്ന് സുദർശനൻ, ആറ്റിങ്ങൽ കോരാണി.
13: ഓക്കെ, ചോദിച്ചോളൂ.
12: സാർ, ഞാൻ ജയിൽ വകുപ്പിലൊരു ഉദ്യോഗസ്ഥനായി ഇപ്പൊ സൂപ്പർ ഡയറ്റ് പിരിഞ്ഞ ആളാണ്.
11: ജയിലിൽ
12: 97 ഞാൻ ഒരു പിന്നെ തിരുവനന്തപുരം ആയുർവേദ കോളേജിന്റെ അടുത്ത് പിന്നെ കോപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്തു
11: 50,000 രൂപ.
12: അപ്പൊ രണ്ടുപേര് ജാമ്യം നിന്നാണ് എടുത്തത്. അപ്പൊ അത് അടച്ചു തീർത്തു. 2010 അടയ്ക്കാൻ പറ്റുള്ളൂ.
11: അതെ, മുഴുവൻ അടച്ചു. പലിശ ഉൾപ്പെടെ തീർത്തോ?
12: തീർത്തു, എല്ലാം തീർത്തു. മാർച്ച് 31 അന്ന് ഇളവ് ഉണ്ടായിരുന്നു.
11: അതെ.
12: അപ്പൊ 83,318 രൂപ പലിശ മാത്രം എടുത്തു. അപ്പൊ അതില് നമുക്ക് എന്തെങ്കിലും ഒരു ഇളവ് കിട്ടണ്ടേ സാർ? 50,000 മുതലും 83,318 രൂപ പലിശ
11: മാറ്റിരിക്കുകയാണ്. എന്താണ് താങ്കളുടെ പരാതി? എന്താണെന്ന് പറയൂ.
13: ഫോണൊന്ന് ഓഫ് ചെയ്യാമോ?
11: പലിശ മുതൽ കൂടുതൽ പലപ്പോഴും ഇത് മുതൽ കൃത്യമായിട്ട് അടച്ചില്ലെങ്കിൽ ആ പ്രശ്നം വരും. എത്ര നാളായി എടുത്തിട്ട്?
12: 2010
11: എപ്പോഴടച്ചു തീർത്തു?
12: 2010 മാർച്ച് 31
11: അടച്ചു തീർത്തു. അത് അപ്പൊ എത്ര നാള് അടയ്ക്കാൻ എടുത്തു?
12: അടച്ചു തീർത്തത് 97
11: 2010 അടച്ചു തീർത്തത് അല്ലേ? അപ്പോ എത്ര? 13 വർഷം ആയില്ലേ? 13 വർഷത്തെ പലിശ വരില്ലേ?
12: 83,000 രൂപ എടുത്തു. അങ്ങനെ ഞാൻ വിവരാവകാശം വെച്ച് ചോദിച്ചു. ചോദിച്ചപ്പോഴേ എനിക്ക് മറുപടി തന്നത്. ഇങ്ങനെ അടച്ചു എന്ന് പറഞ്ഞിട്ട് മറുപടി തന്നിട്ടുണ്ട്.
11: അപ്പോ പലിശ ഈ 10 വർഷത്തിൽ കൂടുതലായ എന്റെ പലിശയാണ് വന്നിരിക്കുന്നത്. എടുത്ത തുക 50,000 ഉള്ളൂ, പക്ഷെ പലിശ ഇങ്ങനെ കൂടി വരില്ലേ?
12: 50,000 ഉണ്ട്. 83,318 രൂപ പലിശ ഇനത്തിൽ എടുത്തു എന്ന് പറഞ്ഞാണ് എനിക്ക്.
11: അതെ അതെ, അത് മനസ്സിലായി. നിങ്ങള് 10 വർഷം അടയ്ക്കാതിരുന്നപ്പോ ഈ 10 വർഷത്തേക്ക് പലിശ കൂടുകയല്ലേ? അത് നേരത്തെ അടച്ചു തീർക്കണ്ടായിരുന്നോ?
12: അടക്കണ്ടായിരുന്നു. ഇടയ്ക്ക് അടയ്ക്കാറുണ്ടായിരുന്നു, ഇടയ്ക്ക് ഡിലേ വന്നതാണ് ഈ പ്രശ്നം.
11: ആ, അതാ, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, നിങ്ങള് സമയത്തിന് അടയ്ക്കാതിരുന്നതാണ് പ്രശ്നമായതെന്ന്. അല്ല, അത് നിങ്ങൾക്ക് തർക്കിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പരാതി ജോയിന്റ് രജിസ്ട്രാർക്ക് കൊടുക്കും. ആ, ജഗതിയില്ല, ആ വലിയ കെട്ടിടം, അവിടുത്തെ 6-ാമത്തെ നില. അവിടെ ഒരു പരാതി കൊടുക്കൂ, ഇങ്ങനെയുള്ളൊരു വിഷയമുണ്ട്, നിങ്ങൾ 50,000 രൂപ 2007 പിന്നെ
12: 97
11: അത് എപ്പോ അടച്ചു തീർത്ത?
12: 2000
11: 13 അല്ലേ? ആ, ഈ 13 കഴിഞ്ഞാണ് അത് അടയ്ക്കാൻ പറ്റിയത്. അപ്പോഴും ഇത്രയും എമൗണ്ട് വന്നിരിക്കുന്നു. ഏതാണ്ട് 87,000 രൂപ പലിശ എടുത്തു. അത് വളരെ കൂടുതലാണ്. മുതലിനേക്കാൾ കൂടുതൽ പലിശ എടുത്തിരിക്കുന്നു. അതെനിക്ക് തിരിച്ച് തരാനായിട്ട് ഡയറക്ഷൻ കൊടുക്കണം, നിർദ്ദേശം കൊടുക്കണമെന്ന് പറഞ്ഞ് ഒരു അപേക്ഷ കൊടുത്തു നോക്കൂ. അദ്ദേഹം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയാമല്ലോ. ആ, ജോയിന്റ് രജിസ്ട്രാർക്ക് കൊടുത്താൽ മതി. ശരി,
13: സന്തോഷം. ഇപ്പം ഈ സഹകരണ സ്ഥാപനങ്ങൾ, സൊസൈറ്റികൾ ഒക്കെ നമ്മുടെ പല ഭാഗങ്ങളിലും ഉണ്ടല്ലോ. ഇപ്പം റിസർവ് ബാങ്കിൻ്റെ ചില നിർദ്ദേശങ്ങൾ, ഇവ ബാങ്കായിട്ട് പ്രവർത്തിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നിക്ഷേപം സ്വീകരിക്കാൻ പാടില്ല, അങ്ങനെ ചില നിയന്ത്രണങ്ങളൊക്കെ വരാറുണ്ട്. അതെന്താണ്?
11: നിക്ഷേപം സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതായത് ബാങ്ക് എന്ന് പറയുന്ന പേര് സഹകരണ സംഘങ്ങൾക്ക് വയ്ക്കാൻ പാടില്ല. കാരണം അത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അനുസരിച്ച്
13: പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളല്ല.
11: അല്ല, അതുകൊണ്ട് ബാങ്ക് എന്ന് പറയുന്ന ആ പേര് വെക്കാൻ പാടില്ല. സഹകരണ സംഘം എന്ന് വെച്ചാൽ മതി. അങ്ങനെയാണ്
13: സഹകരണ ബാങ്ക് എന്ന് പറയാൻ പാടില്ല.
11: സഹകരണ ബാങ്ക് എന്ന് പറയാൻ പാടില്ല, സഹകരണ സംഘം എന്ന് പറഞ്ഞാൽ മതി. അതിപ്പോൾ സുപ്രീം കോടതി പോയിട്ടും ഈ സഹകരണ സംഘങ്ങളെല്ലാം കൂടെ ഈ ഒരു വിഷയത്തിൽ സുപ്രീം കോടതി പോയിട്ടും അവർക്ക് അനുകൂലമായ ഒരു വിധി വന്നില്ല. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്നത് ശരിയാണെന്നാണ്. അതനുസരിച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ബാങ്ക് എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചിരിക്കുന്നതൊക്കെ ബാങ്കായിട്ട് തന്നെ ഇരിക്കുക.
13: ഈ ബാങ്കും അല്ലെങ്കിൽ സൊസൈറ്റിയും തമ്മിൽ എന്തെങ്കിലും അതിന്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ?
11: ഈ ബാങ്ക് എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് ഈ കുറച്ചുകൂടെ ഒരു മെച്ചപ്പെട്ട സംവിധാനത്തിൽ വലിയ ഡെപ്പോസിറ്റ് വാങ്ങിക്കുകയും വലിയ തരത്തിലൊക്കെ ലോൺ കൊടുക്കുകയും ചെയ്യുന്നതാണ് അവർ ബാങ്കായിട്ടൊക്കെ കണക്കാക്കുന്നത്. ചെറിയ സംഘങ്ങളുണ്ട്, അതിനെ സംഘം എന്നാണ് പറയുന്നത്. കൺസ്യൂമർ സംഘങ്ങൾ, നമ്മുടെ ജീവനക്കാരുടെ സംഘങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ളതിനെ സംഘം എന്ന് തന്നെ പറയുന്ന, ബാങ്ക് എന്ന് പറയാറില്ല. ക്രെഡിറ്റ് സംഘങ്ങളായിട്ട് വരുന്നതിനെയാണ് പിന്നെ ബാങ്ക് എന്ന് പറഞ്ഞ അവർ പേര് വെക്കുന്നത്.
13: ഓക്കെ. ഇപ്പം അതുപോലെ തന്നെ പല ആൾക്കാരുടെയും സംശയം, ഇപ്പം അവരിപ്പം ഒരു സ്ഥാപനത്തിൽ, സഹകരണ സ്ഥാപനത്തിൽ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് ഈ ക്രെഡിറ്റ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് ചില സംവിധാനങ്ങളൊക്കെ ഉണ്ട്.
11: ക്രെഡിറ്റ് ഗ്യാരണ്ടി,
13: അപ്പോൾ അത് ഈ ഇത്തരം സഹകരണ സംഘങ്ങളിലെ നിക്ഷേപങ്ങൾക്കും ബാധകമാണ്.
11: ആ, സഹകരണ സംഘങ്ങൾക്ക് ബാധകമാക്കിക്കൊണ്ടാണ് അത്, സഹകരണ ഡിപ്പാർട്ട്മെന്റാണ് ആ സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത്.
13: എന്താണ് ആ സംവിധാനം?
11: ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം, അതൊരു സ്കീമാണ്. അതായത് ലോണ് കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് ഈ ഗ്യാരണ്ടി സ്കീമിലേക്ക് ഫണ്ടായിട്ട് അടയ്ക്കണം.
13: ആരടയ്ക്കണം?
11: അത് സംഘം തന്നെയാണ്.
13: സംഘം തന്നെ അടയ്ക്കണം.
11: സംഘം അടയ്ക്കണം. അപ്പോൾ
13: ഈ അത് നിക്ഷേപകൻ അല്ലെങ്കിൽ ഈ വായ്പ എടുക്കുന്ന ആൾക്ക് അത് എന്തെങ്കിലും പ്രശ്നമുണ്ടാവോ?
11: ഇല്ല, ബാധ്യത അല്ല, ഇല്ല ബാധ്യത വരുന്നില്ല. അത് അടച്ചാൽ വരുന്ന ഗുണമെന്ന് പറയുന്നത് ഈ നിക്ഷേപം തിരിച്ചു കിട്ടാതെ വന്നാൽ ഈ ഫണ്ടിൽ നിന്ന് ഡിപ്പാർട്ട്മെൻ്റ് അതിൻ്റെ പണം കൊടുക്കും.
13: അതിൻ്റെ അതിന് എന്തെങ്കിലും ലിമിറ്റ്, നിയന്ത്രണങ്ങളുണ്ടോ?
11: മുമ്പ് അത് 100,000 പിന്നെ അത് 2,00,000 ഇപ്പോൾ അത് ഈ ഇടയ്ക്ക് ഞാൻ പേപ്പറിൽ കണ്ടു, അതിൻ്റെ ആക്ട് ഞാൻ നോക്കിയില്ല, 500,000 ആക്കിയിട്ടുണ്ട്.
13: എന്താണ് അതിൻ്റെ വ്യവസ്ഥ? എങ്ങനെയാണ്?
11: അതായത് ലോണ് കൊടുക്കുന്ന സമയത്ത് ഈ ആ ട്രാൻസാക്ഷനിൽ ഒരു എമൗണ്ട്, ഒരു നിശ്ചിത എമൗണ്ട് പിടിക്കണം. പിടിച്ച് അത് ഈ ഫണ്ടിൽ അടയ്ക്കണം.
13: അത്
11: ബാങ്കുകാർ
13: ചെയ്യേണ്ടതാണ്.
11: അത് ചെയ്യേണ്ടതാണ്. അത് മിക്കവാറും എല്ലാ സഹകരണ സംഘങ്ങളും ഇപ്പൊ ചെയ്യുന്നുണ്ട്. ചിലര് ചെയ്യാതിരിക്കുന്നു ഉണ്ട്. അത് കേസോ മറ്റോ വരുമ്പോഴാണ് അത് നമുക്ക് അറിയാൻ കഴിയുന്നത്.
13: ഓക്കെ. അപ്പൊ അങ്ങനെ ചെയ്യാത്ത സഹകരണ സംഘങ്ങളിലെ നിക്ഷേപങ്ങൾക്ക് ഈ ഒരു ഗ്യാരണ്ടി
11: കിട്ടൂല.
13: ഓക്കെ. അതിനകത്ത് അപ്പൊ ഈ നിക്ഷേപിക്കുന്ന ആൾ അല്ലെങ്കിൽ വായ്പ എടുക്കുന്ന ആള് അല്ല, നിക്ഷേപിക്കുന്ന ആള് ഇതിനെക്കുറിച്ച് അറിയേണ്ടതുണ്ടോ?
11: അത് തിരക്കണം. നിങ്ങൾക്ക് ഗ്യാരണ്ടി സ്കീം ഉണ്ടോ? ഇപ്പം നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് കാശ്, ഇതൊക്കെ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശല്ലേ, അതുകൊണ്ടൊന്ന് സഹകരണ സംഘങ്ങളിൽ ഇടുമ്പോൾ ഈ നിക്ഷേപ ഗ്യാരണ്ടി സ്കീമിൽ നിങ്ങൾ പെട്ടിട്ടുണ്ടോ? ആ,

0: അതൊക്കെ തിരക്കി അറിഞ്ഞ് ഇടണം.
1: ഇപ്പം നമ്മൾ സാറേ ഈ മേഖലയുമായി ബന്ധപ്പെട്ട കേസുകൾ വർഷങ്ങളായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഈ സഹകരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസുകളുടെ ഒരു സ്ഥിതി എങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനത്ത്?
0: അത് ഒരു ഡിസ്പ്യൂട്ട്, അതായത് ഒരു തർക്കം വന്നാൽ ഇതിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്.
1: സാർ, ഈ ചോദ്യത്തിന് ഉത്തരം മറുപടി പറയുന്നതിന് മുമ്പ് നമ്മുടെ ശ്രോതാവ് കൂടി
0: ചോദിക്കും.
1: ഹലോ, ഹലോ, ആകാശവാണിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സാർ. നമസ്കാരം, ആരാണ് വിളിക്കുന്നത്?
2: എന്റെ പേര് ആശ എന്ന, ഞാൻ എടത്തുവ തലവടിയെന്നാ
1: വിളിക്കുന്നത്. എടത്തുവായി നിന്ന്. ഓക്കെ,
0: ചോദിക്കണം സംശയം എന്താണെന്ന്.
2: ഞാൻ പുറമറ്റം ചാഹയിൽ ഒരു ചിട്ടി ചേർന്നായിരുന്നു, 100,000. അപ്പം ആ ചിട്ടി യാമ്യക്കാരൻ ഒരു തവണത്തെ പൈസ എടത്തുവയില അടച്ചത്, അടച്ചു കഴിഞ്ഞതിന് ശേഷം അപ്പൊ ആ പൈസ പുറമറ്റത്ത് ചെല്ലാനായിട്ട് അല്പം താമസം വന്ന്, 2-3 മാസം പിടിച്ചു. പക്ഷെ ഈ യാമ്യക്കാരൻ അവിടെ ഏതോ ആവശ്യത്തിന് ചെന്നപ്പോ യാമ്യക്കാരിൽ നിന്ന് 2,950 രൂപ പിടിച്ചു.
0: അന്നേരം
2: ഈ ചിട്ടി തീർന്നപ്പോഴത്തേക്ക് ഞാൻ കൃത്യമായിട്ട് ആ പൈസ എങ്ങനെ, പക്ഷെ എത്ര നോക്കിയിട്ടും അവരെ പൈസ തരുന്നില്ല. ഒരു തവണത്തെ ചിട്ടി കൂടുതലടച്ചത്. ഇപ്പം ചിട്ടി തീർന്നിട്ട് തന്നെ 3-4 വർഷമായി.
0: ഓ, എന്നിട്ട് അപേക്ഷ കൊടുത്തപ്പോ നിരസിച്ചോ?
2: അപേക്ഷ കൊടുത്തിട്ട് നിരസിച്ചോന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഈ 6 മാസം കൂടിക്കുമ്പോ പുതിയ മാനേജർമാര് വരുമല്ലേ?
0: അതെ.
2: അപ്പം അവരതങ്ങ് നീട്ടി നീട്ടിക്കൊണ്ട് പോവുക. പിന്നെ ഞാൻ തന്നെ അങ്ങ് വിഷമിച്ചു, ഞങ്ങൾ പോണേ തന്നെ എനിക്ക് നല്ല സുഖമില്ല, വേറൊരാളെയും കൂട്ടിയാണ് ഞാൻ പോകുന്നത്.
0: അപ്പൊ ഒരു കാര്യം ചെയ്യണം, സ്ഥാപനത്തിന്റെ പ്രസിഡന്റിന് നിങ്ങൾ ഒരു പരാതി കൊടുക്കും.
2: സ്ഥാപനത്തിന്റെ
0: ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് ഒരാളുണ്ടല്ലോ, ആ പ്രസിഡന്റിന് നിങ്ങൾ ഈ വിവരം കാണിച്ചൊരു പരാതി കൊടുക്കും. അവർക്ക് നിസ്സാരമായി പരിഹരിക്കാവുന്ന കാര്യമേ ഉള്ളൂ ഇത്.
2: ഇതിപ്പോ 10 വർഷത്തോളമായി.
0: 10 വർഷം വരെ എന്ത് ചെയ്യായിരുന്നു? നേരത്തെ ഒരു പരാതി കൊടുക്കണ്ടായിരുന്നോ? ഇനി കൊടുക്കൂ, ഇതിന് പ്രത്യേകിച്ച് കാലഹരണമൊന്നും ഇല്ല. പിന്നെ ഈ പണം തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞ് നിങ്ങൾ പരാതി കൊടുക്കൂ. കേട്ടില്ലെങ്കിൽ നിങ്ങൾ അവിടുത്തെ അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് ഒരു പരാതി കൊടുത്താൽ മതി. കേൾക്കുന്നുണ്ടല്ലോ?
1: ഹലോ. കോൾ കട്ടായി. എന്താണെന്ന് അതിന്റെ നിർദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ മതി, കേൾക്കുന്നുണ്ടോ?
0: നിങ്ങള് സ്ഥാപനത്തിന്റെ പ്രസിഡന്റിന് ആദ്യം ഒരു പരാതി കൊടുക്കണം, പരിഹരിക്കപ്പെടുമെന്നാണ് എന്റെ വിശ്വാസം. കാരണം ഈ വളരെ നിസ്സാരമായ കാര്യം, അവിടെ അത് പരിഹരിച്ച് കിട്ടുന്നില്ലെങ്കിൽ അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് ഒരു പരാതി കൊടുക്കും.
1: ഓക്കെ, നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യം
0: അത് ഇപ്പോ ഈ സഹകരണ മേഖലയിലെ ഡിസ്പ്യൂട്ട് റെട്രസൽ ഫോറം 2 ഉണ്ട്. അതായത് ഈ ഈ മണിസംബന്ധമായിട്ടുള്ള, പണസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു തർക്കം വരികയാണെന്നുണ്ടെങ്കിൽ അത് രജിസ്ട്രാർക്ക് തന്നെ തീരുമാനം എടുക്കാനായിട്ട് നമ്മൾ കേസ് ഫയൽ ചെയ്യണം. നേരിട്ട് രജിസ്ട്രാർഡ് ഓഫീസിൽ കൊടുക്കാം, അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് കൊടുക്കാം, ജോയിന്റ് രജിസ്ട്രാർക്ക് കൊടുക്കാം. അതൊരു പിക്യൂനറി, അതായത് പണസംബന്ധമായിട്ടൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്, അതനുസരിച്ച് ചെയ്യാം. ഇപ്പം ഇല്ല, ഇപ്പം എല്ലാ അസിസ്റ്റന്റ് രജിസ്ട്രാർമാർക്കും കൊടുക്കാവുന്നതേ ഉള്ളൂ. കൊടുത്താൽ അവരതിൻ്റെ തീരുമാനം എടുക്കും. അതല്ലാതെ ഈ സർവീസ് മാറ്റേഴ്സ് വരുന്നുണ്ട്, ഇതിനകത്ത് ധാരാളമായി വരുന്നുണ്ട് സർവീസ് മാറ്റേഴ്സും. ഇലക്ഷൻ കമ്മിറ്റിയിലേക്കുള്ള ഇലക്ഷൻ സംബന്ധമായിട്ടുള്ള കേസുകൾ വരുന്നുണ്ട്. അതാണെന്നുണ്ടെങ്കിൽ ഒരു കോടതി അതിന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്.
1: സഹകരണ മേഖലയിൽ കാര്യങ്ങൾ മാത്രം
0: കൈകാര്യം ചെയ്യാനായിട്ട് അവിടെ സബ് ജഡ്ജി യുടെ റാങ്കിൽ പെട്ട ആളാണ് അവിടെ ഈ കഴിഞ്ഞ 1 വർഷമായിട്ടിരിക്കുന്നത്. മുമ്പ് ഒരു സീനിയർ അഡ്വക്കേറ്റിനെ ആയിരുന്നു വെച്ചോണ്ടിരുന്നത്.
1: ഓക്കെ, ഇപ്പൊ അങ്ങനെയുള്ള കോടതികൾ എത്ര ഉണ്ട് സംസ്ഥാനത്ത്?
0: നമ്മുടെ ഇപ്പൊ തിരുവനന്തപുരത്ത് ഈ നോൺ മോണിറ്ററി മാറ്റേഴ്സ് നോക്കുന്ന ഒരു കോടതിയേ ഉള്ളൂ.
1: ഓക്കെ,
0: മുമ്പ് ഈ സബ് ജഡ്ജി വരുന്നതിന് മുമ്പേ 2 കോടതിയിൽ 2 വക്കീലന്മാരിരുന്നു പ്രിസൈഡിങ് ഓഫീസർമാരായിട്ട്. ഇപ്പൊ ആ 2 കോടതിയും മാറ്റിയിട്ട് തിരുവനന്തപുരത്ത് മാത്രം ഹെഡ്ക്വാർട്ടേഴ്സുമായി ഒരു കോടതിയുണ്ട്.
1: എവിടെയാണ് പ്രവർത്തിക്കുന്നത്?
0: അത് ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ പ്രവർത്തിക്കുന്നത്.
1: കോടതി നമ്മുടെ ജില്ലാ കോടതി ആസ്ഥാനത്താണോ?
0: അല്ല, അത് നമ്മുടെ സഹകരണ ജവഹർ ഭവൻ, നമ്മുടെ ഇതിന്റെ താഴെ
1: ജഗതിയില്,
0: വലിയ കെട്ടിടം, ഒരു 14 നില കെട്ടിടം അതില്.

0: ആറാമത്തെ നിലയിൽ ആണ് പ്രവർത്തിക്കുന്നത്.
1: അപ്പോൾ ശരിക്കും എങ്ങനെയാണ് ആ കോടതിയുടെ പ്രവർത്തനം, എങ്ങനെയാണ്, ഏതെല്ലാം കേസുകളാണ് അവർ കൈകാര്യം ചെയ്യുന്നത്?
0: ഈ ഭരണ സമിതിയിലേക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും തെരഞ്ഞെടുപ്പ് തർക്കം ഉണ്ടെങ്കിൽ അവിടെ കേസ് കൊടുക്കാം, ഈ സബ് ജഡ്ജി ഇരിക്കുന്ന കോടതിയിൽ കൊടുക്കാം. പിന്നെ സർവീസ് സംബന്ധമായിട്ടുള്ള പ്രൊമോഷൻ, അപ്പോയിൻമെൻറ്റ്, ഇതേപോലെ സർവീസ് നിന്ന് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ, പെൻഷൻ ആനുകൂല്യങ്ങൾ, ഗ്രാറ്റുവിറ്റി പ്രശ്നങ്ങൾ, ഡിസിബിളി ആക്ഷൻ്റെ വിഷയങ്ങൾ, അതിലൊക്കെ നമുക്ക് തർക്കം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കാം.
1: ഓക്കെ. അപ്പോൾ ഈ നിക്ഷേപമായിട്ടും അതുപോലെ വായ്പയും ബന്ധപ്പെട്ട കാര്യങ്ങൾ
0: അതെല്ലാം രജിസ്ട്രാർ തന്നെ,
1: രജിസ്ട്രാറുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് അതിൻ്റെ ഏറ്റവും പരമാധികാരി അല്ലേ?
0: അതെ. അതായത് രജിസ്ട്രാർ എന്ന് പറയുമ്പോൾ രജിസ്ട്രാറുടെ പവേഴ്സ് ജോയിൻറ് രജിസ്ട്രാർക്ക്, അഡീഷണൽ രജിസ്ട്രാർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള വിഷയങ്ങൾ ജോയിൻറ് രജിസ്ട്രാറാണ് കൈകാര്യം ചെയ്യുന്നത്.
1: ഓക്കെ. അപ്പം സഹകരണ, നമ്മുടെ സമയം ഏകദേശം തീർന്നിരിക്കുകയാണ്. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട നിയമങ്ങളെക്കുറിച്ചിട്ടും അതുമായി ബന്ധപ്പെട്ട ഒരു പ്രായോഗികമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ നടപടിക്രമങ്ങളും ഒക്കെ, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കൊക്കെ വളരെ വിശദമായ ഉത്തരം താങ്കൾ നൽകി. ഈ വിഷയത്തെ കുറിച്ച് നമ്മുടെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനും ഇവിടെ എത്തുകയും ഇത്രയും നേരം നമ്മോടൊപ്പം സഹകരിക്കുകയും ചെയ്തതിന് താങ്കളോടുള്ള നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
0: നമസ്തേ.
2: സഹകരണ നിയമങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഡ്വക്കേറ്റ് നാലാഞ്ചിറ പി കൃഷ്ണൻകുട്ടി മറുപടി നൽകുകയായിരുന്നു ഇതുവരെ. അദ്ദേഹത്തോട് സംസാരിച്ചത് ജി സന്തോഷ് കുമാർ. സ്റ്റുഡിയോയിൽ ഒപ്പം സൊഹ്റ മമ്മു, ടി എസ് പ്രീത. സാങ്കേതിക സഹായം ബിജു കോലോത്ത്, സുരേഷ് കുമാർ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ 31-ാമത് സതേൺ സോണൽ കൌൺസിൽ യോഗം ചെന്നൈ കോവളത്ത് തുടങ്ങി. കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ, തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു, തെലങ്കാന ഉപമുഖ്യമന്ത്രി, പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ജപ്പാൻ പ്രതിരോധമന്ത്രി ഷിൻജിരോ കൊയ്സുമി മുംബൈയിലെ പടിഞ്ഞാറൻ നാവിക കമാൻഡ് ആസ്ഥാനം സന്ദർശിച്ചു. കൊയ്സുമിയുടെ ആദ്യ ഇന്ത്യൻ സന്ദർശനമാണിത്. കാബൂളിലെ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മരുന്നും അനുബന്ധ സാമഗ്രികളും ഇന്ത്യയുടെ സഹായഹസ്തമെന്ന നിലയിൽ എത്തിച്ചതായി കേന്ദ്രം. അഫ്ഗാൻ ജനതയുമായി ഊഷ്മളമായ സൌഹൃദം പുലർത്തുന്ന ഇന്ത്യ അവരെ സഹായിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഓണക്കാലത്തെ തിരക്ക് പരിഗണിച്ച് നാളെ മുതൽ ഈ മാസം 25 വരെയും ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 3 വരെയും KSRTC അധിക സർവീസ് ഏർപ്പെടുത്തി. യാത്രക്കാർക്ക് മുൻകൂട്ടി സീറ്റ് ബുക്ക് ചെയ്യുന്ന സൌകര്യവും ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് വൈകിട്ട് വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത. ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. തെലങ്കാനയിലെ സിദ്ദിപെട്ടിൽ കാർ നിയന്ത്രണം വിട്ട് കിണറ്റിലേക്ക് മറിഞ്ഞ് 4 പേർ മരിച്ചു. മരിച്ചവരിൽ 2 മുതിർന്നവരും 2 കുട്ടികളും ഉൾപ്പെടുന്നു. ഗുജറാത്ത് വ്യാജമദ്യ ദുരന്തത്തിൽ മരണം 7 ആയി. സംഭവത്തെ തുടർന്ന് 4 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതായും 21 പേർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തതായും പോലീസ് അറിയിച്ചു. സ്വർണവിലയിൽ വർധന. പവന് 3,160 രൂപ കൂടി 116,800 രൂപയായി. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: ശാസ്ത്രലോകം. ഇന്ന് ശാസ്ത്രലോകത്തിൽ ഓഗസ്റ്റ് 23, ദേശീയ ബഹിരാകാശ ദിനം. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ ഡെപ്യൂട്ടി ഡയറക്ടറായ ജയലക്ഷ്മി എൽ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
0: ഓഗസ്റ്റ് 23, 2023, ഭാരതത്തിന്റെ ബഹിരാകാശ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം രചിക്കപ്പെട്ട ദിനം. ചന്ദ്രന്റെ ദക്ഷിണധ്രുവ മേഖലയ്ക്ക് സമീപം ചന്ദ്രയാൻ ദൗത്യത്തിലെ വിക്രം ലാൻഡർ താഴ്ന്നിറങ്ങിയ ആ ചരിത്ര നിമിഷം ഭാരതത്തിന്റെ ബഹിരാകാശ ചരിത്രത്തിലെ ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമായിരുന്നു. ഓരോ ഭാരതീയനും നെഞ്ചിലേറ്റിയ ഈ ചരിത്ര നേട്ടത്തിന്റെ ഓർമ്മയ്ക്കായി നാം ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നു. എന്നാൽ ദേശീയ ബഹിരാകാശ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു ദിവസത്തെ വിജയം മാത്രമല്ല, മറിച്ച് ആഗോള ബഹിരാകാശ രംഗത്ത് ഭാരതം ഒരു പുതിയ ചരിത്രം കുറിക്കുകയാണെന്നതിന്റെ തെളിവ് കൂടിയാണ്. 140 കോടി ജനതയുടെ നിശ്ചയദാർഢ്യത്തിന്റെ കഥയാണ്. കേരളത്തിന്റെ തെക്കൻ തീരദേശ ഗ്രാമമായ തുമ്പയിൽ നിന്ന് ചന്ദ്രോപരിതലത്തിൽ എത്തി നിൽക്കുന്ന ഭാരതത്തിന്റെ ബഹിരാകാശ പര്യവേക്ഷണ യാത്രയെയാണ് ഈ ദിനം അടയാളപ്പെടുത്തുന്നത്. ഇത് കേവലം റോക്കറ്റുകളുടെയും ഉപഗ്രഹങ്ങളുടെയും കഥയല്ല, അതിജീവനത്തിന്റെയും തദ്ദേശീയമായ നൂതന ആശയങ്ങളുടെയും വിജയഗാഥ കൂടിയാണ്. ഇന്ന് ഈ യാത്രയെ അനുസ്മരിക്കാനും നാം എവിടെ എത്തി നിൽക്കുന്നു, എങ്ങോട്ടാണ് പോകുന്നത് എന്നിവയെക്കുറിച്ച് വിചിന്തനം ചെയ്യാനുമുള്ള ഒരു അവസരമാണ്. 2026 ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം വികസിത് ഭാരത്, ബഹിരാകാശ രംഗത്തെ നൂതനാശയങ്ങളും പങ്കാളിത്തവും ആഗോള നേതൃത്വവും ഈ ഭാവി ദിശയെ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നു. ഈ പ്രമേയത്തിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 6 പതിറ്റാണ്ടിലേറെയായി നാം കടന്നുവന്ന വഴികളിലേക്കും ഇന്ന് രൂപം കൊണ്ടിരിക്കുന്ന പുതിയ ബഹിരാകാശ പരിസ്ഥിതി വ്യവസ്ഥയിലേക്കും ഭാവി പദ്ധതികളിലേക്കും നമുക്കൊന്ന് നോക്കാം. ഭാരതത്തിന്റെ ഭൂപ്രകൃതിയും സ്വതന്ത്ര ഭാരതത്തിന്റെ ഭൂരിപക്ഷത്തിലധികം വരുന്ന ഗ്രാമീണ ജനതയുടെ അടിയന്തരാവശ്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് ബഹിരാകാശ നേട്ടങ്ങളെ സാധാരണക്കാരന്റെ പ്രശ്ന പരിഹാരങ്ങൾക്കുള്ള സാങ്കേതിക വിദ്യയാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ 1960 ഡോക്ടർ വിക്രം സാരാഭായ് എന്ന ദീർഘദർശി തുടക്കമിട്ട ഇന്ത്യൻ ബഹിരാകാശ പദ്ധതി ഇന്ന് ആഗോളതലത്തിൽ പല പ്രഥമ സ്ഥാനങ്ങളും അലങ്കരിക്കുന്നുണ്ട്. അമേരിക്കയും സോവിയറ്റ് യൂണിയനും മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കാൻ മത്സരിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ വീക്ഷണത്തിന്റെയും പ്രയത്നത്തിന്റെയും ഫലമായി തുമ്പയിൽ ഒരു റോക്കറ്റ് വിക്ഷേപണ ഗവേഷണ കേന്ദ്രം ഉയർന്നുവന്നു. 1963 തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിംഗ് സ്റ്റേഷൻ അഥവാ ടേൾസിൽ നിന്ന് പറന്നുയർന്ന നൈക്കി അപ്പാച്ചി റോക്കറ്റ് ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ കേളികൊട്ടായിരുന്നു. തുടർന്ന് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൗണ്ടിംഗ് റോക്കറ്റ്സ് വഴി അന്തരീക്ഷത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ വിവരങ്ങൾ ശേഖരിക്കുന്നതിനും റോക്കറ്റ് സാങ്കേതിക വിദ്യയിൽ വൈദഗ്ധ്യം നേടാനും അവസരമൊരുങ്ങി. തുമ്പയിലെ ഒരു ചെറിയ പള്ളിയിലെ പരിമിതമായ സൗകര്യങ്ങളിൽ അർപ്പണബോധത്തോടെ നടത്തിയ ഈ പ്രവർത്തനങ്ങൾ പിന്നീട് ഇന്ത്യയുടെ സമഗ്രമായ ബഹിരാകാശ പരിപാടിയുടെ അടിത്തറയായി. ബഹിരാകാശ സാങ്കേതിക വിദ്യ ഒരു ലക്ഷ്യമായി മാത്രം കാണാതെ രാജ്യത്തിന്റെ വികസനത്തിനുള്ള ഉപാധിയായി ഉപയോഗിക്കണമെന്ന ഡോക്ടർ വിക്രം സാരാഭായിയുടെ ദർശനമാണ് ഇന്ത്യൻ ബഹിരാകാശ പരിപാടിയുടെ അടിസ്ഥാന തത്വമായി മാറിയത്. 1969 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO രൂപീകരിക്കപ്പെട്ടു. തുടർന്ന് 1972 ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് നിലവിൽ വന്നു. ഇതോടെ ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് ഒരു സംഘടിതമായ സംവിധാനവും ദീർഘകാല വികസന പദ്ധതികളും ലഭിച്ചു. 1975 ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിക്കപ്പെട്ടു. സ്വന്തമായി ഉപഗ്രഹങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിനും നിർമ്മിക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ ശേഷി വികസിപ്പിക്കുന്നതിലെ ഒരു പ്രധാന ചുവടുവെപ്പായിരുന്നു അത്. ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുന്നതിനൊപ്പം അവ സ്വയം വിക്ഷേപിക്കുന്നതിനുള്ള ശേഷിയും നാം വളർത്തിയെടുത്തു. പരാജയങ്ങളിൽ തളരാതെ അവയിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആദ്യം SLV-3 പിന്നീട് ASLV നാം വികസിപ്പിച്ചെടുത്തു. 1994 PSLV വിജയം ഭാരതത്തെ ആഗോള ഉപഗ്രഹ വിക്ഷേപണ രംഗത്ത് മുൻപന്തിയിൽ എത്തിച്ചു. ISRO വിശ്വസ്തമായ വിക്ഷേപണ വാഹനമായി മാറിയ PSLV വിവിധ ഭൂനിരീക്ഷണ ശാസ്ത്രീയ നാവിഗേഷൻ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. തുടർന്ന് ഭാരമേറിയ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നതിനായി അതിസങ്കീർണമായ ക്രയോജനിക് സാങ്കേതിക വിദ്യ

സ്വായത്തമാക്കിക്കൊണ്ട് GSLV LVNT വാഹനങ്ങൾ നാം വികസിപ്പിച്ചു. ഇന്ന് നമ്മുടെ LVNT വാഹനത്തിന് 4 ടൺ വരെ ഭാരമുള്ള വമ്പൻ ഉപഗ്രഹങ്ങളെ ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ എത്തിക്കാൻ ശേഷിയുണ്ട്. ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചിലവിൽ വേഗത്തിൽ ബഹിരാകാശത്തെത്തിക്കാനായി SSLV ഇന്ന് സജ്ജമാണ്. നാം നിർമ്മിച്ച ഉപഗ്രഹ ശ്രേണികൾ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെയും ദേശീയ വികസനത്തെയും നേരിട്ട് സഹായിക്കുന്ന സംവിധാനങ്ങൾ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇൻസാറ്റ് GSAT ഉപഗ്രഹങ്ങൾ ടെലികമ്യൂണിക്കേഷൻ, ടെലിവിഷൻ സംപ്രേഷണം, കാലാവസ്ഥാ നിരീക്ഷണം, മൊബൈൽ ആശയവിനിമയം തുടങ്ങിയ മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി. ഭൂമിയുടെ വ്യക്തമായ ചിത്രങ്ങൾ നൽകുന്ന നമ്മുടെ വിദൂര സംവേദന ഉപഗ്രഹങ്ങൾ കൃഷി, ജലവിഭവ പരിപാലനം, വനസംരക്ഷണം, നഗരാസൂത്രണം, ധാതുവിഭവ മാപ്പിംഗ്, ദുരന്ത നിവാരണം തുടങ്ങിയ നിരവധി മേഖലകളിൽ ഒഴിച്ചുകൂടാനാവാത്ത സ്ഥാനം വഹിക്കുന്നു. രാജ്യത്തിന്റെ ഏത് കോണിലും ഏറ്റവും കൃത്യമായി സ്ഥാനവും സമയവും കണ്ടുപിടിക്കാൻ നമ്മുടെ IRNSS ഉപഗ്രഹങ്ങൾ ഉപയുക്തമായി. മറ്റു രാജ്യങ്ങളുടെയും ഉപഗ്രഹങ്ങൾ കൃത്യതയോടെ വിക്ഷേപിച്ചുകൊണ്ട് ഭാരതം ഒരു ആഗോള ബഹിരാകാശ ശക്തിയായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. 21-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നമ്മുടെ ശ്രദ്ധ ഭൂമിയുടെ ഭ്രമണപഥത്തിനപ്പുറത്തേക്കും വ്യാപിച്ചു. 2008 വിക്ഷേപിച്ച Chandrayaan-1 ചന്ദ്രോപരിതലത്തിലെ ജലത്തിന്റെ സാന്നിധ്യം സംബന്ധിച്ച നിർണായക തെളിവുകൾ കണ്ടെത്തി. ഭാരതത്തിന്റെ ഗ്രഹാന്തര പര്യവേക്ഷണ ശ്രേഷിയുടെ തിളക്കമാർന്ന പ്രകടനമായിരുന്നു 2013 വിക്ഷേപിക്കപ്പെട്ട മാർസ് ഓർബിറ്റർ മിഷൻ മംഗൾയാൻ. ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ എത്തിക്കൊണ്ട് ഈ ദൗത്യം ആഗോളവേദിയിൽ രാജ്യത്തിന്റെ യശസ് ഉയർത്തി. Chandrayaan-2 നിന്ന് ലഭിച്ച വിലയേറിയ പാഠങ്ങൾ ഉൾക്കൊണ്ട് Chandrayaan-3 വിക്രം ലാൻഡർ ചന്ദ്രനിലെ ദക്ഷിണധ്രുവ പ്രദേശത്തിനടുത്ത് വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുകയും ഭാരതീയ ബഹിരാകാശ യാത്രയിൽ ഒരു സുപ്രധാന നാഴികക്കല്ലായി മാറുകയും ചെയ്തു. തുടർന്ന് പ്രഗ്യാൻ റോവർ ചന്ദ്രന്റെ ഉപരിതലത്തിൽ സഞ്ചരിച്ച് വിവിധ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തി. സൂര്യന്റെ വികിരണങ്ങൾ പഠിക്കാനായി വിക്ഷേപിച്ച Aditya L1, Exposat, Astrosat എന്നിവയും ശാസ്ത്രരംഗത്തിന് ISRO സംഭാവനകളാണ്. ഇന്ന് ഇന്ത്യയുടെ ബഹിരാകാശ മേഖല മറ്റൊരു നിർണായക പരിവർത്തനത്തിലൂടെയാണ് കടന്നുപോകുന്നത്. വളരെ അടുത്ത കാലം വരെ ഇന്ത്യയുടെ ബഹിരാകാശ പ്രവർത്തനങ്ങളിൽ സർക്കാർ സ്ഥാപനങ്ങൾക്കും ISRO ആയിരുന്നു പ്രധാന പങ്ക്. ഇന്ന് സ്ഥിതി മാറുകയാണ്. സ്റ്റാർട്ടപ്പ് കമ്പനികൾ, സ്വകാര്യ വ്യവസായ സ്ഥാപനങ്ങൾ, സർവകലാശാലകൾ, ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം ബഹിരാകാശ മേഖലയിലേക്ക് കൂടുതൽ സജീവമായി കടന്നുവരുന്നു. റോക്കറ്റ്, ഉപഗ്രഹ നിർമ്മാണം മുതൽ നിർമ്മിത ബുദ്ധിയുടെ പ്രയോഗം വരെയുള്ള മേഖലകളിൽ പുതിയ സംരംഭങ്ങളും സാങ്കേതിക വിദ്യകളും വികസിച്ചു വരുന്നു. 2023 നിലവിൽ വന്ന ഇന്ത്യൻ സ്പേസ് പോളിസി ബഹിരാകാശ രംഗത്ത് സ്വകാര്യ പങ്കാളിത്തത്തിന് ഒരു നയപരമായ ചട്ടക്കൂട് നൽകി. ഇൻ സ്പേസ് സ്വകാര്യ സ്ഥാപനങ്ങളുടെ ബഹിരാകാശ പ്രവർത്തനങ്ങൾക്ക് ഏകോപനം നൽകുന്ന ഏകജാലക സംവിധാനമായി പ്രവർത്തിക്കുന്നു. എൻസിൽ ഇസ്രോയുടെ സാങ്കേതിക വിദ്യകളുടെയും സേവനങ്ങളുടെയും വാണിജ്യവൽക്കരണത്തിലും വ്യവസായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിലും പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ മേഖലയിലെ അഭൂതപൂർവമായ വളർച്ച ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് ഒരു ബഹിരാകാശ സമ്പൽ വ്യവസ്ഥ, സ്പേസ് എക്കണോമി നിലവിൽ വന്നു കഴിഞ്ഞു. ISRO ഇന്ന് കൂടുതൽ സങ്കീർണവും വിപുലവുമായ ദൗത്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഒരു ഭാരതീയനെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് ബഹിരാകാശത്തേക്ക് എത്തിക്കാനുള്ള ഗഗൻയാൻ ദൗത്യത്തിന്റെ തയ്യാറെടുപ്പുകൾ ഊർജിതമാണ്. മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിക്കാൻ ശേഷിയുള്ള റോക്കറ്റ് അഥവാ ഹ്യൂമൻ റേറ്റഡ് ലോഞ്ച് വെഹിക്കിൾ, അടിയന്തര ഘട്ടങ്ങളിൽ യാത്രികരെ രക്ഷിക്കാനുള്ള സംവിധാനം അഥവാ ക്രൂ എസ്കേപ്പ് സിസ്റ്റം, പേടകത്തിനുള്ളിൽ ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജൻ നൽകുകയും താപനില, മർദ്ദം എന്നിവ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ജീവൻ രക്ഷാ സംവിധാനം, തിരികെ കടലിലിറക്കുന്ന പേടകത്തെ വീണ്ടെടുക്കാനുള്ള മാർഗങ്ങൾ തുടങ്ങി നിരവധി അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ വികസനമാണ് ഇതിന്റെ ഭാഗമായി നടക്കുന്നത്. നമുക്കു മുന്നിലുള്ള മറ്റൊരു സുപ്രധാന ലക്ഷ്യമാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ അഥവാ ബാസ് എന്ന നമ്മുടെ സ്വന്തം ബഹിരാകാശ നിലയം. മൈക്രോഗ്രാവിറ്റി സാഹചര്യത്തിൽ ശാസ്ത്രീയ ഗവേഷണത്തിനും വിവിധ സാങ്കേതിക പരീക്ഷണങ്ങൾക്കുമായി ഭാവിയിൽ ഇതൊരു പ്രധാന ഗവേഷണ വേദിയായി മാറും. ചന്ദ്രപര്യവേഷണത്തിലും ഇന്ത്യ കൂടുതൽ സങ്കീർണമായ ദൗത്യങ്ങളിലേക്ക് നീങ്ങുകയാണ്. ചന്ദ്രനിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിലേക്ക് എത്തിക്കാനുള്ള ദൗത്യത്തിന്റെ തയ്യാറെടുപ്പുകളും ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയെ ചന്ദ്രനിൽ എത്തിക്കുന്നതിനുള്ള ദീർഘകാല ലക്ഷ്യവും മുന്നോട്ട് വച്ചിട്ടുണ്ട്.

0: ഇതിനൊപ്പം വീനസ് ഓർബിറ്റർ മിഷൻ വഴി ശുക്രന്റെ അന്തരീക്ഷത്തെയും ഉപരിതലത്തെയും പഠിക്കാനുള്ള പദ്ധതിയും മുമ്പോട്ടു പോകുന്നു. 30 ടൺ വരെ ഭാരമുള്ള ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാൻ ശേഷിയുള്ള നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾ NGLV, പുനരുപയോഗിക്കാൻ സാധിക്കുന്ന പുതിയ വിക്ഷേപണ വാഹനങ്ങൾ തുടങ്ങിയവയെല്ലാം ISROയുടെ കർമ്മ പദ്ധതിയിലെ ലക്ഷ്യങ്ങളാണ്. വികസിത ഭാരതം എന്ന ഉന്നത ലക്ഷ്യത്തിലേക്ക് നാം നീങ്ങുമ്പോൾ ബഹിരാകാശ മേഖല ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെയും സാമ്പത്തിക വളർച്ചയുടെയും ദേശീയ വികസനത്തിന്റെയും ഒരു പ്രധാന ഘടകമായി തുടരുമെന്നതിൽ സംശയമില്ല. ഇവിടെയാണ് ഈ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയത്തിന് പ്രത്യേക പ്രസക്തി ലഭിക്കുന്നത്. സ്വന്തം ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുക, കൂടുതൽ കാര്യക്ഷമവും വിശ്വാസ്യവും ചെലവ് കുറഞ്ഞതുമായ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക എന്നിവയ്ക്ക് ഊന്നൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഒരു ബഹിരാകാശ ദൗത്യം ഒരു സ്ഥാപനത്തിന്റെ മാത്രം പ്രവർത്തനമല്ല, വ്യത്യസ്ത മേഖലകളിലെ അറിവും ഉൽപാദന ശേഷിയും ഗവേഷണവും ഒരുമിച്ച് ചേരുമ്പോഴാണ് പുതിയ സാധ്യതകൾ തുറക്കുന്നത്. ബഹിരാകാശ ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും മാത്രമല്ല, ബഹിരാകാശത്തിന്റെ സമാധാനപരമായ ഉപയോഗത്തിലും അന്താരാഷ്ട്ര സഹകരണത്തിലും ഇന്ത്യയുടെ പങ്ക് എടുത്തു പറയേണ്ട ഒന്നാണ്. നൂതന സാങ്കേതിക വിദ്യയിൽ മുന്നിട്ട് നിൽക്കുന്ന സഹകരണത്തിലും പങ്കാളിത്തത്തിലും വിശ്വസിക്കുന്ന ബഹിരാകാശ രംഗത്ത് ആഗോള നേതൃത്വം വഹിക്കുന്ന ഒരു വികസിത ഭാരതത്തെ കെട്ടിപ്പടുക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. നൂതനാശയങ്ങളും കൂട്ടുപങ്കാളിത്തവും കൈമുതലാക്കി ഇന്ത്യ ഒരു ആഗോള ബഹിരാകാശ നേതൃത്വത്തിലെത്തുമ്പോൾ വികസിത് ഭാരത് എന്നത് ഓരോ ഇന്ത്യക്കാരന്റെയും അപ്രാപ്യമായ സ്വപ്നം മാത്രമല്ല, സാധ്യത കൂടി ആകും. സ്വാതന്ത്ര്യത്തിന്റെ 100-ാം വാർഷികമായ 2047-ഓടെ ഭാരതത്തെ ഒരു പൂർണ്ണ വികസിത രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം കുതിക്കുമ്പോൾ അതിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിക്കാൻ പോകുന്നത് നമ്മുടെ ബഹിരാകാശ മേഖലയാണ്. ബഹുവിധങ്ങളായ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ സമന്വയത്തിലൂന്നി മാത്രമേ ബഹിരാകാശ രംഗത്ത് നമുക്ക് മുന്നേറാൻ കഴിയുകയുള്ളൂ. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ പരിധികളില്ലാത്ത കൂട്ടുപങ്കാളിത്തത്തോടെ ആഗോള ബഹിരാകാശ നേതൃത്വത്തിലെത്താൻ നമുക്ക് മുന്നോട്ടിറങ്ങാം. ഈ ദേശീയ ബഹിരാകാശ ദിനം നമ്മുടെ യുവതലമുറയ്ക്ക് ഒരു വഴിവിളക്കായി മാറട്ടെ. ആത്മനിർഭരതയുടെ പുതിയ അധ്യായങ്ങൾ രചിച്ചുകൊണ്ട് ഭാരതം നിശ്ചയദാർഢ്യത്തോടെ മുന്നേറട്ടെ എന്ന് ആശംസിക്കുന്നു.
1: ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ ഡെപ്യൂട്ടി ഡയറക്ടറായ ജയലക്ഷ്മി എൽ നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: ശാസ്ത്രലോകം സമാപിക്കുന്നു.

0: ശ്രീഭദ്ര ഫേർണിച്ചറിൽ ഓണം മെഗാ ഓഫറുകൾ. ഫേർണിച്ചറുകൾക്ക് 50% വരെ വിലക്കുറവ്. കൂടാതെ ഓരോ പെർച്ചേസിനോടൊപ്പവും ഉറപ്പുള്ള സമ്മാനങ്ങൾ. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫേർണിച്ചറുകളും ഓണം കോംബോ ഓഫറിലൂടെ വെറും 59,900 രൂപയ്ക്ക് സ്വന്തമാക്കാം. ശ്രീഭദ്ര ഫേർണിച്ചർ, ആറ്റിങ്ങൽ റോഡ്, വെഞ്ഞാറമൂട്.
1: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
2: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിഹ്നം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5,000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പെർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
6: ചേട്ടാ ചായ എടുക്കട്ടെ?
7: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
6: ആര് പറഞ്ഞു? മൈ ജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
7: അപ്പോ കാത്തിരിപ്പില്ലേ?
6: ഇല്ല.
2: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.

0: ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
1: ഓണം പൊന്നോണമാക്കാൻ ചാപ്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാപ്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
2: കണ്ടീഷൻ സപ്ലൈ.
3: മലബന്ധം ഒരു രോഗമോ അതോ രോഗലക്ഷണമോ? ഡോക്ടർ പൊന്നി കൃഷ്ണൻ സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
2: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
1: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
3: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന് സ്വന്തം മൈജി.
4: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവെട്ടം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ലതികയും പാടിയ ഗാനം. ONV കുറുപ്പിൻ്റെ വരികൾക്ക് സംഗീതം നൽകിയത് ജോൺസൺ.

0: കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക പേയാട്.
3: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
2: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
3: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
2: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക പേയാട്.
3: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക പേയാട്.
4: ഫോൺ ഞാൻ പറയാം.
2: എന്നാ പറയാം?
4: 90 72 503 503.
5: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
6: ഇനി നമുക്ക് കേൾക്കാം ONV കുറിപ്പിന്റെ വരികൾക്ക് ശരത് സംഗീതം നൽകി. MG ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം ചിത്രം പവിത്രം.

0: ഇവിടെ ഭഗവതി എവിടെയുള്ള?
1: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
0: എനിക്ക് ഇത്തവണത്തെ ഓണം പമ്പർ എടുക്കാനാ.
1: അതല്ലേ പറഞ്ഞത്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
0: കഴിഞ്ഞ തവണ ഓണം പമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം പമ്പറും ഭഗവതി എടുക്കുന്നുണ്ട്.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന്.
2: എസ് പി വെങ്കടേഷിന്റെ സംഗീതത്തിൽ ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം. ഗാനരചന ഷിബു ചക്രവർത്തി. ചിത്രം വഴിയോര കാഴ്ചകൾ.

0: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്.
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: MG ശ്രീകുമാർ പാടിയ ഗാനം ചിത്രം മേഘം. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി പ്രകാശധാരയ്ക്ക് ശേഷം കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.

0: മലബന്ധം ഒരു രോഗമോ അതോ രോഗലക്ഷണമോ? കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ പൊന്നി കൃഷ്ണൻ സംസാരിക്കുന്നു.
1: ഇന്ന് കുട്ടികളിലും സ്ത്രീകളിലും പ്രായമായവരിലും ഏറ്റവും സാധാരണമായി കണ്ടുവരുന്ന ദഹന സംബന്ധമായ പ്രശ്നങ്ങളിലൊന്നായ മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. മലബന്ധം ഒരു രോഗമല്ല, പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു രോഗലക്ഷണമാണ്. ചിലരിൽ അത് ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാകാം, മറ്റു ചിലരിൽ അത് മരുന്നുകളുടെ പാർശ്വഫലമായോ നാഡീരോഗങ്ങളുടെയോ മറ്റു രോഗങ്ങളുടെയോ ലക്ഷണമാകാം. അപൂർവമായി വൻകുടലിലെ ഗുരുതര രോഗങ്ങളുടെ ആദ്യ സൂചനയായും മലബന്ധം പ്രത്യക്ഷപ്പെടാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്തുകയും ശരിയായ ചികിത്സ നൽകുന്നതും വളരെ പ്രധാനമാണ്. ആഴ്ചയിൽ 3 തവണയിൽ താഴെ മാത്രം മലം പോവുക, മലം കട്ടിയായി പോവുക, മലം പോകാൻ അമിതമായി സ്ട്രെയിൻ ചെയ്യേണ്ടി വരിക, പോകുമ്പോൾ വേദന അനുഭവപ്പെടുക, പോയി കഴിഞ്ഞിട്ടും പൂർണ്ണമായി പോയില്ലെന്ന തോന്നൽ ഉണ്ടാവുക എന്നിവയെല്ലാം മലബന്ധത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഇന്ത്യയിൽ നടത്തിയ വിവിധ പഠനങ്ങൾ പ്രകാരം കുട്ടികളിലും മുതിർന്നവരിലും മലബന്ധം വളരെ സാധാരണമാണ്. എന്നാൽ പലരും സ്വയം ചികിത്സകൾ ചെയ്യുകയോ വർഷങ്ങളോളം ചികിത്സ തേടാതിരിക്കുകയോ ചെയ്യുന്നു. ഇത് പിന്നീട് കൂടുതൽ സങ്കീർണമായ പ്രശ്നങ്ങളിലേക്ക് നയിക്കാം. കുട്ടികളിലെ മലബന്ധം. കുട്ടികളിൽ കാണുന്ന മലബന്ധത്തിന്റെ 90 മുതൽ 95% വരെയും ഫംഗ്ഷണൽ കോൺസ്റ്റിപ്പേഷൻ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. അതായത് കുടലിൽ ഗുരുതരമായ രോഗമോ ഘടനാപരമായ വൈകല്യമോ ഇല്ലെങ്കിലും മലബന്ധം ഉണ്ടാകുന്നു. കുട്ടികളിലുണ്ടാകുന്ന മലബന്ധം പലപ്പോഴും ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടാണ് കാണുന്നത്. അതായത് റിഫൈൻഡ് ഫുഡ്സ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ബിസ്ക്കറ്റ്, കുക്കീസ് തുടങ്ങിയവ അമിതമായി കഴിക്കുക, നാരടങ്ങിയ ഭക്ഷണങ്ങളായ പഴങ്ങളും പച്ചക്കറികളും ആവശ്യമായ അളവിൽ കഴിക്കാതിരിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക എന്നിങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് കുട്ടികളിൽ മലബന്ധം ഉണ്ടാകാം. കുട്ടികളിൽ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ ഇവയാണ്: മലം പോകുമ്പോൾ വേദന അനുഭവപ്പെടുക, മലത്തിൽ രക്തം കാണുക, വയറുവേദന, വിശപ്പില്ലായ്മ, വയർവീർത്തു വരിക തുടങ്ങിയ ലക്ഷണങ്ങൾ കാണുക. ഒരു ദിവസം മലം പോകുമ്പോൾ വേദന അനുഭവപ്പെട്ടാൽ കുട്ടി അടുത്ത തവണ മലം പോകാനുള്ള തോന്നൽ മനഃപൂർവ്വം അടക്കി വയ്ക്കുന്നു. ഈ മലം വൻകുടലിൽ കൂടുതൽ സമയം കിടക്കുന്നതിനാൽ അതിൽ നിന്നുള്ള വെള്ളം കൂടുതൽ ആഗിരണം ചെയ്യപ്പെടുകയും മലം കൂടുതൽ കട്ടിയാകുകയും ചെയ്യുന്നു. പിന്നീട് മലം പോകുന്നത് വീണ്ടും വേദനാജനകമാകുന്നു. ചില കുട്ടികൾ സ്കൂളിലെ ശുചിമുറി ഉപയോഗിക്കാൻ മടിക്കുന്നത്, ശരിയായ രീതിയിലുള്ള ടോയ്ലറ്റ് പരിശീലനം നൽകാത്തത് എന്നിവയും മലബന്ധത്തിന് കാരണമാകുന്നു. കുട്ടികൾ കാലുകൾ മുറുക്കി പിടിക്കുക, മൂലയിലേക്ക് ഒളിച്ചു നിൽക്കുക, ശരീരം വലിച്ചു പിടിക്കുക തുടങ്ങിയ പ്രവൃത്തികൾ മലബന്ധത്തിന്റെ ലക്ഷണങ്ങളാണ്. മലബന്ധം ദീർഘകാലം നിലനിൽക്കുകയാണെങ്കിൽ കുട്ടികളിൽ വിശപ്പില്ലായ്മ, വെയിറ്റ് വയ്ക്കാതിരിക്കുക തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകാം. കുട്ടികളിലെ മലബന്ധം ഒഴിവാക്കാനായി ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. നാരടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക, റിഫൈൻഡ് ഫുഡ്സിന്റെ ഉപയോഗം കുറയ്ക്കുക, ആവശ്യത്തിന് വെള്ളം കുടിപ്പിക്കുക എന്നീ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ശരിയായ രീതിയിലുള്ള ടോയ്ലറ്റ് ട്രെയിനിങ് കുട്ടികൾക്ക് നൽകാനും ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികൾക്ക് വളരെ സുരക്ഷിതവും പാർശ്വഫലമില്ലാത്തതുമായ മരുന്നുകൾ ലഭ്യമാണ്. സാധാരണഗതിയിൽ അത് കുറച്ച് മാസങ്ങളോളം നൽകേണ്ടി വരും. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ മരുന്നുകൾ കുറച്ചു കൊണ്ടുവരാൻ പാടുള്ളൂ. പല മാതാപിതാക്കളും ലക്ഷണങ്ങൾ കുറഞ്ഞാൽ മരുന്നുകൾ നിർത്തും. എന്നാൽ അത് വീണ്ടും മലബന്ധം വരാനുള്ള ഒരു പ്രധാന കാരണമാകാം. അതിനാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ മരുന്നുകൾ നിർത്താൻ പാടുള്ളൂ. സ്ത്രീകളിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് മലബന്ധം കൂടുതലായി കാണപ്പെടുന്നു. ഇതിന് പല കാരണങ്ങളുണ്ട്. ഗർഭകാലത്ത് പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ സ്വാധീനത്താൽ കുടലിന്റെ ചലനം മന്ദഗതിയിലാകുന്നു. വളരുന്ന ഗർഭപാത്രത്തിന്റെ സമ്മർദ്ദവും ഇതിനോടൊപ്പം ചേരുന്നു. അതുപോലെ തന്നെ പ്രസവശേഷം ശസ്ത്രക്രിയയുടെയും എപ്പിസോട്ടമിയുടെയും അസ്വസ്ഥതകൾ കാരണം മലം പോകാൻ മടിക്കുന്നവരുണ്ട്. ആർത്തവചക്രവുമായി ബന്ധപ്പെട്ട ഹോർമോൺ വ്യതിയാനങ്ങൾ ചില സ്ത്രീകളിൽ മലബന്ധം വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ വളരെ പ്രായമായവരിലും മലബന്ധം കൂടുതലായി കാണപ്പെടുന്നു. പഠനങ്ങൾ പ്രകാരം വയോജനങ്ങളിൽ 15 മുതൽ 30% വരെ ആൾക്കാരിൽ മലബന്ധം കാണപ്പെടുന്നു. പ്രായം കൂടുമ്പോൾ കുടലിന്റെ പ്രവർത്തനത്തിൽ ചില ശാരീരിക മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും പ്രായം മാത്രം മലബന്ധത്തിന് മതിയായ വിശദീകരണമല്ല. ഭക്ഷണത്തിലെ നാരുകളുടെ കുറവ്, നിർജ്ജലീകരണം, വ്യായാമക്കുറവ്, പെൽവിക് ഫ്ലോർ പേശികളുടെ പ്രവർത്തന വ്യതിയാനം, മറ്റു രോഗങ്ങൾ, മറ്റു മരുന്നുകളുടെ ഉപയോഗം എന്നിവയുടെ സംയോജിത ഫലമായാണ് പലപ്പോഴും മലബന്ധം പ്രായമായവരിൽ കാണുന്നത്. പെൽവിക് ഫ്ലോർ പേശികളുടെ പ്രവർത്തനത്തിലെ തകരാറുകൾ ചില സ്ത്രീകളിൽ മലം പോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇവർക്ക് വെറും ലാക്സേറ്റീവ് മരുന്നുകൾ മാത്രം മതിയാകില്ല. പ്രത്യേക പരിശീലനമായ ബയോഫീഡ്ബാക്ക് തെറാപ്പി പോലെയുള്ള ചികിത്സകൾ ആവശ്യമായി വരാം. പ്രമേഹം, ഹൈപ്പോതൈറോയിഡിസം, ഹൈപ്പർ കാൽസീമിയ അഥവാ രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കൂടുന്നത്, പാർക്കിൻസൺസ് രോഗം, സ്ട്രോക്ക്, ഡിമെൻഷ്യ തുടങ്ങിയ രോഗങ്ങൾ കാരണം മലബന്ധം ഉണ്ടാകാം. അതുപോലെ ഓപിയോയിഡ് മരുന്നുകൾ, അയൺ, കാൽസ്യം, ആന്റി ഡിപ്രസൻ്റ് മരുന്നുകൾ, ആന്റി ഹൈപ്പർടെൻസീവ് മരുന്നുകൾ, ആന്റി കോളിനർജിക് മരുന്നുകൾ എന്നിവയും മലബന്ധത്തിന് കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ മലബന്ധം ലക്ഷണമായി വരുന്ന രോഗികളിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ, ഭക്ഷണരീതി, സഹവർത്തിയായ രോഗങ്ങൾ എന്നിവ വിശദമായി അന്വേഷിക്കണം. ചില ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ വിദഗ്ധ പരിശോധന നിർബന്ധമാണ്. മലത്തിൽ ആവർത്തിച്ച് രക്തം കാണുക, കാരണമില്ലാതെ ശരീരഭാരം കുറയുക, രക്തക്കുറവ്, രാത്രിയിലും ഉറക്കമുണർത്തുന്ന രീതിയിലുള്ള വയറുവേദന, കുടുംബത്തിൽ വൻകുടൽ ക്യാൻസറിന്റെ ചരിത്രം, 50 വയസ്സിന് ശേഷം പുതുതായി ആരംഭിക്കുന്ന മലബന്ധം, ചികിത്സ നൽകിയിട്ടും യാതൊരു പുരോഗതിയും ഇല്ലാത്ത അവസ്ഥ, ഇത്തരം സാഹചര്യങ്ങളിൽ കൂടുതൽ പരിശോധനകൾ, ചിലപ്പോൾ കൊളോണോസ്കോപ്പി ഉൾപ്പെടെ ആവശ്യമായി വരാം. ഒരു രോഗിയെ വിലയിരുത്തുമ്പോൾ രോഗചരിത്രം കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. ഉപയോഗിക്കുന്ന മരുന്നുകൾ, ഭക്ഷണരീതി, വെള്ളം കുടിക്കുന്ന അളവ്, ശാരീരിക പ്രവർത്തനം, സഹവർത്തിയായ രോഗങ്ങൾ എന്നിവ വിശദമായി അന്വേഷിക്കണം. പ്രായമായവരിൽ ഗുരുതരമായ രോഗലക്ഷണങ്ങൾ തിരിച്ചറിയുന്നത് അത്യന്താപേക്ഷിതമാണ്. പുതുതായി ആരംഭിച്ച ലക്ഷണങ്ങൾ മലത്തിൽ രക്തം, അനീമിയ അഥവാ രക്തക്കുറവ്, വിശദീകരിക്കാനാകാത്ത ശരീരഭാരം കുറയൽ, കുടുംബത്തിൽ വൻകുടൽ ക്യാൻസറിന്റെ ചരിത്രം, രാത്രിയിലും തുടരുന്ന ലക്ഷണങ്ങൾ, സ്പർശിച്ചറിയാവുന്ന ഉദരമുഴ എന്നിവയുണ്ടെങ്കിൽ വിശദമായ പരിശോധന ആവശ്യമാണ്. ഇത്തരത്തിലുള്ള രോഗികളിൽ കൊളോണോസ്കോപ്പിക്ക് വ്യക്തമായ സ്ഥാനമുണ്ട്. പെൽവിക് ഫ്ലോർ ഡിസൈനർജി ഉള്ള രോഗികളിൽ, അതായത് പെൽവിക് പേശികളുടെ പ്രവർത്തനത്തിലെ മാറ്റങ്ങൾ കാരണം മലബന്ധമുള്ളവരിൽ, ഇത് പ്രത്യേകിച്ച് സ്ത്രീകളിലാണ് കൂടുതലായി കാണുന്നത്. ബയോഫീഡ്ബാക്ക് തെറാപ്പി മരുന്നുകളേക്കാൾ മികച്ച ദീർഘകാല ഫലം നൽകുന്നതായി തെളിയിച്ചിട്ടുണ്ട്. ജീവിതശൈലിയിലെ മാറ്റങ്ങളാണ് ചികിത്സയുടെ അടിസ്ഥാനം. നാരടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ശാരീരിക വ്യായാമങ്ങൾ ശീലമാക്കുക, മലം പോകാനുള്ള സ്വാഭാവികമായ തോന്നൽ അവഗണിക്കാതിരിക്കുക, പ്രഭാത ഭക്ഷണത്തിന് ശേഷമുള്ള ഗ്യാസ്ട്രോകോളിക് റിഫ്ലക്സ് പ്രയോജനപ്പെടുത്തുക എന്നിവ അടിസ്ഥാനപരമായ ഇടപെടലുകളാണ്. ആവശ്യമെങ്കിൽ സുരക്ഷിതമായ ലാക്സേറ്റീവ് മരുന്നുകൾ ഉപയോഗിക്കാം. ഇന്നുള്ള പല ഓസ്മോട്ടിക് ലാക്സേറ്റീവ് മരുന്നുകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ദീർഘകാലത്തേക്ക് സുരക്ഷിതമായി ഉപയോഗിക്കാവുന്നതാണ്. സ്വയം മരുന്ന് വാങ്ങി വർഷങ്ങളോളം ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. ദീർഘകാല മലബന്ധത്തിന്റെ സങ്കീർണതകളിൽ മൂലക്കുരു, ഏനൽ ഫിഷർ, റെക്ടൽ പ്രൊലാപ്സ് അഥവാ മലാശയം പുറത്തേക്ക് തള്ളി വരിക എന്നിവ ഉൾപ്പെടുന്നു. എല്ലാ ലാക്സേറ്റീവ് മരുന്നുകളും ശീലമാകും എന്നൊരു തെറ്റിദ്ധാരണ പൊതുവെ കാണാറുണ്ട്. എന്നാൽ ഇത് എല്ലാ മരുന്നുകൾക്കും ബാധകമല്ല. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കുന്ന പല മരുന്നുകളും സുരക്ഷിതമാണ്. കുട്ടികളിൽ നേരത്തെയുള്ള ചികിത്സ ഭാവിയിലെ പല പ്രശ്നങ്ങളും ഒഴിവാക്കും. സ്ത്രീകളിൽ പ്രത്യേകിച്ച് ഗർഭകാലത്തും പ്രസവശേഷവും ആർത്തവ വിരാമത്തിന് ശേഷവും മലബന്ധം അവഗണിക്കാതെ ഡോക്ടറുടെ ഉപദേശം തേടണം. കൃത്യമായ രോഗചരിത്രം, സമഗ്രമായ ശാരീരിക പരിശോധന, പ്രശ്നമായ ലക്ഷണങ്ങളുടെ തിരിച്ചറിവ്, വ്യക്തിഗത ചികിത്സാ പദ്ധതി എന്നിവ മലബന്ധത്തിന്റെ ചികിത്സയിൽ അത്യന്താപേക്ഷിതമാണ്. വയോജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ ആരോഗ്യകരമായ വാർദ്ധക്യം ഉറപ്പാക്കുന്നതിന് ദഹനാരോഗ്യത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. മലബന്ധത്തിന് ശാസ്ത്രീയമായി വിലയിരുത്തുകയും യുക്തിസഹജമായ ചികിത്സയും രോഗിയുടെ ജീവിത നിലവാരം ഗണ്യമായി മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കും. മലബന്ധം ഒരു നിസാര പ്രശ്നമല്ല, അതുപോലെ ഭയപ്പെടേണ്ട ഒരു രോഗവുമല്ല. ശരിയായ ഭക്ഷണക്രമം, ആവശ്യത്തിന് വെള്ളം, വ്യായാമം, ആവശ്യമെങ്കിൽ വൈദ്യചികിത്സ, ഇവയിലൂടെ ഭൂരിഭാഗം രോഗികളിലും നല്ല ഫലം ലഭിക്കും. അതുപോലെ മലബന്ധം മറച്ചു വെക്കേണ്ട ഒരു പ്രശ്നമല്ല, മനസ്സിലാക്കി ചികിത്സിക്കേണ്ട ഒരു ആരോഗ്യ പ്രശ്നമാണ്.
0: മലബന്ധം ഒരു രോഗമോ അതോ രോഗലക്ഷണമോ? കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ പൊന്നി കൃഷ്ണൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എവിടെന്നാ വാങ്ങിക്കുന്നേ?
1: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന്.
0: ഓണം സ്പെഷ്യലായിട്ട് എന്തൊക്കെയാണ്?
1: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് അടങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, ഓരോ 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളും.
0: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
2: സാധാരണക്കാരന് കൈതാനായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ തിരുവനന്തപുരം പുത്തരിക്കണ്ടം നയനാർ പാർക്ക് ഓഗസ്റ്റ് 13 മുതൽ 25 വരെ. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ ഓഗസ്റ്റ് 14 മുതൽ 25 വരെ. ഏവർക്കും സ്വാഗതം.
0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ?
3: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം, മാസ് ഓണം വൈബ്.
0: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ?
3: യെസ്, 1000 കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈ ജി തൂക്കി.
4: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
5: ആകാശവാണി അനന്തപുരി FM 101.9. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ജോൺസന്റെ സംഗീതത്തിൽ യേശുദാസും സുജാത മോഹനും പാടിയ ഗാനം, ഗാനരചന കൈതപ്രം, ചിത്രം ചകോരം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 1-2-നുള്ള ആവണി പൊന്നുഞ്ഞാലിൽ. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യ ജപ്പാൻ പ്രതിരോധ മന്ത്രിതല യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ജപ്പാൻ പ്രതിരോധ മന്ത്രി ഷിൻജിറോ കോയ്സുമിയും സംയുക്തമായാണ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീണിന് കീഴിൽ നിർമ്മിച്ച 235,000 വീടുകളുടെ താക്കോൽ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പാട്നയിൽ ഗുണഭോക്താക്കൾക്ക് കൈമാറി. ചടങ്ങിൽ പുതുതായി തിരഞ്ഞെടുത്ത ഗുണഭോക്താക്കൾക്ക് അനുമതി പത്രങ്ങളും വിതരണം ചെയ്തു. മനുഷ്യത്വത്തിന് പ്രാഥമിക പരിഗണന എന്ന തത്വത്തിൽ അധിഷ്ഠിതമായിരിക്കും ബ്രിക്സ് കുടക്കീഴിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രവർത്തനമെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ്. പാരമ്പര്യമായി സിദ്ധിച്ച അറിവിലൂടെ വനവൽക്കരണം നടത്തി കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിന് പ്രാധാന്യം നൽകുമെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കൊല്ലം നഗരത്തിൽ നടപ്പാക്കുന്ന വിവിധ കേന്ദ്ര പദ്ധതികളുടെ പുരോഗതി ഇന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉച്ചകഴിഞ്ഞ് നേരിട്ട് വിലയിരുത്തും. അഷ്ടമുടി ജൈവ വൈവിധ്യ മേഖലയുമായി ബന്ധപ്പെട്ട നിർമ്മാണ മേഖലകൾ അദ്ദേഹം സന്ദർശിക്കും. ഗുജറാത്തിലെ ഭാവ്നഗർ ജില്ലയിലുണ്ടായ വ്യാജ മദ്യദുരന്തത്തിൽ മരണം 7. സംഭവത്തെ തുടർന്ന് 4 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതായും 21 പേർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തതായും പോലീസ് അറിയിച്ചു. ദേശീയ മാനവിക വേദി 3-ാം വാർഷികാഘോഷം മറ്റന്നാൾ വൈകിട്ട് കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ നടത്തുമെന്ന് ജനറൽ കൺവീനർ ഡോക്ടർ ഖദീജ മുംതാസ്. ചലച്ചിത്ര സംവിധായകൻ കമൽ ഉദ്ഘാടനം ചെയ്യും. നെതർലാൻഡ്സിൽ FIH ഹോക്കി ലോകകപ്പ് വനിതകളുടെ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. വാഗ്നർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 6:30 മത്സരം. ഓഹരി വിപണിയിൽ മുന്നേറ്റം. സെൻസെക്സ് 543 പോയിന്റ് ഉയർന്ന് 77,452-ലും നിഫ്റ്റി 138 പോയിന്റ് വർദ്ധിച്ച് 24,217-ലും എത്തി. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി 2 മണിക്ക് കേൾക്കാം.

0: ശ്രീഭദ്ര ഫേർണിച്ചറിൽ ഓണം മെഗാ ഓഫറുകൾ. ഫേർണിച്ചറുകൾക്ക് 50% വരെ വിലക്കുറവ്, കൂടാതെ ഓരോ പെർച്ചേസിനോടൊപ്പവും ഉറപ്പുള്ള സമ്മാനങ്ങൾ. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫേർണിച്ചറുകളും ഓണം കോംബോ ഓഫറിലൂടെ വെറും 59,900 രൂപയ്ക്ക് സ്വന്തമാക്കാം. ശ്രീഭദ്ര ഫേർണിച്ചർ, ആറ്റിങ്ങൽ റോഡ്, വെഞ്ഞാറമൂട്.
1: ആകാശവാണി അനന്തപുരി FM 101.9.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആവണി പൊന്നൂഞ്ഞാലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ട സംവിധായകൻ പ്രജേഷ് സെന്നാണ്. നമസ്കാരം.
3: നമസ്കാരം.
2: ഓണമൊക്കെ വരികയാണ്. ഓണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു, പല ദിക്കിലും തുടങ്ങിക്കഴിഞ്ഞു. ഡിഗ്രി കാലഘട്ടത്തൊക്കെ പഠിക്കുന്ന സമയത്ത് ഓണത്തിൻ്റെ അത്തപ്പൂക്കളം എല്ലാ കോളേജുകളിൽ ഈ നമ്മുടെ വരാന്തകൾ തോറും ഇടുന്ന ഒരു ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഉണ്ടായ ഒരു ഒരു അനുഭവങ്ങളൊക്കെ വെച്ച് തുടങ്ങാം.
3: അല്ല, എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത്തപ്പൂക്കളം ഇടുന്ന ഓർമ്മകൾ ശരിക്കും പറഞ്ഞാൽ നാട്ടിൻപുറത്തെ നമ്മുടെ
2: ക്ലബ്ബുകളിലെ,
3: അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ്. കാരണം മത്സരമായിരുന്നു അന്നത്തെ കാലത്ത്. റോഡിൻ്റെ അപ്പുറവും ഇപ്പുറവും ഓരോ ക്ലബ്ബുകാർ സ്ഥലം പിടിച്ചിട്ട് ആൽമരച്ചുവട്ടിൽ നമ്മൾ പൂടും. ഇന്നത്തെ പോലെ എന്താണ് ഈ പറയുന്ന വരുന്ന പൂക്കളല്ല, നമ്മൾ നാട്ടിൻപുറത്ത് കയറി ഇറങ്ങി വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഇപ്പോൾ തൊട്ടാവാടി പൂ തൊട്ട് അങ്ങനെ ഡിഫറൻ്റായ പൂക്കൾ. അപ്പോൾ ഏറ്റവും മനോഹരമായ പൂക്കൾ, ഏറ്റവും നല്ല കളറുകളുള്ള പൂക്കൾ കണ്ടെത്തുക എന്നുള്ളത് തന്നെ ഒരു ടാസ്ക്കായിരുന്നു. അതിനുവേണ്ടി മത്സരിക്കുകയും മത്സരിച്ച് പൂക്കൾ ഇടുകയും ചെയ്തൊരു ഓർമ്മയുണ്ട്. അത് ഭയങ്കര ഇപ്പോഴും നൊസ്റ്റാൾജി ആയിട്ട് നിൽക്കുന്നത് അത് തന്നെയാണ്.
2: ഈ ശരിക്കും ഒരു ട്രാൻസിഷൻ വന്നത് ഇപ്പം തോവാള എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന് പൂക്കൾ കൊണ്ടുവരുന്ന ഒരു ഒരു സംഭവമുണ്ട്, അത് കേട്ടിട്ടുണ്ടോ? തോവാള,
3: ഞാൻ പോയിട്ടുണ്ട് തോവാളയിൽ.
2: പോയിട്ടുണ്ട്,
3: ആ തീർച്ചയായും. കാരണം എനിക്ക് ഞാൻ പത്രത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്തൊരു ഓണക്കാലത്ത് സ്റ്റോറി ചെയ്യാൻ വേണ്ടിയിട്ട് തോവാളയിൽ പോയിട്ടുണ്ട്.
2: പോയിട്ടുണ്ട്.
3: അതെ അതെ, ഭയങ്കര രസമുള്ളൊരു ഒരു ഒരു സ്ഥലമാണ്. ഭയങ്കര രസമാണെന്ന് വെച്ചാൽ ഈ മഞ്ഞ നമ്മുടെ ജമന്തിയും ബന്ധിപ്പൂക്കളും, ആ ഇത് ഭയങ്കര രസമായിട്ട് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നതും അതിൻ്റെ പാടമൊക്കെ കാണാൻ നല്ല രസമാണ്. വണ്ടിയേറി വരുന്ന ഓണം എന്ന് പറഞ്ഞൊരു സംഭവം,
2: അതായത് അവിടെ നിന്ന് പൂക്കൾ ഇങ്ങനെ വരിക.
3: പൂക്കൾ മാത്രമല്ല, പച്ചക്കറി, എല്ലാ സാധനങ്ങളും, ഈവൻ പാല്, തൈര് അടക്കം നമ്മുടെ ഓണസദ്യയുടെ വിഭവങ്ങൾ, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ മുഴുവൻ തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ നടക്കുന്നുണ്ട്. നമ്മളെ ഓണത്തിന് മുമ്പേ അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇവിടത്തേക്കുള്ള അച്ചാറിടാനുള്ള പച്ചമാങ്ങ വരെ അവരുണ്ടാക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ രസകരമായ സംഭവങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്.
2: ഈ യാത്രകൾ ഒരുപാട് പോയിട്ടുണ്ടോ? കാരണം യാത്ര എനിക്ക് തോന്നുന്നത് എഴുത്ത് ഒരു ജീവിതമാകുമ്പോൾ അത് യാത്ര ഒരു അതിൻ്റെ കൂടെ വരുന്നൊരു കാര്യമാണ്.
3: എനിക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ്. ജീവിതത്തിൽ പത്രപ്രവർത്തകനാവാനുള്ള പ്രധാന കാരണം യാത്ര ചെയ്യാനുള്ള ഇഷ്ടം കൊണ്ടാണ്. യാത്ര, ഞാൻ അത്യാവശ്യം നന്നായി യാത്ര ചെയ്യും. എൻ്റെ ആഗ്രഹം ലോകത്ത് 100 രാജ്യങ്ങൾ യാത്ര പോകണമെന്നും അതായത് ഭയങ്കര ആഗ്രഹമാണ്.
2: എൻ്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, പൊതുവെ ചെറിയ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരായ സമയത്ത് പൊതുവെ അന്തർമുഖനായ ഒരാളായിരുന്നു ഞാൻ എന്ന് എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അതിൽ നിന്ന് യാത്ര എന്ന് പറയുന്ന വലിയൊരു എക്സ്പ്ലോഷൻ, അതായത് ഒരു എക്സ്പ്ലോഷനിലേക്ക് എത്താനുള്ള കാരണം എന്തൊക്കെയായിരിക്കും?
3: അല്ല, ഞാൻ അന്തർമുഖനായിരുന്നു. ഇപ്പോഴും എനിക്ക് ഒരു ഒരു ഒരു ഒരു കൂട്ടത്തിൽ ഇടിച്ചു കയറി ചെന്നിട്ട് സംസാരിക്കാനൊക്കെ വലിയ പ്രയാസമായിരിക്കും. ഞാനങ്ങനെ ഒരു, ഇപ്പം ഞാൻ പൊതുവെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് പോലും ഞാനധികം സംസാരിക്കാറില്ലായിരുന്നു. അതായിരുന്നു എൻ്റെ ഒരു ഒരു രീതി. ഇപ്പോഴും അതിൽ നിന്ന് വലിയ മാറ്റമൊന്നും വന്നില്ല. പക്ഷേ യാത്രകൾ എന്നെ ഭയങ്കരമായിട്ട് മാറ്റിയത്, ഒറ്റയ്ക്കൊക്കെ പല സ്ഥലത്തും പോയി പെട്ടിട്ട് അവിടെ നമ്മൾ നിർബന്ധപൂർവ്വം സംസാരിക്കേണ്ടി വന്ന സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് മാറിയിട്ടുണ്ട്. യാത്ര നന്നായിട്ട് എന്നെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഒരുപാട് ഇപ്പോൾ പുറത്തെ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ എനിക്ക് ആ ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടുണ്ട്, നമ്മൾ സംഘമായിട്ടൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. യാത്ര എന്നെ ഭയങ്കരമായിട്ട് മാറ്റിയിട്ടുണ്ട്. എനിക്ക് ശരിക്കും എൻ്റെ ഇൻട്രോവേർട്ടായിട്ടുള്ള ആ ഒരു ഒരു മൂഡിനെ മാറ്റിയതിന് പിന്നിൽ യാത്ര ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്.
2: ശരിക്കും ഈ ഡയറക്ഷൻ എന്ന് പറയുന്ന കാര്യവും അതിനൊരു വലിയ പങ്ക് വഹിച്ചിട്ടില്ലേ? സത്യം പറഞ്ഞാൽ, കാരണം ഒരു കൂട്ടം ആൾക്കാരെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് അറ്റേക്കാട്ടുള്ളൊരു പണിയാണ്.
3: അയ്യോ, വലിയ ടാസ്ക്കാണ്. എന്താ വെച്ചാൽ, ഡയറക്ഷൻ, ഞാൻ സത്യത്തിൽ ആക്സിഡൻ്റൽ ഡയറക്ടർ എന്ന് ആണ് ഞാൻ എന്നെ പറയുന്നത്. കാര്യം ഞാനൊരു റൈറ്റർ ആവാൻ വേണ്ടി ആഗ്രഹിച്ചാണ്. കാരണം ഞാൻ വിചാരിച്ചു റൈറ്റർ എന്ന് പറഞ്ഞാൽ സിനിമയിൽ തിരക്കഥ എഴുതുക, അത് കൊണ്ടുപോയി സംവിധായകനെ ഏൽപ്പിക്കുക, ആ പുള്ളിക്കാരനെ എവിടെയെങ്കിലും പോയിട്ട് അത് സിനിമയാക്കും, അത് കാണാം എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ ഒരു ഒരു റൈറ്റർ ഒരു സിനിമയാകുന്നത് വരെയുള്ള സമയം മിനിമം ഒരു 500 പേരെടുത്തെങ്കിലും കഥ പറയണം. ഒരു നടനോടും സംവിധായകനോടും അല്ലെങ്കിൽ ഓരോ നടന്മാരോടും, അത് പ്രോജക്റ്റ് ആവുകയാണെങ്കിൽ അതിൽ കൂടുതൽ പേരോട് പറയണം, ഓരോരുത്തരോടും പറയണം. അപ്പം ഞാൻ എൻ്റെയൊക്കെ രീതി, ഞാൻ എല്ലാവരോടും കഥ പറയും. അപ്പോൾ അങ്ങനെ കഥ പറഞ്ഞു തന്നെ നമ്മൾ പാകപ്പെടും. രണ്ട്, അങ്ങനെ ഒരു റൈറ്റ് ഡയറക്ടർ എന്നുള്ള നിലയിൽ സിദ്ദിഖ് സാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് കയറി ആ ഗ്യാപ്പിലാണ് എനിക്കൊരു ഒരു കോൺഫിഡൻസ് കിട്ടിയതും ഈ പ്രോജക്റ്റ് ഞാൻ ക്യാപ്റ്റൻ ഡയറക്റ്റ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ സാറ് തന്നൊരു ഭയങ്കര മോട്ടിവേഷനിലാണ് ഫൈനലി ഞാൻ ഡയറക്ടർ ആവുന്നത്. അതെന്ന് പറഞ്ഞാൽ ഒരു പറഞ്ഞില്ല, ഒരു സെറ്റിൽ ഒരു 100-125 ആളുണ്ടാവും. ഇവരുടെ പല ഈഗോയിൽ നിന്നാണ് വരുന്നത്, കാരണം ഓരോ ദിവസവും രാവിലെ വീട്ടിൽ നിന്ന് വരുന്നവർ ഉണ്ടാവും, താമസ സ്ഥലത്തു നിന്ന് വരുന്നവരുണ്ടാവും, പല പ്രശ്നങ്ങളായിട്ടാണ് ഇവർ സെറ്റിൽ വരുന്നത്. മോളുടെ ഫീസ് അടച്ചിട്ടുണ്ടാവില്ല, ചിലപ്പം വൈഫുമായിട്ട് കച്ചറുണ്ടാക്കിയിട്ടുണ്ടാവും, അച്ഛനും ഹോസ്പിറ്റലിലായിരിക്കും, അങ്ങനെ പല പ്രശ്നമുള്ള 100-125 ആളുകൾ നമ്മുടെ അവിടെ വന്ന് നിൽക്കുന്ന ഒരൊറ്റ കാര്യം ചെയ്യാനാണ്, ആ സിനിമയിലെ ആ സീൻ എടുക്കാനാണ്. അപ്പോൾ അവരെല്ലാവരും ഒരേപോലെ നമ്മളെ കൂടെ നിന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു സീൻ എടുക്കാൻ പറ്റൂ. അപ്പോൾ ഞാൻ എല്ലാവരുമായിട്ടും പോയിട്ട് നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യും, മിംഗിൾ ചെയ്യും. ഇപ്പം അവിടെ സെറ്റിൽ ചായ ഉണ്ടാക്കുന്ന ചേട്ടൻ മുതൽ സെറ്റിലെ എല്ലാ ജോലി ചെയ്യുന്നവരടുത്തും ഞാൻ പേഴ്സണലി പോയിട്ട് മിണ്ടി സംസാരിച്ച് ആ ഒരു ഗുഡ് മോർണിംഗ് സമയം നല്ല രീതിയിൽ എടുത്തിട്ടായിരിക്കും ഞാൻ എൻ്റെ ആദ്യത്തെ ഷോട്ട് എടുക്കുന്നത്. അതൊരു 10-40 ദിവസം നമ്മൾ ഒരേപോലെ പോകുമ്പോൾ അതിനൊരു ഭയങ്കര എനർജി കിട്ടും,
2: അത്
3: ആ തീർച്ചയായും വൈബ് കിട്ടും. അത് അതൊക്കെ എന്നെ ഇങ്ങനെ ഞാൻ എന്നെ തന്നെ മാറ്റിയെടുത്തതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയതാ.
2: ശരിക്കും ഞാൻ പറയട്ടെ, ഓണ സമയത്ത് സീസണിൽ സിനിമ എടുത്തിട്ടുണ്ടോ?
3: ഓണം സീസണിൽ സിനിമ എടുത്തിട്ടില്ല, കാരണം ഓണം സമയത്തൊക്കെ ഞാൻ വീട്ടിലോ ഒക്കെ ആയിരുന്നിട്ടുണ്ട്. ഞാൻ സിദ്ദിഖ് സാറിനോട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഓണത്തിന് നമ്മൾ സെറ്റിൽ ഓണ സദ്യയൊക്കെ ഉണ്ടാക്കി, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഓണത്തിന് ഷൂട്ട് ചെയ്തിട്ടേ ഇല്ല, ഇല്ല ഇല്ല, ഓണത്തിന് ഷൂട്ട് ചെയ്തിട്ടില്ല, കാരണം അത് എൻ്റെ ഓർമ്മയിൽ ഇല്ല. ഓണക്കാലത്ത് ഷൂട്ട് ചെയ്തിട്ടില്ല.
2: സിദ്ദിഖ് സാറിൻ്റെ ഓർമ്മകൾ പറയുമ്പോൾ എങ്ങനെയാണ് ഓണത്തിന്? പുള്ളി എല്ലായിടത്തും എല്ലാവരുമായിട്ടും ഭയങ്കര നോർമലായി നല്ല രീതിയിൽ സംസാരിക്കും.
3: അയ്യോ, ഭയങ്കരമായിട്ട് നമുക്ക് സാറിൻ്റെ ഓർമ്മകൾ പറയുമ്പോൾ ഇപ്പോൾ അദ്ദേഹം നമ്മളെ വിട്ടു പോയിട്ട് ഇപ്പോൾ 3 വർഷം തികയുന്നു, കഴിഞ്ഞ ആഴ്ചയാണ് 3 വർഷം തികഞ്ഞത്. അദ്ദേഹം എല്ലാ കാര്യങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന, എല്ലാ ആഘോഷങ്ങളെയും നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന, ഭയങ്കര പോസിറ്റീവായ ഒരു മനുഷ്യൻ. നമ്മൾ എത്ര ഡൗൺ ആയിരിക്കുമ്പോഴും ചെന്ന് അവിടെ പോയെന്ന് ഒരു 10 മിനിറ്റ് സംസാരിക്കുമ്പോൾ നമ്മൾ വേറെ ലോകത്തെത്തും. അങ്ങനത്തെ ഒരു ഒരു ഒരു ഒരു മനുഷ്യനാണ്, ഒരു ഭയങ്കരമായ മിസ്സിങ്ങാണ് പുള്ളിയുടെ ഒരു നഷ്ടം.
2: തീർച്ചയായിട്ടും ഈ ഓണക്കാലത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പം പുറത്തിറങ്ങിയാൽ ഇപ്പോൾ ഭയങ്കര ഇപ്പം എന്താ പറയുക, വണ്ടികളുടെ ബഹളമാണ്. ഇതൊക്കെ ഡ്രൈവ് ചെയ്യണതിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് ഇപ്പോൾ?
3: അയ്യോ, ഓണക്കാലത്ത് ഡ്രൈവ് ചെയ്യുന്നത് ഭയങ്കര ടാസ്ക്കാണ്, കാരണം എല്ലാവരും തിരക്കിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം എല്ലാവരും ഓണം ഒരു ഭയങ്കര എന്താ പറയുക, സന്തോഷത്തിൻ്റെതല്ലേ. അപ്പോൾ എല്ലാവരും നാട്ടിലേക്ക് പോകാനും വീട്ടിലേക്ക് പോകാനും ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ വാങ്ങി കൂട്ടാനും ഒക്കെ ഉള്ള ഒരു തിരക്കിട്ട യാത്രയായിരിക്കും. അപ്പോൾ ആ യാത്ര പലപ്പോഴും നമുക്ക് അത്യാവശ്യമില്ലെങ്കിൽ ഇറങ്ങരുത് എന്നുള്ള ഞാൻ പറയുന്നത്, ഭയങ്കര അത്യാവശ്യമില്ലെങ്കിൽ റോഡിൽ ഇറങ്ങണ്ട, ഡ്രൈവിംഗ് ഒക്കെ ബുദ്ധിമുട്ടാണ്.
2: നമുക്ക് ഓണസമ്മാനമായിട്ട് അങ്ങയുടെ ഒരു സിനിമയിൽ ഒരു ഒരു നല്ല ഗാനങ്ങളുള്ള സിനിമകളാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. മെലോഡിയസ് ടൈപ്പും ഭയങ്കര എന്താണ് ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു ഈ സിനിമകൾ ചെയ്ത സിനിമകളിൽ നിന്ന് ഏതൊരു ഗാനമാണ് ശ്രോതാക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നത്?
3: ഇപ്പോൾ ആദ്യം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ക്യാപ്റ്റനിലെ, എൻ്റെ ആദ്യത്തെ സിനിമ ക്യാപ്റ്റനാണ്, ക്യാപ്റ്റനിൽ ശ്രേയ ഘോഷാൽ പാടിയ ഒരു പാട്ടുണ്ട്, പാൽത്തീരപാടെന്ന് പറഞ്ഞ് റഫീഖാണ് അതിനകത്ത് എഴുതിയ, റഫീഖ് അഹമ്മദ് എഴുതിയ
2: നല്ല വരികളുള്ള
3: ഗംഭീര വരികളാണ്. ശ്രേയാജി നന്നായിട്ട് പാടിയതാണ്. ഗോപിസുന്ദറാണ് അതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. അതിൻ്റെ ട്രാക്ക് തന്നെ കേട്ടപ്പോൾ തന്നെ അതിഗംഭീരമായി ചെയ്തൊരു പാട്ടാണ്, ആദ്യത്തെ കേൾവി തന്നെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. ശ്രേയ ഘോഷാൽ പാടി വന്നപ്പോൾ ഭയങ്കര സന്തോഷം തന്ന ഒരു പാട്ടാണത്.
2: അത് നമുക്ക് ശ്രോതാക്കൾക്ക് കൊടുക്കാം.
3: തീർച്ചയായും.

0: ആവണി പൊന്നുഞ്ഞാൽ.
1: ഈ പാട്ട് ചെയ്തു വരുമ്പോൾ ഒരു സംവിധായകന് ആക്ച്വലി ഇന്ന സ്ഥലത്ത് ഫിറ്റ് ചെയ്യുക, അതായത് നമ്മളൊരു എഡിറ്റ് നമ്മൾ ആലോചിക്കുമല്ലോ, സിനിമയുടെ ഫുൾ ലെങ്ത് എഡിറ്റ് നമ്മുടെ തലയിലുണ്ടാവും എന്തായാലും, ഇന്ന സ്ഥലത്ത് എന്താണ് പഞ്ച് ചെയ്താണ് ഇത് ചേർക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ കൃത്യമായി പാട്ട് വരുമ്പോൾ ഇത് കറക്റ്റാവുമോ ഇല്ലയോ എന്നുള്ള ശങ്കകളൊക്കെ തോന്നുന്നുണ്ടോ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ?
2: അയ്യോ, അതുണ്ടാവും. ഒന്ന് ചിലപ്പം ഞാൻ പൊതുവെ എനിക്കുള്ള ഒരു പ്രശ്നം വെച്ചാൽ എനിക്ക് സിറ്റുവേഷണൽ സോങ്സ് മാത്രമേ എൻ്റെ പടത്തിൽ ഉണ്ടാകാറുള്ളൂ. അതായത് കൊറിയോഗ്രാഫർ വന്നിങ്ങനെ ഒരു പാട്ട് ചെയ്ത് ഡാൻസൊക്കെ ചെയ്യുന്ന പാട്ടുകൾ വളരെ കുറവാണ്. എൻ്റെ വെച്ചാൽ വെള്ളത്തിനകത്തൊരു പാട്ട്, ക്യാപ്റ്റനകത്തൊരു പാട്ട്, ആ ഈ പാലത്തിര പാട്ട്, രണ്ട് പാട്ടുകൾ മാത്രമാണ് ഞാൻ കൊറിയോഗ്രാഫർ വെച്ചിട്ട് ചെയ്തത്. കാരണം എനിക്കത് പറ്റാത്തതുകൊണ്ടാണ്. കൊറിയോഗ്രാഫർ വന്ന് അങ്ങനെ ഒരു പാട്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് പൊതുവെ എൻ്റെ എഴുത്തിൽ വരാറില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതൊരു ഡ്രീമി പാട്ട് അങ്ങനെയൊക്കെയുള്ളൊരു സാധനമായതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ അല്ലാത്തത് നമ്മൾ സിറ്റുവേഷനെ കൊണ്ടുപോകാൻ കുറേ കാലഘട്ടം മൂവ് ചെയ്യാൻ വേണ്ടി, ഇപ്പം വെള്ളത്തിനകത്തെ ആകാശമായവളെ എന്നുള്ള പാട്ടാണെങ്കിൽ പോലും ആ കാലഘട്ടം മൂവ് ചെയ്യാനും അവർ തമ്മിലുള്ള ഇമോഷൻസ് കാണിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഒരു സിറ്റുവേഷണൽ സോങ്ങാണ്. അതായത് ഒരാൾ പാടുന്ന കാര്യം നമ്മൾ കാണിക്കുന്നില്ല. അപ്പോൾ ഓരോ പാട്ടും അങ്ങനെയാണ്. ചിലപ്പോൾ നമുക്കത് ചെയ്തു വരുമ്പോഴത്തേക്ക് അയ്യോ ഇത് ഇവിടെ സെറ്റാവില്ല എന്ന് തോന്നിപ്പോവും. ചിലപ്പോൾ അങ്ങനെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. ചില പാട്ടുകൾ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ, ഇപ്പോൾ ആകാശമായവളെ ആദ്യത്തെ നാല് വരി നമ്മളിങ്ങനെ എഴുതി തുടങ്ങുന്ന സമയത്ത് തന്നെ അത് ഭയങ്കരമായി നമ്മൾ ഹുക്ക് ചെയ്ത പാട്ടാണ്. അപ്പോൾ അത് ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും ഭയങ്കര സന്തോഷമുള്ളൊരു പാട്ടാണ്.
1: അതിൻ്റെ മ്യൂസിക് ആയിരുന്നാലും അതിൻ്റെ വരികളായിരുന്നു,
2: അതെ അതെ തീർച്ചയായും
1: ബ്ലെൻഡ് ചെയ്ത് പോകുന്ന അതിനകത്ത്. ഈ മ്യൂസിക് ചെയ്യുമ്പോൾ തന്നെ കൂടെ ഇരിക്കുമോ, എങ്ങനെയാണ് അത്?
2: എനിക്ക് എൻ്റെ ഇഷ്ടം അതാണ്, കമ്പോസിങ് പഠിക്കാൻ. ഞാനിങ്ങനെ ചെറുതായിട്ടൊക്കെ മ്യൂസിക് ഇഷ്ടമുള്ള ഇൻസ്ട്രുമെൻ്റ് ഒക്കെ ചെറുതായി വായിക്കാനൊക്കെ കുട്ടിക്കാലത്ത് പഠിച്ചിട്ടൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് മ്യൂസിക് ചെയ്യുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കുട്ടിക്കാലത്തെ ഞാൻ കാണിച്ചിട്ടുള്ള വികൃതികളിൽ പെട്ടതൊക്കെയാണ് ഈ സംഗീതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. കാരണം ഒരിക്കലൊരു ഓണക്കാലത്ത് എൻ്റെ അച്ഛൻ ഗൾഫിൽ നിന്നൊരു ടൈപ്പ് റെക്കോർഡർ കൊണ്ടുവന്നു. അതൊരു ഓണത്തിലൊക്കെ ആണല്ലോ നാട്ടിൽ വരുന്നത് ഗൾഫിലുള്ളവർ, അപ്പം വരുമ്പം ഒരു മനോഹരമായ പനാസോണിക്കിൻ്റെ ടൈപ്പ് റെക്കോർഡർ കൊണ്ടുവന്നു. അപ്പം അതിനകത്ത് ദാസേട്ടൻ്റെ പാട്ടുകൾ ുടെ ഒരു തരങ്കിണിയുടെ ഓണപ്പാട്ടിൻ്റെ കാസറ്റ് ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ ഭയങ്കര ഫേമസ്. അത് ഓണക്കാലത്ത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്, ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അപ്പം ഞാൻ കുട്ടിയാണ്, ഒരു അഞ്ച് നാലിലോ അഞ്ചിലോ കണ്ട് പഠിക്കുന്നൊരു വളരെ ചെറിയ കുട്ടിയാണ്. അപ്പോൾ എനിക്ക് ഞാനിങ്ങനെ നാല് വശം നടന്നു, ഈ ദാസേട്ടൻ എന്ന് പറഞ്ഞ മനുഷ്യൻ ഇത് എവിടെ ഇരുന്നാണ് പാടുന്നത് എന്നുള്ള എൻ്റെ ഒരു സംശയം. ഞാൻ ഈ ടേപ്പ് റെക്കോർഡർ പൊളിച്ചു. പൊളിച്ചു എന്ന് പറഞ്ഞാൽ അത് പർപ്പസ്ഫുള്ളി പൊളിക്കണം എന്നുള്ള ഉദ്ദേശം, ഈ മൂപ്പരെ ഒന്ന് കാണണം എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ പൊളിച്ച്. പിന്നെ തിരിച്ചു വെക്കാൻ പറ്റണമല്ല, ആകെ പ്രശ്നമായി, വഴക്കായി വീട്ടിൽ. അപ്പോൾ അടിയുടെ ഒരു വക്കോളം എത്തി. അതാണ് എൻ്റെ ഒരു ഓണക്കാലത്ത് ഓർക്കുന്നൊരു ഓർമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുട്ടിക്കാലത്തെ ടേപ്പ് റെക്കോർഡറും അല്ലെങ്കിൽ റേഡിയോയൊക്കെ വീട്ടിൽ ഉണ്ടായിരുന്നുകൊണ്ടും മുത്തശ്ശൻ റേഡിയോ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു പട്ടാളത്തിൽ നിന്ന് വന്നുകൊണ്ട്. അതിൽ നിന്ന് എനിക്കൊരു

0: ഒരുപാട് ഈ പാട്ടുകളോടുള്ള ഇഷ്ടം ഭയങ്കരമായിട്ടാണ്. അതുകൊണ്ട് തന്നെ കമ്പോസ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പോയിട്ട് അവിടെ ഇരിക്കാറുണ്ട്. ഇപ്പം ആദ്യത്തെ പാടാണെങ്കിലും ഗോപിസുന്ദർ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഇരിക്കുന്നു, കേൾക്കും. എനിക്ക് ആ പ്രോസസ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ചിലപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പം പുള്ളി ഇങ്ങനെ ഒരു ട്യൂൺ കേൾപ്പിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കും. അപ്പം ഞാനിങ്ങനെ ഇരിക്കും, അപ്പോൾ പറഞ്ഞ് വർക്കായില്ലല്ലേ ഏതോ, ഞാൻ പറഞ്ഞു വേറൊരു സാധനം വേറെ പിടിക്കാം. പുള്ളി അത് നമ്മളോട് നിൽക്കുന്നുണ്ട്. അതുപോലെ ബിജുയേട്ടനും അങ്ങനെയാണ്. ബിജുവൽ ആണ് എൻ്റെ അടുത്തൊരു, പിന്നെ പിന്നെ ജയേട്ടൻ ഒരു പടമാണ് ചെയ്തത്. അപ്പം എനിക്ക് പക്ഷേ കൂടുതൽ പടങ്ങൾ ഞാനും ബിജുബാലേട്ടനും കൂടെയാണ് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള കൂടുതലും. ഗോപിസുന്ദറും എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള മിസ് ഡയറക്ടറാണ്. എനിക്ക് അവരോട് ഇരുന്ന് അല്ലെങ്കിൽ ആ പ്രോസസ്സിൽ പങ്കെടുക്കാൻ, ഇപ്പോൾ ലൈവൊക്കെ വായിക്കാൻ ആൾ വരുമ്പോൾ ഞാൻ വന്നോട്ടേ ചോദിക്കും. അപ്പോൾ ഇപ്പോൾ എൻ്റെ സീക്രട്ട് ഓഫ് മുന്നകത്ത് ജോഷുവ എന്ന് പറഞ്ഞൊരു മിസ് ഡയറക്ടർ പയ്യനാണ് അതിനകത്തൊരു പാട്ട് ചെയ്തത്. അതിൻ്റെയും റെക്കോർഡിങ് സമയത്തൊക്കെ ഞാൻ പോയിരുന്ന് കേട്ടു. അതുപോലെ തന്നെ അനിൽ കൃഷ്ണ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് സീക്രട്ട് ഓഫ് മുന്നിൽ വേറൊരു പാട്ട് ചെയ്ത, ഷഹബാസ് പാടിയ പാട്ട്, നഗരമേ തരിക നീ തിരികെ എൻ്റെ ഹൃദയം. ഒരു നല്ല രസമുള്ളൊരു പാട്ടാണ്, ആ നല്ല രസമുള്ളൊരു പാട്ടാണ്.
1: അത് നമുക്ക് ശ്രോതാക്കൾക്ക് കേൾപ്പിച്ചാലോ?
0: തീർച്ചയായും അത് കൊള്ളാവുന്നൊരു പാട്ടാണ്, അത് കേൾപ്പിക്കാവുന്നൊരു പാട്ടാണ്. കാരണം അനിൽ കൃഷ്ണ എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആളാണ്. ഞാൻ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിൽ നിന്ന് നടന്നു വരുമ്പോൾ ഇദ്ദേഹം പാട്ട് പാടുന്നത്, ഇദ്ദേഹം സാധകം ചെയ്യുന്നത് കേട്ടിട്ടാണ് ഞങ്ങൾ ഉണരുകയും സ്കൂളിൽ പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പഠിപ്പിച്ച മാഷ് കൃഷ്ണപൂറ്റി സാറിൻ്റെ മകനാണ് ഈ അനിൽ കൃഷ്ണ എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ ഞാൻ സിനിമയിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് അദ്ദേഹത്തിനെ കൊണ്ടൊരു പാട്ട് ചെയ്യിപ്പിക്കണത് ഭയങ്കര ആഗ്രഹം. ഞാൻ പാട്ട് പാടാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ഈ പറ്റത്തില്ല, എൻ്റെ വോയിസൊക്കെ മോശമാണ്. അദ്ദേഹം എനിക്കൊരു പാട്ട് ചെയ്തു തന്നു, അതാണ് ഷഹബാസ് പാടിയ ആ പാട്ട്, നഗരമേ തരിക നീ തിരികെ എൻ ഹൃദയം.

0: ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
1: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
2: കണ്ടീഷൻ അപ്ലൈ.

0: ധാരാളം വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോളം കൊമ്പനോളം.
1: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും,
2: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാന ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാന ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: ശരിക്കും നമ്മളിപ്പോ ഒരു ഡയറക്ടറായി കഴിഞ്ഞാൽ അവരൊക്കെ ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി വരുമല്ലോ, അല്ല ഞാൻ എൻ്റെ ഒരു പാട്ട് പാടിയില്ല ഇങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ഞാൻ കുറച്ച് വരികൾ എഴുതരാം ഇങ്ങനെ. അപ്പോൾ പല ആൾക്കാർ വന്നിങ്ങനെ സമീപിക്കുമ്പോൾ നമുക്ക് പക്ഷേ ഈ സിറ്റുവേഷനോട് ചേർത്തിണക്കിയിട്ടുള്ള കാര്യങ്ങളെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ തലയിൽ ഇങ്ങനെ വരും, അത് ഇത് ബ്ലെൻഡാവില്ല ബ്ലെൻഡാവില്ല, അങ്ങനെ സിറ്റുവേഷൻ, ഇത് വേണ്ട എന്ന് പറഞ്ഞ സിറ്റുവേഷനൊക്കെ ഉണ്ട്, നോ പറഞ്ഞ സിറ്റുവേഷൻസ്.
6: അയ്യോ, നോ പറഞ്ഞ ഒരുപാട് സിറ്റുവേഷൻ ഉണ്ട്, പക്ഷേ ഭയങ്കര വിഷമമാണ്. കാര്യം നമുക്ക് ഇപ്പോൾ ചില ആൾക്കാർ നല്ല പാട്ടുകൾ ചെയ്യും, പക്ഷേ അത് നമ്മുടെ സിറ്റുവേഷനിൽ പറ്റത്തില്ല. ചില ആൾക്കാർ നന്നായി എഴുതുന്നവരുണ്ട്, പക്ഷെ നമുക്ക് ചിലപ്പോൾ അവരെ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്ന് വിചാരിച്ചാൽ അവർ മോശം എന്നല്ല, അത് അവർ നല്ല ഇതായിരിക്കും. വേറെ ചില സിറ്റുവേഷനിൽ അത് ഭയങ്കരമായിട്ട് വർക്കാവും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സിറ്റുവേഷനിൽ വർക്കാവണം. എനിക്ക് ഞാൻ പിന്നെ ഒരു പാട്ടിനൊരു കഥ എന്നുള്ള രീതിയിൽ ഉണ്ടാക്കും ആ പാട്ട് എഴുതാൻ, അല്ലെങ്കിൽ ആ പാട്ട് നടക്കുന്ന സിറ്റുവേഷന് വേണ്ടി സിനിമയിലുള്ള കഥയല്ലാതെ മറ്റൊരു കഥയുണ്ടാക്കും. ആ കഥ കേൾക്കുമ്പോൾ ഒരു പക്ഷേ കുറച്ചും കൂടി അതിനൊരു ഇമോഷൻസ് ഉണ്ടാവും ആൾക്കാർക്ക്, എഴുതാനും എഴുത്തുകാർക്കാണെങ്കിലും അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടേഴ്സിനും അത് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത്.
5: അതിൻ്റെ ആ കഥയുടെ സിറ്റുവേഷനുമായിട്ടുള്ള കഥയാണോ ഉണ്ടാക്കുന്നത്,
6: വേറെ കഥയാണ്
5: ഫോർ എക്സാമ്പിൾ ഇതുമായിട്ട് ബ്ലെൻഡ് ചെയ്യും,
6: ബ്ലെൻഡാവും. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ ആകാശമായവളെ എന്ന് പറയുന്ന പാട്ട്. അപ്പോൾ ആ പാട്ടിനകത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ പാട്ട് എഴുതുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം അതൊരു അദ്ദേഹം മദ്യപാനം ഉപേക്ഷിച്ചിട്ട് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സാഹചര്യമാണ്, അവിടെ വൈഫ് വരുന്നു. അപ്പോൾ അവിടെ ഇത് എങ്ങനെ തുടങ്ങണം, അല്ലെങ്കിൽ ഏത് വരിയിൽ തുടങ്ങണം എന്നുള്ള ഭയങ്കര കൺഫ്യൂഷൻ നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ഇത് എവിടെ തുടങ്ങണം, ആ സിറ്റുവേഷനിലൊരു പാട്ട് വേണം, അത് എങ്ങനെയായിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ആ സിറ്റുവേഷനെ ഒരു കുഞ്ഞു കഥയാക്കി, അതായത് ഒരു നഗരം, ആ നഗരത്തിലെ ഒരു ഓരത്തിലുള്ള ഒരു മരത്തിൽ ഒരു ആൺകിളിയും പെൺകിളിയും താമസിക്കുന്നു. അതിൽ ആൺകിളി എല്ലാ ദിവസവും മനുഷ്യന്മാരെ പോലെ രാവിലെ പോകുന്നു, പുറത്തു പോകുന്നു, ജോലിയൊക്കെ എടുത്തു, ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുന്നു. പെൺകിളി അത് കുട്ടികൾക്കൊക്കെ കൊടുത്ത് അവർ സുഖമായിട്ട് ജീവിക്കുന്നു. അങ്ങനെ ഒരു ദിവസം ഇയാൾ പുറത്തു പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അയാളുടെ ശരീരം മുഴുവൻ അരക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരക്ക് പറ്റി അയാൾക്ക് പറക്കാൻ പറ്റാതെ വളരെ പ്രയാസപ്പെട്ട അയാൾ കൂട്ടിൽ വന്നു. അപ്പോൾ ഈ പെൺകിളി അയാളുടെ ശരീരത്തിലുള്ള അരക്കുകൾ ഇങ്ങനെ കൊത്തിയെടുത്തു, കുറച്ച് കുറേ അധികം ഉണ്ടായിരുന്നുണ്ട്. അവർക്ക് ഒരു ദിവസം കൊത്തിയെടുത്തു. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ അവർ ഭക്ഷണം എടുക്കാൻ പോയി, ഇയാൾ കൂട്ടിൽ തന്നെ വിശ്രമിക്കുന്നു, അവർ ഭക്ഷണം കൊണ്ടുവന്നു. എന്നിട്ട് രാത്രി ഇരുന്ന് അവർ വീണ്ടും അരക്ക് കൊത്തിയെടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 4-5 ദിവസം കൊണ്ട് ഇയാളുടെ ശരീരത്തിലെ അരക്ക് പൂർണ്ണമായും ഇവർ കൊത്തിയെടുത്തു, ഈ പെൺകിളി. അത് കഴിഞ്ഞ് 5-ാമത്തെ ദിവസം ഈ ആൺകിളി പറന്നു പോവുകയാണ് ഒരുപാട് ഉയരത്തിൽ. കാരണം അവർ 5-6 ദിവസം പറക്കാതിരുന്ന ഒരാളായതുകൊണ്ട് ആൾ പറന്ന് ഉയരേക്ക് പോയി. പക്ഷേ അയാൾ തിരിച്ചു വന്ന് കൂട്ടിൽ നോക്കുമ്പോൾ ഈ പെൺകിളി കൂട്ടിൽ ചത്തു കിടക്കുകയാണ്. കഴിഞ്ഞ 5 ദിവസം ഈ ഒരു ഭക്ഷണം കഴിക്കാതെ ഇയാളുടെ ശരീരത്തിരുന്ന് അരക്ക് കൊത്തിയെടുക്കുകയായിരുന്നു. അപ്പോഴാണ് അയാൾ ആലോചിച്ചത്, ശരിക്കും എൻ്റെ ആകാശം ഇവളായിരുന്നു, എൻ്റെ ചിറക് ഇവളായിരുന്നു, പക്ഷെ ഞാൻ അറിഞ്ഞില്ല. അവളെൻ്റെ ഒപ്പം ഉണ്ടായിരുന്നപ്പോൾ, എന്നോടൊപ്പം ചേർന്ന് നിന്നപ്പോൾ ഞാൻ അറിഞ്ഞില്ല, പക്ഷെ ഞാൻ അറിയാതെ പോയി. ഇപ്പോൾ നിഴൽ, നിൻ്റെ നിഴലൊക്കെ മാഞ്ഞു പോയി, കാരണം നീ ഉള്ളപ്പോൾ മാത്രമാണ് നിൻ്റെ നിഴൽ വരെ മാഞ്ഞു പോയിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്ന ആ ചിന്തയിൽ നിന്നാണ് ആകാശമായവളെ, അകലെ പറന്നവളെ എന്ന് പറയുന്ന വരികൾ വരുന്നത്.
5: ശരിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു കഥയിൽ നിന്ന് ഈ സിറ്റുവേഷനിലേക്ക് കോർത്തിണക്കി കൊണ്ടുപോകും.
6: അതെ, അങ്ങനെ ശ്രമിക്കാറുണ്ട്.
5: അത് ഭയങ്കര ഒരു അത്ഭുതമായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ.
6: അല്ല, അതെനിക്കിങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പ്രോസസ്സ്, അതുപോലൊരു കഥ ഉണ്ടാക്കാൻ. ചിലപ്പോൾ എല്ലാ പാട്ടിനും പറ്റിക്കൊള്ളണമെന്നില്ല, പക്ഷേ മിക്കവാറും പറ്റുന്ന, നമ്മളിങ്ങനെ ശ്രമിക്കാറുണ്ട് ഓരോ കഥയ്ക്കും. അതിന് ഒരു കഥ ഉണ്ടാക്കി, അത് ശരിക്കും സിറ്റുവേഷൻ അല്ലാത്തൊരു കഥ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എഴുതുന്നവർക്ക് കുറച്ചും കൂടി അത് റിലേറ്റ് ചെയ്യാൻ പറ്റും.

0: ആവണി പൊന്നുഞ്ഞാൽ.
1: അത്തപ്പൂക്കളം വീട്ടില് ഇടാറുണ്ടോ? ചെറിയ പ്രായത്തിലൊക്കെ ഇട്ടിട്ടുണ്ടോ?
2: ഉണ്ടുണ്ട്.
1: പിന്നെ അവിടുത്തെ പരിപാടികൾ എങ്ങനെയായിരുന്നു?
2: വീട്ടിൽ ഇപ്പോഴും ഇടും. അമ്മയാണ് അതിന്റെ പ്രധാനപ്പെട്ട ആള്. ഞങ്ങൾക്ക് ഒരു ചെറിയ പാടമുണ്ട് മുറ്റത്ത്. അപ്പൊ പാടം ഉള്ളത് കൊണ്ട് അവിടെ നിന്ന് ഈ നെല്ലും ഇതൊക്കെ ഉണ്ടോണ്ട് ഈ എന്റെ എന്താണ് വിളക്ക് കൊടുക്കലും പരിപാടികളൊക്കെ ഉണ്ടാവും, മിക്കവാറും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവിടെ തന്നെ ചാണകം മെഴുകി അമ്മ രാവിലെ തന്നെ അതിൻ്റെ പ്രോസസ്സിലായിരിക്കും. നമ്മളാണ് ചിലപ്പോൾ പലപ്പോഴും വൈകാറ്. പക്ഷേ കുട്ടിക്കാലം തൊട്ട് അമ്മയാണ് അതിന് വേണ്ടിയിട്ട് മുൻകൈയിൽ ഇറങ്ങുന്നത്. അപ്പോൾ ചാണകം മെഴുകിയിട്ട് നമ്മളിങ്ങനെ ഓരോ ദിവസവും അമ്മ പിന്നെ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുള്ളൂ. അത്തത്തിനന്ന് ഒരു കളറേ ഇടുള്ളൂ, ചിത്തിരയ്ക്ക് രണ്ടാമത്തെ രണ്ട് കളർ. അല്ല നമ്മൾ റോഡിലൊക്കെ ഇടുന്ന അല്ലെങ്കിൽ ഈ ക്ലബിലൊക്കെ ഇടുന്നത് എപ്പോഴും 10 കളർ എപ്പോഴും ഉണ്ടാവും.
1: പക്ഷേ
2: ഒറ്റ പൂക്കളാണ്, ഇതൊരു സ്റ്റെപ്പായിരിക്കും. അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇട്ടിട്ട് ആണ് ചെയ്യുന്നത്. പിന്നെ എന്താണ് തിരുവോണത്തിൻ്റെ അന്ന് ഉത്രാടത്തിൻ്റെ അന്നാണ് നമ്മൾ ഈ തൃക്കാക്കര അപ്പനെ ഉണ്ടാക്കി വെച്ചിട്ട് അമ്പയും അമ്പയ്ത് വീഴ്ത്തുന്ന അങ്ങനത്തെ കാര്യമൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളവിടെയാണ് വാമനപുരം ക്ഷേത്രം, അപ്പം അവിടെയൊക്കെ പോകാറുണ്ട്. ഒരു അതൊരു നല്ല രസമുള്ളൊരു കാലമായിരുന്നു, ഇപ്പോഴാണ് അത് മിസ് ചെയ്യുന്നത്.
1: ഇപ്പം പക്ഷേ അങ്ങനെ അത്തം മുതൽ ഒരിടത്തും കാണുന്നില്ല എന്ന് തോന്നുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ.
2: ഇല്ല ഇപ്പം പിന്നെ എല്ലാ ഓഫീസുകളിലും സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഓണാഘോഷം ഉള്ളതുകൊണ്ട് അതൊരു ഇവൻ്റ് ആയതുകൊണ്ട് ഇപ്പം നടക്കുന്നുണ്ട്.
1: പക്ഷേ
2: അതെ അതെ മത്സരം നടക്കുന്നുണ്ട്.
1: ഈ അത്തത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ പറഞ്ഞ ഒരു പാട്ട് ഏതാണ് പെട്ടെന്ന്? നേരത്തെ ഈ തരംഗിണിയുടെ കാര്യം പറഞ്ഞതുപോലെ
2: എനിക്ക് തരംഗിണിയുടെ പാട്ടുകൾ കുറേ രസമുള്ള പാട്ടുകൾ ഉണ്ടായിരുന്നു. തരംഗിണിയുടെ കുറേ പാട്ടുകൾ എനിക്ക് വരികളൊക്കെ ഫുൾ അറിയായിരുന്നു. അങ്ങനെയുണ്ട്. പക്ഷേ എപ്പോഴും നമ്മൾ ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ ഓർക്കുന്നത് ഓണപ്പൂവേ എന്ന് പറയുന്ന പാട്ട്. നസീർ സാർ ഇങ്ങനെ ബോട്ടിൽ പോകുന്ന ഒരു രസമുള്ള ഒരു വിഷ്വലൊക്കെ ഉണ്ടല്ലോ, പണ്ട് ദൂരദർശനിൽ കണ്ടിട്ടുള്ള ആ പാട്ട് തന്നെയാണ് എപ്പോഴും നമുക്ക് ഓണക്കാലം ആകുമ്പോഴത്തേക്ക് ഓർമ്മ വരുന്നത്.
1: അത് നമുക്ക് ശ്രോതാക്കൾക്ക് വെച്ചു കൊടുക്കാം.
2: തീർച്ചയായും അത് വെക്കണം.

0: ആവണിപ്പൊന്നുഞ്ഞാൽ.
1: വീട്ടിൽ പോയിട്ട് ഓണം കൂടാറുണ്ടോ? വീട്ടിൽ ഓണത്തിന്
2: എല്ലാ വർഷവും പരമാവധി നമ്മൾ എല്ലാവരും ഒത്തുകൂടുമ്പോൾ ഞാനും ഏട്ടനും അമ്മയച്ഛനുമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ എൻ്റെ ഫാമിലിയുണ്ട്. അപ്പം ഞങ്ങളെപ്പോഴും എല്ലാ വർഷവും അവരുടെ ഒപ്പം ഫാമിലിയോടൊപ്പം തന്നെയായിരിക്കും ഓണം ആഘോഷിക്കുന്നത്.
1: പ്രാവശ്യത്തെ ഓണം എങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്?
2: അങ്ങനെ പ്ലാനുകളൊന്നുമില്ല, അവരോടൊപ്പം നിൽക്കുക, അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക, ആ ദിവസം അവരോടൊപ്പം നിൽക്കുക, അത്ര തന്നെ. നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കുക്ക് ചെയ്യും. അപ്പോൾ ഞാനും ഏട്ടനുമാണ്. അപ്പോൾ മിക്കവാറും ഓണത്തിന് കറികളൊക്കെ ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന്. നമ്മൾ കുട്ടിക്കാലം തൊട്ടേ നമ്മളെല്ലാ കുക്കിങ്ങും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സദ്യവട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ നമുക്കും അറിയാം.
1: ഒരിടത്ത് ഒറ്റപ്പെട്ടാലും നമ്മൾ എന്തായാലും ഭക്ഷണം,
2: അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല.
1: ഈ ഓണത്തിൻ്റെ ഓർമ്മകളെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും അച്ഛനും അമ്മ അവർ ഇപ്പം വസ്ത്രങ്ങളൊക്കെ എടുക്കുക, പണ്ടത്തൊരു സംഭവങ്ങളുണ്ടല്ലോ ഓണത്തിന് പോയി വസ്ത്രങ്ങൾ എടുക്കുക, അങ്ങനെയൊക്കെ എടുത്ത് ശീലമൊക്കെ ഉണ്ടോ?
2: അങ്ങനെയൊക്കെ ഉണ്ട്. പ്രധാനമായും പണ്ട് ഒരു ഇത് എത്ര പേർക്ക് അതിനെക്കുറിച്ച് അറിയുന്നത്, ഈ ഒരു മഞ്ഞത്തോർത്ത് എന്ന് പറഞ്ഞാൽ മഞ്ഞമുണ്ട് ഓണത്തിന് കിട്ടാറുണ്ട്. നമുക്ക് ഭയങ്കര സന്തോഷമുള്ളതാണ്. അതിപ്പോൾ
1: ചിലപ്പോൾ
2: ഓണക്കോടിയോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ട് ഒരു മഞ്ഞ കളറിലൊരു മുണ്ടുണ്ടാവും, അത് ചിലപ്പോൾ തലയിൽ കെട്ടിയും അല്ലെങ്കിൽ ഉടുത്തും ഒക്കെയാണ്. അതൊരു ഭയങ്കര ഓർമ്മ. പക്ഷേ ഇപ്പോഴതങ്ങനെ പൊതുവെ കാണുന്നില്ല. അതൊരു എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമായിരുന്നു. ഓണത്തിന് മഞ്ഞമുണ്ട് കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് അതിനൊരു കളറും അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു.
1: തലയിൽ കെട്ടി വയ്ക്കുന്ന ഒരു സംഭവമല്ലേ?
2: അതെ അതെ അതെ, ഒരു ഒരു തോർത്താണ്, അത് മഞ്ഞ കളറാണ്. അതിങ്ങനെ നമ്മൾ തലയിൽ കെട്ടും, ഈ വള്ളംകളിക്കാരൊക്കെ കെട്ടുന്ന പോലെ കെട്ടും, അതിങ്ങനെ ഷോളായിട്ട് ഇടും അല്ലെങ്കിൽ ഇത് മുണ്ടായിട്ട് കൊടുക്കും. അങ്ങനെ അങ്ങനത്തെ ഒരു സംഭവമാണ്. അതൊരു ഓർമ്മയിൽ ഭയങ്കര എപ്പോഴും ഓണക്കൊടി എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് അതാണ്.
1: ഈ വെള്ളം സിനിമയിലെ അതുപോലെ തന്നെ വെള്ളത്തിൽ കുറേ നല്ല പാട്ടുകളുണ്ട്. പിന്നെ അതൊക്കെ ഉണ്ടാക്കിയെടുത്തപ്പോൾ ആ പാട്ടിൻ്റെ എനിക്ക് തോന്നുന്നു അതിനകത്ത് മൂന്ന് പാട്ടുകളുണ്ട്,
2: വെള്ളത്തിനകത്ത്
1: മൂന്ന് പാട്ടുകളുണ്ട്. ആകാശമായവളെയുണ്ട്,
2: അപ്പോൾ നാല് പാട്ടുകളുണ്ട്. ഹിന്ദിയും മലയാളത്തിലും കൂടി ചേർത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഹിന്ദിയിലെ അത് ഒരു ഉറുദു മിക്സ്ഡ് ഒരു പാട്ടുണ്ട്
1: ഇതിനകത്ത്. പിന്നെ എല്ലാം അങ്ങനത്തെ ഒരു ടോണിലേക്ക് പോകുന്ന ഒരു മെലഡിയസ് ആ ഗ്രൂപ്പിലേക്ക് പോകുന്നത് ആദ്യം എനിക്ക് തോന്നുന്നത് ക്യാപ്റ്റനിലും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ആ ഒരു
2: മെലഡിയാണ് മെയിൻ,
1: മെലഡിയാണ് മെയിൻ. പക്ഷെ രണ്ട് പേരാണ് ഇത് ചെയ്തിരിക്കുന്നത്. ആദ്യം ഞാൻ പറഞ്ഞ ഗോപിസുന്ദർ, പിന്നെ വിജയേട്ടൻ എന്നുള്ളത്. എങ്ങനെയാണ് ഈ മെലഡി അങ്ങനെ കിടന്ന് വർക്ക് ചെയ്യുന്നത്? അങ്ങനെയാണോ ഇഷ്ടമെന്ന് ആ ഒരു ട്രാക്കുകളാണ്?
2: മെലഡി മൈൻഡിലുള്ളത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് മെലഡി പാട്ടുകളാണ് ഇഷ്ടം. ഇപ്പം എൻ്റെ വണ്ടിക്കകത്താണെങ്കിൽ ഞാനൊരു 1500 പാട്ട് ഇപ്പോൾ പെൺഡ്രൈവിലാക്കി വെച്ചിട്ടുണ്ട്. യാത്രയൊക്കെ പോകുമ്പോൾ ഇവിടുന്ന് കോഴിക്കോട് വരെ യാത്ര ചെയ്യുമ്പോഴും തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുമ്പോഴും ആ പാട്ടുകൾ ഒരു 230 പാട്ട് ആകുമ്പോഴത്തേക്ക് തിരുവനന്തപുരം എത്തും. അപ്പോൾ അങ്ങനെ ആ ഒരു കണക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കും. മെലഡികൾ ഇഷ്ടമുള്ള എനിക്ക് പൊതുവേ മെലഡി ഇഷ്ടമാണ്. ഉണ്ടായിരിക്കാം ഒരു പക്ഷേ എൻ്റെ സിനിമകളിൽ മെലഡി കൂടുതൽ വരുന്നത്. ഫസ്റ്റ് നമ്പർ പാട്ടുകളും വരാറുണ്ട്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആസിഫിൻ്റെ പടത്തിനകത്തൊരു ടൈറ്റിൽ സോങ് ഒരു പള്ളിപ്പാട്ടുണ്ട്, അത് ഫസ്റ്റ് നമ്പർ പാട്ടാണ്. പിന്നെ ഒരു എൻഡിനകത്തൊരു തമിഴ് പാട്ടുമുണ്ട്, അതും ഒരു കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ളതാണ്. പക്ഷേ പൊതുവേ എനിക്ക് ഞാനൊരു ഈ അടക്കമുള്ള പാട്ടുകളാണ് കൂടുതൽ ഇന്ത്യയിൽ ഉണ്ടാവാറ്.
1: അങ്ങനെയാണ് ഇപ്പം കണ്ടിരിക്കുന്നത്.
2: അത് മാറ്റണം.
1: ഇല്ല, മാറ്റണം. നല്ല പാട്ടുകളാണ് അതിനകത്തുള്ള വരികൾ. അങ്ങനെയുള്ള പാട്ടുകൾ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് വരികളും കുറച്ചുകൂടെ നല്ല രസകരമായിട്ട് വരാൻ സാധ്യത ഉള്ള പാട്ടുകളാണ്. അപ്പം നമ്മൾ പെട്ടെന്ന് ഫാസ്റ്റ് നമ്പറൊക്കെ എടുക്കുമ്പോൾ വരികൾ നമുക്ക് പെട്ടെന്ന്
2: വരികളെടുത്ത് ടെൻഷൻ വേണ്ടാത്തതാണ്.
1: അതെ അതെ അതെ. ഈ ഓണക്കാലത്ത് പൊതുവെ എന്തൊക്കെ ചെയ്യാനാണ് ഇഷ്ടം കൂടുതൽ?
2: അല്ല, എനിക്ക് പൊതുവേ എല്ലാ കാലത്തും ഇഷ്ടം യാത്ര ചെയ്യാനാണ്. ഓണക്കാലത്ത് പൊതുവേ നമ്മൾ ഇപ്പോൾ പണ്ടൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം എല്ലാ ഫ്രണ്ട്സിൻ്റെയും കൂടെ കൂടിയിട്ട് ഇങ്ങനെ ഓണാഘോഷം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോകും. ഉറിയടിയും അതും ഇതൊക്കെ കാണാനൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ യാത്ര പോകുമായിരുന്നു. ഇങ്ങനെ സൈക്കിൾ എടുത്തിട്ട് ഇങ്ങനെ കറങ്ങുമായിരുന്നു ആ കാലത്ത്. അത് കഴിഞ്ഞ്
1: വലുതായപ്പോഴും ഉറിയടി ഇല്ലല്ലേ?
2: ഇപ്പോൾ കുറവാണ്, പല സ്ഥലത്തും ഉറിയടി കുറവാണ്. മറ്റത് ഭയങ്കര രസമാണ്, കണ്ണ് കെട്ടി മറ്റേ കുടം അടിക്കുന്ന
1: പരിപാടിയൊക്കെ.
2: എന്ത് രസമുള്ള ഓണാഘോഷം ഉണ്ടായിരുന്നു.
1: അതിനകത്ത് വെള്ളമൊക്കെ വെച്ചിട്ട്,
2: അതെ,
1: ചിലടത്തൊക്കെ പാലൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്ത്
2: രസമുള്ള മുളകിക്കയറ്റം.
1: മുളകിക്കയറ്റം
2: അത് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഇപ്പോഴും ഉണ്ട്. അത് പക്ഷേ അങ്ങനെ എക്സ്പോർട്ട് ആയിട്ടുള്ള ആളുകൾ വളരെ കുറവാണ് മുളയിൽ കയറുന്നത്. കാരണം അത്രയും പോളിഷ്ഡ് ആയിട്ടുള്ള മുളയിൽ ഗ്രീസൊക്കെ പുരട്ടി മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചിട്ട് കയറാൻ പറ്റില്ല.
1: അല്ല, അത് നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കുമല്ലോ. അതിന്റെ പ്രോസസ്സ് തുടങ്ങുന്ന ഏകദേശം ഒരു മാസം
2: പോയി. ആ മുള ഒരു പ്രത്യേകതരം മുളയാണ്, കാരണം അങ്ങനെ രീതിയിൽ പോളിഷ് ചെയ്ത് ഒരു തരത്തിലും ഗ്രിപ്പ് കിട്ടാത്ത മുള അതിലാണ് നടക്കുന്നത്. അയ്യോ, അത് ഭയങ്കര രസമാണ്. അത് കാണുന്നത് തന്നെ ഭയങ്കര രസമായിരുന്നു കുട്ടിക്കാലത്ത്. പക്ഷെ ഇപ്പം അങ്ങനെ പൊതുവേ കാണൽ കുറവാണ്. നാട്ടിൻപുറത്തൊക്കെ ഉണ്ട് നമ്മുടെ അവിടെയൊക്കെ.
1: ക്ലബ്ബ് ഓർമ്മകൾ എത്രത്തോളം? ഞാൻ ഈ ചോദിക്കുന്നത് ക്ലബിൻ്റെ ഓർമ്മകളാണ് കൂടുതൽ. ക്ലബ്ബ് ഓർമ്മകൾ എത്രത്തോളം?
2: ക്ലബ് ഓർമ്മകൾ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. പിന്നെ കാവ്യശ്രീ ആർട്സ് ആൻഡ് റേഡിയോ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് റേഡിയോ ക്ലബ്ബ് ഉണ്ടായിരുന്നു. റേഡിയോ ക്ലബ്ബ് എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ഉണ്ടായിരുന്നതാണ്. നമ്മൾ ആകാശവാണിയിലെ നമ്മുടെ എന്താണ് ബാലലോകോ അമ്മാവനോട് കത്തെഴുതി കത്തെഴുതി അങ്ങനെ തുടങ്ങിയൊരു ഇതാണ്. അതിനുശേഷമാണ് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അവിടുത്തെ ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ നമ്മുടെ പാപ്പാല ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കിളിമാനൂരുള്ള ഒരു സംഘം ഗ്രൂപ്പ്, ആ ഞങ്ങൾക്ക് നാടക ട്രൂപ്പായിരുന്നു, അമേശ്വർ നാടക സംഘം ഉണ്ടായിരുന്നു. പിന്നെ ഈ പ്രോഗ്രാമിനൊക്കെ പോകും, വടം വലിക്കാനൊക്കെ ഇങ്ങനെ ഒരു ജീപ്പ് വിളിച്ചിട്ടാണ് പോകുന്നത്. വടം വലി മത്സരം ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി പോകും, ജീപ്പ് ഇല്ലാണ് പോകുന്നത് അന്ന്. പോയിട്ട് വടം വലിക്കും, അതൊക്കെ ഒരു രസം, ഭയങ്കര രസമുള്ള ഓർമ്മയാണ്. ക്ലബ്ബ് നല്ല ഓർമ്മകളാണ്, കാര്യം എൻ്റെ നാടകത്തെയോ ഒരുപക്ഷെ എൻ്റെ സിനിമയൊക്കെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് എനിക്ക് ക്ലബ്ബിലാണ്. കാരണം ഞങ്ങൾ കാവാലം സാറിൻ്റെ നാടകം ചെയ്തിട്ടുണ്ട്, അഗ്നിവർണ്ണൻ്റെ കാലുകൾ നമ്മുടെ ടീമിന് വേണ്ടി. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ക്ലബ്ബ് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു.
1: ശരിക്കും ഈ ഒരു ക്രിയേറ്റീവ് ആയിട്ട് തന്നെ ചിന്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും അങ്ങനെ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? കാരണം ഈ വേറൊരു ട്രാക്കിലേക്ക് ഇപ്പോൾ ഉദാഹരണം ഒരു അക്കാഡമിക് ട്രാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരാളങ്ങ് അക്കാഡമിക് ട്രാക്കിലേക്ക് പോകും. ഈ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ക്ലബ്ബുകൾ, നാടകം, എഴുത്ത്, അതുപോലെ തന്നെ ജേർണലിസം, ആ ഒരു ട്രാക്കിൽ വന്നതുകൊണ്ടായിരിക്കുമോ നമ്മൾ ഇങ്ങനെയൊക്കെ എത്തിപ്പെട്ടതെന്നൊരു തോന്നലൊക്കെ ഉണ്ടോ?
2: എനിക്കിങ്ങനെ തോന്നുന്നു. കാര്യം എനിക്ക് ഒന്ന്, എനിക്ക് എൻ്റെ മുത്തശ്ശൻ, ഞാൻ പറഞ്ഞില്ലേ പട്ടാളത്തിലായിരുന്നു, അദ്ദേഹം റേഡിയോ ഭയങ്കരമായിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നെ. അപ്പോൾ ഈ റേഡിയോ റേഡിയോ നാടകങ്ങൾ ഇതെങ്ങനെയാണെന്ന് കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു,
1: ക്യൂരിയോസിറ്റി,
2: ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ബാലലോകത്തിൽ കത്തെഴുതുന്നത്, റേഡിയോ സ്റ്റേഷൻ കാണാൻ വേണ്ടിയിട്ട് കത്തെഴുതി കത്തെഴുതി നമുക്ക് പ്രോഗ്രാം കിട്ടി, നമ്മൾ റേഡിയോ സ്റ്റേഷൻ പോയി കാണുന്നു. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞിട്ട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു AC മുറിയിൽ കയറുന്ന ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ ഡ്രാമ സ്റ്റുഡിയോയിലാണ് ആദ്യത്തെ ഒരു AC മുറി എൻ്റെ ഓർമ്മയിലെ. കാരണം നമ്മൾ നാട്ടിൻ പുറത്തുനിന്നാണ് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് തന്ന ഒരു എനർജി ഉണ്ട്, അവിടെ നിന്ന് അതിനകത്ത് എന്തെങ്കിലും ഒരു ജോലി കിട്ടുകയോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ആകണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി നമ്മൾ ട്രൈ ചെയ്തു, നാടകങ്ങൾ പുറത്ത് കളിച്ചു. ശരിക്കും റേഡിയോ നാടകങ്ങൾ ഒരുപാട് വർക്ക് ചെയ്യാൻ ഭാഗ്യം കിട്ടി, അതിൽ നിന്നാണ് ഡെവലപ്പായെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ എഴുത്തോ വായനയൊക്കെ അങ്ങനെയൊക്കെ കിട്ടിയതായിരിക്കാം.
1: നമ്മളെ പരിസരങ്ങളാണ് നമ്മളെ
2: തീർച്ചയായും
1: കൊണ്ടെത്തിച്ചത്.
2: പിന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ, നമുക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം, ഇപ്പം ഞാൻ എൻ്റെ നാട്ടിൻ പുറത്ത് നിന്ന് ഒരു ഷൂട്ടിംഗ് പോലും നടക്കാത്തൊരു സ്ഥലത്ത് നിന്ന് ഞാനൊരു സിനിമാ സംവിധായകനാകണം എന്ന് ആഗ്രഹിച്ചാൽ ഒരിക്കലും അങ്ങനൊരു ആഗ്രഹം പോലും ഉണ്ടാവില്ല. അങ്ങനെ ആഗ്രഹിക്കാൻ പോലും പറ്റുന്ന പരിസരമല്ല നമ്മളേത്, നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ നമ്മൾ സിനിമ കാണുന്നു എന്നുള്ളതല്ലാതെ ഒരു സംവിധായകൻ എന്താണ് പണിയെന്നോ അങ്ങനെ അറിയുന്നൊരു ഒരു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. അപ്പം അവിടെ നിന്ന് നമുക്ക് പല പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തു. ഇപ്പം എൻ്റെ കോഴിക്കോട് കാലത്തെ ജീവിതം എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ മാറ്റിയിട്ടുണ്ട്. അവിടുന്ന് പിന്നെ ഞാൻ സിദ്ദിഖ് സാറിനോട് വർക്ക് ചെയ്യാൻ വേണ്ടി കൊച്ചിയിലേക്ക് വന്നു. കൊച്ചിയിൽ ഒരിക്കലും ഞാൻ സെറ്റാവുമെന്ന് പ്രതീക്ഷിക്കാത്തൊരു സ്ഥലമാണ്, അവിടെ നമ്മൾ സെറ്റായി. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഓരോ മനുഷ്യരെ പരിചയപ്പെടുന്നു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങൾ, നമ്മൾ പരിചയപ്പെടുന്ന മനുഷ്യരും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്താകണം എന്ന് തീരുമാനിക്കുന്നത് ഇപ്പം ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള മനുഷ്യർ നമ്മുടെ ലൈഫിലേക്ക് വരും. അവർ വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു റൂട്ടിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. ചില ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള മനുഷ്യരുണ്ടാകും, അവരെ നമ്മൾ കണ്ടാൽ മതി, നമ്മൾ അറിയാതെ വളരും. അങ്ങനെ എനിക്ക് അങ്ങനെ കുറച്ച് മനുഷ്യരോടൊപ്പം ജീവിക്കാൻ, അതായത് അവരോടൊപ്പം ജോലി ചെയ്യാനൊക്കെ ഭാഗ്യം കിട്ടിയതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
1: തീർച്ചയായിട്ടും നമ്മൾ ഈ ഓണക്കാലത്ത് ഇത് സംസാരിക്കുമ്പോൾ അതിനൊരു പ്രത്യേകത കൂടെ ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണം എല്ലാം പോസിറ്റീവ് വൈബോടുകൂടി നടക്കുന്നൊരു ആഘോഷമാണ്. ശരിക്കും എപ്പോഴെങ്കിലും സുഹൃത്തുക്കളുടെ വീട്ടിൽ കൂടെ ആഘോഷിച്ചിട്ടുണ്ടോ? എങ്ങനെയാണെങ്കിലും ഓണത്തിന്
2: എൻ്റെ ഏറ്റവും വലിയ ഓർമ്മ, ഭയങ്കര ഇഷ്ടമുള്ള എൻ്റെ ഓണ ഓർമ്മ എന്ന് വെച്ചാൽ, ഞങ്ങൾ രാജസ്ഥാനിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്, ജയ്പൂർ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് പഠിക്കാൻ ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് പോയായിരുന്നു ഒരു ടീം. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ജയ്പൂരായിരുന്നപ്പോൾ, ഈ നാട്ടിലില്ലാത്തപ്പോഴാണ് ഓണത്തിന് ഏറ്റവും നല്ല സന്തോഷം, അതായത് ഒന്നുമില്ല അവിടെ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഓണ സദ്യ ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു. പലർക്കും കാര്യമായിട്ടൊന്നും അറിഞ്ഞൂടാ, കുക്ക് ചെയ്യാനൊന്നും. പല പല വീടുകൾ, പല നാടുകളിൽ നിന്ന്, കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നു, പല ജാതി ആളുകൾ, പല മതങ്ങൾ, അങ്ങനെ പല ഇതാണ്. ഒരു ഒരു കൾച്ചറെന്ന് ഒന്നും പറയില്ല, പക്ഷേ എല്ലാവരും ഓണം ആഘോഷിക്കാൻ നമ്മൾ തീരുമാനിക്കുന്നു. നമ്മൾ അപ്പോൾ ഇലയില്ല, വാഴയില വേണമല്ലോ, ഇത് സംഘടിപ്പിക്കാം. രാജസ്ഥാൻ ഒന്ന് ഓർക്കണം, അന്നത്തെ കാലത്ത് ജയ്പൂർ ഞങ്ങൾ പല സ്ഥലത്തു നിന്നായിട്ട് വാഴയില സംഘടിപ്പിച്ചു. എല്ലാവരും കൂടെ ഒരു ഒരു 10-12 ആൾ ചേർന്ന് ഞങ്ങളൊരു ഓണാഘോഷം നടത്തി, നമ്മളെല്ലാവരും കൂടി ചേർന്ന്. അത് ഭയങ്കര ഇപ്പോഴും ഓർമ്മയില്ല. ആ അതിലുള്ള ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ആ ഫീൽ കിട്ടും.
1: ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത,
2: മറക്കാൻ പറ്റാത്ത, കാരണം നമ്മൾ വീട്ടിൽ നിന്ന്, ഒരുപക്ഷെ ഞങ്ങളില്ലാത്തതുകൊണ്ട്, ഞാനൊന്നും വീട്ടിലില്ലാത്തതുകൊണ്ട് അമ്മയ്ക്കൊന്നും ഓണം കൃത്യമായി ആഘോഷിക്കാൻ പോലും തോന്നിയിരുന്നില്ല. കാരണം ഞാൻ നാട്ടിലില്ലല്ലോ. പക്ഷെ ഞങ്ങൾ അവിടെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. കാര്യം കൂട്ടുകാരാണ്, ആ കാലത്തെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ സൗഹൃദം ഭയങ്കരമായിട്ടുണ്ടായിരുന്നുണ്ട്. പല നാട്ടിൽ നിന്ന്, ഇപ്പം വയനാട്ടിൽ നിന്നൊരു ഗിരീഷ് ഉണ്ടായിരുന്നു, പാലക്കാട് നിന്നൊരു ബിനോയ് മാത്യു, പിന്നെ കൊച്ചിയിലുള്ള തന്നെ ഒരു അപ്പുള്ളിപ്പ അഡ്വക്കറ്റാണ്, അപ്പം എബി, അങ്ങനെ കുറേ പേര്, പ്രവീൺ, അപ്പം അങ്ങനെ കുറേ പേര് ഉണ്ടായിരുന്നു നമ്മുടെ
1: ഓരോ കറികൾ ഏറ്റെടുത്തു.
2: ആ ഓരോരുത്തർ അവരവർക്ക് അറിയാവുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. ജാഫറൊക്കെ ഉണ്ട്, പുള്ളി പോലീസിലെ, അപ്പം മൂപ്പരൊക്കെ നല്ല കുക്കാണ്. അപ്പം അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് അന്നൊരു സദ്യ ഉണ്ടാക്കിയത്. അതും ഇവിടെ അല്ല, രാജസ്ഥാനിലായതുകൊണ്ട് അതൊരു ഭയങ്കര ഓർമ്മയാണ്.
1: ഇരട്ടി മധുരമാണ്.
2: പിന്നെ പിന്നെ സന്തോഷമുള്ള കാര്യമാണ്.
1: ഇതിപ്പോ നിങ്ങൾ ആ ബാച്ച് കൂടാറുണ്ടോ എന്തെങ്കിലും?
2: നമ്മൾ കാണലൊക്കെ ഭയങ്കര കുറവാണ്, പക്ഷേ ഇടയ്ക്ക് വിളിക്കും. നമുക്കൊരു ഗ്രൂപ്പൊക്കെ ഉണ്ട്, ആ ഗ്രൂപ്പിൽ ഇങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ മെസ്സേജ് ഒക്കെ ഇടും. പലരും പല ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിട്ട് ജോലി കയറിയൊരു അല്ല, അതിനപ്പുറം അതിൽ നിന്ന് പലരും മറ്റു ഡിപ്പാർട്ട്മെന്റിൽ, പോലീസിലുണ്ട്, എക്സൈസിലൊക്കെ ഉണ്ട്, പല പല ഡിപ്പാർട്ട്മെന്റിൽ കയറിയുണ്ട്. പക്ഷെ എല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഒരു കണക്ഷനിൽ വരുന്നുണ്ട്.
1: ഓണത്തിന് നമ്മളെ സുഹൃത്തുക്കൾക്ക് കൊടുക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ഗാനം ഏതായിരിക്കും?
2: ഓണത്തിന് കൂട്ടുകാർക്ക് കൊടുക്കാൻ പറ്റിയ ഇപ്പോൾ വിനി ശ്രീനിവാസൻ്റെ മറ്റേ തിരുവാമണിയിലെ രാവിലെ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ, നമ്മുടെ ഇതിനകത്തെ ജേക്കബിൻ്റെ സ്വർഗ്ഗരാജ്യം, അതിനകത്തൊരു ഭയങ്കര നൊസ്റ്റാൾജി ഉണ്ട് ആ സിനിമയിലെ സിറ്റുവേഷനും ആ പാട്ടിനും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. നമ്മുടെ ഉണ്ണിയേട്ടൻ പാടിയാണ്, ഉണ്ണിമേനോൻ പാടിയ പാട്ടാണ്. കാരണം ആ പാട്ട് സിനിമ ഇറങ്ങിയതിന് ശേഷം മലയാളി ഓരോ ഓണത്തിനും ആ പാട്ട് മിസ് ചെയ്തിട്ടില്ല. എവിടെയും ഓണാഘോഷം ഉണ്ടെങ്കിൽ ആ പാട്ടുണ്ട്. അതിനൊരു ഭയങ്കര വശ്യതയുണ്ട്, ഒരു ഒരു ഒരു സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും. എനിക്ക് ആ പാട്ട് കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഒരു സദ്യ ഉണ്ട ഫീൽ കിട്ടാറുണ്ട്.
1: അങ്ങനെ നമുക്ക് ആ പാട്ട് നമുക്ക് കൊടുത്താലോ?
2: തീർച്ചയായും.

0: ആവണിപ്പൊന്നുഞ്ഞാൽ.
1: കോഴിക്കോടും തിരുവനന്തപുരമാണല്ലോ പ്രധാനപ്പെട്ട മേഖലകളായിരുന്നത് ആ സമയത്ത്. തിരുവനന്തപുരത്തും കോഴിക്കോടും തമ്മിലുള്ള വ്യത്യാസം, ഓണത്തിന്റെ വ്യത്യാസമൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ?
2: ഓണത്തിന്റെ വ്യത്യാസം ഭയങ്കരമായിട്ട് കണ്ടിട്ടുണ്ട്. കാരണം ഒന്ന്, എനിക്കൊന്നും വടക്കൻ കേരളത്തിലേക്ക് പ്രധാനമായും അവിടെ ഓണത്തെക്കാൾ വിഷുവിനാണ് കൂടുതൽ അവർ പ്രാധാന്യം കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു വിഷുക്കാലത്താണ് അവിടെ വിഷു സദ്യയും ഭയങ്കരമായിട്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. നാട്ടിലെ പോലെയല്ല, പടക്കം പൊട്ടിക്കലും ഒക്കെ ഉണ്ട്. പക്ഷേ തിരുവനന്തപുരത്ത് ദീപാവലിക്കൊക്കെയാണ് പടക്കം പൊട്ടിക്കലും കാര്യങ്ങളും. വിഷുവിന് അങ്ങനെ അത്രമാത്രം വലിയ ആഘോഷമല്ല. പക്ഷേ ഓണക്കാലത്ത് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ നാട്ടിലേക്കാൾ എനിക്ക് ഒരുപാട് അനുഭവം എന്ന് വെച്ചാൽ, ഒരു എത്ര മനുഷ്യരാണ് അറിയാം നമ്മളെ വീട്ടിലേക്ക് നിർബന്ധിച്ച് വിളിച്ചു കൊണ്ടുപോയി. കാരണം ഞാൻ നാട്ടിൽ പലപ്പോഴും എനിക്ക് ഓണക്കാലത്ത് ഈ ഫീച്ചറിൻ്റെയൊക്കെ വർക്കൊക്കെ ഉള്ളതുകൊണ്ട് ഓണത്തിന് പലവട്ടം മിസ്സായിട്ടുണ്ട്. ചിലപ്പോൾ തലേദിവസം രാത്രിയൊക്കെ ആയിരിക്കും പോയിട്ടുള്ളത്. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ ഉത്രാടത്തിനാണ് അവിടുത്തെ ഒന്നാവണം സദ്യ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് പല സുഹൃത്തുക്കളുടെ വീട്ടിൽ നിന്നും കഴിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ എനിക്കൊന്നും മീൻ പൊരിച്ചത് സദ്യയോടൊപ്പം കൊടുക്കുന്ന സ്ഥലം, അതെ അതെ, മലബാറാണ് അത്. പക്ഷേ ഭയങ്കര രസമാണ് ആ ഒരു ഒരു ഒരു ഒരു ഒരു ഒരു രസമുള്ളൊരു പരിപാടിയാണ്. അതെ അതെ അതെ. പക്ഷേ ഭയങ്കര, അതായത് സ്നേഹമുള്ള മനുഷ്യരാണ്, ഭയങ്കരമായിട്ട് നമ്മളെ ചേർത്ത് പിടിക്കുന്നത്. എനിക്കിപ്പോഴും കയറി ചെല്ലാൻ, സ്വാതന്ത്ര്യത്തോട് കയറി ചെല്ലാൻ പറ്റുന്ന ഒരുപാട് വീടുകളുള്ള, സ്നേഹമുള്ള, അങ്ങനെ ഓപ്പണായിട്ടുള്ള ഒരു സ്ഥലമാണ് കോഴിക്കോട്. എൻ്റെ ഏറ്റവും കൂടുതൽ സിനിമകൾ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ള കോഴിക്കോടാണ്.
1: ആ കോഴിക്കോടുകാർക്ക് നമുക്കൊരു ഒരു ഗാനം ഓണത്തിന് ഡെഡിക്കേറ്റ് ചെയ്താൽ ഏതായിരിക്കും?
2: അത് നമ്മുടെ പിന്നെ അഭയ ഹിരൺമയി പാടിയ ഒരു പാട്ടുണ്ട്, കൽവിൽ തെരഞ്ഞെടുക്കുന്ന കോഴിക്കോട് എന്നുള്ള പാട്ട്. ഭയങ്കര രസമുള്ള
1: പാട്ടാണ്
2: അത്, രസമുള്ളത് കോഴിക്കോട്. അതെ അതെ അതെ, നല്ല രസമുള്ളൊരു പാട്ടാണ്.

0: ആവണിപ്പൊന്നുഞ്ഞാൽ.
1: കിളിമാൻഡ്രു ജനിച്ച് വളർന്ന സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ കുട്ടിക്കാലത്തെ ഓണാഘോഷമൊക്കെ എങ്ങനെയായിരുന്നു കിളിമാൻഡ്രു മൊത്തത്തിൽ? ആ ക്ലബ്ബുകളുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, പക്ഷേ മൊത്തത്തിൽ
2: കിളിമാൻഡ്രു കൊട്ടാരം ഉണ്ട്, കൊട്ടാരത്തിൻ്റെ അവിടെയൊക്കെ ഓണാഘോഷ പരിപാടികളൊക്കെ ഉണ്ടാകാറുണ്ട്. വലിയ അത്തപ്പൂക്കളൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ അവിടെയൊക്കെ സൈക്കിളിൽ ഇങ്ങനെ ആ സ്ഥലമൊക്കെ ചുറ്റി കറങ്ങി കാണും. പിന്നെ ഈ പറയുന്ന വാമനക്ഷേത്രം, എനിക്ക് തോന്നുന്നു തെക്കേ ഇന്ത്യയിൽ തന്നെ വാമനനെ പൂജിക്കുന്ന അമ്പലം, തൃക്കാക്കരയിൽ എനിക്ക് തോന്നുന്നു കാലിൽ ആണ് പ്രതിഷ്ഠയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ വാമന പ്രതിഷ്ഠയുള്ള ഒരു അമ്പലമാണ്, ചെറിയ അമ്പലമാണ്, പക്ഷേ വാമനപുരം എന്ന് പറയുന്ന ഒരു പേരുണ്ട്. അപ്പോൾ കുട്ടിക്കാലം മുതലേ നമ്മൾ അവിടെ പോകാറുണ്ട് ഈ ഉത്സവത്തിന്. കാര്യം ഈ കാരേറ്റം എന്നുള്ള സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഒരു പാടത്തിന് നടുകൂടെ പോകുന്ന ഒരു വഴിയുണ്ട്. രണ്ടു വശത്തും ഭയങ്കര പച്ച പുല്ല് നിറഞ്ഞ പാടം നിറഞ്ഞ ഒരു സ്ഥലത്ത് കൂടി ഇങ്ങനെ ടാർ ചെയ്യാത്തൊരു റോഡാണ്. ആ റോഡ് ഭയങ്കര മനോഹരമായ വിഷയമാണ്. അതിൻ്റെ എൻഡിലാണ് ഈ അമ്പലം ഉള്ളത്. ഭയങ്കര രസമാണ്. പിന്നെ അവിടെ ആ സമയത്ത് വേറൊരു കളിയുണ്ട്, കരിയില ഇങ്ങനെ മാടനെപ്പോലെ ഒരു വേഷം കിട്ടും. അതായത് ഒരാളുടെ ശരീരത്ത് മുഴുവൻ കരിയില വെച്ച് കിട്ടും. അതായത് നമ്മുടെ കരിയില എന്ന് പറഞ്ഞാൽ ഈ വാഴയുടെ ഉണങ്ങിയ ഇല വെച്ച് കെട്ടും. എന്നിട്ട് തലയിൽ ഒരു രൂപമൊക്കെ ഉണ്ടാവും, ഒരു പാള വെച്ചിട്ട് ഒരു ഒരു നാടകത്തിനൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ഒരു മുഖം മൂടിയൊക്കെ ഉണ്ടാക്കിയിട്ട് കരിയില കളിക്കാൻ വരും. കുട്ടിക്കാലത്ത് ഭയങ്കര പേടിയായിരുന്നു ഇത് വരുന്നത്, പക്ഷെ പിന്നെ അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമായിരുന്നു. ആ വേഷം കെട്ടി ആൾക്കാർ വരുന്നു, ഡാൻസ് കളിക്കുന്നു, അവരിങ്ങനെ ഈ നമ്മളെ ശരിക്കും ക്രിസ്മസിനുള്ള കരോള് പോലത്തെ വേറൊരു സാധനമാണ് ഓണക്കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഒരു ഓർമ്മയിൽ എനിക്കിപ്പോൾ അത് വരുന്നൊരു സാധനം അതാണ്. ഇങ്ങനെ കരിയിലക്കളി, അത് രസമുള്ളൊരു സംഭവമാണ്. അതൊക്കെയാണ് എൻ്റെ ഓർമ്മയിൽ ഇപ്പം കുട്ടിക്കാലത്ത് നിന്ന് വരുന്നത്.
1: ഈ പണ്ട് സ്കൂളുകളിലൊന്നും ഒരു അത്തമൊന്നും ഇടണ ഒരു സംഗതികളൊന്നും
2: ഉണ്ടായിരുന്നില്ല.
1: പണ്ട് ക്ലബ്ബുകളിലായിരുന്നു, ഇപ്പം പക്ഷേ നേരെ തിരിച്ചാണ്. സ്കൂളുകളിലും
2: ക്ലബ്ബുകൾ അങ്ങനെ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു, വളരെ കുറവാണ്. ഇപ്പം സ്കൂളുകളിലും കോളേജുകളിലും എല്ലാ ഓഫീസുകളിലും പോണം ആഘോഷിക്കുന്നു. അതൊരു ഇവൻ്റ് ആയതുകൊണ്ട് അതൊരു നല്ല കാര്യമാണ്.
1: അതെ, ആ സമയത്തെങ്കിലും ഒരു ഒത്തൊരുമ ഉണ്ടാവുമല്ലോ ഓണത്തിൻ്റെ. നമ്മളിപ്പോൾ എപ്പോഴും പറയുന്നത് എല്ലാവരും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുക, അതിനു വേണ്ടിയിട്ടാണ് ആഘോഷങ്ങളൊക്കെ എപ്പോഴും ഒരുമിക്കാനുള്ളതാണ്. അപ്പം അങ്ങനെ അങ്ങനെ ഒരു അർത്ഥത്തിൽ എന്താണ് പറയാനുള്ളത്?
2: ഞാൻ എൻ്റെ പിന്നെ ക്യാപ്റ്റൻ സിനിമയിൽ മമ്മൂക്ക പറയുന്നൊരു ഡയലോഗുണ്ട്, അത് തോറ്റവരാണ് എന്നും ചരിത്രം ഉണ്ടാക്കിയിട്ടുള്ളത്, ജയിക്കുന്നവർ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയെന്നിട്ടേ ഉള്ളൂ. തോറ്റവൻ്റെ ചരിത്രമാണ് എന്നും ജയിക്കാൻ വരുന്നവന് പ്രചോദനം എന്ന് പറയാറുണ്ട്. അത് തന്നെ കടമെടുത്താൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു തോൽവിയുടെ ഉത്സവമാണ്, ശരിക്കും പറഞ്ഞാൽ തോൽവിയുടെ ആചാരമാണ്. അതായത് നമ്മൾ തോറ്റുകൊടുത്തതിൻ്റെ ഒരാളുടെ, അതെ, ഒരു മൂന്നടിക്ക് വേണ്ടി തോറ്റുകൊടുത്ത ഒരു മനുഷ്യൻ്റെ ത്യാഗത്തിൻ്റെ ഓർമ്മയാണ് നമ്മൾ ശരിക്കും ആഘോഷിക്കുന്നത്. ഇപ്പോൾ എല്ലായിടത്തും വിളവെടുപ്പ് ഉത്സവങ്ങളും ഒക്കെ നടക്കുമ്പോഴും ഒരു ത്യാഗത്തിൻ്റെ. അപ്പം നമ്മൾ പരാജയപ്പെടേണ്ടവരല്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ഉത്സവമാണ് ഓണം. നമുക്ക് ഈ ചെറിയ പരാജയങ്ങൾ പോലും വലിയ വിജയങ്ങളുടെ തുടക്കമാണെന്ന് ബോധ്യപ്പെടുത്തുന്നൊരു ഉത്സവമാണ് ഓണം. അപ്പോൾ അതുകൊണ്ട് ഓണക്കാലം എല്ലാവരും സന്തോഷിക്കുക, മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുക, സ്നേഹം കൊടുക്കുക, സ്നേഹം പകരുക, അതുതന്നെയാണ് ഏറ്റവും എനിക്ക് പറയാനുള്ള സന്തോഷം. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഓണാശംസകൾ.
0: അവതരണം ആകാശവാണി ദേവികുളം നിലയം.
3: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 2 മണി.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: പോലീസുകാരുടെ ഓണം അലവൻസ് 500 രൂപയിൽ നിന്നും 1000 ആക്കി വർദ്ധിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ചെന്നൈയിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ദക്ഷിണ മേഖല സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ യോഗത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. ശബരിമലയിലെ മണ്ഡലകാല തയ്യാറെടുപ്പുകൾ ആരംഭിച്ചതായി മന്ത്രി കെ മുരളീധരൻ. ശബരിമല തീർത്ഥാടക സൌഹൃദ ആശയവിനിമയ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായ ട്രേഡ് ഫെയറിന്റെയും പ്രദർശനത്തിന്റെയും ഉദ്ഘാടനം തിരുവനന്തപുരം കനകക്കുന്നിൽ നാളെ മന്ത്രി പി സി വിഷ്ണുനാഥ് നിർവഹിക്കും. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൌജന്യമാണ്. ഓണക്കാലത്ത് സംസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കി. ഈ മാസം 30 വരെ RPFമായി ചേർന്ന് റെയിൽവേ പോലീസ് സംയുക്ത പരിശോധനകൾ നടത്തും. വിഴിഞ്ഞത്ത് കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളി ജോൺ മത്യാസിനു വേണ്ടി തിരച്ചിൽ തുടരുന്നു. മുതലപ്പുഴയിൽ കാണാതായ ഷിജിന്റെ തിരച്ചിൽ കേരള തീരത്ത് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ താൽക്കാലികമായി നിർത്തിവച്ചു. കോഴിക്കോട് NITയിലെ 22nd ബിരുദദാന ചടങ്ങ് ഈ മാസം 29 ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗുരുദേവ് രവീന്ദ്രനാഥ് ടാഗോർ തിയേറ്ററിൽ. 2128 വിദ്യാർത്ഥികളാണ് ഇത്തവണ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നത്. BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ വനിതാ ഡബിൾസ് സഖ്യമായ ട്രീസ ജോളി ഗായത്രി ഗോപിചന്ദ് ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നു. ജപ്പാന്റെ റിൻ ഇവാനഗ കീ നകാഷിനി സഖ്യത്തെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ടീം ക്വാർട്ടറിലേക്ക് കടന്നത്. അനന്തപുരി FMൽ പ്രധാന വാർത്തകൾ ഇനി വൈകുന്നേരം 5 മണിക്ക് കേൾക്കാം.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ നാടകം തൂലിക അവസാന ഭാഗം. രചന എസ് വി വേണുഗോപൻ നായർ. സംവിധാനം രവീന്ദ്രൻ ചെന്നിലോട്.
1: സ്വദേശാഭിമാനി ഒരു വിപ്ലവത്തിന് ബീജാഭാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര എത്ര എഡിറ്റോറിയൽസ് ഉണ്ട് അത്
2: തെളിയിക്കാൻ.
1: എല്ലാം ഞാൻ അക്കമിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ ഇത് നോക്കണം. രാജാവ് ഈശ്വരനാണെന്നും രാജാവ് പറയുന്നതും പ്രവർത്തിക്കുന്നതുമായ ഏത് സംഗതികളും അവ ജനങ്ങൾക്ക് എത്ര തന്നെ ദോഷകരങ്ങളും നാട്ടിന് എത്ര തന്നെ നാശകാരണങ്ങളുമായിരുന്നാലും ജനങ്ങൾ ആവശ്യം അനുസരിക്കേണ്ടതാണെന്നും ഉള്ള വിചാരങ്ങളുടെ കാലം എത്രയോ മുമ്പ് കഴിഞ്ഞുപോയി. മനുഷ്യകുലത്തിൻ്റെ അഭിവൃദ്ധി മാർഗത്തിൽ ഇനിയത്തെ പദം സമഷ്ടിവാദ പ്രയുക്തമായ പ്രജാപ്രഭുത്വമാണെന്നും അറിഞ്ഞിരിക്കണം.
2: സമഷ്ടിവാദ പ്രഭു, വാട്ട് ഈസ് ദാറ്റ്?
1: സമഷ്ടിവാദ പ്രയുക്തമായ പ്രജാപ്രഭുത്വം, റൂൾ ബൈ ദ പീപ്പിൾ, ഡെമോക്രസി, രാജാ പ്രത്യക്ഷ ദൈവതം എന്ന സങ്കല്പത്തെ ആക്രമിക്കുകയാണ് അയാൾ. ഒരു വിപ്ലവത്തിന് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുകയാണ്.
2: എ വെരി ഡേഞ്ചറസ് പേഴ്സൺ. ഇൻ ദ ആർട്ടിക്കിൾ ഫൈനലാ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ എഴുതാൻ.
1: അതെ സാബി,
3: ബ്രിട്ടീഷ് ഭരണമില്ലായിരുന്നെങ്കിൽ നാട്ടുരാജ്യങ്ങളിൽ എന്നേ വിപ്ലവങ്ങൾ വരുമായിരുന്നു എന്ന് 43-ാം ലക്കത്തിൽ അയാൾ എഴുതി. നീതിപൂർവം ഭരിക്കാത്ത സർക്കാരിനെ അനുസരിപ്പാനുള്ള ബാധ്യത പ്രജകൾക്കില്ലെന്ന് കാര്യകാരണ സഹിതം എഴുതി എഴുതി ജനങ്ങളെ ഇളക്കി വിടുകയാണെന്നേ.
2: മൈ ഗോഡ്!
3: പല യൂറോപ്യൻ രാജ്യങ്ങളിലെയും രാജാക്കന്മാരെ ജനങ്ങൾ ഇറക്കിവിട്ടതും നടുറോഡിലിട്ട് വെട്ടിക്കൊന്നതും അടിക്കടി എഴുതിവിട്ട് ആളുകളിൽ സ്പിരിറ്റ് കയറ്റുകയാണ് ചെയ്യുന്നത്.
1: അവൻ സോഷ്യലിസത്തിന്റെ തത്വമെല്ലാം ഇവിടത്തെ പാവങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞു. എങ്ങാണ്ട് കാറൽ മാർച്ച് എന്നൊരുത്തനുണ്ട് പോലും. അയാൾ ഉണ്ടാക്കിയ കമ്മ്യൂണിസം എന്ന കുന്തത്തെക്കുറിച്ചും യാതൊരു പേടിയും കൂടാതെ എഴുതി. താമസമില്ല, ഇവിടത്തെ കൃഷിക്കാരെയും തൊഴിലാളികളെയും ഇളക്കിവിട്ട് കുഴപ്പം സൃഷ്ടിക്കും. തീർച്ച,
2: ഇവൻ എന്റെ രാജ്യത്തുടെ ഇരുമ്പ് തൂണുകളെ താൻ കുലുക്കി വിട്ടിരിക്കാൻ. നിങ്ങൾ പെരിയ നോവലിസ്റ്റ് അല്ലവാ? இந்த மாதிரி டேஞ்சரஸ் ஆர்டிகிள்ஸ் அவ்வளவும் டிரான்ஸ்லேட் பண்ணி தாருங்கள். அர்ஜென்டா வேண்டி இருக்கு. மிஸ் ஐயப்பன் பிள்ளை
4: சார்,
2: யூ அசிஸ்ட் ஹிம்.
4: எஸ் சார்.
5: என்னையும் ஆ சரவணப்பட்டதையும் அவன் தெரிகொண்டு அபிஷேகம் செய்து கொண்டிருந்தப்போ சாமிக்கு பரமானந்தம். ஞான் எத்திர திவசம் பண்ணு பிரஸ் கண்டு கட்டணும், ஆ நிஷேதையை துறங்கிலடக்கணும். അപ്പോഴൊക്കെ പല്ലിളിച്ച് മൂളിക്കൊണ്ടിരുന്നു. ദിവാന കുതിരക്കവുഞ്ചുകൊണ്ട് അടിക്കണമെന്ന് എഴുതിയപ്പോ ചുളുചുളാ നോവുന്നു അല്ലേ? അതോ ഏത് അമ്പളം കേട്ടാലും ഉരിയാത്ത തൊലിയോ?
2: മിസ്റ്റർ തമ്പി, നിലയി അറിഞ്ഞ് പേശിങ്ങൾ പ്രസ് കണ്ടു കെട്ടുവോ? അനെ അന്ത ആക്ഷനുക്ക് പബ്ലിക് റിയാക്ഷൻ എപ്പടി ഇരിക്കും തെരിയുമാ?
5: പബ്ലിക്ക് പുത്തൻകോട്ടയിൽ കൊണ്ടുപോയി ചുഴണം സാമി. അവനെ പിടിച്ചിറക്കി പാട്ടകുട്ടി മെയിൻ റോഡിൽ നടത്താം. ഒരു കുഞ്ഞു കമാന്നും ഉണ്ടൂല്ല. അതിന് ചങ്കറപ്പുള്ള ഏവനുണ്ട് ഇവിടെ. ഇതിനല്ലെങ്കിൽ പോലീസും പുള്ളിപ്പെട്ടാളും എന്തിന്? ഖജനാവ് തിന്നു മുടിപ്പാനോ? ആറാട്ടിനെ ചുട്ടികുത്തി കെട്ടിയെടുപ്പാനോ?
2: തമ്പി, നെനപ്പത് പോലെ തിങ്സ് ആർ നോട്ട് സോ സിമ്പിൾ. ചിന്ന വിഷയമല്ലേ. രാമകൃഷ്ണ പിള്ളൈ ഒരു റെപ്യൂട്ടഡ് പോപ്പുലർ ജേർണലിസ്റ്റ്, പൊളിറ്റിക്കൽ തിങ്കർ, ഔട്ട് സ്റ്റാൻഡിംഗ് ഇന്റലക്ച്വൽ. അവളുടെ എഡിറ്റോറിയൽസ് രംബ ഫോഴ്സ്ഫുൾ.
5: അതിന് അവനെ അരിയിട്ട് വാഴിക്കണോ?
2: ഒരു മാസ് അജിറ്റേഷൻ വന്നുവിട്ടാൽ യാരാല് തടുക്ക മുടിയും? ഉങ്ങളാല മുടിയുമാ? പരദേശിയാനെ എന്നാല മുടിയുമാ? ഇന്ത്യയിലെ എത്രയോ ന്യൂസ് പേപ്പേഴ്സ് ഇരിക്കു. ആക്ഷൻ അഗൈൻസ്റ്റ് ദി പ്രസ് വിൽ ബി സിവിയർലി ക്രിറ്റിസൈസ്ഡ്. അപ്പോ ബ്രിട്ടീഷ് ഗവൺമെന്റിലെ ഇരുന്ന് ക്വസ്റ്റ്യൻ വരും. വൈസ്രായി മേ ബി ഡിസ്പ്ലേസ്ഡ്.
5: ഇത് കേട്ടാല് ശ്രീ പത്മനാഭനേക്കാൾ കൊമ്പിച്ചവനാണ് രാമകൃഷ്ണപിള്ള എന്ന് തോന്നുമല്ലോ.
2: ശ്രീ പത്മനാഭനക്ക് എഴുത്താണി കിടയാതപ്പാ. അവൾ കണ്ണു മടച്ച് പഠിത്തിരിക്കുന്നതിനാലേ തന്നെ ഇങ്ക ഇന്ത മാതിരി വിളയാട്ടെല്ലാം നടക്കരുത്.
5: ഞങ്ങൾ എന്ത് വേണം? ഇവനെ പേടിച്ച് നാടുവിട്ട് ഓടണമോ? അതോ കാവ്യ കൊടുത്ത് നാട് കയറണമോ?
2: അതൊന്നും വേണ്ട. ഉങ്ങൾക്ക് മഹാരാജാവിടം പെരിയ ഇൻഫ്ലുവൻസ് ഇരിക്ക. ഇപ്പൊ ഹിസ് ഹൈനസിൻ്റെ ശങ്കരൻ തമ്പി എന്ന് തന്നെ കേൾവി.
5: സ്വാമിക്കും തുടങ്ങിയോ കണ്ണുകടി?
2: இந்த ராமகிருஷ்ண பிள்ளைக்கு எதிராக டிராஸ்டிக் ஸ்டெப்ஸ் எடுக்கிறதுக்கு மகாராஜா ஒப்பு கொண்டு வரா.
5: எந்த பொன்னு திருமேனை பற்றியும் சம்சயமோ?
2: எஸ்
5: காரணம்
2: நான் டிராஃப்ட் செய்து அனுப்பின ஆர்டர்ல யுவர் ஹைனஸ் கையெழுத்து போடாமல் திருப்பினார்.
5: அதே
2: തമ്പി, നിങ്ങൾ മഹാരാജാവിടം ഇതേപ്പറ്റി പേശിയിരിക്ക.
5: എത്രയോ വട്ടം പറഞ്ഞു.
2: അവളുടെ പതിലല്ല,
5: ഒന്നും മിണ്ടൂല. പത്മനാഭ പത്മനാഭ എന്ന് പറഞ്ഞ് ജപിച്ചോണ്ടിരിക്കും.
2: ദാറ്റ് ഈസ് ദി പ്രോബ്ലം. ഞാൻ ആറു തടവി പാലസിലെ ചെന്ന് എല്ലാമേ എക്സ്പ്ലെയിൻ ചെയ്ത് പറയും. അവൾ നമ്മുടെ പ്രജയാക്കും എന്ന് ഒരേ പേച്ച്.
5: തിരുമേനി ഒരു ശുദ്ധൻ. ആ ശങ്കരൻ തമ്പി ഒന്ന് നോക്കട്ടെ, തമ്പിയെ മറുത്താല് തമ്പുരാനും നാറും.
2: പ്രസിഡന്റ് മുമ്പാകെ ഇന്ത പ്രോബ്ലം പ്രസന്റ് ചെയ്യ പോറെ.
5: സർവം മുടിച്ചു വാരിക്കൊണ്ട് ഒരു ഉത്തരവ് എഴുതി പൊന്നുതിരുമേനിക്ക് അയക്കണം. ബാക്കി ഞാൻ ഏറ്റു. തമ്പിയുടെ കയ്യില് അടവ് 18 അല്ല 28 ഉണ്ട്. ഒന്നുകിൽ ഈ രാജ്യം തമ്പിയും തമ്പുരാനും സ്വാമിയും വാഴും, ഇല്ലെങ്കില്

0: പാൽക്കുളങ്ങര തോപ്പില് ഒരു തെങ്ങ് കൂടി, ചുടലത്തെങ്ങ്.
1: സ്വദേശാഭിമാനി ഒതുക്കാൻ തിരക്കിട്ട ആലോചനകൾ നടക്കുകയാണ്. തമ്പിയും ശരവണയും ചീറിപ്പായുന്നു. അവർക്ക് മംഗളം പാടാൻ ചില പത്രങ്ങളുമുണ്ട്.
2: എല്ലാ നാട്ടിലും ഉണ്ട് ഖാനെ ഇത്തരം പത്രജളൂകങ്ങൾ.
1: പോലീസോ പട്ടാളവും വരുന്നുണ്ട്, ഒരു കുപ്പിണിയുണ്ട്.
2: വരട്ടെ, ധർമ്മരാജ്യത്തിന്റെ പടയണിയല്ലേ.
1: സൂപ്രണ്ട് ജോർജ് ഇങ്ങോട്ട് തന്നെ വരുന്നു.
3: ആരെയോ മിസ്റ്റർ രാമകൃഷ്ണ പിള്ളി.
2: അതെ, താങ്കൾ?
3: I am F.S.S. George, Superintendent of Police.
2: Oh, visheshiche?
3: I have to search your office. As I go on the plane, government in a insult cheyidulla patrangal nokki edukku. Ah, S.I. Pichuaya, come with me. We shall search the press room.
2: Sir, ക്ഷമിക്കണം. ഞങ്ങൾ നിസ്സഹായരാണ്.
3: ഈ പേപ്പേഴ്സ് എന്താണോ?
2: ആ, അത് പ്രൂഫാണ്. ഈ ലക്കത്തിനുള്ള മാറ്റർ. ഞങ്ങൾ പ്രസിദ്ധീകരിച്ച ഗർഹ്യമായ നടത്ത അവാസ്തവമാണെങ്കിൽ കേസ് കൊടുപ്പാൻ ദിവാനെ ചലഞ്ച് ചെയ്യുകയാണ്. ഗോവിന്ദപിള്ളക്ക് ഒന്നും കിട്ടിയില്ലേ? ഞാൻ എടുത്തു തരാം. ആ മിസ്റ്റർ ജോർജ്, ഇത് ദിവാൻ പ്രജാസഭാ ചട്ടങ്ങൾ പുതുക്കിയതിനെ അധിക്ഷേപിക്കുന്നതാ. ഗർഹ്യമായ നടത്ത ഇതിലുണ്ട്. ദിവാന്റെ കാമക്കൂത്ത് വിവരിച്ചിട്ട് അയാളെ കുതിര കവിഞ്ചി കൊണ്ട് അടിക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതാ ഈ ലക്കം, നിങ്ങളുടെ തമ്പി അദ്ദേഹത്തിന്റെ ദുർനടപ്പിനെ അധിക്ഷേപിക്കുന്ന ലേഖനമുള്ളതാ.
1: അവരെല്ലാം വലിച്ചുമറിച്ച് തള്ളുന്നു.
2: സർക്കാർ മുറയല്ലേ.
4: ജോർജ് സാഹിബ് ലീവിലായിരുന്നു, അദ്ദേഹത്തെ പെട്ടെന്ന് വരുത്തിയതാണ്. താങ്കളുടെ വീട്ടിലും പോലീസിനെ കാവലാക്കിയിട്ടുണ്ട്.
3: സാറിന്റെ
1: വീട്ടിലെ പയ്യൻ ഓടി വരുന്നു.
5: പോലീസ്, പോലീസ്! അവര് പുരമുറി എല്ലാം പൂട്ടി മുദ്ര വെച്ചു.
2: കുട്ടികൾ
5: പുറത്ത്. കൂട്ടിന് വേലക്കാരിയുണ്ട്, ടീച്ചർ വന്നിട്ടില്ല.
1: ഈ തെമ്മാടിത്തരം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ലേ? ഇവന്മാർക്ക് പെണ്ണെന്നും പിഞ്ചെന്നും ഒരു വകതിരിവുമില്ലേ?
2: ശേഖര, നീ കുട്ടികളെ സൂക്ഷിച്ചോളൂ.
5: അകത്തു നിന്ന് ഒന്നും എടുക്കാൻ സമ്മതിച്ചില്ല, ചോറോ പാലോ ഒന്നും. കുഞ്ഞുങ്ങള് വിശന്ന് കരയുന്നു.
2: ആ, എന്റെ കുട്ടികളും ശ്രീപത്മനാഭന്റെ മണ്ണിൽ പിറന്നുപോയില്ലേ, സഹിക്കാതെ ഒക്കുമോ? ശേഖര, നീ വേഗം പോ.
1: ആളുകൾ ഇളകി നിൽക്കുകയാണ്, വല്ലതും സംഭവിച്ചേക്കാം.
2: ഞാൻ നോക്കട്ടെ. സ്നേഹിതരെ, നിങ്ങൾ ശാന്തരായിരിക്കണം. ഇവിടെ പോലീസ് ഒരു സെർച്ച് നടത്തുകയാണ്, അത്രേ ഉള്ളൂ.
6: സെർച്ചോ? എന്ത് സെർച്ച്? സെർച്ചിന് വാറണ്ട് ഉണ്ടോ?
2: അത് ഞാൻ ചോദിച്ചില്ല, ഉണ്ടായിരിക്കാം.
3: Why this crowd? Are any people?
2: എന്റെ സ്നേഹിതന്മാർ.
3: അവരോട് പോകാൻ പറയൂ.
2: എന്തിന്? അവർ എന്നെ കാണാൻ എന്റെ സ്ഥലത്ത് വന്നവരാണ്. മിസ്റ്റർ ജോർജ്, നിങ്ങൾ സെർച്ച് വാറണ്ട് കാണിക്കണം.
3: The warrant is with me, but കാണിക്കില്ല.
1: അത്ര ധിക്കാരമോ?
3: You believe me, the warrant is with me.
1: ഇത് വിശ്വാസത്തിന്റെ കാര്യമല്ല.
3: നിങ്ങൾക്ക് ലീഗൽ സ്റ്റാറ്റസ് എടുക്കാം. എന്റെ പോക്കറ്റിൽ വാറന്റ് ഉണ്ട്. An order from your highness, the Maharaja Kalpana.
1: എങ്കിലത് കാണിക്കണം മിസ്റ്റർ.
3: Who are you? താനാണ് എഡിറ്റർ പിള്ളയെ ഇളക്കി വിടുന്നത്. You get out.
2: മിസ്റ്റർ ജോർജ്, ഇത് ഖാൻ, എന്റെ സുഹൃത്ത്. നിൽക്കുന്നത് എന്റെ ഓഫീസിൽ. ഈ സംസാരം നിങ്ങളുടെ സ്റ്റാറ്റസിന് യോജിച്ചതല്ല.
3: Sorry.
1: വാറന്റ് കാണിച്ചില്ലെങ്കിൽ ഇവരുടെ തോന്നിവാസത്തിൽ താങ്കൾ കാവൽ നിൽക്കുന്നത് എന്തിനെ? ഇറങ്ങി പോകണം.
3: നിങ്ങളെ അറസ്റ്റ് ചെയ്യാനും വാറന്റ് ഉണ്ട്.
2: അത് കാണിക്കൂ.
3: Sorry, I won't.
1: അദ്ദേഹത്തിന് മേൽ എന്ത് ചാർജാണ് ഉള്ളത്?
3: അത് ശ്രദ്ധിച്ചു കഴിയുമ്പോൾ അറിയാം.
1: പോലീസ് നടപടിക്ക് കേസും കോടതിയൊന്നും വേണ്ടേ? വിചാരണയില്ലാത്ത ശിക്ഷ. ഇതെവിടുത്തെ പീനൽ കോഡ്? അപരാധിവരെ, ഈ രാജ്യത്ത് നിയമമുണ്ടോ എന്നൊന്ന് നോക്കട്ടെ. ഞാൻ നമ്മുടെ വക്കീലിനെ കണ്ടിട്ട് വരാം.
2: എന്താ ശേഖര?
5: ടീച്ചർ വന്നു, പുറത്തിരിക്കുകയാണ്. എന്ത് വേണമെന്ന് ചോദിച്ചോട് ചെല്ലാൻ പറഞ്ഞു.
2: എനിക്ക് ഉടനെ അങ്ങോട്ട് വരാൻ പറ്റില്ല. തൽക്കാലം കുട്ടികളെയും കൊണ്ട് എന്റെ ചേച്ചിയുടെ വീട്ടിൽ പോകാൻ പറയും. നീയും കൂടി പോകണം.
3: നിങ്ങളുടെ ലെറ്റർ ഫയലുകൾ എവിടെ?
2: അതാണല്ലോ ആ കയ്യിലിരിക്കുന്നത്.
3: ഇതിലൊന്നുമില്ല. നിങ്ങൾ ലെറ്റർ സ്കിപ്പ് ചെയ്യാറില്ലേ?
2: ആവശ്യമില്ലാത്തത് ഉടനെ നശിപ്പിച്ചു കളയും.
3: നിങ്ങളുടെ കറസ്പോണ്ടൻസിന്റെ ലിസ്റ്റ് എവിടെ?
2: That is none of your business. എന്റെ പത്രത്തിൽ അച്ചടിക്കുന്നതിന്റെ എല്ലാ ഉത്തരവാദിത്വം എനിക്കാണ്. മറ്റുള്ളവരെ അന്വേഷിക്കേണ്ട കാര്യമില്ല.
3: ഈ ക്രൗഡിനെ എല്ലാം പിടിച്ചുവിടൂ.
1: പുറത്ത് വലിയ ബന്ധവസ്, ചാടിപ്പോകാതെ സൂക്ഷിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുകയാണ്.
2: വങ്കന്മാർ, ഈ ലോകത്തെ സകല ദുഷ്പ്രഭുക്കൾ ഒരുമിച്ച് വന്നാലും ഭയം നോടേണ്ട ആവശ്യം എനിക്കില്ല. മിസ്റ്റർ ഗോവിന്ദപിള്ളെ, ഞാൻ ചാടിപ്പോകുമെന്ന ഭയം കൊണ്ടായിരിക്കാം 2 മണിക്കൂറായി നിങ്ങളിവിടെ കാവൽ നിൽക്കുന്നത്, അല്ലേ? അതിരിക്കട്ടെ, എപ്പോഴാണ് യാത്ര?
7: യാത്രയോ?
2: അതെ.
7: അത് സാർ എങ്ങനെ അറിഞ്ഞു?
2: നിങ്ങളും സൂപ്രണ്ടും എല്ലാം ഭംഗിയായി മറച്ചു നോക്കി. എന്നെ അറസ്റ്റ് ചെയ്യാൻ ഒരു മജിസ്ട്രേറ്റ് കോറിയിട്ട 2 വരി പോരെ. പൊന്നു തിരുമേനി തന്നെ തുല്യം ചാർത്തിയ വാറണ്ടുമായി വന്നതെന്തിന്? അത് കാണിക്കില്ലെന്ന് ശാഠ്യം പിടിച്ചതെന്തിന്? പറയൂ, എപ്പോഴാണ് യാത്ര?
7: രാത്രി 12-ന്.
1: രാത്രിയോ?
2: സൂപ്രണ്ടിന് ഇതെന്നോട് പറയാമായിരുന്നു. എങ്കിൽ വീട്ടിലെ കാര്യങ്ങൾക്ക് ചില വ്യവസ്ഥകൾ ചെയ്യാമായിരുന്നു. എന്റെ കുഞ്ഞുങ്ങളെ വരുത്തി ഒരു നോക്ക് കാണാമായിരുന്നു. സാരമില്ല. ഏത് വഴിയാണ് യാത്ര?
7: തെക്കൻ വഴി.
2: തോവാള കടത്തിവിടണം, അല്ലേ? രോഗിണിയും അവശയുമായ എന്റെ അമ്മയെ ഒരു നോക്ക് കാണണമെന്നുണ്ട്.
7: സാർ ക്ഷമിക്കണം, നെയ്യാറ്റിൻകരയിൽ എത്തുമ്പോൾ 2 മണിയാകും.
2: ആ, അതും നല്ലത് തന്നെ. ആരെയും കാണണ്ട, അർത്ഥമില്ലാത്ത വികാരാവേശം ഒഴിവാക്കാമല്ലോ. ഞാൻ ഇവിടെ പാർക്കരുതെന്നാണ് തമ്പുരാന്റെ ഇംഗിതമെങ്കിൽ ഈ മണ്ണിൽ ചുരുണ്ടുകൂടാൻ എനിക്ക് മോഹമില്ല. മിസ്റ്റർ പിള്ളെ, സ്വദേശാഭിമാനി ഒരു സ്ഥാപനമല്ല, കുടുംബമായിരുന്നു. പ്രസ് റൂമിൽ എന്റെ സഹപ്രവർത്തകരുണ്ട്, സഹോദരന്മാർ. അവരെ ഒന്ന് കാണണം, യാത്ര പറയണം. ഒരു മിനിറ്റ് തരുമോ?
7: ആകാം സാർ.
1: ഒരു നിറദീപത്തെയാണ് വിവരം കെട്ട നിങ്ങൾ പിഴുതെറിയുന്നത്. അഗ്നിയെ ചവിട്ടി അണയ്ക്കുന്നവന്റെ കാലുപൊള്ളും.
2: മിസ്റ്റർ പിള്ളെ, കഴിഞ്ഞു, ഇനി നമുക്ക് പോകാം. ഖാൻ, ഞാൻ ഇറങ്ങുന്നു. തിരുവിതാംകൂർ സ്ഥാനമേ, നീ ഇന്ന് ധർമ്മരാജ്യമല്ലെങ്കിലും നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ശ്രീപത്മനാഭ, അങ്ങയെ ഇപ്പോഴും ഇരുൾ ചൂഴ്ന്നിരിക്കുന്നു എന്നോർക്കുമ്പോൾ ദുഃഖമുണ്ട്. അല്ലെങ്കിലും അങ്ങ് കണ്ണടച്ച് ഇരുട്ടാക്കി കിടപ്പാണല്ലോ. ഖാനെ, ഡാളിയോട് ധൈര്യം കൈവിടരുത് എന്ന് പറയണം. ഇതാ എന്റെ പേന, ഞാൻ ഉപയോഗിച്ചിരുന്ന പെൻസിൽ, മഷിക്കുട്ടി, ഇതൊക്കെ എന്റെ കുട്ടികൾക്ക് കൊടുക്കണം. അവർക്കുള്ള പിതൃസ്വത്ത് ഇത് മാത്രമാണ്. അവരിതുകൊണ്ട് പുലരട്ടെ. ഒന്നുകൂടി, ഡാളിയോട് ധൈര്യം കൈവിടരുത് എന്ന് പറയണം. ഞാൻ മരിച്ചുപോയാലും ഡാളിയോ എന്റെ കുട്ടികളോ അബദ്ധവശാൽ പോലും തിരുവിതാംകൂറിലെ മണ്ണിൽ കാലുകുത്തരുതെന്ന് പറയണം. കുരിശും ചുമന്ന് ദുർഘടമായ വഴി താണ്ടിയപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു. എനിക്കത് സഫലീകരിക്കാനായില്ല. നാളെ ഈ മണ്ണിൽ പിറക്കുന്ന കുരുന്നുകൾ അത് സാക്ഷാത്കരിക്കും. ഞാൻ നിരാശനല്ല. ഗോവിന്ദപിള്ളെ, ഇവിടം വിട്ടാ പിന്നെ മദുരാശി ബീച്ചോ പാലക്കാട്ടെ പനങ്കാടോ കണ്ണൂർ കടപ്പുറമോ, എനിക്ക് എല്ലാം ഒന്ന് തന്നെ. വരൂ, ദാ നോക്കൂ, എതിരെ ഒരു ദീപം വരുന്നു. യാത്രാമുഖേ ദീപം ശോഭനം എന്നല്ലേ. ഞാൻ പോകട്ടെ സാന്ദ്രമായ വെളിച്ചത്തിലേക്ക്.

തിരുവനന്തപുരത്തു നിന്നും പ്രസിദ്ധം ചെയ്യുന്ന സ്വദേശാഭിമാനി എന്ന വർത്തമാന പത്രത്തെ അമർച്ച ചെയ്യുന്നതും ആ പത്രത്തിന്റെ മാനേജിംഗ് പ്രൊപ്രൈറ്ററും എഡിറ്ററുമായ കെ രാമകൃഷ്ണപിള്ളയെ നമ്മുടെ നാട്ടിൽ നിന്നും നീക്കം ചെയ്യുന്നതും പൊതുജനക്ഷേമത്തിന് ആവശ്യമെന്ന് നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നതിനാൽ ടി രാമകൃഷ്ണപിള്ളയെ ഉടനെ അറസ്റ്റ് ചെയ്ത് നമ്മുടെ സംസ്ഥാനത്തിന്റെ അതിർത്തിക്ക് പുറത്താക്കുകയും നാം വേറെ വിധം ആജ്ഞാപിക്കുന്നതുവരെയും ടി രാമകൃഷ്ണപിള്ള നമ്മുടെ സംസ്ഥാനത്തിൽ തിരികെ വരികയോ പ്രവേശിക്കുകയോ ചെയ്യുന്നതിനെ നിരോധിക്കുകയും ചെയ്യണമെന്ന് നാം ഇതിനാൽ ആജ്ഞാപിക്കുന്നു.

തൂലിക നാടകം സമാപിക്കുന്നു. രചന എസ് വി വേണുഗോപൻ നായർ. പങ്കെടുത്തവർ കരമന ജനാർദ്ദനൻ നായർ, കെ പി എസ് സി സണ്ണി, വില്യം ഡിക്രൂസ്, പി ഷൺമുഖംപിള്ള, എം സോമശേഖരൻ നായർ, മള്ളൂർ രാമകൃഷ്ണൻ, തൃശൂർ വിജയരാജ്, ജി ഗോപാലകൃഷ്ണൻ, അമ്പാടി തങ്കപ്പൻ, മണ്ണൂർക്കോണം മോഹൻരാജ്, രാജൻ തടക്കര, എസ് എ സ്വാമി, തോമസ് പട്ടാഴി, മല്ലപ്പള്ളി മോഹനൻ, ആന്റണി തറയിൽ, കാട്ടാക്കട പ്രേംകുമാർ, ലീല പണിക്കർ, ടി ആർ ഓമന. സാങ്കേതിക സഹായം ആർ രാജപ്പൻ നായർ. സംവിധാനം രവീന്ദ്രൻ ചെന്നിലോട്.

0: മണ്ണന്തലയുടെ പ്രകൃതി ഭംഗിക്ക് മാറ്റുകൂട്ടിക്കൊണ്ട് ഏവരുടെയും മനസ്സിൽ ഓർമ്മകൾ സമ്മാനിക്കാൻ തിരുവനന്തപുരം നഗരസഭ മണ്ണന്തല ഒരുക്കുന്ന മണ്ണന്തല ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 22 വൈകുന്നേരം 4 മണിക്ക് വിളംബര ഘോഷയാത്രയോടുകൂടി ആരംഭിക്കുന്നു.
1: അമ്യൂസ്മെന്റ് പാർക്ക്, സാംസ്കാരിക സമ്മേളനങ്ങൾ, മെഗാ ഷോ, ബോട്ടിംഗ്, ഭക്ഷ്യമേള എന്നിവയടങ്ങുന്ന ഈ ഫെസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം.
2: ഓണം വരവായി.
0: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
2: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
0: 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
3: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദിമേള 2026.
4: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
5: ശിവകാമി അലുമിനിയം കമ്പനി, അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
6: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
7: മൈജി ഫ്യൂച്ചറില്
6: എന്താ ഇത്ര അത്യാവശ്യം?
7: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
6: എന്നാ ഞാനും വരുന്നളയാ.
8: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
9: MRP ലോണം പൊന്നോണം ഓഫറിൽ നിറയെ സമ്മാനം.
10: 2,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സായി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
0: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ July 25 August 26 വരെ. MRT മെറ്റൽ മാർട്ട്, ചാലയിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻ അപ്ലൈ.
11: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
12: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
11: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
12: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
11: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
12: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
13: ഫോൺ ഞാൻ പറയാം.
11: എന്നാ പറയാം?
13: 90 72 503 503.
14: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
15: അതെങ്ങനെ?
14: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. 1,000 കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
16: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
17: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
18: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
19: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
20: ഓണം ഫെസ്റ്റ് August 1 മുതൽ September 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
19: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
21: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, നാളെ രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
22: എന്തേട്ട ഒരു വിഷമം?
23: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
22: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
23: അതെവിടുന്ന്?
22: ഇവിടെ മൈജിന്ന് ഈസിയായി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പോ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
19: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
24: ഈ കഥ ഒരു ഗൃഹനാഥയും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
25: ഇലക്ട്രിസിറ്റി ബിൽ, പലചരക്ക്, സ്കൂൾ

0: സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
1: അവിടെ എന്താ ഇത്ര പ്രത്യേകത?
2: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ ഇ വി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
3: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
4: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
3: 45 ദിവസം
4: മൈജിൽ ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
5: മൈജി ഓണം, മാസോണം, സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
6: ശ്രീഭദ്ര ഫേർണിച്ചറിൽ ഓണം മെഗാ ഓഫറുകൾ. ഫേർണിച്ചറുകൾക്ക് 50% വരെ വിലക്കുറവ്, കൂടാതെ ഓരോ പെർച്ചേസിനോടൊപ്പവും ഉറപ്പുള്ള സമ്മാനങ്ങൾ. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫേർണിച്ചറുകളും ഓണം കോംബോ ഓഫറിലൂടെ വെറും 59,900 രൂപയ്ക്ക് സ്വന്തമാക്കാം. ശ്രീഭദ്ര ഫേർണിച്ചർ, ആറ്റിങ്ങൽ റോഡ്, വെഞ്ഞാറമൂട്.
7: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
8: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
9: 20 കാറുകൾ,
8: 25 സ്കൂട്ടറുകൾ,
9: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
8: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്
9: ബമ്പർ സമ്മാനമായി BMW കാർ,
8: അങ്ങനെ 30 കോടി രൂപയുടെ
9: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
10: ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
11: കണ്ടീഷൻ അപ്ലൈ.

0: ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഈ ഉത്രാടനത്തിൽ മാത്രം ഈ സ്പോർട്ടിലെ അർഫ ഗോൾഡിലെ ഓണസദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്.
3: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈറ്റി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
2: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും 1 ഗോൾഡ് കോയിനും, 40 പവന് മുകളിലുള്ള പർച്ചേസിന് 1 ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
4: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അർഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
5: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
6: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
5: അവിടെന്താ ഇത്ര പ്രത്യേകത?
7: 1st സമ്മാനം ടാറ്റാ ടിയാഗോ EV കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
0: 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
8: എഴുപത്തിയഞ്ച് വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
9: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
10: കണ്ടീഷൻ സപ്ലൈ.
11: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
10: എവിടുന്ന് വാങ്ങിക്കണം?
11: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
10: പക്ഷെ കിട്ട സമയെടുക്കൂലേ?
11: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
10: എന്നാ മൈജി തന്നെ പോവാം.
11: മൈ ജിയോണം, മാസോണം, സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.

ആകാശവാണി അനന്തപുരി FM 101.9. സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം യേശുദാസ് പാടിയ ഒരു ഗാനം. കൈതപ്രത്തിൻ്റെ വരികൾ, സംഗീതം മോഹൻ സിത്താര. ചിത്രം സുന്ദരപുരുഷൻ.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെ കാതിലൊരു പാട്ട് തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. ഇഷ്ടഗാനങ്ങൾക്കായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ശ്രദ്ധിച്ചോളൂ. 9495964321. ഇനിയൊരു നമ്പർ 9496556321. മറ്റൊരു നമ്പർ 9496559631. മറക്കാതെ വിളിക്കുക ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ 5 മണി വരെ കാതിലൊരു പാട്ടിലേക്ക്. ഇനി നമുക്ക് രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസിന്റെ സംഗീതം. പാടിയത് യേശുദാസും ചിത്രയും.

0: ഫേണിച്ചറിൽ ഓണം മെഗാ ഓഫറുകൾ. ഫേണിച്ചറുകൾക്ക് 50% വരെ വിലക്കുറവ്, കൂടാതെ ഓരോ പെർച്ചേസിനോടൊപ്പവും ഉറപ്പുള്ള സമ്മാനങ്ങൾ. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫേണിച്ചറുകളും ഓണം കോംബോ ഓഫറിലൂടെ വെറും 59,900 രൂപയ്ക്ക് സ്വന്തമാക്കാം. ശ്രീഭദ്ര ഫേണിച്ചർ, ആറ്റിങ്ങൽ റോഡ്, വെഞ്ഞാറമൂട്.
1: കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി. യേശുദാസും എം ജി ശ്രീകുമാറും പാടിയ ഒരു ഗാനമാണിനി ചിത്രം പിൻഗാമി.
2: ൊരു മാരിപ്പെണ്ണ് നീരാടി വരും ഒരു പുഴയോരത്തുമോ വന്തി മറയണ നേരത്തെന്തിന് കാടുകേറി നീ തിരുമാലിക്കാറ്റേ.
3: അന്തിക്കിത് വഴി വന്ന ബീവിയുടെ കൊഞ്ചിക്കുളികണ കാച്ചിലമ്പുകളിൽ ഓടിത്തൊട്ടുമിണ്ടാതെ ഉളിറി രങ്ങാടി ഇന്ന് പാട്ടായി വരും ഒരു വക്കാണത്തിന് വട്ടമൊരുക്കണ കുട്ടിക്കുറുവാ.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ തിരൈപ്പൂക്കൾ. ആദ്യ ഗാനം കാതലിക്കു മര്യാദ എന്ന ചിത്രത്തിൽ നിന്നുമാണ്. ഗാനരചന പളനി ഭാരതി, സംഗീതം ഇളയരാജ, ചിത്ര എം വാസുദേവൻ, സുരേന്ദർ എന്നിവർ പാടിയത്.

ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.

0: ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഗായിക അപർണ രാജീവ്. പരിപാടികൾ ചെയ്യുകയാണെങ്കിൽ ഗസലുകൾ കൺസേർട്സ് ഒക്കെ ചെയ്യാറുണ്ട്, പിന്നെ സൂര്യ ഫെസ്റ്റിവലില് പങ്കെടുക്കാറുണ്ട്. ഗസലിലേക്ക് വരുന്നത് എങ്ങനെയാണ്?
1: അതൊരു ഭയങ്കര രസമുള്ള ഒരു കഥയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി ആയിട്ട് വളരെ മുത്തശ്ശനായിട്ട് ഭയങ്കര അടുപ്പുള്ള ഒരു വ്യക്തിയാണ് ശിവൻ അങ്കിള്. അദ്ദേഹം അപ്പൊ വിട്ടുപിരിഞ്ഞു നമ്മളെ. അദ്ദേഹത്തിന്റെ മക്കളാണ് സന്തോഷ് ശിവൻ, സഞ്ജീവ് ശിവൻ അവരൊക്കെ. അപ്പോ ശിവനങ്കിളുടെ ഭാര്യ മരിച്ച ദിവസം December 21 ആ ദിവസം കുറെ വർഷങ്ങളായിട്ട് അവരുടെ വീട്ടിന്റെ അവിടെ തന്നെ ഒരു വലിയ സ്പേസ് ഉണ്ട്. അപ്പൊ ഒരു സ്റ്റേജ് ഒക്കെ ഉണ്ടാക്കി ആ ദിവസം ഒരു വലിയൊരു ആർട്ടിസ്റ്റ് വന്നിട്ട് പാട്ടോ അല്ലെങ്കിൽ ഡാൻസോ അങ്ങനെ ഒരു കുറെ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ ഞാനാണ് അതിന് പ്രേയർ ചൊല്ലാൻ പോകുന്നത് ഫംഗ്ഷൻ. അപ്പോൾ പ്രേയർ കഴിഞ്ഞ് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് അന്ന് ഡിന്നറൊക്കെ കഴിഞ്ഞ് അങ്ങനെയാണ് നമ്മൾ ആ ഒരു കുടുംബമായിട്ട് വളരെ അടുപ്പാണ്. അപ്പോൾ ആ സമയത്ത് സിനിമയിലൊക്കെ പാടി തുടങ്ങിയ സമയമാണ്, രണ്ടുമൂന്ന് സിനിമകളിലൊക്കെ പാടി. അപ്പോൾ ഹിന്ദി പാട്ടുകളൊക്കെ ഇങ്ങനെ ചില പരിപാടിക്കൊക്കെ അങ്ങനെ ഞാൻ പാടി കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരാശം അങ്ങള് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു അടുത്ത വർഷം ഞാനാണ് പ്രോഗ്രാം ചെയ്യണത്. അപ്പം ഞാൻ പറഞ്ഞു ഭയങ്കര ശരിക്കും ടെൻഷനായി. ഞാൻ പറഞ്ഞു ഇല്ല അങ്കിൾ, അതിങ്ങനെ വലിയ വലിയ ആർട്ടിസ്റ്റ് വന്ന് ചെയ്യുന്ന പരിപാടിയല്ലേ, അപ്പം ആൾക്കാരെ അതെങ്ങനെ എടുക്കും ഞാനൊക്കെ വന്ന. അപ്പോൾ പറഞ്ഞു അല്ല അങ്ങനെയല്ല, അതൊന്നും കുഴപ്പമില്ല, അത് നീ ആലോചിക്കേണ്ട, ഒരു പരിപാടി ചെയ്യണം, ഇങ്ങനെ പ്രേയർ മാത്രം ചൊല്ലിയാൽ പോരാ. അപ്പം ഞാൻ പറഞ്ഞു ശരി എന്നാൽ ഒരു ഭജൻ പോലെ ചെയ്യാം. ഞാൻ കർണാടിക് പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഞാൻ ഹിന്ദുസ്ഥാനി കുറച്ച് വർഷം പഠിച്ചിരുന്നു, പക്ഷേ കർണാടിക്കാണ് കൂടുതൽ പഠിച്ചത്, ഇപ്പോഴും കർണാടിക് തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ എന്നാൽ കർണാടിക് കുറച്ച് ഭജൻസ് പോലെ ചെയ്യാം, കൃതീസൊക്കെ വെച്ചിട്ട് അങ്ങനെ. അപ്പോൾ പറഞ്ഞു അല്ല, എൻ്റെ മനസ്സിൽ നീ ഗസലാണ്, ഗസൽ കോൺസെർട്ട് ചെയ്യണം. ഗസൽസ് ഇങ്ങനെ കേൾക്കും, അച്ഛൻ്റെ ഒരു കളക്ഷൻ ഉണ്ട്, അപ്പോൾ അതിങ്ങനെ ഇടയ്ക്ക് വെക്കുമ്പോഴൊക്കെ ഞാൻ ഗസൽസ് കേൾക്കും എന്നല്ലാതെ എനിക്കങ്ങനെ പാടി. ഞാൻ പറഞ്ഞു അങ്കിൾ എനിക്ക് അങ്ങനെ പാടിയൊരു ഇതില്ല. അല്ല നീ ഹിന്ദി പാട്ടിലൊക്കെ പാടണം ഞാൻ കേട്ടിട്ടുണ്ട്, അതൊക്കെ പറ്റും, നീ പഠിച്ചാൽ മതി, കുറച്ച് ഭജൻസും കൂടി വേണമെങ്കിൽ എൻ്റെ കൂടെ ചേർത്തോളൂ, പക്ഷെ ഗസൽസ് വേണം എന്തായാലും. അപ്പൊ അങ്ങനെയാണ് അടുത്ത വർഷം അങ്ങനെ ആ പരിപാടിക്ക്. അപ്പൊ ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് അങ്കിൾ ഇത് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഗസൽസ് ഒക്കെ ഇരുന്ന് അതിനു വേണ്ടി പഠിച്ച്, എന്നുവെച്ചാൽ ഒരു പാടാൻ വേണ്ടി പഠിച്ച് അങ്ങനെ അത് പ്രസന്റ് ചെയ്തു. അപ്പൊ അത് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. അപ്പൊ ആ സമയത്ത് സൂര്യകൃഷ്ണമൂർത്തി സാർ ആ പരിപാടി കണ്ടിട്ടാണ് സൂര്യ ഫെസ്റ്റിവൽ അതിലേക്ക് ഒരു വേദി തരുന്നത്. അപ്പൊ അതും ഒരു വലിയ ഭാഗ്യമാണ്. കുറച്ച് വർഷങ്ങളായിട്ട് അത് ചെയ്യുന്നുണ്ട് ഗസൽസ്. അപ്പൊ എനിക്ക് ശരിക്കും ഹിന്ദുസ്ഥാനി എന്നുള്ള ഇതിനെക്കാട്ടും കർണാടിക് മ്യൂസിക് തന്നെയാണ് എനിക്ക് ഇഷ്ടം. പക്ഷെ ഗസൽസിനോട് എനിക്കൊരു ഇഷ്ടമുണ്ട്, കാരണം എനിക്ക് വളരെ ഇമോഷൻസ് ഇങ്ങനെ പ്രണയമായാലും വിരഹം അതൊക്കെ ഇങ്ങനെ പാട്ടിൽ ഒരുപാട് വന്ന് നമുക്ക് ഫീൽ ചെയ്ത് അങ്ങനെ പാടുന്ന പാട്ടിലുണ്ടല്ലോ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇരുന്ന് പാടാൻ
0: ഗസല് ഒരു രണ്ട് വരി പാടാം
1: പാടാം പാടാം.

0: നമുക്കൊരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരാനും അവരോട് സംസാരിക്കാനുമായിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. നമുക്ക് അതിലേക്ക് പോയിട്ട് തിരിച്ചു വരാം.
1: ഓക്കെ. ഹലോ.
2: ഹലോ മാഡം, നമസ്കാരം.
1: നമസ്കാരം, ആരാണ്?
2: എന്റെ പേര് സുരേഷ്, സ്റ്റാർട്ടിങ്ങിലാണ് സ്ഥലം. ഞാൻ അനന്തപുരി എഫ്എമ്മിന്റെ സ്ഥിരം ഒരു ശ്രോതാവാണ്
1: അല്ലേ? ഹലോ, പ്രീഗീതത്തിലേക്കും വിളിച്ചിട്ടുണ്ടോ മുമ്പ്?
2: ഹലോ, ജീവിതത്തിൽ ഒരുപാട് നാൾ മുമ്പ് വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആട്ടിപ്പിടിക്കും ബാലേട്ടനൊക്കെ ഇരുന്ന ഹലോ ജോയാലി കസ്മ പ്രോഗ്രാമില് ആയിരുന്നു.
1: ഓ ശരി ശരി.
2: അപ്പോ നിങ്ങൾ പാട്ട് വേണമായിരുന്നു.
1: ഏത് പാട്ടാ വേണ്ടത്?
2: നീലഗിരി എന്ന ചിത്രത്തെ നീലമാനത്തിൽ ആ പാട്ടാണ് വേണ്ടത്. ഇത് എന്റെ വൈഫിനും, എന്റെ വൈഫിന്റെ പേര് ശരണ്യ,
1: എന്റെ
2: മകളുടെ പേര് ധനുശ്രീ, ഗുരുശ്രീ, ഇവർക്ക് വേണ്ടിയാണ്. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഉണ്ട്.
1: ആർക്കാണ്?
2: എന്റെ ഫ്രണ്ടിന് വേണ്ടിയാണ്. വർക്കല നെക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ മലയാള അധ്യാപകനായ സൈജു സാറിന് വേണ്ടി, അതുപോലെ സാറിന്റെ വൈഫ് അശ്വതിക്ക് നേരം നോക്കുന്ന വേണ്ടിയാണ് ഈ പാട്ട്. അപ്പൊ സ്പെഷ്യൽ ഡെഡിക്കേഷൻ പറയാൻ കാര്യം, ഞാനും പുള്ളിയായിട്ട് നമ്മളെ ഗ്രൂപ്പിലൊക്കെ ഒത്ത് പാടാനും ഒക്കെ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ
1: പാട്ട് പാടും അല്ലേ? പ്രോഗ്രാമിനൊക്കെ പോവാറുണ്ടോ പാടാൻ?
2: ആ പോണുണ്ട്.
1: അപ്പൊ രണ്ടുപേരും പാടുവന്നാ.
2: ഓക്കെ. തുണ്ടെന്നലെ നീ പറന്നു പറന്നു പറന്നു വാടികൾ, നീ തുറന്നു തുറന്നു തുറന്നു പൊന്നോണക്കോടി ചുറ്റി പൊന്നോണ പാട്ടു പാടി മുന്നായി കൂന്നി കൊണ്ടുവാന്നലെ നീ പറന്നു പറന്നു പറന്നു വാ. മേഡം, ഞാൻ ഈ പാട്ട്
1: പാടാറുണ്ട്.
2: ഞാൻ ഈ പാട്ട് ആവശ്യപ്പെടാന്ന് പറഞ്ഞാണ് ഇരുന്നത്. അപ്പൊ എന്റെ ഫ്രണ്ട് ഈ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് നീലഗിരി എന്ന ചിത്രത്തിന്റെ മേലെ
1: സാറ്
2: പ്രോഗ്രാമിനൊക്കെ വരുമ്പോ ഈ പാട്ടാണ് പാടുന്നത്. നന്നായിട്ട് പാടും.
1: ഓക്കെ. അപ്പൊ ഈ പാട്ട് വെച്ചുതരാം.
2: ഓക്കെ.
1: ശരി ശരി. ഓക്കെ.

0: മുന്നണി ഗായിക അപർണ രാജീവ് പങ്കെടുക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ഇപ്പൊ ഒരു ഗാനമേള പാടുന്ന ഒരാളാണ് വിളിച്ചത്. അപ്പൊ ലൈവ് ഷോ ഒക്കെ അപർണയും ചെയ്യാറുണ്ട്. ലൈവ് ഷോകളിൽ പാടുന്നതും ഇപ്പൊ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ഏതാണ് കൂടുതൽ വെല്ലുവിളിയായിട്ട് തോന്നിയിട്ടുള്ളത്?
2: അത് ലൈവ് ഷോ തന്നെയാണ് വെല്ലുവിളി. പക്ഷെ കൂടുതൽ എൻജോയ് ചെയ്യുന്നതും ലൈവ് ഷോ തന്നെയാണ്. കാരണം നമുക്ക് അപ്പൊ തന്നെ ആൾക്കാരുടെ റിയാക്ഷൻ നമ്മളിങ്ങനെ കാണുകയാണല്ലോ. ഇപ്പോൾ ശരിക്കും ആസ്വദിക്കുന്ന ഒരു ക്രൗഡിനെ കിട്ടിയാൽ ഭയങ്കര സന്തോഷമാണ് നമുക്ക് പാടാൻ. അതൊരു സിംഗറിന് അത് ഭയങ്കര ഒരു ഊർജ്ജമായിരിക്കും അങ്ങനത്തെ ഒരു ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ചില ടഫായിട്ടുള്ള ചിലപ്പോൾ പാട്ടുകൾ പാടുമ്പോഴോ ഇതിങ്ങനെ ഒരു ഹമ്മിങ്ങോ അങ്ങനെയൊക്കെ പാടുമ്പോൾ ചിലപ്പോൾ കൈയടിക്കും. അങ്ങനെ കോഴിക്കോട് പ്രത്യേകിച്ച് ഒക്കെ പോകുമ്പോൾ അവരുടെ ഒരു സന്തോഷം അപ്പം തന്നെ അറിയിക്കും. അപ്പം അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനാണ്.
1: ഇപ്പം അച്ഛനെയും മുത്തശ്ശനെയും കുറിച്ചാണ് നമ്മൾ കൂടുതൽ സംസാരിച്ചത്. അപ്പൊ കുടുംബത്തിലെ ബാക്കിയുള്ളവരെയും കൂടെ പരിചയപ്പെടുത്താം.
2: അമ്മയുടെ പേര് ദേവിക, ഹസ്ബൻഡ് സിദ്ധാർത്ഥ്. എനിക്ക് രണ്ടു കുട്ടികളുണ്ട്, ഗൗതം ലയ.
1: കുട്ടികള് എത്രയായി?
2: മോൻ ഇപ്പൊ 9th, മോള് 2nd. രണ്ടുപേരും ചെമ്പക്ക സ്കൂളിൽ പഠിക്കണം.
1: അപ്പൊ ഈ പാട്ടും പരിപാടികളും ഒന്നും ഇല്ലാത്ത അപർണയുടെ ഒരു ദിവസം എങ്ങനെയായിരിക്കും?
2: അല്ല, വീട്ടിലത്തെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാവും. അപ്പൊ പ്രോഗ്രാമിന്റെ ദിവസമാണെങ്കിൽ നമുക്ക് അത്രയും പറ്റില്ല. സിദ്ധാർത്ഥ് ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്റെ അമ്മയച്ചനാണെങ്കിലും ഞങ്ങൾ ഒരേ ബിൽഡിംഗിൽ തന്നെ വേറെ വേറെ ഫ്ലാറ്റ്സിലായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് അമ്മയച്ചന്റെയും സപ്പോർട്ട് ഉണ്ട്. ഇപ്പൊ ഞാൻ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ അവര് കുട്ടികളുടെ കാര്യത്തിലൊക്കെയും സപ്പോർട്ട് ഉണ്ട്. അതൊരു വലിയ അനുഗ്രഹമാണ്. അല്ലാത്ത ഒരു നോർമൽ ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ്. എന്നുവെച്ചാൽ എല്ലാ ദിവസവും ഇപ്പോൾ ഇന്ന് കുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് കുക്കിംഗ്. അപ്പൊ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ ഉണ്ടാക്കും. അങ്ങനെ ഒരു വളരെ സാധാരണ ഒരു ദിവസമായിരിക്കും. കുട്ടികളെ വിളിക്കാൻ ബസ് സ്റ്റോപ്പിൽ പോകണം, അതിപ്പോ പ്രോഗ്രാമിലെ ദിവസം ഞാൻ തന്നെയാ പോവുക. അപ്പൊ അങ്ങനെ അങ്ങനെ കുട്ടികളുടെ കാര്യങ്ങളും വീട്ടിലത്തെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പോവും നോർമൽ ഒരു ദിവസം.
1: ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും നിഷ്കർഷകൾ അങ്ങനെ ഉണ്ടോ? ഇപ്പൊ പാടുന്നവർ ചില കാര്യങ്ങൾ കഴിക്കില്ല, ഐസ്ക്രീം കഴിക്കാത്തവരുണ്ട്, അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
2: എനിക്ക് അങ്ങനെ ഞാനൊന്നും അതിനുവേണ്ടി വേണ്ടാന്ന് വെച്ചിട്ടില്ല കംപ്ലീറ്റ്ലി. പക്ഷെ എനിക്ക് അങ്ങനെ ഐസ്ക്രീം പൊതുവെ അങ്ങനെ വലിയൊരു ഒരു കുഴപ്പമില്ല എന്നേ ഉള്ളൂ. അല്ലാതെ ഒരു ചിലർക്ക് ഭയങ്കര ഒരു ക്രേവിങ്ങോ അങ്ങനെയൊന്നും ഇല്ല. ഇടയ്ക്ക് ഇങ്ങനെ തോന്നും എല്ലാവരും ഇപ്പൊ കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്യണം തോന്നും, അത്രേ ഉള്ളൂ. പിന്നെ പ്രോഗ്രാമിന്റെ ദിവസം ഞാൻ അങ്ങനെ തണുപ്പ് കഴിക്കാറില്ല. അല്ലാത്ത ദിവസമൊക്കെ അങ്ങനെ
1: അങ്ങനെ കുഴപ്പമില്ല.
2: ആ കഴിക്കും കഴിക്കും.
1: നമുക്ക് അടുത്ത ഒരു ശ്രോതാവിലേക്ക് പോയിട്ട് തിരിച്ചു.
2: ഹലോ
3: ഹലോ
2: ഹലോ, ഇതാരാണ്?
3: എന്റെ പേര് ഉഷ എന്നാ മോളെ. ഞാൻ പത്തനംതിട്ട ജില്ല അയിരൂരിൽ നിന്ന് വിളിക്കും.
2: ഓ ശരി ശരി. ജോലി ചെയ്യുന്നുണ്ടോ?
3: ഇല്ല, ഞാൻ പെൻഷനായി. എഐ ഓഫീസിലായിരുന്നു.
2: വീട്ടിലാരൊക്കെ ഉണ്ട്?
3: വീട്ടില് എന്റെ മോനെ, മരുമോളെ, രണ്ട് കുഞ്ഞുങ്ങള്, രണ്ട് മരിച്ചു പോയി.
2: ഓക്കെ. അപ്പൊ ഏതാ പാട്ട് ചേച്ചിക്ക് വേണ്ടേ?
3: എന്റെ കൊച്ചുമോന്റെ പിറന്നാളാ മോളെ ഈ മാസം 27.
2: ആണോ? ഓ,
3: അതിന് പറ്റിയ ഏതെങ്കിലും ഒരു പാട്ട്.
2: കൊച്ചുമോൻ ഏത് പാട്ട്? അങ്ങനെ ഉണ്ടോ ഇഷ്ടം?
3: അങ്ങനൊന്നും ഇല്ല. അതിനെ പറ്റിയ ഒരു പാട്ടിട്ട്
2: അങ്ങനെ പറയാം.
3: മാസത്തിൽ രാമായണം വായിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് സ്വപ്ന ദർശനം ഉണ്ടായി. രഘുനാഥ് എന്ന് പേരിടണം, ഒരു ആൺകുട്ടിയാണെന്നൊക്കെ എന്നോട് സ്വപ്നത്തിൽ പറഞ്ഞു. അങ്ങനെ ഉണ്ടായ കുഞ്ഞാ.
2: നല്ലൊരു പാട്ട് വെച്ചേരാം.
3: ആയിക്കോട്ടെ.
2: ഓക്കെ ശരി.

0: ഹലോ,
1: ഹലോ, ആരാണ്?
0: ഞാൻ കീഴാറ്റിങ്ങിയിൽ നിന്ന് ശോഭയാണ്.
1: ശോഭ. ആ
0: മാഡത്തിന് സുഖം തന്നെ?
1: ആ സുഖാണ്. സുഖാണോ?
0: ഓ സുഖം.
1: ആ ആദ്യമായിട്ടാണോ ഇതിൽ
0: എനിക്ക്
1: വിളിക്കണേ?
0: അല്ല, ഞാൻ നേരത്തെ വിളിക്കുമായിരുന്നു. ഇപ്പൊ കൊറേ നാളുകൊണ്ട് വിളിച്ചാർക്കാ കിട്ടൂല.
1: കൊറേ നാൾക്ക് ശേഷമാണോ ഇപ്പൊ കിട്ടിയത് അല്ലേ?
0: കിട്ടുന്നത് എനിക്ക് വേണ്ട പാട്ട് ശങ്കരാഭരണ സിനിമയിലെ ശങ്കര എന്നുള്ള പാട്ടാണ്.
1: ശരി ശരി, അത് വെച്ചേരാ.
0: പാട്ട് പാടും,
1: ഏതെങ്കിലും മതിയോ? ജാനകിയമ്മയുടെ ഒരു പാട്ട് പാടാം.
0: ഓ ഓ.

0: ഹലോ.
1: ഹലോ, നന്നായിരുന്നു.
0: ആ താങ്ക് യു.
1: എനിക്ക് മൂന്ന് മക്കളാണ്, മൂന്ന് ആമക്കളാണ്, ആദർശി, അമ്പാടി, ആരോമൽ.
0: അവരെന്താ ചെയ്യണേ?
1: രണ്ടുപേരും ഗൾഫിലാണ്. ഒരാളിന് ഇവിടെ ബാങ്കിൽ ജോലിയുണ്ട്, സഹകരണ ബാങ്കിൽ.
0: ഓ ഓ, ശരി ശരി.
1: മൂത്ത രണ്ട് മക്കളെ കല്യാണം കഴിച്ച്, മൂത്ത മോനൊരു മോനുണ്ട്,
0: ആ
1: 2.5 വയസ്സായി മോന്.
0: ഓ, അപ്പൊ ഇപ്പൊ ഓണത്തിന് വരണുണ്ടോ?
1: ഓണത്തിന് മക്കള് വരൂല, മക്കളിപ്പോ പോയതേ ഉള്ളു.
0: ആ ശരി ശരി.
1: എന്റെ കൊച്ചുമോന്റെ പേര് ശന്തനു.
0: ആ ശരി ചേച്ചി, അപ്പൊ ഈ പാട്ട് വെച്ചുതരാം.
1: ഓ ഓ,
0: ആ ശരി, സന്തോഷം. ആ ബൈ.

0: മുന്നണി ഗായിക അപർണ രാജീവ് പങ്കെടുക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: നൃത്തം പഠിച്ചിട്ടുണ്ട്, ഗിറ്റാറ് പഠിച്ചിട്ടുണ്ട്, ഈ പറഞ്ഞതുപോലെ ഹിന്ദുസ്ഥാനിയും കർണാടക സംഗീതവും ഒക്കെ പഠിച്ചിട്ടുണ്ട്. സംഗീതമാണ് എന്റെ വഴി എന്ന് ഉറപ്പിക്കുന്നത് എപ്പോഴായിരുന്നു?
2: അത് കുറച്ച് വൈകിട്ടാണ് ഉറപ്പിച്ചത്. ഞാൻ ഈ സിനിമയിൽ പാടി തുടങ്ങിയപ്പോഴൊന്നും ഇതാണ് എന്റെ വഴിയെന്ന് അങ്ങനെ ഞാൻ എനിക്കങ്ങനെ തോന്നിയിട്ടില്ലായിരുന്നു. പാട്ട് പക്ഷെ എപ്പോഴും ഞാൻ കുട്ടിയാകുമ്പോ തൊട്ടേ കൂടെ ഉണ്ട്. അപ്പോ അത് അങ്ങനെ തന്നെ ഉണ്ടാവും എന്നുള്ള രീതി തന്നെയായിരുന്നു. വേറെ ഇപ്പൊ നമുക്ക് ജോലി ചെയ്താലും പാട്ട് പാടാലോ എന്നുള്ളതായിരുന്നു എന്റെ മനസ്സിൽ. അപ്പൊ ഞാൻ ബി കോം ആയിരുന്നു, അത് കഴിഞ്ഞ് എം ബി എ പഠിച്ചു, ക്യാമ്പസ് പ്ലേസ്മെന്റ് ആയിട്ട് ജോലിയൊക്കെ കിട്ടി. അപ്പൊ അപ്പോഴും ഞാൻ പാട്ട് പഠിക്കാൻ ഞാൻ ഓമനക്കുട്ടിയുടെ അടുത്താണ് തുടങ്ങിയത്. പിന്നെ ശ്രീകുമാർ സാറിന്റെ അടുത്ത് ആണ് പിന്നെ കണ്ടിന്യൂ ചെയ്തത്. അപ്പൊ സാറിന്റെ അടുത്ത് ഞാൻ ഈ ജോലിക്ക് പോണ സമയത്തും ജോലി കഴിഞ്ഞ് വന്നിട്ട് സാറിന് ഫ്രീ ഉള്ളപ്പോ ഞാൻ വൈകുന്നേരം പോവായിരുന്നു പാട്ട് പഠിക്കാൻ. പരിപാടികൾ വരുമ്പോ പോവും. ആ സമയത്തായിരുന്നു കല്യാണം. കല്യാണം കഴിഞ്ഞ് ഡൽഹിയിലേക്കാണ് പോയത്. അപ്പോൾ ഡൽഹിയിൽ പോയപ്പോൾ അവിടെ എനിക്കൊരു ഭാഗ്യത്തിനൊരു നല്ല ഒരു ഹിന്ദുസ്ഥാനി ഒരു ടീച്ചർ കിട്ടി, ഞങ്ങളുടെ വീടിന്റെ വളരെ അടുത്തായിട്ട്. അങ്ങനെ ആ ക്ലാസ്സിന് പോവായിരുന്നു, ഒരാഴ്ചയിലെ രണ്ടു മൂന്ന് ദിവസമൊക്കെ അങ്ങനെ ടീച്ചറുടെ അടുത്ത് പോവായിരുന്നു, ഹേമ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ എന്തെങ്കിലും ഇതേപോലെ റെക്കോർഡിങ്ങോ പ്രോഗ്രാമൊക്കെ വരുമ്പോൾ ഇതേപോലെ നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഡൽഹിയിൽ നിന്നാണെങ്കിലും ശരിക്കും ഞാൻ വിചാരിക്കും ഇപ്പോൾ ദുബായോ അല്ലെങ്കിൽ മസ്കറ്റിലൊക്കെ, ഞാൻ മസ്കറ്റിലും പോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഏകദേശം ഒരേ സമയം തന്നെയാണ് ഈ ഡൽഹിയിൽ നിന്ന് ഇവിടെ എത്തുന്നതും, 3.5-4 മണിക്കൂറാണ് ഫ്ലൈറ്റിൽ. അപ്പോൾ ഒരു മാസത്തിൽ ശരിക്കും 1-2 പ്രാവശ്യം ഞാൻ ഇങ്ങനെ വന്നും പോയിക്കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ അപ്പോഴും ഞാൻ ജോലി എന്തെങ്കിലും വേണം എന്നുള്ളൊരു എനിക്കുണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷെ എന്താണ് ജോലി വേണ്ടത്?

0: സിനിമയിൽ ഒന്ന് രണ്ട് സിനിമയിൽ ഇതേപോലെ ആ സമയത്തോടെ വന്ന് ഞാൻ പാടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഒരു സിനിമ ജോൺസൺ മാഷ്ടെ മോള് നമ്മൾ വിട്ടുപോയി, ഷാൻ ജോൺസൺ. അപ്പോൾ ഷാൻ്റെ മ്യൂസിക്കിലൊരു പാട്ട്, അത് മുത്തശ്ശൻ എഴുതിയിട്ട്, അതൊരു ഭയങ്കര അതിൻ്റെ ഡയറക്ടറിനൊക്കെ വളരെ ഒരു പ്രതീക്ഷയുള്ളൊരു പ്രോജക്റ്റ് ആയിരുന്നു, ജയസൂര്യൊക്കെ വെച്ചിട്ടുള്ളൊരു പ്രോജക്റ്റ് ആയിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് പാട്ടുകൾ കമ്പോസ് ചെയ്തിരുന്നു ഷാൻ ആ സിനിമയിൽ. അപ്പോൾ അതിലൊരു ഡ്യുവറ്റ് ഞാനും നിഖിൽ മാത്യു, ഞങ്ങൾ രണ്ടുപേരും കൂടി. അപ്പോൾ അത് ചെന്നൈയിലാണ് റെക്കോർഡിംഗ് വെച്ചത്. അപ്പോൾ അന്ന് ഞാൻ വന്നപ്പോൾ ദേവരാജൻ അപ്പോൾ പിന്നെ വീട്ടിലാണ്, ഞാൻ ഇപ്പോൾ ചെന്നൈയിൽ, അപ്പോൾ അമ്മയച്ഛനൊന്നും ഇല്ലാതെ ഞാൻ വരികയാണെങ്കിൽ ഞാൻ അവിടെ താമസിക്കാറില്ല. അപ്പോൾ ഇതേപോലെ അവിടെ പോയി താമസിച്ചിട്ടാണ് ആ പാട്ട് പോയി റെക്കോർഡൊക്കെ ചെയ്ത്, എന്താണെന്ന് എനിക്കറിയില്ല, പെട്ടെന്നൊരു മാറ്റമായിരുന്നു. അത് കഴിഞ്ഞ് ആ പാട്ട് റെക്കോർഡിംഗ് ഭയങ്കര ഞാൻ എന്താ പറയുക, ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു കാര്യമായിരുന്നു റെക്കോർഡിംഗ്. അതിനു മുമ്പും പക്ഷെ ഞാൻ സിനിമയിൽ അതിന് മുമ്പൊരു പാട്ട് പാടി വന്നിരുന്നു, പക്ഷെ ഈ റെക്കോർഡിംഗ് എന്താണെന്ന് എനിക്കറിയില്ല. അത് തിരിച്ചു വന്നപ്പോൾ തൊട്ട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യാൻ തുടങ്ങി. ഭയങ്കര സന്തോഷമായിരുന്നു ആ പാട്ട് പഠിക്കാനും പോയി റെക്കോർഡ് ചെയ്യുമ്പോഴും എല്ലാം. അതിനു മുമ്പ് ഇതേപോലെ തന്നെയാണ് ഞാൻ പാട്ട് പഠിച്ചിട്ടുള്ളതും എല്ലാം, പക്ഷെ അപ്പോഴാണ് അതിന്റെ എനിക്ക് തോന്നുന്നത് അതെന്താ ഞാൻ മിസ് ചെയ്യണെന്നുള്ള, എനിക്ക് അപ്പോഴായിരിക്കും ചിലപ്പോൾ ഞാൻ റിയലൈസ്
1: ചെയ്തത്.
0: അതെ അതായിരിക്കും അപ്പൊ മനസ്സിലായി ശരിക്കും ഞാൻ പാട്ട് തന്നെയാണ് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം പാട്ടാണ് എന്നുള്ളത് അപ്പൊ മനസ്സിലായി. പിന്നെ വേറെ ജോലിയൊന്നും വേണ്ട, പാട്ട് തന്നെ മതി. പക്ഷെ അത് ഞാൻ ഡിസൈഡ് ചെയ്യുമ്പോൾ ശരിക്കും കുറച്ച് ഗ്യാപ്പ്, ഒരു ഗ്യാപ്പ് എന്ന് വെച്ചാൽ ഇടയ്ക്ക് ഇതുപോലെ സിനിമയിൽ പാടുന്നുണ്ട്, പക്ഷെ ഞാൻ അതിനുവേണ്ടി ഒരു ശ്രമം ഒന്നും എന്റെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ മ്യൂസിക് ഡയറക്ടേഴ്സ് നമ്മൾ ശരിക്കും വിളിക്കണം, അങ്ങനെയുള്ള ഒരു കാര്യവും എന്റെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ എന്റെ മനസ്സിൽ വരുമ്പോൾ പോയി പാടാം, ജോലി ചെയ്യും എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ സമയത്ത് അതങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ചപ്പോൾ ശരിക്കും സിദ്ധാർത്ഥ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. സിദ്ധാർത്ഥ് പറഞ്ഞെന്ന് മസ്കറ്റിൽ നിന്ന് അത് അതിന് പറ്റില്ല, അപ്പോൾ നാട്ടിൽ തന്നെ പോയി നിന്ന് ട്രൈ ചെയ്യണം, അതാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ഞാനും മോനും കൂടി അപ്പോൾ നാട്ടിൽ വന്നു. അപ്പോൾ തൊട്ടൊരു മ്യൂസിക് ഡയറക്ടേഴ്സിന് അപ്പോഴാണ് കുറച്ചും കൂടി ഞാൻ പാട്ടുകളൊക്കെ അയച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അതിനു മുമ്പ് അങ്ങനെ ഞാൻ ഈ പാടി തുടങ്ങിയ സമയത്തും കല്യാണം കഴിയുന്ന വരെയുള്ള സമയത്തൊക്കെയും സിനിമകൾ സംഭവിച്ചത് ശരിക്കും അങ്ങനെ സംഭവിച്ചതാണ്. ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്ത് വരുന്ന ഒരു ഫീൽഡാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്കൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് ഒരുപാട് ഇപ്പം ചാൻസ് കിട്ടിയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു നിരാശ പോലെ തോന്നിയിട്ടില്ല. നല്ല പാട്ടുകളാണ് പാടിയിട്ടുള്ളതെല്ലാം, നല്ല പാട്ടുകളാണ്, നല്ല ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അതൊക്കെ ഒരു ഒരു ശരിക്കും ബ്ലെസ്സിങ് ആണ്. ഇപ്പം ഈ വർഷം ഒരു സിനിമ ഒരു പാട്ട് ഇറങ്ങിയിരുന്നു, പിന്നെയാണ് ശരിക്കും അതിൽ ശ്രദ്ധിച്ചു തുടങ്ങിയത്, പാട്ട് തന്നെ മതി. പിന്നെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങണതും എല്ലാം. അതെ.
1: ഈ പാട്ടല്ലാതെ വേറെ എന്താ ഇഷ്ടങ്ങള്?
0: പാട്ടല്ലാതെ എനിക്ക് ഡാൻസ്, ഞാനൊരു 10th വരെ പഠിച്ചിരുന്നു ഭരതനാട്യം. അത് കഴിഞ്ഞ് പിന്നെ അത് ആ ഒരു ഇൻട്രസ്റ്റ് കുറച്ച് പോയി. പക്ഷെ എനിക്ക് ഡാൻസ് ഇപ്പൊ സ്കൂളിലും കോളേജിലൊക്കെ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഈ സിനിമാറ്റിക് ഡാൻസ് ചെയ്യില്ലേ, അതെനിക്ക് പഠിച്ച് ചെയ്യാനൊക്കെ ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഗ്രൂപ്പായിട്ട് ഇപ്പൊ ഒറ്റയ്ക്ക് പോയി നിന്ന് സ്റ്റേജിൽ അങ്ങനെയല്ല, ഗ്രൂപ്പായിട്ട് നമ്മൾ ആ ഒരു ലേണിംഗ്, ആ ഒരു പ്രോസസ്സും അത് പോയി ഡാൻസ് പ്രസന്റ് ചെയ്യണതൊക്കെ ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ
1: നമുക്ക് അടുത്ത ഒരു ശ്രോതാവിലേക്ക് പോകാം.
2: ഹലോ.
0: ഹലോ, ആരാണ്?
2: കൊല്ലം ചടയമംഗലത്തിൽ നിന്ന് ലിസി ആണ്.
0: ലിസി എന്താ ചെയ്യണേ? ഹലോ, പ്രിയ ഗീതം കേൾക്കാറുണ്ടോ? ആ, ഇതിനു മുമ്പും വിളിച്ചിട്ടുണ്ടോ? ആ, ഏതാ പാട്ട് വേണ്ടേ?
2: വേൽമുരുക
0: വേൽമുരുക. ആ ശരി ശരി, അത് വെച്ചേരാം. ശരി ലിസി, ബൈ.

0: മുന്നണി ഗായിക അപർണ രാജീവ് പങ്കെടുക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: നമ്മള് അപർണ രാജീവ് എന്ന ഗായികയുടെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതിലെല്ലായിടത്തും വന്നുകൊണ്ടിരുന്നത് ഒ എൻ വി കുറുപ്പ് സാറായിരുന്നു. ഒ എൻ വി കുറുപ്പ് സാറിന്റെ 10th ചരമവാർഷികമായിരുന്നു ഫെബ്രുവരിയില്. അപ്പൊ ആ സമയത്ത് അപർണ അച്ഛൻ സംഗീതം നൽകി പാഥേയം എന്ന ഒ എൻ വി കുറുപ്പ് സാറിന്റെ കവിത ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് വ്യൂസ് വന്നിട്ടുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു.
2: ഇതിനു മുമ്പ് മുത്തച്ഛൻ എന്നുള്ള മുത്തച്ഛൻ എഴുതിയ ഒരു കവിത ഉണ്ട്. അത് ഞാൻ ഒരു 4 മുമ്പ് ഇതേപോലെ ഒരു ഫെബ്രുവരിയില് മുത്തച്ഛന്റെ ചരമവാർഷികത്തിന്റെ അന്ന് ഞാൻ യൂട്യൂബ് ചാനലിൽ ഇറക്കിയിരുന്നു. അപ്പൊ അതും ഇതേപോലെ എനിക്ക് ഇപ്പൊ കവ സോങ്സോ അല്ലെങ്കിൽ പാട്ടുകളൊക്കെ ചെയ്യുന്ന പോലെ ഇപ്പൊ കവിത എങ്ങനെയായിരിക്കും എന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ശരിക്കും നമ്മളൊരു പാട്ട് പാടി നേടുന്നതിനെക്കാട്ടിലും ഞാൻ ആ കവിത മുത്തച്ഛന്റെ ഇപ്പൊ പാഥേയോ അല്ലെങ്കിൽ മുത്തച്ഛനുള്ള കവിത ചെയ്തപ്പോ അത് ഒരുപാട് പേര് നല്ല നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോ കവിത ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ളത് നമുക്ക് അങ്ങനെ
1: തുടർന്നും ആ തരത്തിലുള്ള
2: തീർച്ചയായിട്ടും ഇപ്പൊ ചിലര് മെസ്സേജ് ഇട്ട് ചോദിക്കാറുണ്ട്, കവിത പാടില്ലേ, മുത്തച്ഛന്റെ കവിത ഒന്ന് ചൊല്ലിയിടാമോ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ നമുക്ക് റിക്വസ്റ്റ് വരാറുണ്ട്. അപ്പോ എന്തായാലും തീർച്ചയായിട്ടും ചെയ്യും.
1: പാഠം പാടാം.

0: നമുക്ക് അടുത്ത ഒരു ശ്രോതാവിലേക്ക് പോയിട്ട് തിരിച്ചു.
1: ഹലോ.
2: ആ ഹലോ. ആ നമസ്കാരം.
1: ഞാന് കാനൂരിൽ നിന്ന് വിളിക്കാണ്, ഹരിപ്പാടിനടുത്ത് കാനൂരിൽ നിന്ന് വിളിക്കാണ്. പേര് വാസുദേവൻ.
2: ശരി ശരി. സുഖമായിട്ടിരിക്കണു അല്ലേ?
1: സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഞാന് ദേവസ്വം ബോർഡ് ജോലിയുള്ള ഒരാളായിരുന്നു, തകഴ് വായിക്കുന്ന ആളായിരുന്നു, റിട്ടയർഡ് ആയി.
2: ശരി, ഏത് പാട്ടാ ഇപ്പൊ വേണ്ടേ?
1: ജാനേ അമ്മ പാടിയ പാട്ടുണ്ടല്ലോ,
2: ഏതാണ്?
1: ശിങ്കാരവേദന.
2: പാട്ട് വെച്ചേരാ.
1: എല്ലാവർക്കും വേണ്ടി, എന്നെ അറിയുന്നവർക്കും, പിന്നെ നമ്മുടെ ഏവൂർ ഗീതാ ഗോപാലകൃഷ്ണൻ, വെട്ടിക്കുളങ്ങര രേഖ മാഡം, ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ എല്ലാവർക്കും സമർപ്പിക്കുകയാണ് കേട്ടോ.
2: ശരി ശരി. ഓക്കെ.

0: ഇനിയും ഒരുപാട് പാട്ടുകൾ പാടാനുള്ള അവസരം ഉണ്ടാകട്ടെ. ശ്രോതാക്കളിലേക്ക് എത്താൻ ഒരുപാട് അവസരങ്ങൾ നമുക്കിപ്പോ ഈ ഒരു ഡിജിറ്റൽ ലോകത്ത് ലഭ്യമാണ്.
1: യൂട്യൂബ് ചാനൽ ശരിക്കും എനിക്ക് തോന്നാറുണ്ട് ഒരു വളരെ നല്ലൊരു ഡിസിഷൻ ആയിരുന്നു ഞാനത് തുടങ്ങിയെന്നുള്ള എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അതിൽ കൂടി നമുക്ക് നമ്മുടെ പാട്ടുകൾ ആൾക്കാരിലേക്ക് എത്തിക്കാനും നമ്മുടെ ഇഷ്ടമുള്ള പാട്ടുകൾ പാടാനും നമുക്ക് ഇപ്പം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പാട്ടുകൾ ഞാൻ ഒറിജിനൽ സോങ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സിനിമാ പാട്ട് പോലെ തന്നെയാണ് ഇപ്പോൾ ഒറിജിനൽ സോങ്സ് പാടുമ്പോഴും നമ്മൾ ആൾക്കാരിലേക്ക് ഒരു പുതിയ പാട്ട് എത്തിക്കുകയാണ്. പക്ഷെ അതിന് കുറച്ചും കൂടി നമ്മുടെ സൈഡിൽ നിന്നുള്ള ഒരു എഫേർട്ടും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ ഒരു സ്വന്തം എന്നുള്ളൊരു ഫീലിംഗ് കുറച്ചും കൂടി നമുക്ക് തോന്നാറുണ്ട് അങ്ങനത്തെ പാട്ടുകൾ. അപ്പോൾ തീർച്ചയായിട്ടും ഞാനത് വളരെ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിന് വേണ്ടി ഇനി അടുത്ത് എന്താ ചെയ്യേണ്ട ചാനൽ അങ്ങനെ
0: എല്ലാവിധ ആശംസകളും ഇനിയും ഒരുപാട് ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്നവരിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ.
1: താങ്ക് യു.

ഗായിക അപർണ രാജീവ് അതിഥിയായി പങ്കെടുത്ത ഹലോ പ്രിയഗീതമാണ് ഇതുവരെ കേട്ടത്. അഭിമുഖം ഐശ്വര്യ, നിർവഹണം ഫഹദ് റാസ, നിർവഹണ സഹായം ഷിബിന അൻവർ.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര നടൻ കൃഷ്ണൻ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നടന്നുകൊണ്ടിരിക്കുകയാണ്. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇപ്പോൾ ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാം. 9495964321. ഇനിയൊരു നമ്പർ 9496596321. അതിഥി ചലച്ചിത്ര നടൻ കൃഷ്ണൻ ബാലകൃഷ്ണൻ.
1: സ്വർണം ഇങ്ങനെ ലോക്കറിൽ ഇരിക്കാനുള്ളതല്ല, തലോടുന്ന കാറ്റ് പോലെ എന്നും നമ്മളോടൊപ്പം ചേരുന്നതാകണം.
2: ട്രെൻഡുകൾ മാറുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് ഷോറൂം തീർത്ഥം ജ്വല്ലേഴ്സിൽ 18 കാരറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വിസ്മയ ലോകം. ചെയിനുകൾ 4,100 രൂപ മുതൽ, ഹോൾസെയിൽ വിലയും മെഗാ സമ്മാനങ്ങളും.
1: ഈ ഓഗസ്റ്റ് 22 വാർഷികാഘോഷം പ്രമാണിച്ച് പണിക്കോലയിൽ 76% ഡിസ്കൗണ്ട്. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
3: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
4: പൊന്നോണമാക്കാൻ ചാപ്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാപ്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
5: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
6: അതെങ്ങനെ?
5: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. 1000 കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി.
7: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി, റേഡിയോ ഹെൽത്ത്.
8: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ മാതാപിതാക്കളെ ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് കുട്ടികളിൽ കണ്ടുവരുന്ന ആസ്മ. കുട്ടികളിലെ ആസ്മയുടെ കാരണങ്ങളെക്കുറിച്ചും അതിന്റെ ചികിത്സാരീതിയെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചും നമ്മോട് സംസാരിക്കാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് ഫോർട്ട് ഹോസ്പിറ്റലിലെ പൾമണോളജിസ്റ്റായ ഡോക്ടർ വിനീത. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
9: നമസ്കാരം
8: മാഡം. മിക്കവാറും കുട്ടികളിൽ കണ്ടുവരാറുള്ള ഒരു ആരോഗ്യ പ്രശ്നമാണല്ലോ ശ്വാസം മുട്ടൽ. കുട്ടികളിൽ ഇത്തരത്തിൽ ശ്വാസം മുട്ടൽ ഉണ്ടാകുന്നതിന്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്?
9: ശ്വാസം മുട്ടലിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ നമുക്ക് ശ്വാസകോശത്തിനെ കുറിച്ച് ഒന്നാ ഞാൻ ആദ്യം ഒന്ന് പറയാം. ഇപ്പൊ ശ്വാസകോശത്തിന്റെ പ്രധാന പ്രവർത്തനം എന്ന് പറഞ്ഞാല് വായു എന്നുള്ള ശ്വസിച്ചിട്ട് അതില് നമ്മൾ മൂക്കിക്കൂടെ വായിക്കൂടെ തൊണ്ടക്കൂടെ പോയി പിന്നെ ശ്വാസനാളികളിൽ നിന്ന് പിന്നെ ചെറിയ ചെറിയ അറകളായ ശ്വാസകോശം വഴി അവിടെ എത്തിയിട്ട് അവിടുന്ന് ഓക്സിജനെ ഫിൽട്ടർ ചെയ്ത് രക്തക്കുഴലിലോട്ട് കൊടുക്കുകയും രക്തക്കുഴൽ പിന്നെ ബാക്കിയുള്ള ഓർഗൻസിലേക്ക് ആ ഓക്സിജൻ എത്തുക. അപ്പൊ ഇത്രയും ഒരു ഇമ്പോർട്ടന്റ് വർക്ക് ഫംഗ്ഷൻ ആണ് നമ്മുടെ ശ്വാസകോശം പ്രധാനമായിട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ എന്തെങ്കിലും രീതിയിൽ തടസ്സം, ഈ ഒരു വഴികളിൽ എന്തെങ്കിലും രീതിയിൽ തടസ്സം വന്നാൽ അത് ശ്വാസം മുട്ടലായിട്ടാണ് വരുന്നത്. കുട്ടികളുടെ കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ശ്വാസനാളികളും ശ്വാസകോശമൊക്കെ വളരെ ചെറുതാണ്. അപ്പൊ എന്തെങ്കിലും ചെറിയ രീതിയിൽ ബുദ്ധിമുട്ട് വല്ലതും എവിടെയെങ്കിലും വന്നാൽ അത് ശ്വാസം മുട്ടലായിട്ട് വരാം. ഉദാഹരണത്തിന് ഇപ്പം ജലദോഷം, മൂക്കടപ്പ് വന്നാൽ കുട്ടികൾക്ക് അത് ചിലപ്പം ഒരുപക്ഷെ ശ്വാസം മുട്ടലായിട്ടായിരിക്കും വരുന്നത്. കുറച്ചും കൂടെ താഴോട്ട് പോയാൽ എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞൊരു ഓർഗനുണ്ട്, അത് എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്ന് കുറച്ച് നീറൊക്കെ വന്നാൽ അതും ഒരുപക്ഷെ എപ്പിഗ്ലോട്ടൈറ്റിസ് ശ്വാസം മുട്ടലായിട്ടായിരിക്കും വരുന്നത്. കുറച്ചും കൂടെ താഴോട്ട് പോകുമ്പോൾ ശ്വാസനാളികളിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ, വൈറൽ ഇൻഫെക്ഷൻ ആവട്ടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവട്ടെ, ആ നാളികളിൽ നീർക്കെട്ടുണ്ടായിട്ട് അത് ചിലപ്പം ശ്വാസം മുട്ടലായിട്ടായിരിക്കും കാണിക്കുന്നത്. കുറച്ചും കൂടെ ചെറിയ നാളികളിൽ വരുന്ന ഇൻഫെക്ഷൻ ബ്രോങ്കിയോലൈറ്റിസ്, അതും കുട്ടികളിൽ ശ്വാസം മുട്ടലായിട്ടായിരിക്കും വരുന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ അറകളിൽ ഇൻഫെക്ഷൻ വന്നിട്ട് അതിലൊക്കെ കഫമൊക്കെ കെട്ടുകയും സിക്രീഷൻസ് വരുമ്പോൾ ഈ ഒരു പ്രവർത്തനം, ഓക്സിജൻ ഫിൽട്ടർ ചെയ്യുന്ന പ്രവർത്തനം നടക്കത്തില്ല. അപ്പം അതും ശ്വാസം മുട്ടൽ, ന്യൂമോണിയയിലും ശ്വാസം മുട്ടലായിട്ട് വരാം. പിന്നെ കുട്ടികളുടെ സാധാരണ ഒരു നമ്മൾ കാണുന്ന ഒരു ഫോറിൻ ബോഡി, അത് എന്തെങ്കിലും നമ്മൾ വിഴുങ്ങിയിട്ട് അത് ഏതെങ്കിലും ശ്വാസനാളികളിൽ അങ്ങ് തടസ്സമായിട്ടിരുന്നാലും അതും ശ്വാസം മുട്ടലായിട്ട് വരാം. ആ കൂട്ടത്തിൽ തന്നെ ഒരു കാരണമാണ് ആസ്മ. ആസ്മ എന്ന് പറഞ്ഞാൽ ഈ നാളികളിൽ എന്തെങ്കിലും ഒരു ട്രിഗർ, എന്തെങ്കിലും അലർജി കാരണം പെട്ടെന്ന് അങ്ങ് ചുരുങ്ങുകയും അത് ശ്വാസം മുട്ടലോ ചുമയോ ആയിട്ടായിരിക്കും കാണിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളുടെ ശ്വാസം മുട്ടലിന് പല പല കാരണങ്ങളുണ്ട്, അതിൽ നിന്ന് ഒരു കാരണം ആസ്മയാണെന്നേ ഉള്ളൂ.
8: മാഡം, ഏത് പ്രായം മുതലാണ് കുട്ടികളിൽ ആസ്മ കണ്ടുവരുന്നത്?
9: ആസ്മ എന്ന് പറഞ്ഞാൽ അതൊരു ജീൻ എൻവയറൺമെന്റ് ഇന്ററാക്ഷനാണ്. അപ്പൊ അത് നമ്മുടെ ശരീര പ്രകൃതിയിൽ അതുണ്ടെങ്കിൽ കുഞ്ഞിലെ തൊട്ട് അത് നമുക്ക് പുറത്തേക്ക് വരാം. പക്ഷേങ്കിൽ ശരിക്കും നമ്മൾക്ക് ആസ്മയാണ്, ഈ ഒരു കുട്ടിക്ക് ആസ്മയാണെന്ന് പറയണമെങ്കിൽ അത് ഏകദേശം ഒരു 5 വയസ്സിന് ശേഷമായിരിക്കും നമ്മളത് കൃത്യമായിട്ട് അത് ആസ്മ എന്ന് പറയാൻ പറ്റുന്നത്. ലക്ഷണങ്ങൾ കുഞ്ഞിലെ തൊട്ടാകാം. ഈ കൊച്ചു പ്രായത്തിലൊക്കെ ഉള്ള ശ്വാസം മുട്ടലത് ആസ്മ ആവണം എന്നില്ല. ഇപ്പം വൈറൽ ഇൻഫെക്ഷൻ വന്നിട്ട് അത് ശ്വാസം മുട്ടലായിട്ട് വരുന്നു, അത് ഒരു 10 ദിവസത്തിനകം നീണ്ടു നിൽക്കുന്നു. വർഷത്തിൽ ഒരിക്കൽ 2-3 പ്രാവശ്യം ആയിരിക്കും അതൊക്കെ വരുന്നത്. അതിൻ്റെ ഇടയിൽ അന്ന കുഞ്ഞിന് കുഴപ്പമൊന്നും കാണത്തില്ല, അത് ആസ്മയാവണം എന്നില്ല. പക്ഷേങ്കിൽ ഓരോ ഇൻഫെക്ഷൻ വരുമ്പോൾ അതിൻ്റെ കൂടെ ശ്വാസം മുട്ട് വരുന്നു, അത് 10 ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് അത് വരുന്നുണ്ട്, 3 വർഷത്തിൽ 3 പ്രാവശ്യത്തിൽ കൂടുതൽ വരുന്നുണ്ട്. അമ്മയ്ക്കും അച്ഛനും ശ്വാസം മുട്ടലിൻ്റെ ഇതുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അത് ആസ്മയാകാം, മുന്നോട്ട് പോകുമ്പോൾ അത് ആസ്മയായിട്ട് വരാം. ചില കുട്ടികൾക്കാണെങ്കിൽ ഇൻഫെക്ഷൻ ഇല്ലെങ്കിലും ശ്വാസം മുട്ടലായിരിക്കും. കളിക്കുമ്പോഴോ ചിരിക്കുമ്പോഴോ ഒക്കെ നമുക്ക് ആ ശ്വാസം മുട്ടൽ പോലെയൊക്കെ അനുഭവപ്പെടുന്നു, കൂടെ കൂടെ ആ ബുദ്ധിമുട്ട് കാണിക്കുന്നു, രാത്രിയിലൊക്കെ എഴുന്നേക്കുന്നു. അങ്ങനെയുള്ള കുട്ടികൾക്ക് ആസ്മയാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമുക്ക് ഈ പറയുന്ന 5 വയസ്സിനുള്ള കണക്ക് പറയുന്ന പറഞ്ഞാൽ നമ്മൾ ഈ ആസ്മ ആണ് എന്ന് പറയണമെങ്കിൽ ഒരു സ്പൈറോമെട്രി എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യും. ആ ടെസ്റ്റിൽ നമ്മൾ ഊതി പരിശോധന ശക്തിയായിട്ട് ഊതിച്ച് ആണ് അത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പക്ഷെ അത് 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അത് ഒരു പക്ഷെ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും. 5 വയസ്സിന് മേലെയാണ് നമ്മളത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ 5 വയസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ശരിക്കും അത് ആസ്മയാണെന്ന് പറയുന്നത്. അതിൻ്റെ മുന്നേ അമ്മയും അച്ഛനും പറയുന്നതും കുഞ്ഞുങ്ങളുടെ ലക്ഷണങ്ങൾ കണ്ടിട്ട് ആസ്മയാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അതിന് ചികിത്സിക്കുന്നത്.
8: മാഡം, അതുപോലെ തന്നെ കുട്ടികളിൽ ആസ്മ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്?
9: ശരിക്കും പറഞ്ഞാൽ ആസ്മ എന്ന് പറഞ്ഞാൽ ഒരു ജീൻ എൻവയറമെന്റ് ഇന്ററാക്ഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. അത് നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്നു, അത് നമ്മുടെ ശരീരപ്രകൃതിയിലുണ്ട്. പിന്നെ നമ്മൾ എൻവയറമെന്റിൽ എന്തെങ്കിലും ഒരു ട്രിഗർ, എന്തെങ്കിലും അലർജൻ വരുമ്പോഴായിരിക്കും അത് റിയാക്ട് ചെയ്തിട്ട്, നമ്മുടെ ബോഡി ആ അലർജനോട് ട്രിഗറിനോട് റിയാക്ട് ചെയ്തിട്ടായിരിക്കും ഈ ആസ്മ പുറത്തേക്ക് വരുന്നത്. ഉദാഹരണത്തിന് ഇപ്പം നമുക്കിപ്പം ഹൗസ് ഡസ്റ്റ് മൈറ്റ്, അങ്ങനെ അതൊരു പൊടിച്ചെള്ളാന്ന് പറയുന്നത്, നമ്മുടെ കാണത്തില്ല, പക്ഷെ ഈ കട്ടിലും ഈ കാർപ്പറ്റിലും കർട്ടനിലൊക്കെ അത് കാണും. അപ്പം അങ്ങനെ ഒരു സാധനത്തിനോട് നമ്മൾ സാധാരണ ചിലപ്പോൾ ആൾക്കാർക്ക് അത് ഹൗസ് ഡസ്റ്റ് മൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ നോർമൽ പോലെ ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷെ ഒരു ആസ്മ പേഷ്യൻ്റ് ആണെങ്കിൽ ഇപ്പം അവരുടെ ജീനിൽ ആ ഒരു ഇതുണ്ടെങ്കിൽ അത് അവർക്കൊരു ട്രിഗർ ആയിരിക്കും. അത് ആദ്യം ചുമയായിട്ട് വരും, പിന്നെ അത് ശ്വാസം മുട്ടലായിട്ട് വരും. അതുപോലെയാണ് കോക്ക്രോച്ച്. ചിലർക്കാണെങ്കിൽ ഭക്ഷണത്തിനോടായിരിക്കും, ചിലർക്ക് വേറെ എന്തെങ്കിലും ഒരു വൈറൽ ഇൻഫെക്ഷൻ. ഈ പറഞ്ഞ പോലെ പലരും ഇപ്പം വന്നേക്കുന്ന കോവിഡ് വന്നതിന് ശേഷം പലരും ആസ്മയായിട്ടാണ് ഇപ്പം പ്രസന്റ് ചെയ്യുന്നത്. അത് ചിലപ്പം കോവിഡ് വന്നതിന് ശേഷം അതായിരിക്കും ബോഡീൻ്റെ ആ ആസ്മ ഇതിനെ അൺമാസ്ക് ചെയ്തേക്കുന്നത്. അപ്പം അത് ശരീരപ്രകൃതിയിലുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു എൻവയോൺമെന്റ് പല പല പദാർത്ഥങ്ങളോട് നമ്മുടെ ബോഡി റിയാക്ട് ചെയ്തിട്ടായിരിക്കും അത് പുറത്തേക്ക് വരുന്നത്.
8: മാഡം, ആസ്മയുള്ള ഒരു കുട്ടിയിൽ സാധാരണ കണ്ടുവരാറുള്ള ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
9: ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞിലെ തൊട്ട് ചിലർക്കത് അലർജിയുടെ തുമ്മലായിട്ടായിരിക്കും വരുന്നത്. ഒരുപാട് കണ്ണ് ചൊറിയുന്നു, ചെവി ചൊറിയുന്നു, തൊണ്ട ചൊറിച്ചിൽ വന്നിട്ട് അത് തുമ്മലായി മാറുന്നു. ചിലർക്ക് പിന്നെ അത് ചുമ എന്ന് പറഞ്ഞാൽ വലിയ കഫമില്ലാത്ത ചുമയായിരിക്കും. രാത്രികളിലും വെളുപ്പാം കാലത്തും ആയിരിക്കും ആ ചുമ കൂടുതലായിട്ട് വരുന്നത്. പിന്നെ ശ്വാസം മുട്ടൽ, നെഞ്ചിനൊരു പിടുത്തം പോലെ എപ്പോഴും കഫം കെട്ടിക്കിടക്കുന്നു അവർ പറയുന്നത്, പക്ഷെ പുറത്തേക്ക് വരുന്നില്ല. അപ്പം നെഞ്ചിൻ്റെ ഒരു പിടുത്തം, പിന്നെ ഈ ശ്വാസം മുട്ടൽ. ശ്വാസം മുട്ടൽ എന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിക്കൽ സൗണ്ട് പോലെ നമുക്ക് കേൾക്കാം. നമ്മൾ വീസ് എന്ന് പറയും, കീ കീ എന്ന് പറഞ്ഞ സൗണ്ട്. ഞാൻ കുട്ടികളാണെങ്കിൽ അവർ ചിലപ്പം അത് പറഞ്ഞു തരാൻ പറ്റത്തില്ലായിരിക്കും, പക്ഷെ നമുക്കിത് സൗണ്ട് കേൾക്കാൻ പറ്റും. രാത്രികളിലും വെളുപ്പാം കാലത്തായിരിക്കും. ചിലർക്കാണെങ്കിൽ കളിക്കുന്ന സമയത്തോ ഭയങ്കരമായിട്ട് ചിരിക്കും പെട്ടെന്ന് ഒരു കീക്കുന്ന സൗണ്ട് വരാം, ചുമ വരാം. പിന്നെ കുട്ടികൾ ചിലപ്പം പറഞ്ഞു തരാൻ പറ്റൂല, പക്ഷെ മറ്റുള്ള കുട്ടികളെ പോലെ അവർക്ക് അങ്ങനെ കളിക്കാൻ പറ്റൂല. കളിച്ചാൽ എന്തോ ഒരു ബുദ്ധിമുട്ട് വരും എന്ന് തോന്നിയിട്ട് അത് അവർ കളിക്കത്തില്ല, അവർ അവോയ്ഡ് ചെയ്യും, ആ എക്സസൈസ് അവർ അവോയ്ഡ് ചെയ്യും. പിന്നെ സ്കൂളിൽ ആബ്സെൻറ്റീസ്. അപ്പം നമ്മൾ ഇത് പേരൻസിനോട് ചോദിച്ചാണ് നമ്മൾ ഈ ഓരോരോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇങ്ങനെ പിന്നെ ചില കുട്ടികൾ കുറച്ച് ഇറിറ്റേഷൻ, അതായത് ഈ ഓക്സിജൻ്റെ അളവ് കുറയുമ്പോൾ, ബ്രെയിനിലോട്ടുള്ള ഓക്സിജൻ്റെ അളവ് കുറയുമ്പോൾ പിള്ളേർ കുറച്ച് ഇറിറ്റബിൾ ആവും, ആവശ്യമില്ലാതെയൊക്കെ കരയും. അപ്പം ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള സിംറ്റംസ്. ഇത് വെച്ചും പിന്നെ ഫാമിലി ഹിസ്റ്ററി ഉണ്ട്, അവർക്ക് അധികം പഴയ പോലെ ആ ഫെയിലിയർ ടു ത്രൈവ് പറ്റുന്ന അത്രയും ആ ഒരു വളർച്ച അവർക്ക് കിട്ടത്തില്ല. ഇതൊക്കെ ആയിരിക്കും ഒരു ആസ്മയുടെ ലക്ഷണങ്ങൾ.
8: മാഡം, അടുത്തതായി കുട്ടികളിൽ ആസ്മ രോഗത്തിന്റെ ചികിത്സയെ കുറിച്ചാണ് അറിയേണ്ടത്. ശ്വാസകോശ രോഗ ചികിത്സാ രംഗത്ത് അനുഭവ സമ്പത്തുള്ള ഒരു ഡോക്ടർ എന്ന നിലയിൽ ഈ രോഗത്തിന് ഏറ്റവും ഫലപ്രദമായ ചികിത്സയെക്കുറിച്ച് ഒന്ന് പറയാമോ?
9: നമുക്കിപ്പോൾ ആസ്മ എന്ന് പറഞ്ഞൊരു അസുഖം എന്ന് പറഞ്ഞാൽ ഇതിന് ക്യൂർ ഇല്ല. നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ പോലെ നമുക്ക് ശരീരപ്രകൃതിയിലുള്ളത് കൊണ്ട് നമുക്കിത് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റത്തില്ല. പക്ഷേ ആസ്മയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് നാളത് ലക്ഷണങ്ങൾ കാണും, കുറച്ച് കഴിയുമ്പോൾ ഒന്നെങ്കിൽ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ തനിയെ അങ്ങ് കുറച്ച് നാൾ ഇല്ലാതെയാവും, കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഫ്ലെയർ ആയി വരുന്നത്. അപ്പം കുട്ടികളിൽ നമ്മളീ പറയുന്ന പോലെ ചിലർക്കൊക്കെ 3 വയസ്സ് തൊട്ട് കാണും, ലക്ഷണങ്ങൾ കാണും, ഒരു 6 വയസ്സ് കഴിയുമ്പോൾ മാറും, അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ പ്രായമാകുമ്പോൾ വീണ്ടും അത് വരും. പക്ഷെ നമ്മൾ ആസ്മ ചികിത്സിക്കണം. ആസ്മ ചികിത്സിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ചികിത്സ അവൈലബിളാണ്. ചികിത്സ ചെയ്ത് നമുക്കത് കൺട്രോൾ ചെയ്ത് പൂർണ്ണമായിട്ടൊരു നോർമൽ ലൈഫായിട്ട് തന്നെ പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ലക്ഷണങ്ങളായിട്ടുള്ളവർ വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഹിസ്റ്ററി വൈസും അല്ലാതെ ടെസ്റ്റുകൾ ചെയ്ത് ആസ്മയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ചികിത്സ ചെയ്യണം എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓരോ പ്രാവശ്യം ഇതുപോലത്തെ കഫക്കെട്ടും ഇൻഫെക്ഷൻ വരുന്നത് അത് ലങ് ഹെൽത്തിന് നല്ലതല്ല. ചികിത്സ രീതി ഇവിടെ അവൈലബിൾ ആണ്, നല്ല ചികിത്സയാണ്. നമ്മൾ ഇൻഹേലർ രൂപത്തിലാണ് ആ ചികിത്സ കൊടുക്കുന്നത്. ഇൻഹേലർ രൂപത്തിൽ കൊടുക്കാൻ കാരണം തന്നെ ഇതാണ്, നമുക്ക് ആസ്മ പൂർണ്ണമായിട്ട് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റാത്ത കണ്ട് അതൊരു ലോങ് ടേം ഡിസീസ് ആയതുകൊണ്ട് ചിലപ്പോൾ ലോങ് ടേം ട്രീറ്റ്മെന്റ് നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഏറ്റവും സേഫസ്റ്റ് ആയ മാർഗം ഇൻഹേലർ ആണ്, സൈഡ് എഫക്റ്റ് ഇല്ലാതെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്. ഇൻഹേലറിന് തന്നെ നമുക്ക് 2 രീതിയിലാണ് കൊടുക്കുന്നത്. ഒന്ന് റിലീവർ, പെട്ടെന്ന് ബുദ്ധിമുട്ട്, ഞാൻ പറഞ്ഞ പോലെ ഇത് ഫ്ലെയർസ് ഇടയ്ക്കിടയ്ക്ക് വരും, പിന്നെ കൺട്രോൾ ആവും. അപ്പം ഈ ഫ്ലെയർസ് വരുമ്പോൾ പെട്ടെന്ന് റിലീഫ് കിട്ടാൻ വേണ്ടി നമ്മൾ റിലീവറായിട്ട് ഇൻഹേലർ തരും, അതിൽ ഒരു റിലീവറായുള്ള മെഡിസിൻ കാണും. പിന്നെ കൺട്രോളർ, കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഈ ആസ്മനെ കൺട്രോൾ ചെയ്ത് ലോങ് ടേം ആയിട്ട് കൺട്രോൾ ചെയ്ത് പോകാനുള്ള കൺട്രോളർ ട്രീറ്റ്മെൻറ്റ്. അത് മെയിൻലി സ്റ്റിറോയിഡാണ് നമ്മൾ കൺട്രോളായിട്ട് തരുന്നത്. അപ്പം ജനങ്ങളൊരു ധാരണയുണ്ട്, അയ്യോ സ്റ്റിറോയിഡ് എടുക്കുമ്പോൾ പ്രശ്നമാണ്. പക്ഷെ അത് തെറ്റായ ഇതാണ്. നമ്മൾ ഈ ഇൻഹേലർ എന്ന് പറഞ്ഞാൽ ഗുളിയനെ തന്നെ നമ്മൾ സ്പ്രേ രൂപത്തിലാക്കുന്നു. എന്തുകൊണ്ട് സ്പ്രേ രൂപത്തിലാക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ഡോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മൈക്രോഗ്രാംസിലാണ് ഇൻഹേലറിൽ മരുന്ന് തന്നത്. അപ്പം നമ്മളിപ്പം സപ്പോസ് അസ്താലിനോ സാൽബ്യൂട്ടമോൾ നമ്മൾ 2 മില്ലിഗ്രാം ആണ് നമ്മൾ ഗുളിക കഴിക്കുന്നെങ്കിൽ ആ ഗുളിക എന്തിനാ ഇത്ര ഇങ്ങനെ 2 മില്ലിഗ്രാം കഴിക്കുന്നത്? കാരണം അത് ശരീരത്തിൻ്റെ മൊത്തം ഭാഗത്ത് പോയിട്ട് ഒരു ചെറിയ ശതമാനമായിരിക്കും ശ്വാസകോശത്തിലെത്തിന്. പക്ഷെ അതിനെ തന്നെ നമ്മൾ മൈക്രോഗ്രാമിലാക്കുവാണെങ്കിൽ നമ്മളിപ്പം 100 മൈക്രോഗ്രാം ആയിരിക്കും ഒരു ഇൻഹേലറിൽ വരുന്നത്. മൈക്രോഗ്രാമിലാക്കുമ്പോൾ നമ്മൾ ഡോസ് തന്നെ ഒരുപാട് കുറച്ചു. രണ്ടാമത്തെ കാര്യം അത് നേരെ ലങ്സിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പം മറ്റുള്ള ബോഡി പാർട്സിൽ പോകാത്ത കൊണ്ട് അതിൻ്റെ സൈഡ് എഫക്റ്റ് വളരെ കുറവായിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ സ്റ്റീറോയിഡ് എടുക്കുന്നു, അത് വളരെ കുറഞ്ഞ ഡോസിൽ മാക്സിമം പേഷ്യന്റിന് ഒന്നും ലക്ഷണങ്ങൾ വരാതെ നോർമൽ ലൈഫായിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ലോവസ്റ്റ് ഡോസിലായിരിക്കും ആ ഇൻഹേലർ തരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരാതെയും ഇരിക്കും, കൊച്ചിന് നോർമലുമായിരിക്കും, സൈഡ് എഫക്റ്റ് ഒന്നും കാണത്തുമില്ല. അപ്പം ഇൻഹേലറാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്. പിന്നെ ഇടയ്ക്ക് ഇൻഫെക്ഷൻ വന്നാൽ നമ്മൾ ഇൻഫെക്ഷനെയും കൂടെ ട്രീറ്റ് ചെയ്യണം എന്നേ ഉള്ളൂ. അപ്പം മെയിനായിട്ട് ഇതിനെ കണ്ടുപിടിക്കാൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് സ്പൈറോമെട്രിയ, അത് 5 വയസ്സിന് ശേഷമേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ മുന്നേ ബാക്കിയെല്ലാം ലക്ഷണങ്ങളും ഹിസ്റ്ററി വെച്ചും നമ്മൾ പറയുന്നത് ആസ്മയുടെ ലക്ഷണം ഉണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. ആസ്മയുടെ തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് 3 മാസം കഴിഞ്ഞ് റിവ്യൂ ചെയ്യണം. അത് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ അത് ഒരു പക്ഷേ ആസ്മ തന്നെ ആണെന്നുള്ള രീതിയിൽ കരുതിയിട്ട് മുന്നോട്ട് ചികിത്സിക്കണം.
8: മാഡം, കുട്ടികളുടെ ആസ്മയ്ക്ക് ഇപ്പോൾ വാക്സിൻ ലഭ്യമാണോ?
9: വാക്സിൻസ് നമ്മൾ ആസ്മ ഉള്ളവർക്ക് നമ്മൾ ഇൻഫ്ലുവൻസ വാക്സിൻ പറയുന്നുണ്ട്. ഇൻഫ്ലുവൻസ വാക്സിൻ വർഷത്തിൽ ഒരിക്കൽ എടുക്കണം. ഈ ഇടയ്ക്കിടയ്ക്കിടെയുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഏത് ആണ് പ്രോമിനൻസ് സ്ട്രെയിൻ എന്ന് വെച്ചാൽ അതിനനുസരിച്ച് വാക്സിൻ ഇറക്കും. എല്ലാം വർഷത്തിൽ ഒരിക്കൽ ഇറക്കും. അപ്പം അത് എല്ലാം 2 ഇയേഴ്സ് എബവ് ഉള്ള എല്ലാം കുട്ടികൾ വർഷത്തിൽ ഒരിക്കൽ, പ്രത്യേകിച്ച് ആസ്മ ഉള്ള ഇൻഫെക്ഷൻ രോഗികൾ, അത് എടുക്കേണ്ടത് അത്യാവശ്യം. കുട്ടികൾ മാത്രമല്ല, അഡൾട്ട് ആണെങ്കിലും ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കണം. പിന്നെ നമ്മൾ ആസ്മയ്ക്ക് വേണ്ടി പറയുന്ന പ്രതിരോധ രീതികളാണ്. ഞാൻ പറഞ്ഞതുപോലെ ആസ്മ എന്ന് പറഞ്ഞാൽ ജീൻ എൻവയർമെന്റ് ഇൻട്രാക്ഷൻ. നമ്മുടെ ശരീരപ്രകൃതിയിലുള്ളത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല, പക്ഷേ എൻവയർമെന്റിൽ നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റുന്നതെല്ലാം വരുത്തണം. അപ്പം ഞാൻ പറഞ്ഞത് ഒരു ട്രിഗർ ഉണ്ടെങ്കിൽ ആണ് ആസ്മ പുറത്തേക്ക് വരുന്നത്. അപ്പം ട്രിഗറിനെ നമ്മൾ കഴിവതും അവോയ്ഡ് ചെയ്യണം. എങ്ങനെ ചെയ്യാൻ പറ്റും? ഇപ്പം വൈറൽ ഇൻഫെക്ഷൻ ഉള്ള ആളുടെ നിന്ന് നമ്മൾ റിവേഴ്സ് അങ്ങോട്ട് പോകാതിരിക്കുക, അവരുടെ ഇടപെടാതിരിക്കുക, വൈറൽ ഇൻഫെക്ഷൻ വരാതിരിക്കുക നമ്മൾ മാക്സിമം മാസ്ക് ഉപയോഗിക്കണം, ഹാൻഡ് ഹൈജീൻ. രണ്ടാമത്തെ കാര്യം വീട്ടിലെ പൊടി പൊല്യൂഷൻ, വീട്ടിലും ഔട്ട്ഡോർ പൊല്യൂഷൻ, ഇൻഡോർ പൊല്യൂഷൻ. ഇൻഡോർ പൊല്യൂഷൻ നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും? വെറ്റ് മോപ്പിംഗ്, നമ്മൾ എല്ലാം തുടച്ച് വൃത്തിയാക്കി വെക്കണം. കാരണം പൊടിയൊക്കെ കൂടുതലുണ്ടെങ്കിൽ ഈ പൊടി ചെള്ളൊക്കെ വരും. അപ്പം വെറ്റ് മോപ്പിംഗ് വേണം. ഈ കാർപ്പറ്റ് പോലത്തെ സാധനങ്ങൾ കഴിവതും അവോയ്ഡ് ചെയ്യണം. കർട്ടൻസ്, ബെഡ്ഷീറ്റ് ഇതിലൊക്കെയാണ് ഈ പൊടി ചെള്ളൊക്കെ ഇരിക്കുന്നത്. അപ്പം അത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ചൂടുവെള്ളത്തിൽ തന്നെ കഴുകണം. പിന്നെ നമ്മൾ ഈ സോഫയിലൊക്കെ ഈ വെൽവെറ്റ് പോലത്തെ ഒക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യണം. അതിലൊക്കെയാണ് ഈ ചെള്ളിരിക്കുന്നത്. പിന്നെ പെറ്റ്സ് ഫേർഡ് ആനിമൽസ് എന്ന് പറയും, ഡോഗ്, പൂച്ച, പട്ടി, കോഴി, പ്രാവ് ഇവരുടെയൊക്കെ ആൻറ്റിജൻസ് ഒക്കെ ഇവർക്കൊക്കെ ഒത്തിരി അലർജി ഉണ്ടാക്കും. പിന്നെ പൂപ്പലി ഭിത്തിയൊക്കെ നനഞ്ഞിരുന്നാൽ അതിലൊരുമാതിരി ഫംഗൽ സ്പോർട്സ് ഒക്കെ വന്നിട്ട് അതും ശ്വസിച്ചാൽ ശ്വാസം മുട്ട് വരാൻ സാധ്യത കൂടുതലാണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നമ്മൾ ഈ ഹൗസ് ഡസ്റ്റ് മൈറ്റ് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ നല്ല വെളിച്ചം വരണം. രാത്രി കിടക്കുന്നതിന് മുന്നേ നമ്മൾ ഷീറ്റ് കുടയാൻ പോകുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ പൊടിയൊക്കെ പറഞ്ഞിട്ട് രാത്രിയിലായിരിക്കും നമുക്ക് ഈ സിംറ്റംസ് കൂടുതൽ വരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ വാക്സിൻ കൃത്യമായിട്ട് എടുക്കുക, ഹാൻഡ് ഹൈജീൻ, ഫേസ് മാസ്ക്, വാക്സിൻ, അതൊക്കെയാണ് നമ്മൾ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം. പിന്നെ നമുക്ക് ഏതെങ്കിലും ഫുഡിനോട് അലർജി ഉണ്ടെങ്കിൽ, ചിലർക്കാണെങ്കിൽ നട്ട്സ് അലർജി ആയിരിക്കും, ചിലർക്ക് മറ്റേ ചൂര മീനൊക്കെ അലർജി ആയിരിക്കും. അപ്പം അങ്ങനത്തെ ഉള്ളവർ, ഈ ആസ്മാക്കാർ, അവർ തന്നെ ശ്രദ്ധിക്കണം. അവരെന്തെങ്കിലും ഫുഡ് പദാർത്ഥം കഴിക്കുമ്പോൾ അവർക്ക് ഈ ലക്ഷണങ്ങൾ കൂടുന്നുണ്ടോ, അങ്ങനത്തെ ഫുഡ് ആണെങ്കിൽ മാത്രം നമ്മൾ ആ ഫുഡിനെ അവോയ്ഡ് ചെയ്യണം.
8: കുട്ടികളുടെ ആസ്മാ രോഗത്തെക്കുറിച്ചും അതിന്റെ കാരണങ്ങളെക്കുറിച്ചും പ്രതിരോധത്തെക്കുറിച്ചുമൊക്കെ നമ്മളിപ്പോൾ സംസാരിച്ചു കഴിഞ്ഞു. ഈ അവസരത്തിൽ കുട്ടികളുടെ മാതാപിതാക്കളോട് എന്ത് സന്ദേശമാണ് ഡോക്ടറിന് പങ്കുവയ്ക്കാനുള്ളത്?
9: മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ആസ്മ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്ത ഒരു നോർമൽ ലൈഫായിട്ട് തന്നെ പോകാൻ പറ്റുന്ന ഒരു അസുഖമാണ്. അതിനെക്കുറിച്ചൊരു ഭയം വേണ്ട. കുട്ടികളിൽ ആസ്മയുടെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ, ശ്വാസമുട്ടിൻ്റെ ലക്ഷണം ഉണ്ടെങ്കിൽ, അത് ഡോക്ടറിനെ സമീപിച്ചിട്ട് ഡോക്ടർ പറയുന്ന നിർദ്ദേശപ്രകാരം അതിൻ്റെ ചികിത്സ എടുക്കണം. ഇൻഹേലർ കൊണ്ട് ഒരു ദോഷവുമില്ല, അത് വളരെ സേഫാണ്. ഗുളികകളെക്കാളും ഒരുപാട് ഒരുപാട് സേഫാണ് ഇൻഹേലർ. അപ്പം ഡോക്ടർ പറയുന്നതനുസരിച്ച് ആ ഇൻഹേലർ എടുക്കുക. ഡോക്ടർ അത് തീർച്ചയായിട്ടും അത് മിനിമം ഡോസിൽ തന്നെ അതിനെ അങ്ങ് കൊണ്ടുവരും. അതിനനുസരിച്ച് തന്നെ ഇൻഹേലർ എടുക്കണം. അത് അനുസരിച്ച് മുന്നോട്ട് പോയാൽ കുട്ടികൾക്ക് ഒരു കുഴപ്പമില്ലാതെ നല്ലൊരു ജീവിതം തന്നെ ലഭിക്കുന്നതായിരിക്കും.
8: കുട്ടികളുടെ ആസ്മയെക്കുറിച്ചും അതിന്റെ പ്രതിരോധത്തെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ വിനീതയ്ക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
9: താങ്ക് യു.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

ആകാശവാണി അനന്തപുരി FM 101.9 സമയം 4 മണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കാതിലൊരു പാട്ട്, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി.

കാതിലൊരു പാട്ടിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാനായി വേഗം തന്നെ വിളിച്ചു തുടങ്ങിക്കോളൂ. ഇപ്പോൾ മുതൽ 5 മണി വരെ വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ ശ്രദ്ധിച്ചോളൂ: 9495964321. ഇനിയൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496559631. പരിപാടിയിൽ നിങ്ങൾക്കൊപ്പം ചേരുന്നു രാഖി രാജീവ്.

0: കാതിരൂപാട്ടിലെ ആദ്യ ശ്രോതാവ് നമുക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം.
1: നമസ്കാരം മേഡം.
0: കാതിലൂപാട്ടിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഞാൻ വിമല തോമസ്, പൂഴനാട് നിന്നും.
0: പറഞ്ഞോളൂ.
1: വിമല തോമസ്?
0: ആ, മനസ്സിലായി. വിമല തോമസ് പൂഴനാട് നിന്നും അല്ലേ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ, പറയൂ.
1: എല്ലാവർക്കും ഓണാശംസകൾ.
0: ഓണമൊക്കെ എവിടെ വരെയായി വീട്ടില്?
1: ഓണമൊക്കെ എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഭാവിയിൽ തമ്പുരാന വരവേൽക്കാനായിട്ട് കാത്തിരിക്കുകയാണ്.
0: വീട്ടിലെങ്ങനെ എല്ലാരും ഓണത്തിനൊക്കെ എല്ലാരും എത്തുമോ വീട്ടിലേക്ക്?
1: എല്ലാരും
0: ഓണമൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു. സുഖാണ്, സുഖായിട്ടിരിക്കുന്നു. പിന്നെ ഈ പാട്ട്, ഏത് പാട്ടാണ് ഇന്ന് നമുക്ക് ഈ പരിപാടിയിൽ കൂടി കേൾക്കണ്ടെന്ന് പറയാമോ?
1: ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ, നിന്നെ തഴുകാനായി കുളിർക്കാറ്റിൻ കുഞ്ഞിക്കേലിക്കാൻ. കൊട്ടേഷൻ വെച്ചിട്ടുണ്ട്.
0: നമുക്ക് ആ പാട്ട് കേൾക്കാം. ഈ പാട്ട് ആർക്കെങ്കിലും വേണ്ടി സമർപ്പിക്കണോ?
1: എന്റെ അനിയത്തി മുതമൂട് താമസിക്കുന്ന ബിന്ദു ലേഖ, അവരുടെ ഹസ്ബൻഡ്, പിന്നെ എന്റെ വീട്ടിലുള്ള എല്ലാവർക്കും, പിന്നെ ഞങ്ങളുടെ റേഡിയോ ശ്രോതാക്കൾക്കും, ആകാശവാണിയിലെ എല്ലാവർക്കും.
0: അതെ, നമ്മുടെ സ്ഥിരം ശ്രോതാവാണല്ലോ, നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു പേരാണിത്.
1: അതെ,
0: കുറച്ചു നാളായെന്ന് തോന്നല്ലേ ഇതിലേക്ക് വിളിച്ചിട്ട്? ഇപ്പൊ കുറച്ചു നാളായി അല്ലേ? ശരി, ഓക്കെ. പിന്നെന്താപ്പോ, ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഞങ്ങളുടെ എല്ലാവരുടെയും വകയായിട്ട് നൽകുകയാണ്. വീട്ടിലുള്ള എല്ലാവരോടും പറയുക. അപ്പൊ നല്ലൊരു ഓണമാകട്ടെ. നമുക്ക് ഈ പാട്ട് കേട്ടാലോ? ഓക്കെ, കല്യാണി പാടിയ ഗാനം തന്നെ നമുക്കിപ്പോൾ കേൾക്കാം. കൊട്ടേഷൻ എന്ന ചിത്രത്തിനു വേണ്ടി കല്യാണി പാടിയ ഗാനം ഇപ്പോൾ കേൾക്കാം. സംഗീതം സബീഷ് ജോർജ്.

0: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
1: പിന്നില്ലാതെ. അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
0: അവിടെന്താ ഇത്ര പ്രത്യേകത?
2: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ ഇവി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
3: എന്താ ചേട്ടാ ഒരു വിഷമം?
4: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
3: അതിനെന്താ, മൈജിന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോക്കു, സി എം ഐ ഉണ്ട്, ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
5: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
7: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ ഇവി നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
6: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.
3: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ.
8: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
3: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
8: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
9: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
10: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5,000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
11: കാതലിടുപാട്ടിൽ അടുത്ത ശ്രോതാവ് നമുക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം, കാതലിടുപാട്ടിലേക്ക് സ്വാഗതം.
12: നമസ്കാരം. നമസ്കാരം.
11: ആരാണ് ഈ വിളിക്കുന്നത്, പേര് പറയാമോ?
12: എന്റെ പേര് പി സാംബശിവൻ. ഞാൻ വിളിക്കുന്നത് പള്ളിപ്പുറം CRP ക്യാമ്പിനടുത്തുനിന്നാണ്.
11: പറഞ്ഞോളൂ, വിശേഷങ്ങളൊക്കെ പറഞ്ഞോളൂ.
12: വിശേഷം, ഓണമൊക്കെ അടുത്ത് വരുന്നത് തന്നെയാണ് മെയിൻ വിശേഷം.
11: എന്ത് ചെയ്യുന്നു, എന്താ ചെയ്യുന്നത്?
12: ഞാനൊരു റിട്ടയർഡ് ഇന്ത്യൻ നേവി ഉദ്യോഗസ്ഥനാണ്.
11: ഓക്കെ ഓക്കെ. എങ്ങനെയാണ് ഓണമൊക്കെ, സാറിന്റെ ഓണമൊക്കെ എങ്ങനെയാണ്? എല്ലാരും ചേർന്നുള്ള ആഘോഷമാണ്? വീട്ടിലെല്ലാരും വരെയൊക്കെ ചെയ്യും ഓണത്തിന്?
12: എല്ലാരും, രണ്ടാം കുട്ടികളുണ്ട്, എല്ലാരും കുടുംബമായിട്ടാണ് ഓണം ആഘോഷിക്കുന്നത്.
11: എല്ലാരും കൂടെ തന്നെ ഉണ്ടോ?
12: കൂടെ തന്നെ എങ്കിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഒക്കെ ആണ്.
11: അപ്പൊ എല്ലാ ദിവസവും എല്ലാരും കാണാം. ഓണത്തിന് എല്ലാരും കൂടെ ഒത്തുചേർന്നിരുന്ന് സദ്യയൊക്കെ കഴിച്ച് അങ്ങനെ ഓണം ആഘോഷിക്കും.
12: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അത് മാത്രമല്ല, പിന്നെ എന്റെ ഭാര്യയുടെ മാതാവ് 96-ാമത്തെ ഓണം ഉണ്ണാനായിട്ട് കാത്തിരിക്കുകയാണ്.
11: ആഹാ, അത് കൊള്ളാലോ. അപ്പൊ ഞങ്ങളുടെ ഓണാശംസകൾ പ്രത്യേകമായിട്ട് പറയണം. ആ അമ്മയുടെ പേരൊന്ന് പറയാമോ?
12: അമ്മയുടെ പേര് അരുണാക്ഷി അമ്മ.
11: അരുണാക്ഷി അല്ലേ? അരുണാക്ഷി,
12: അതെ. അരുണാക്ഷി അമ്മ, നെല്ലിക്കുന്നിൽ, കോലിയക്കോട്.
11: ഞങ്ങൾ ഈ പേര് പറയാം. അപ്പൊ അരുണാക്ഷി അമ്മയ്ക്ക് 96-ാമത്തെ വയസ്സിൽ ഓണം ആഘോഷിക്കാനായിട്ട് പോകുന്ന അരുണാക്ഷി അമ്മയ്ക്ക് നമ്മുടെ അനന്തപുരി FM എല്ലാവിധ ഓണാശംസകളും നേരുകയാണ്. ഇത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ അമ്മ? ഇതൊക്കെ കേൾക്കാറുണ്ടോ?
12: ഹെഡ്ഫോൺ വെച്ചാണ് കേൾക്കുന്നത്.
11: ആണല്ലേ, അതൊരു നല്ല സന്തോഷമുള്ള കാര്യമായി. ഇന്ന്
12: അല്ല, എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. TV എല്ലാം ഇയർഫോൺ വഴിയാണ് കേൾക്കുന്നത്. ആട്ടും ഡിസ്റ്റർബ് വരാതെ രീതിയിൽ.
11: ഏത് പാട്ടാണ്? പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
12: എനിക്ക് പാട്ട് തിരുവോണം എന്ന ചിത്രത്തിലെ തിരുവോണ പുലരിതൻ തിരുമുടി കാഴ്ച വാങ്ങാനെന്നുള്ള നല്ലൊരു പാട്ടുണ്ട്. അത് ശ്രീകുമാരൻ പേര് വരികളാണ്.
11: അതെ അതെ അതെ, MK അർജുനന്റെ സംഗീതമാണ്.
12: സംഗീതമാണ്, നല്ലൊരു പാട്ട്. ഓണത്തെ കുറിച്ചുള്ള ആദ്യം ഇറങ്ങുന്ന ആദ്യകാലങ്ങളിൽ ഇറങ്ങുന്ന ഒരു പാട്ടാണ് ഇത്.
11: അതെ അതെ, വാണിജ്യറാം പാടിയ പാട്ടല്ലേ.
12: വാണിജ്യറാം
11: ഭയങ്കര ഒരു സന്തോഷമാണ് ആ പാട്ട് കേൾക്കുമ്പോ തന്നെ അല്ലേ.
12: തീർച്ചയായിട്ടും, ഓണം നമ്മുടെ മുറ്റത്തെത്തുന്ന പോലെ തോന്നുന്നു.
11: അതെ അതെ അതെ. അപ്പോ ഈ ഗാനം നമുക്ക് അരുണാക്ഷി അമ്മയ്ക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കുന്നുണ്ട്. വേറെ പേരുകളൊക്കെ പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. മക്കളുടെയും പേരെ കുട്ടികളുടെയും ഒക്കെ പേരുണ്ടെങ്കിൽ.
12: ഭാര്യയുടെ പേര് ഇന്ദിരയാണ്, ഇന്ദിര സാമ്പൻ. മൂത്ത മകൻ സാമിന്ദ്. രണ്ടാമത്തെ മകൻ നിശാന്ത്. രണ്ടാമത്തെ മകൾ, കൊച്ചുമകളുണ്ട്, നൈറ, അന്യ.
11: ഓക്കെ, അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് സമർപ്പിക്കാം. നമുക്ക് ഇത് കേട്ടാലോ? അനന്തപുരി FM ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവർക്കും നൽകുകയാണ്. സ്നേഹത്തോടെ നമുക്ക് ഈ ഗാനം ഇപ്പോൾ കേൾക്കാം.
12: താങ്ക് യു.
11: തിരുവോണം എന്ന ചിത്രത്തിന് വേണ്ടി വാണിജ്യറാം പാടിയ ഈ ഗാനം നമുക്കിപ്പോൾ കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനന്റെ സംഗീതം.

0: ചേട്ടാ മൈജിയിലേക്ക് വിടാം.
1: ഓണർ ഷോപ്പ് ചെയ്യോ?
0: ആ ഓഫറിനേക്കാൾ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
1: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്നും കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി. ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
3: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
2: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ. 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
4: കാതിലൊരുമാട്ടിലെ അടുത്ത ശ്രോതാവ് നമുക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം, കാതിലൊരുമാട്ടിലേക്ക് സ്വാഗതം.
5: നമസ്കാരം, നമസ്കാരം. ഞാന് പാറശ്ശാനയിൽ നിന്നും ശിവദൂതനാണ്.
4: പേരൊന്നുകൂടെ പറയാമോ?
5: പേര് ലവകുമാറാണ്. ഇപ്പൊ ഞാൻ ലെവൻ ശിവദൂതൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ പ്രഭാഷണവും പിന്നെ ഫേസ്ബുക്കിൽ ലൈവ് ചെയ്യുന്നുണ്ട്.
4: പറഞ്ഞോളൂ, പറഞ്ഞോളൂ. പാറശ്ശാല എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
5: പാറശ്ശാല മഹാദേവന്റെ നാടല്ലേ?
4: അതെ അതെ അതെ.
5: ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച പാട്ട് മതിയാ? അതാ ഏഴര പൊന്നാനപ്പുറത്തിരുന്നുള്ളൂ.
4: ഏഴര പൊന്നാന പുറത്തെഴുന്നല്ലോ, ആ പാട്ടാണോ സാറിന് കേൾക്കേണ്ടത്? ഓ, ഇതിന് മുൻപ് വിളിച്ചപ്പോ അത് സാറിന് കേൾപ്പിച്ച് തന്നിട്ടുണ്ട് അല്ലേ?
5: മനസ്സിലായി.
4: പാടിക്കോളൂ, പാടിക്കോളൂ.
5: ഞാനിതുപോലെ നിറയെ പാട്ടുകളൊക്കെ രചിക്കുന്നുണ്ട്.
4: നന്നായിട്ട്.
5: നമ്മുടെ കുട്ടികൾക്കൊക്കെ പഠിക്കാനും എന്തെല്ലാം സംഭവം നടക്കുന്നു അല്ലേ?
4: അതെ അതെ അതെ.
5: സ്കൂളിലെ ഒരു ആത്മീയ വിഷയം പഠിപ്പിച്ചാലേ നമ്മളെ കുട്ടികൾ നേരെ വളരത്തുള്ളൂ. ഞാന് ഫേസ്ബുക്കിൽ സൺഡേ ടീമിന് ലൈവ് ചെയ്യുന്നുണ്ട്.
4: അല്ല, എന്റെ പേര് രാഖി. ഓണമൊക്കെ എവിടെ വരെയായി സാർ? ഓണമൊക്കെ എത്തിയോ?
5: അതിന് ഓണം തന്നെ നമ്മുടെ സർവസമത്വമാണല്ലോ, അതൊന്നും ഒന്നും ഇല്ലല്ലോ അല്ലേ? സർവസമത്വത്തിന്റെ പ്രതീകമാണ്, പക്ഷെ അതൊന്നും ഇല്ല.
4: അതെ, പക്ഷെ നമുക്കൊക്കെ മനസ്സിൽ ഇപ്പോഴും ഓണമാണല്ലോ. ഓണം നമുക്കത് ഓണം എന്ന് പറയുന്ന ഒരു വികാരം തന്നെയാണ്, നമ്മളെല്ലാരും ചേർന്ന് ആഘോഷിക്കുക ഓണം. അതെ, സ്നേഹം നശിച്ചിട്ടൊന്നുമില്ല, ഇപ്പോഴും സ്നേഹമുള്ളവർ എല്ലാവരും ഒത്തുകൂടുന്നു, ഓണം ആഘോഷിക്കുന്നു.
5: പരസ്പര സ്നേഹങ്ങൾ ഒരുപാട് നഷ്ടമായിട്ടുണ്ട്.
4: നമുക്ക് ശ്രമിക്കാം, നമുക്ക് പരമാവധി ശ്രമിക്കാം എല്ലാരും ഒത്തുചേർന്ന് സന്തോഷമായിട്ട് ഓണം ആഘോഷമാക്കാനും. ഈ ഓണക്കാലം എന്ന് പറയുമ്പോ എന്താണെങ്കിലും നമുക്കൊരു പ്രത്യേകതരം ഒരു ഫീൽ ആണല്ലോ, ഓണത്തെ കുറിച്ച് ഓർക്കാനും പാട്ടുകളെ കേൾക്കാനും.
5: അതെ
4: അതെ അതെ അതെ അതെ. ഇന്ന് ഏത് ഗാനമാണ് കേൾക്കേണ്ടത് നമ്മുടെ കാതിലൊരു പാട്ടിൽ കൂടി? ബന്ധുക്കൾ ശത്രുക്കൾ.
5: അതെ
4: അതെ അതെ,
5: ദൈവീക വചനമാണ്.
4: അതെ അതെ അതെ,
5: പരലോകത്ത് പോകുമ്പോൾ പുണ്യപാപം കൊണ്ടുപോകുന്നു, മരണം എപ്പോഴും വന്ന് എത്തുമെന്നും, നിങ്ങൾ പുണ്യമാർഗത്തിൽ ജീവിക്കാനെന്നുള്ള ഒരു പാട്ടൊന്നും ഇല്ല.
4: ഇല്ല, ശ്രീകുമാരൻ തമ്പി സാറിൻ, അതെ അതെ, ശ്രീകുമാരൻ തമ്പി സാറ് രചിച്ച് സംഗീതം നൽകിയ അതിമനോഹരമായ ഗാനം.
5: അതെ അതെ അതെ, അതെ. ഒരു വേറെ ഒരു പാട്ടുണ്ട്, ധനമോഹത്താൽ ധർമ്മത്തിൽ തന്നെ ഉരുവി കൊടുക്കുന്നിയാവും അല്ലേ?
4: അതെ അതെ അതെ,
5: അതൊരു ധാർമ്മിക ഗാനമാണ്.
4: അപ്പോ നമുക്ക് ഈ പാട്ട് കേട്ടാലോ, കാരണം ഇനിയും വേറെ ശ്രോതാക്കളെ നമ്മളെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് നമുക്ക് കേൾക്കാം ഈ ഗാനം. നമുക്ക് കേൾക്കാം, വിളിച്ചതിന് നന്ദി സാർ. ബന്ധുക്കൾ ശത്രുക്കൾ എന്ന ചിത്രത്തിലെ ഈ ഗാനം നമുക്കിപ്പോൾ കേൾക്കാം. യേശുദാസ് പാടിയ ഈ ഗാനത്തിന്റെ രചനയും സംഗീതവും ശ്രീകുമാരൻ തമ്പി.

0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
3: കണ്ടീഷൻ സപ്ലൈ.
4: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
5: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
6: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണ ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
7: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
6: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
8: കാതിലൊരുപാട്ടിൽ അടുത്ത ശ്രോതാവ് നമുക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം, കാതിലൊരുപാട്ടിലേക്ക് സ്വാഗതം.
9: ഞാൻ കൊല്ലം പരൂരിൽ നിന്നും
8: മോഹൻരാജ് അല്ലേ? പറഞ്ഞോളൂ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? തിരിച്ചും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അനന്തപുരി FM-ന്റെ ഓണാശംസകൾ നേരുകയാണ്. ഓണമൊക്കെ എത്തിയോ?
9: ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. കുറേയൊക്കെ വീട്ടിലോട്ട് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു.
8: എന്ത് ചെയ്യുന്നു?
9: ഞാൻ ടൈലറാണ്.
8: അപ്പോൾ സ്ഥിരം നമ്മുടെ അവിടെ ഷോപ്പിൽ തന്നെ നമ്മുടെ അനന്തപുരി FM എന്നും കേൾക്കുന്നുണ്ടല്ലേ എല്ലാ പരിപാടികളും?
9: വീട്ടിലും ഉണ്ട്, ഷോപ്പിലും ഉണ്ട്. സമയം
8: രാവിലെ മുതലേ കേൾക്കുമായിരിക്കും അല്ലേ?
9: രാവിലെ 5:50 ആകുമ്പോഴത്തേക്കും ഓൺ ചെയ്യും.
8: ഒരുപാട് സന്തോഷം മനസ്സിലായി. അപ്പൊ നമ്മുടെ എല്ലാ പരിപാടികളും അറിയാം. കാതിലൊരുപാട്ടിലേക്ക് ഇതിനു മുൻപ് വിളിച്ചിട്ടുണ്ടോ? ആണല്ലേ. ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത് നമ്മുടെ ഈ പരിപാടിയിൽ കൂടി?
9: ൂക്കാലം മല്ലിപ്പൂ മാലതിപ്പൂ പുത്തം തെണ്ണിന പൂക്കാലം. ആ പാട്ടാണ്.
8: തീർച്ചയായിട്ടും നമുക്കിത് കേൾക്കാം. മനോഹരമായി തന്നെ അത് പാടിത്തന്നു, സന്തോഷം. ഓണീപ്പാട്ട് ആർക്കെങ്കിലും ഒക്കെ സമർപ്പിക്കണോ നമുക്ക് ഈ കാതിലൊരുപാട്ടിൽ കൂടി? തീർച്ചയായും എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കും നമ്മൾ ഈ പാട്ട് സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും മോഹൻരാജ് സാറിന്റെ വക ഹൃദയം നിറഞ്ഞ ഓണാശംസകളും നമ്മൾ നൽകുകയാണ്. നമുക്കിത് കേട്ടാലോ, പാട്ട് കേട്ടാലോ? വിളിച്ചതിന് നന്ദി. കാട്ടുപൂക്കൾ എന്ന ചിത്രത്തിലെ ഈ ഗാനം നമുക്ക് കേൾക്കാം. പി സുശീല പാടിയ ഗാനമാണ്. ONV കുറിപ്പിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ജി ദേവരാജൻ.

0: ഈ ഉത്രാട ദിനത്തിൽ മാത്രം ഈ സ്പോട്ടിലെ അറഫ ഗോൾഡിലെ ഓട സദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്.
1: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈത്തി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
0: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിനും 40 പവന് മുകളിലുള്ള പർച്ചേസിന് ഒരു ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
2: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട് ട്രിവാൻഡ്രം.
3: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
4: ചേട്ടാ ചായ എടുക്കട്ടെ?
5: ആ ചായ പോരട്ടെ.
6: ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
4: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
5: അപ്പോ കാത്തിരിപ്പില്ലേ?
4: ഇല്ല.
7: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
8: കാതിലൊരു പാട്ടിൽ നമുക്കൊപ്പം അടുത്ത ശ്രോതാവ് ചേരുകയാണ്. നമസ്കാരം, കാതിലൊരു പാട്ടിലേക്ക് സ്വാഗതം.
9: നമസ്കാരം മാഡം.
8: നമസ്കാരം. ഹാപ്പി ഓണം. ഇതാരാണ്, പേര് പറയാമോ?
9: എന്റെ പേര് രാധ, ഞാൻ പേട്ടയിൽ നിന്ന് വിളിക്കുന്നു.
8: പറഞ്ഞോളൂ, വിശേഷങ്ങളൊക്കെ പറയൂ, ഓണവിശേഷങ്ങളൊക്കെ കേൾക്കട്ടെ.
9: ഓണവിശേഷം വളരെ ഹാപ്പിയാണ്. ഓണമല്ലേ, ഓണം ഇങ്ങനെ എത്തിയല്ലോ.
8: അതെ. പിന്നെ വീട്ടിലെ മക്കളൊക്കെ?
9: മക്കളെ, ഒരാള് ഹൈദരാബാദിലാണ്, ഒരാള് ടെക്നോ പാർക്കില് ജോലിയാണ്.
8: അപ്പൊ ഹൈദരാബാദിലുള്ള കുട്ടി വരുമോ?
9: ആളെ 23-ാം തീയതി വരും.
8: അപ്പൊ ഓണം എത്തും, 23-ാം തീയതി എത്തും.
9: അതെ അതെ, വന്നാലേ ഓണം ആവുള്ളൂ.
8: പിന്നെന്താണ്, വേറെന്താണ് വിശേഷങ്ങളൊക്കെ? ഓണത്തിനുള്ള ബാക്കി ഒരുക്കങ്ങളൊക്കെ എല്ലാം ഒരുക്കിയോ?
9: ഒരുക്കങ്ങളൊക്കെ അങ്ങനെ ആയി വരുന്നുണ്ട്.
8: ഇവിടെ തന്നെയാണോ ഓണത്തിന്? അതോ യാത്രകളൊക്കെ ഉണ്ടോ ഓണത്തിന്? മക്കളൊക്കെ വന്നു കഴിയുമ്പോ
9: യാത്ര അങ്ങനെ, ഞാനങ്ങനെ ഒരിടത്തും പോവാറില്ല. ഹസ്ബൻഡ് മരിച്ചിട്ട് 2 വർഷം ആയതേ ഉള്ളു.
8: ഞാൻ ഓർക്കുന്നുണ്ട്, മുൻപ് ഇപ്പം ഓർക്കുന്നു, വിളിച്ചപ്പോ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്.
9: അതെ അതെ, ഞാന് ഇപ്പൊ അങ്ങനെ അവരടുത്ത് അങ്ങനെ യാത്രയായിട്ട് അങ്ങനെ ഒന്നും പോവാറില്ല.
8: 2 വർഷം ആയല്ലോ. അപ്പൊ ഓണം ഒക്കെ നമ്മള് സന്തോഷമായിട്ടിരിക്കുന്ന തന്നെ ആയിരിക്കുമല്ലോ അദ്ദേഹത്തിനും സന്തോഷം. അപ്പൊ തീർച്ചയായിട്ടും ചെറിയ യാത്രകളൊക്കെ പോകാം. ഇനി പറഞ്ഞോളൂ.
9: മക്കള് വരുമ്പോഴേ കൊണ്ടുപോകും, അവിടെ എവിടെയും പോവാന്നൊക്കെ പറയും.
8: അങ്ങനെയൊക്കെ പോകണം, കാരണം നമ്മള് സന്തോഷമായിട്ടിരിക്കുന്ന തന്നെ അല്ലേ. ഇപ്പം ഭർത്താവാണെങ്കിലും അതാണല്ലോ ആഗ്രഹിക്കുന്നത്, അവിടെ ഇരുന്ന് കാണുകയല്ലേ നമ്മളെ. അപ്പൊ അങ്ങനെ ചെയ്യുക, സന്തോഷമായിട്ടിരിക്കുക. നമുക്ക് ഏത് പാട്ടാ ഇന്ന് കേൾക്കേണ്ടത്?
9: എനിക്ക് വിശുക്കണി എന്ന സിനിമയിലെ മലർക്കൊടി പോലെ, മണ്ണിൻ തുടി പോലെ ആ പാട്ട്.
8: നമുക്ക് ആ ഗാനം കേൾക്കാം. ഇത് ആർക്കൊക്കെ വേണ്ടിയാണ് സമർപ്പിക്കേണ്ടത്?
9: എന്റെ മക്കൾക്കും എല്ലാ ലോകത്തുള്ള എല്ലാ ആൾക്കാർക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
8: എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു പേട്ടയിൽ നിന്നും രാധ. അതെ അതെ അതെ.
9: അപ്പൊ നമുക്ക് തിരിച്ച് ഓണാശംസകൾ
8: ഞാനും തിരിച്ച് പറഞ്ഞിരിക്കുന്നു. അനന്തപുരി FM-ന്റെയും എല്ലാവിധ ഓണാശംസകളും നേരുകയാണ്. നമുക്ക് ഈ ഗാനം കേട്ടാലോ? താങ്ക് യു, മിസ്സിന് നന്ദി. നമുക്ക് കേൾക്കാം. ശ്രീകുമാരൻ തമ്പി രചിച്ച് സലിൽ ചൗധരി സംഗീതം നൽകി S. Janaki പാടിയ ഗാനം, ചിത്രം വിഷുക്കണി.

0: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
1: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
0: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
2: മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിലെ സ്വന്തം മൈജി.
3: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
4: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
3: അവിടെന്താ ഇത്ര പ്രത്യേകത?
5: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ EV കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ October 31 വരെ.
6: അൽ ചെന്നോണം സമ്മാനം കൊണ്ടോണം.
7: അൽ അമാന 7th ആനിവേഴ്സറി ആൻഡ് ഓണം സെലിബ്രേഷൻസ് September 10 വരെ. നാർക്കടുപ്പിലൂടെ മെഗാ ബാമ്പ ഗേറ്റ്, AC, സ്മാർട്ട് ടിവി, വാഷിംഗ് മെഷീൻ.
8: അഞ്ച് കുടുംബങ്ങൾക്ക് ഓണസദ്യ, ഡെയിലി ലക്കി വിന്നർ, ഓണ കിറ്റ്, ഓണപ്പുടവ, സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ക്യാഷ് പ്രൈസും.
7: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറ മോഡ്, ശ്രീകാര്യം, പോത്തൻകോൾ ആൻഡ് അഡ്ഡമാം.
9: കാതിലൊരു പാട്ടിൽ അടുത്ത ശ്രോതാവ് നമുക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം, കാതിലൊരു പാട്ടിലേക്ക് സ്വാഗതം.
10: ഹലോ, നമസ്കാരം. എന്റെ പേര് മേരി, എന്നാണ് വിളിക്കുന്നത്.
9: ഇനി പറഞ്ഞോളൂ, വിശേഷങ്ങളൊക്കെ കേൾക്കട്ടെ.
10: വിശേഷമൊന്നുമില്ല, ഞാനും ചേട്ടനും മാത്രമേ വീട്ടിലുള്ളൂ. ഞങ്ങൾക്ക് മക്കളില്ല.
9: മക്കളില്ല. റേഡിയോയുടെ സ്ഥിരം ശ്രോതാവാണല്ലേ? എനിക്ക്
10: റേഡിയോ, TV,
9: ഓണം ഓണമൊക്കെ.
10: ഓണം എന്റെ ജന്മദിനം കൂടിയാണെന്നാണ് പറയുന്നത്.
9: ആര് പറയുന്നു? അതൊരു വളരെ സന്തോഷമുള്ള കാര്യല്ലേ. തിരുവോണത്തിന്റെ അന്നാണോ ജന്മദിനം?
10: നേരം വെളുത്തപ്പം രാത്രിയിൽ ജനിച്ച് രാവിലെ ഓണമെന്ന് പറയുന്നേ.
9: അപ്പൊ ഓണത്തിന് പ്രത്യേക രണ്ടുപേരും കൂടെ അപ്പൊ ആഘോഷിക്കില്ലേ ഓണം? എല്ലാ സദ്യയൊക്കെ ഒരുക്കി സന്തോഷമായിട്ട് പറഞ്ഞു.
10: ഞങ്ങള് പിന്നെ അന്നേ ദിവസം ആദ്യം ഒക്കെ അങ്ങനെ വ്രതമൊക്കെ വിൽക്കുമായിരുന്നു. ഇപ്പൊ ക്ഷേത്രത്തിൽ കൊടുത്തിട്ട് വാങ്ങി കഴിക്കും.
9: വളരെ നല്ലത്. പിന്നെ
10: ക്ഷേത്രത്തിൽ പോവാൻ പറ്റുമെങ്കിൽ പോവുകയും ചെയ്യും.
9: എന്ത് രണ്ടുപേരും വീട്ടിൽ തന്നെ ഉണ്ടോ? എന്ത് ചെയ്യുന്നു ഭർത്താവ്? എന്ത്
10: ചെയ്യും? കൂലിപ്പണിയാണ് അദ്ദേഹം പോയിട്ട്.
9: പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ?
10: വേറെ വിശേഷം പറയാൻ?
9: നമ്മുടെ എല്ലാ പരിപാടികളും കേൾക്കാറുണ്ടല്ലേ.
10: അച്ഛനമ്മേരെ കാണ്ടിനൊക്കെ ഞാൻ പാട്ട് ചോദിച്ചിട്ടുണ്ട്. സഹോദരൻ ഇന്നാള് മരിച്ചപ്പോ ഞാൻ പാലത്തിന്റെ പാട്ടൊക്കെ ചോദിച്ചു.
9: അപ്പോ ഇന്നിപ്പോ ഏത് പാട്ടാ കേൾക്കേണ്ടത് കാതിലൊരു പാട്ടിൽ കൂടി?
10: ഇന്ന് ഇപ്പൊ നോക്കിയ മൊത്തത്തിൽ ഒരു സന്തോഷവും ഇല്ല. ലോകത്തിനായാലും TV ന്യൂസ് കണ്ടാലും കേട്ടാലും ഒന്നും ഒരു ഇതില്ല.
9: അതെ അതെ,
10: അപകടങ്ങളും യുദ്ധങ്ങളും, സമാധാനം ഇല്ല.
9: അതെ അതെ, നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാം നല്ലതാവാനായി. നമുക്ക്
10: എല്ലാം നല്ലതാവാൻ വേണ്ടി അങ്ങനെ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എല്ലാരും നന്നായിരുന്നാലേ നമ്മൾ നന്നായിരിക്കും.
9: അതെ അതെ,
10: പ്രകൃതിയും എല്ലാം.
9: അതെ,
10: അപ്പൊ അതുകൊണ്ട് ലോകം മുഴുവൻ പറയും പോലെ.
9: തീർച്ചയായിട്ടും. ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? ലോകം ആ പാട്ടാണോ കേൾക്കേണ്ടത്?
10: ഓ, അത് കേൾക്കാം. എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ.
9: എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. നമുക്ക് കേൾക്കാം പാട്ട്, കേൾക്കാം. അപ്പൊ എന്റെ വക ജന്മദിനാശംസകൾ, ഓണാശംസകളോടൊപ്പം ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുകയാണ്. എന്റെയും അനന്തപുരി FM ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. നമ്മൾ ഈ ജന്മദിനത്തെ പറ്റി പറയുമ്പോഴേ കുറച്ചുകൂടെ സന്തോഷത്തോടെ ഒക്കെ പറയണം. തിരുവോണത്തിന്റെ അന്നാണ് ജന്മദിനം എന്നുള്ളത് വലിയ കാര്യം.
10: അങ്ങനെ ആശ്വസിക്കാനും സന്തോഷിക്കാനും വേണ്ടിയുള്ള ഒരു ബാല്യമോ ഒരു യൗവനമോ അല്ലെങ്കിൽ ഒരു കല്യാണമോ അല്ലെങ്കിൽ കുട്ടികളോ ഒന്നും അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ ദൈവം തന്ന ജീവിതം അങ്ങ് ജീവിച്ചു തീർക്കണം. ആർക്കും ബുദ്ധിമുട്ടാകാം.
9: നമ്മളാൽ കഴിയുന്ന ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ഇപ്പം പറഞ്ഞില്ലേ ക്ഷേത്രത്തിൽ? അപ്പൊ അതിൽ നിന്ന് ചെറിയ ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്തും.
10: നമ്മൾ ചെയ്യണ നന്മ നമുക്ക് തിരികെ കിട്ടുമെന്നുള്ളതാണ് നമ്മുടെ.
9: അതെ, അതൊരു സന്തോഷമാണ്. അപ്പൊ സന്തോഷം ഉണ്ടല്ലോ ചെറിയ ചെറിയ നന്മകളൊക്കെ
10: ചെയ്തില്ലെങ്കിലും നമ്മൾ ഉപദ്രവിക്കരുത്.
9: അതെ അതെ,
10: അങ്ങനെ നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റിയില്ലാതെ
9: പ്രാർത്ഥിക്കാം. സന്തോഷം, ചെറിയ ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്തി നമുക്ക് സന്തോഷമായിട്ട്

0: ജീവിക്കാം.
1: അത് തന്നെ, പാട്ട് കേൾക്കുന്നതും ജീവിയാണെന്നതും അല്ലെങ്കിൽ ആ കൂട്ടുകാരോട് സംസാരിക്കുന്നതും
0: എല്ലാം സന്തോഷമാണ്.
1: എന്നാലും മനസ്സിനൊരു വിഷമം തന്നെയായിരിക്കും.
0: അതൊക്കെ മാറട്ടെ, പതുക്കെ പതുക്കെ മാറും, എല്ലാം ശരിയാവട്ടെ. നമുക്ക് ഈ പാട്ട് കേട്ടാലോ?
1: ജന്മദിനം എന്ന് പറഞ്ഞാലും അങ്ങനെയൊന്നും ഇപ്പൊ ഒന്നും തോന്നാറില്ല. 52-53 വയസ്സൊക്കെ ആയി,
0: അത്രയല്ലേ ആയിട്ടുള്ളൂ. ഈ പറയുന്ന കേട്ടാ നമുക്ക് മധുരക്ക് ഒത്തിരി പ്രായമായി
1: തോന്നുന്നത്.
0: കുറച്ചൊക്കെ അതെന്താ അറിയോ, ഇങ്ങനെ ഈ ഒരു സന്തോഷം ഇല്ല എന്നുള്ളൊരു തോന്നൽ ഇങ്ങനെ വരുന്നോണ്ടാണ് പതുക്കെ പതുക്കെ കുറച്ചൊന്ന്.
1: എനിക്ക് യഥാർത്ഥം പറഞ്ഞ എന്നെ ആര് കണ്ടാലും എനിക്ക് ഭയങ്കര സന്തോഷമാണല്ല. ഒരു കുഴപ്പം അല്ല, ദുഃഖം ആ ജീവിതം നോക്കിയാ അതിനൊരു ദുഃഖം ഇല്ല എന്ന് പറഞ്ഞാൽ ചിരിച്ചിട്ടേ എനിക്ക് പെട്ടെന്ന് അങ്ങനെ വരും. ആരെ
0: കണ്ടാലും
1: ഭയങ്കരമായിട്ട് സംസാരിക്കുകയും ചെയ്യും, കൊച്ചിലേ അങ്ങനെ തന്നെ.
0: മനസ്സിന്റെ ആ നന്മയും ഈ പാട്ടിലുണ്ട്. അങ്ങനെ ഒരു പാട്ടാണല്ലോ എന്ന് ചോദിച്ചിട്ടുള്ളതും. മനസ്സിലായി മനസ്സിലായി. പിന്നെ റേഡിയോയും ഒരു നല്ല സുഹൃത്താണല്ലോ, ഇന്ന് വിളിച്ചപ്പോ കിട്ടുകയും ചെയ്തല്ലോ, നമുക്ക് സംസാരിക്കാനും കഴിഞ്ഞല്ലോ. എനിക്കും സന്തോഷം സംസാരിക്കാൻ സാധിച്ചത്. നമുക്ക് ഈ പാട്ട് കേൾക്കാം? തീർച്ചയായിട്ടും. എല്ലാവർക്കും പൂവച്ചിൽ നിന്നുള്ള മേരിയുടെ വക ഓണാശംസകൾ നേരുകയാണ്. അനന്തപുരി FM-ലെ ആകാശവാണിയിലെ എല്ലാവർക്കും നമ്മൾ ഓണാശംസകൾ അറിയിക്കുന്നുണ്ട്. നമുക്ക് ഈ പാട്ട് കേൾക്കാം. പി ഭാസ്കരന്റെ വരികൾക്ക് പുകഴേന്തി സംഗീതം നൽകി. എസ് ജാനകി പാടിയ ഗാനം. ചിത്രം സ്നേഹദീപമേ മിഴിതുറക്കൂ.

0: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
1: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിഹ്നം.
3: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
2: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
5: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: കാതലൊരു പാട്ടിലേക്ക് മറ്റൊരു ശ്രോതാവ് നമുക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം.
7: നമസ്കാരം മാഡം.
6: കാതലൊരു പാട്ടിലേക്ക് സ്വാഗതം. ഇതാരാണ്, പേര് പറയാമോ?
7: മാർമല്ലൂർ അരുവിക്കരയിൽ നിന്നും ബാലചന്ദ്രൻ.
6: പറഞ്ഞോളൂ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
7: ഇല്ല, വിശേഷങ്ങൾ ഒന്നുമില്ല. ഓണം കാറ്റ് വരെ ഉള്ളു.
6: വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
7: വീട്ടിന്റെ വൈഫ്, രണ്ട് മക്കളുണ്ട്.
6: വീട്ടിൽ തന്നെ ഉണ്ടോ? മക്കളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടല്ലേ?
7: രണ്ട് ജോലിയുണ്ട്, ഒരാൾ പുറത്ത് ബാങ്കിൽ പോയിട്ടുണ്ട്.
6: ഓണാഘോഷങ്ങളൊക്കെ എങ്ങനെയാണ്?
7: ഓണാഘോഷങ്ങൾ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള. എനിക്ക് വേറെ എന്തൊരു കാര്യം പറയാനാണ്, എനിക്കിന്ന് വേണ്ട പാട്ട്.
6: പറഞ്ഞോളൂ.
7: അഭയം എന്ന ചിത്രത്തില് നമ്മുടെ മഹാകവി ജി ശങ്കരക്കുറുപ്പ് രചിച്ച സ്വാമിയുടെ സമയത്തിലെ ആശ്വാസത്തോടെ.
6: മനസ്സിലായി മനസ്സിലായി.
7: ശാന്തനൊമ്പരം, ശാന്തനൊമ്പരം,
6: ശാന്തനൊമ്പരം. നമുക്കത് കേൾക്കാം, ആ ഗാനം തീർച്ചയായും നമുക്ക് കേൾക്കാം.
7: ഒരു കാര്യം കൂടി പറയട്ടെ.
6: പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
7: നല്ല ഗാനങ്ങൾ, അതായത് ഈ രാത്രി 7 മുതൽ 9 വരെ വെക്കുന്ന ചരിത്ര ഗാനങ്ങളിൽ ഏറെക്കുറെ ഈ കരുനാരായണന്റെ രചനയെ സഹവാസമാന്റെ സംഗീതം. പറയട്ടെ, ഒരു ഗാനം എന്ന് പറഞ്ഞാൽ സംഗീതം വേണം. ഇതൊന്നും ഇല്ലാത്ത ഞങ്ങൾ ആരും കേൾക്കില്ല. ഞങ്ങൾ യൂട്യൂബിൽ കൂടെ കേട്ട് കറക്റ്റാണ് നല്ല ഗാനങ്ങൾ കേൾക്കുന്നത്.
6: മനസ്സിലായി. പക്ഷെ നമുക്ക് എല്ലാ തരത്തിലുള്ള ശ്രോതാക്കൾക്കും ഓരോ ശ്രോതാക്കൾക്കും ഓരോ ഇഷ്ടമായിരിക്കുമല്ലോ. എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഗാനങ്ങൾ വെക്കുന്നതാണ് എങ്കിൽ ഞാനിത് തീർച്ചയായിട്ടും ഇത് അറിയിക്കാം. പിന്നെ ഈ പാട്ട് ഇത് ആർക്കാണ് സമർപ്പിക്കേണ്ടത്?
7: എന്നെ പോലെ സംഗീത ആസ്വാദകർക്ക് കേരളത്തിൽ ഇവിടങ്ങളിൽ ഉണ്ടല്ലോ, അവർക്ക് വേണ്ടി. ഈ ഗാനങ്ങൾ വല്ലപ്പോഴും റേറായിട്ടേ ഉള്ളൂ, വല്ലപ്പോഴും എങ്കിലും ഇത് ഒന്ന് എന്താണ് റേഡിയോ കൂടി ഒന്ന് പബ്ലിഷ് ചെയ്യണമെന്ന് എനിക്കുള്ള ഒരു റിക്വസ്റ്റ് കൂടി ഉണ്ട്.
6: തീർച്ചയായും മനസ്സിലായി. നമുക്ക് ഈ ഗാനം കേൾക്കാം. എല്ലാ ശ്രോതാക്കൾക്കും നമുക്ക് ഈ ഗാനം സമർപ്പിക്കാം. അതുപോലെ താങ്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. നല്ലൊരു ഓണക്കാലമാകട്ടെ. നമുക്ക് ഈ ഗാനം കേൾക്കാം.
7: ആയിക്കോട്ടെ.
6: അഭയം എന്ന ചിത്രത്തിലെ ഈ ഗാനം കേൾക്കാം. ജി ശങ്കർ കുറുപ്പിൻ്റെ വരികൾക്ക് ദക്ഷിണാമൂർത്തി സംഗീതം നൽകി യേശുദാസ് പാടിയത്.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കാതിലൊരുപാട്ടിൻ്റെ സമയം അവസാനിക്കുകയാണ്. പരിപാടിയിലേക്ക് വിളിച്ച് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ട് ആസ്വദിച്ചവർക്കും കേട്ടുകൊണ്ടിരുന്നവർക്കും സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. കാതിലൊരുപാട്ട് വീണ്ടും എത്തും അടുത്ത വ്യാഴാഴ്ച ഇതേ സമയം. ഇന്ന് വിളിച്ച് കിട്ടാത്തവരാരും തന്നെ നിരാശരാകേണ്ട. അടുത്ത ആഴ്ച വീണ്ടും വിളിക്കുക. സ്നേഹത്തോടെ, രാഖി രാജീവ്.

മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളുടെ മാനസിക സംഘർഷം എങ്ങനെ ലഘൂകരിക്കാം? അധ്യാപകരും രക്ഷകർത്താക്കളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ ജയപ്രകാശ് സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: മുപ്പത്തിയൊന്നാമത് ദക്ഷിണമേഖലാ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ മഹാബലിപുരത്ത് നടന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിമാർ,

വിവിധ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ തുടങ്ങി പ്രമുഖർ യോഗത്തിൽ പങ്കെടുത്തു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമിടയിൽ അഭിപ്രായം പങ്കുവയ്ക്കാൻ മേഖലാ കൌൺസിൽ വേദി ഒരുക്കുന്നതിനായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുല്ലപ്പെരിയാർ വിഷയം ഉൾപ്പെടെ മുഖ്യമന്ത്രി സോണൽ കൌൺസിലിൽ ഉന്നയിച്ചു. ടൂറിസം മന്ത്രാലയം കൊല്ലം നഗരത്തിൽ നടപ്പാക്കുന്ന വിവിധ വിനോദസഞ്ചാര കേന്ദ്ര വികസന പദ്ധതികളുടെ പുരോഗതി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വിലയിരുത്തി. അഷ്ടമുടി ജൈവവൈവിധ്യ മേഖലയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹം നോക്കിക്കണ്ടു. ലിംഗതുല്യതയല്ല ലിംഗനീതിയാണ് കാലഘട്ടം ആവശ്യപ്പെടുന്നതെന്ന് മന്ത്രി കെ എം ഷാജി. കുടുംബശ്രീ ഓണം വിപണനമേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കൊച്ചി മെട്രോയുടെ പേര് കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന് പുനർനാമകരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് ശുപാർശ. തീരുമാനത്തിന് അംഗീകാരം തേടി കെ എം ആർ എൽ എം ഡി ലോക്നാഥ് ബെഹ്റ സർക്കാരിന് ശുപാർശ സമർപ്പിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ അറസ്റ്റിലായവരുടെ എണ്ണം 10,000 പിന്നിട്ടു. ആകെ 9,280 കേസുകളാണ് ഇതുവരെ എടുത്തിട്ടുള്ളത്. പുന്നമടക്കായലിൽ മറ്റന്നാൾ നടക്കുന്ന 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റന്നാൾ പ്രാദേശിക അവധി. സ്കൂൾ കലോത്സവ മത്സരത്തിന്റെ വിധി നിർണയം നടത്തുമ്പോൾ ഓരോ മത്സരാർത്ഥിയുടെയും ഗ്രൂപ്പിന്റെ മാർക്കുകൾ ഇലക്ട്രോണിക് ഡിസ്പ്ലേ വഴി സ്റ്റേജിൽ പ്രദർശിപ്പിക്കണമെന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ. സ്കൂൾ തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള കലോത്സവ നടത്തിപ്പിൽ വ്യാപകമായ പണപ്പിരിവ് നടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നും കമ്മീഷൻ. കള്ളക്കടൽ പ്രതിഭാസം മൂലം കേരളം, ലക്ഷദ്വീപ്, പുതുച്ചേരി, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്. നെതർലാൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 6 മണിക്ക്.

0: ശ്രീഭദ്ര ഫേർണിച്ചറിൽ ഓണം മെഗാ ഓഫറുകൾ. ഫേർണിച്ചറുകൾക്ക് 50% വരെ വിലക്കുറവ്. കൂടാതെ ഓരോ പെർച്ചേസിനോടൊപ്പവും ഉറപ്പുള്ള സമ്മാനങ്ങൾ. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫേർണിച്ചറുകളും ഓണം കോംബോ ഓഫറിലൂടെ വെറും 59,900 രൂപയ്ക്ക് സ്വന്തമാക്കാം. ശ്രീഭദ്ര ഫേർണിച്ചർ, ആറ്റിങ്ങൽ റോഡ്, വെഞ്ഞാറമ്മൂട്.
1: ഇത് 101.9 ആകാശവാണി അനന്തപുരി FM. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. നിർണയം എന്ന ചിത്രത്തിനുവേണ്ടി MG ശ്രീകുമാർ പാടിയ ഗാനം, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ആനന്ദ്.

0: മണ്ണന്തലയുടെ പ്രകൃതി ഭംഗിക്ക് മാറ്റുകൂട്ടിക്കൊണ്ട് ഏവരുടെയും മനസ്സിൽ ഓർമ്മകൾ സമ്മാനിക്കാൻ തിരുവനന്തപുരം നഗരസഭ മണ്ണന്തല ഒരുക്കുന്ന മണ്ണന്തല ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 22 വൈകുന്നേരം 4 മണിക്ക് വിളംബര ഘോഷയാത്രയോടുകൂടി ആരംഭിക്കുന്നു.
1: അമ്യൂസ്മെന്റ് പാർക്ക്, സാംസ്കാരിക സമ്മേളനങ്ങൾ, മെഗാ ഷോ, ബോട്ടിംഗ്, ഭക്ഷ്യമേള എന്നിവയടങ്ങുന്ന ഈ ഫെസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം.
2: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
5: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
6: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും,
7: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
8: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
9: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
8: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
9: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
10: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്? ഓഫർ കണ്ടിട്ട് ഡിസ്കൗണ്ട് ഉണ്ടാ?
11: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
10: എന്നാലേ ഈ ചായ കഴിഞ്ഞാ ഞാനും നേരെ മൈജയിലോട്ടാ.
12: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
13: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി എസ് രമേശൻ നായരുടെ രചന, ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം, യേശുദാസും രാധിക തിലകം പാടിയത് ചിത്രം പ്രണയനിലാവ്.

0: ഇവിടെ ഭഗവതി എവിടെയാവളെ?
1: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
0: എനിക്ക് ഇത്തവണത്തെ ഓണം പമ്പർ എടുക്കാനാ.
1: അതല്ലേ പറഞ്ഞത്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
0: കഴിഞ്ഞ തവണ ഓണം പമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം പമ്പറും ഭഗവതി എടുക്കുന്നുണ്ട്.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന്.
2: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം പകർന്നത് കൈതപ്രം, പാടിയത് ചിത്രയും സംഘവും. ചിത്രം കൈക്കൊടുന്ന നിലാവ്.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
1: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില. ഞായറാഴ്ച

0: ഉപകരണങ്ങളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: മീനെ ഓണക്കോടിക്കും പിന്നെ ഓണസദ്യക്കുള്ള സാധനങ്ങളൊക്കെ എണ്ണാ വാങ്ങിക്കുന്നേ.
5: സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിൽ നിന്ന് ഓണം സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയാണ്?
6: 1000, 1500, 2000 രൂപയുടെ ഓണ കിറ്റുകൾ, ശബരിയുടെ 9 പ്രീമിയം പ്രോഡക്ട്സ് ഇറങ്ങിയ സിഗ്നേച്ചർ കിറ്റ്, 500, 1000 രൂപയുടെ സപ്ലൈകോ ഗിഫ്റ്റ് കാർഡ്, ഓണം ബോണസ് കൂപ്പൺ, 1000 രൂപയുടെ പർച്ചേസിന് സമ്മാന കൂപ്പൺ, അങ്ങനെ നിറയെ ഓഫറുകളും സമ്മാനങ്ങളുമാണ്.
7: എന്നാ ഞാനും ഉണ്ട് ഷോപ്പ് ചെയ്യാൻ.
8: സാധാരണക്കാരന് കൈത്താങ്ങായി സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ, തിരുവനന്തപുരം പുത്തരിക്കണ്ടം നയനാർ പാർക്ക്, ഓഗസ്റ്റ് 13 മുതൽ 25 വരെ. മറ്റു ജില്ലകളിൽ ജില്ലാ ഫെയറുകൾ ഓഗസ്റ്റ് 14 മുതൽ 25 വരെ. ഏവർക്കും സ്വാഗതം.
9: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
10: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
9: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
10: യെസ്, 1000 സമ്മാനങ്ങൾ, 20 cars, 25 scooters, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
11: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
12: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി എടക്കാടൻ ബറ്റാലിയൻ എന്ന ചിത്രത്തിനു വേണ്ടി ഹരിശങ്കറും നിത്യാമാമനും പാടിയത്. ഗാനരചന ഹരിനാരായണൻ, സംഗീതം കൈലാസ് മേനോൻ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: നല്ലത് വാങ്ങാൻ നല്ലൊരിടം, ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
2: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
1: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
2: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
1: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
2: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
3: ഫോൺ ഞാൻ പറയാം, ഞാൻ പറയാം.
1: എന്നാ പറയ?
3: 90 72 503 503.
4: മണ്ണന്തലയുടെ പ്രകൃതി ഭംഗിക്ക് മാറ്റുകൂട്ടിക്കൊണ്ട് ഏവരുടെയും മനസ്സിൽ ഓർമ്മകൾ സമ്മാനിക്കാൻ തിരുവനന്തപുരം നഗരസഭ മണ്ണന്തല ഒരുക്കുന്ന മണ്ണന്തല ഓണം ഫെസ്റ്റ് August 22 വൈകുന്നേരം 4 PM വിളംബര ഘോഷയാത്രയോടുകൂടി ആരംഭിക്കുന്നു.
5: അമ്യൂസ്മെന്റ് പാർക്ക്, സാംസ്കാരിക സമ്മേളനങ്ങൾ, മെഗാ ഷോ, ബോട്ടിംഗ്, ഭക്ഷ്യമേള എന്നിവയടങ്ങുന്ന ഈ ഫെസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം.
6: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
7: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
6: അവിടെന്താ ഇത്ര പ്രത്യേകത?
8: 1st ടാറ്റാ ടിയാഗോ EV കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ October 31 വരെ.
9: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
10: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 2 L 3 L ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം.
11: കണ്ടീഷൻ അപ്ലൈ.
12: അൽ അമാനയിൽ ചെന്നോണം, സമ്മാനം കൊണ്ടോണം.
13: അൽ അമാന 7th ആനിവേഴ്സറി ആൻഡ് ഓണം സെലിബ്രേഷൻസ് September 10 വരെ. നാൽക്കടുപ്പിലൂടെ മെഗാ ബാമ്പ ഗിഫ്റ്റ്, AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ.
14: 5 കുടുംബങ്ങൾക്ക് ഓണ സദ്യ,
15: ഡെയിലി ലക്കി വിന്നർ, ഓണ കിറ്റ്, ഓണ പുടവ, സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ക്യാഷ് പ്രൈസും.
16: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അഡ്ഡമാം.
17: 30 crore രൂപയുടെ
18: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
19: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം ഔസേപ്പച്ചൻ.

0: ഇതെന്നതാടി ഓണത്തിന് എടുക്കാനുള്ള കോടിമുണ്ടിന് പകരം സൺഗ്ലാസും ബീച്ച് വെയറും എടുത്തു വെച്ചേക്കുന്നത്?
1: ഇത്തവണത്തെ ഓണം ലക്ഷദ്വീപിൽ ആയാലെന്താ, പൊളിക്കോ?
0: ഈ ഓണത്തിന് സ്വപ്നങ്ങൾക്കില്ല ലിമിറ്റ്. സ്വർണ്ണ തിളക്കത്തിനൊപ്പം നീലക്കടലും താണ്ടി പറക്കും. തീർത്ഥം ജ്വല്ലേഴ്സിന്റെ 14th വാർഷികം. സ്വർണ്ണ വാങ്ങൂ, നറുക്കെടുപ്പിലൂടെ ലക്ഷദ്വീപിലേക്ക് പറക്കാൻ അവസരം നേടൂ.
1: ഒപ്പം ഓഗസ്റ്റ് 22 പണിക്കൂലിയിൽ പവന് 76% ഡിസ്കൗണ്ടും. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
2: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
3: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ September 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
2: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
4: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്.
5: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
6: അത് ഉറപ്പല്ലേ, കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
7: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
8: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
7: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
8: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി. 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
7: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
9: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
10: മൈജി ഫ്യൂച്ചറില് എന്താ ഇത്ര അത്യാവശ്യം?
9: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യമുണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
10: എന്നാ ഞാനും വരുന്നളയാ.
2: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
11: ഹരീന്ദ്രൻ ഒരു നിഷ്കളങ്കൻ എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:02 അറിയിപ്പുകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവനമുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
2: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
1: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി.
3: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല,
3: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
4: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
3: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
5: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: ഓണം എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരുന്നത് ഓണസദ്യയാണ്. അതിലേറ്റവും പ്രധാനം പായസവും. വ്യത്യസ്തവും രുചിദായകവും ആരോഗ്യപ്രദവുമായ പായസത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് വെള്ളായണി കാർഷിക കോളേജിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ സുമാ ദിവാകർ.
1: നമ്മുടെ നാട്ടില് കല്യാണ സദ്യ കഴിച്ചു വരുന്നവരോടുള്ള പതിവ് ചോദ്യമാണ് സദ്യ എങ്ങനെയുണ്ടായിരുന്നു എന്നും എത്ര പായസം വിളമ്പിയിരുന്നു എന്നൊക്കെ. നമ്മുടെ സദ്യയിൽ എത്രയോ കറികളുണ്ടെങ്കിലും നാം മിക്കവാറും കാത്തിരിക്കുന്നത് പായസം വിളമ്പിക്കിട്ടാനാണ്. കല്യാണ സദ്യകളിൽ പ്രത്യേകിച്ച് രുചി പ്രദാനം ചെയ്യുന്നതിനേക്കാളേറെ സമ്പൽ സമൃദ്ധിയും പ്രൌഢിയും സൂചിപ്പിക്കുന്ന ഒരു വിഭവമായി പായസങ്ങൾ മാറിയോ എന്ന് തോന്നിപ്പോകുന്നു. പണ്ടേക്ക് പണ്ടേ പായസം മനുഷ്യ സംസ്കാരത്തിന്റെ ഒരു ഭാഗമായിരുന്നു എന്ന വസ്തുത വേദങ്ങളിലെ ഇവയുടെ പരാമർശത്തിൽ നിന്നും മനസ്സിലാക്കാം. എന്നാൽ അപ്പോഴൊക്കെ അരി, പാല്, പഞ്ചസാര എന്നീ ചേരുവകൾ കൊണ്ട് മാത്രമുണ്ടാക്കുന്ന വിഭവമായിരുന്നു. കാലം കടന്നപ്പോൾ എല്ലാ വിഭവങ്ങളെയും പോലെ പായസത്തിലും വൈവിധ്യം പലതരത്തിൽ ഉണ്ടായിരിക്കുന്നു. ഇന്ന് നമ്മൾ ഇൻസ്റ്റന്റ് പായസത്തിൽ വരെ എത്തി നിൽക്കുന്നു. രുചിയും മണവും വർദ്ധിപ്പിക്കുന്നതിനായി നെയ്യ്, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, വറുത്ത തേങ്ങാക്കൊത്ത്, കട്ടിയുള്ള തേങ്ങാപ്പാൽ എന്നിവ ചേർക്കുന്നുണ്ട്. പരിപ്പുകളും ചിലപ്പോൾ പഴങ്ങളും ചേർത്ത് രുചിഭേദങ്ങൾ വന്നിരിക്കുന്നു. മധുരത്തിനായി പഞ്ചസാരയോ ശർക്കരയോ ചേർക്കുന്നു. കൊതിപ്പിക്കുന്ന നറുമണത്തിനായി ഏലക്ക, ചുക്ക് എന്നിവയും മേപ്പൊടിയായി പാകം ചെയ്തു കഴിഞ്ഞ് പായസത്തിൽ ചേർക്കുന്ന പതിവുണ്ട്. എന്തായാലും തെക്കേ ഇന്ത്യയിലെ ഒരു സവിശേഷ പരമ്പരാഗത വിഭവമായി പായസത്തിനെ കരുതുന്നു. ഇത് വടക്കേ ഇന്ത്യയിലെ ഖീർ എന്ന വിഭവത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഖീർ കൂടുതലും പാലധിഷ്ഠിതമായ വലിയ വൈവിധ്യമൊന്നുമില്ലാത്ത ഒരു വിഭവമാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ വിവിധ തരത്തിലുള്ള പായസങ്ങൾ നിലവിലുണ്ട്. അമ്പലങ്ങളിലെ നിവേദ്യമായി തുടങ്ങിയ ഈ വിഭവം പിന്നീട് പരമ്പരാഗതമായി ആചരിക്കുന്ന മിക്ക ചടങ്ങുകളിലും സ്ഥാനം പിടിച്ചു. പാലട, അടപ്രഥമൻ, പരിപ്പ് പായസം, ചക്കപ്രഥമൻ, പഴപ്പായസം, ഗോതമ്പ് പായസം എന്നിങ്ങനെ എത്രയോ രുചിഭേദങ്ങളിൽ അവ എത്തുന്നു. ഈ കേരളത്തനിമയുള്ള പായസങ്ങൾ അതാത് പ്രദേശങ്ങളിലും കാലങ്ങളിലും ലഭിക്കുന്ന ചേരുവകൾ കൊണ്ടുണ്ടാക്കുന്നതായും കണ്ടുവരുന്നു. ചക്കപ്പായസം, പഴപ്പായസം, പൈനാപ്പിൾ പായസം, മത്തങ്ങ പായസം, ചേനപ്പായസം എന്നിങ്ങനെയുള്ള വിവിധ തരം പായസങ്ങൾ ഇതിന് തെളിവാണ്. പായസവും പ്രഥമനും തമ്മിൽ നിർമ്മാണത്തിൽ വ്യത്യാസമുണ്ട്. പ്രഥമൻ കൂടുതൽ സമയം ചെറു തീയിൽ വരട്ടിയെടുത്ത് ശേഷമാണ് ഉണ്ടാക്കുന്നത്. അവയിൽ ശർക്കരയാകും മധുരത്തിനായി ചേർക്കുന്നത്. ഈ ഓണക്കാലത്ത് ചില വ്യത്യസ്തമായ പായസങ്ങളുടെ നിർമ്മാണ രീതികൾ നോക്കാം. ഒരു മാമ്പഴ പാലട പായസമായാലോ? ഇതിന്റെ ചേരുവകൾ: പാലട 100 ഗ്രാം, മാമ്പഴക്കുഴമ്പ് 2 കപ്പ്, പാല് 3 കപ്പ്, കണ്ടൻസ് മിൽക്ക് 1 ടിൻ, പഞ്ചസാര 3 ടേബിൾ സ്പൂൺ, ഏലക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ, കശുവണ്ടിപ്പരിപ്പ്, കിസ്മിസ് എന്നിവ 2 ടീസ്പൂൺ വീതം നെയ്യിൽ മൂപ്പിച്ചത്. മാമ്പഴക്കുഴമ്പിൽ പഞ്ചസാര ചേർത്ത് നെയ്യിൽ വഴട്ടി കണ്ടൻസ് മിൽക്കും ചേർത്ത് മാറ്റിവെക്കുക. പാലട കഴുകി നെയ്യിൽ വഴട്ടി പാലിൽ നന്നായി വേവിച്ചെടുക്കുക. വെന്ത് കഴിയുമ്പോൾ ഏലക്ക പൊടിച്ചതും മാമ്പഴക്കൂട്ടും ചേർത്ത് മിശ്രിതപ്പെടുത്തി നന്നായി ഇളക്കി അടുപ്പിൽ നിന്നും വാങ്ങിവെക്കാം. ഇതിലേക്ക് നെയ്യിൽ മൂപ്പിച്ച കശുവണ്ടിപ്പരിപ്പും കിസ്മിസും ചേർക്കാവുന്നതാണ്. വിറ്റാമിനുകളുടെ കലവറയായ മാമ്പഴം പായസത്തിന്റെ ഗുണം കൂട്ടുന്നു. ഇനി അധികം ഉണ്ടാക്കി കാണാത്ത ഒരു പായസമായ ചൗവരി പായസം എങ്ങനെ ഉണ്ടാക്കുന്നുവെന്ന് നോക്കാം. ചൗവരി ദഹനത്തിന് സഹായിക്കുന്ന ഒരു വിഭവമാണല്ലോ. ചൗവരി പായസത്തിന് ചേരുവകൾ: ചൗവരി 1 കപ്പ്, പാല് 6 കപ്പ്, കണ്ടൻസ് മിൽക്ക് 1 ടിൻ, പഞ്ചസാര 2 ടേബിൾ സ്പൂൺ, കശുവണ്ടിപ്പരിപ്പും കിസ്മിസും 50 ഗ്രാം വീതം, ഏലക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ, നെയ്യ് 2.5 ടീസ്പൂൺ. ചൗവരി 3 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർക്കുക. 7-8 ഗ്ലാസ് വെള്ളത്തിൽ ചൗവരി വേവിച്ചെടുക്കുക. വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറ്റി ചൗവരി സുതാര്യമാകുന്നതുവരെ പാകം ചെയ്യുക. വേവിച്ച ചൗവരി അരിച്ചെടുത്ത് കഴുകിയെടുക്കുക. ചുവട് കട്ടിയുള്ള പാത്രത്തിൽ വേവിച്ച ചൗവരിയും പാലും ചേർത്ത് കുറുകുന്നവരെ പാകം ചെയ്യുക. ഇതിലേക്ക് കണ്ടൻസ് മിൽക്ക്, ഏലക്കാപ്പൊടി, പഞ്ചസാര എന്നിവ ചേർത്ത് മിശ്രിതപ്പെടുത്തുക. കശുവണ്ടിപ്പരിപ്പും കിസ്മിസും നെയ്യിൽ മൂപ്പിച്ച് ചേർത്ത് മണം നഷ്ടപ്പെടാതെ അടച്ചു വയ്ക്കുക. വിളമ്പുന്നതിന് തൊട്ടു മുമ്പ് മാത്രമേ തുറന്നു വയ്ക്കാവൂ. അരി പഴം പായസം: ഈ 2 ചേരുവകളും ശർക്കരയുമായി ചേർത്ത് ഒരു പ്രത്യേക രുചി പ്രദാനം ചെയ്യുന്ന പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിലേക്ക് ആവശ്യമായ വിഭവങ്ങൾ: ചമ്പാപ്പച്ചരി 1 കപ്പ്, ശർക്കര 1/2 കപ്പ്, തേങ്ങാപ്പാൽ അതായത് 1/2 കപ്പ്, 2/2 കപ്പ് 2/2 കപ്പ്, ഏലക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ, രസകദളി 1 ഉടച്ചതായിരിക്കണം, തേങ്ങാക്കൊത്ത് അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ, അണ്ടിപ്പരിപ്പും കിസ്മിസും 1/2 ടേബിൾ സ്പൂൺ, നെയ്യ് 3 ടീസ്പൂൺ. ശർക്കര പാനിയാക്കി അരിച്ചെടുക്കുക. അരി കഴുകി 1 മണിക്കൂർ കുതിർത്ത് വയ്ക്കുക. 2/2 കപ്പിൽ അരി വേവിക്കുക. ശർക്കര പാനി ചേർത്ത് 10 മിനിറ്റോളം പാകം ചെയ്യുക. ഏലക്ക പൊടി ചേർത്ത് പഴക്കുഴമ്പും ചേർത്ത് മിശ്രിതപ്പെടുത്തുക. ശേഷം 1/2 കപ്പ് ചേർത്ത് 1 ചൂടാക്കുക. അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ച ശേഷം നെയ്യിൽ മൂപ്പിച്ച തേങ്ങാക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, കിസ്മിസ് എന്നിവ ചേർത്ത് വിളമ്പുക. അടുത്തതായി ഇളനീർ റോസാപ്പൂ പായസം. ഇളനീർ ശരീരത്തിലെ ജലാംശം നിലനിർത്താനും ഹൃദയം, വൃക്ക എന്നിവയുടെ ആരോഗ്യത്തിനും ഹിതകരമാണല്ലോ. ഇളനീർ പായസത്തിന് വേണ്ട ചേരുവകൾ: ഇളനീരിന്റെ കാമ്പ് 1 കപ്പ്, ഇളനീർ 1/2 കപ്പ്, പാല് 1/2 കപ്പ്, കണ്ടൻസ് മിൽക്ക് 1 ടിൻ, ചൗവരി 1/2 കപ്പ്, പഞ്ചസാര 2 ടേബിൾ സ്പൂൺ, റോസാ ഇതൾ അരച്ചത് 1 ടേബിൾ സ്പൂൺ, പനിനീര് 3-4 തുള്ളി, പൊടിച്ച കശുവണ്ടി പരിപ്പ് 7-8 എണ്ണം, ഏലക്കാപ്പൊടി 1/4 ടീസ്പൂൺ. ചൗവരി കഴുകി 7-8 ഗ്ലാസ് വെള്ളത്തിൽ നന്നായി സുതാര്യമാകുന്നവരെ വേവിച്ചെടുക്കുക. ഈ ചൗവരിയെ പച്ചവെള്ളത്തിൽ കഴുകി മാറ്റിവെക്കുക. ഇളനീരിന്റെ കാമ്പ് മിക്സിയിൽ അടിച്ചു വെക്കുക. പാൽ തിളപ്പിച്ച് മാറ്റിവെക്കുക. ചൗവരി, റോസാപ്പൂ അരച്ചത്, ഇളനീർ, കാമ്പരച്ചത്, ഇളനീർ എന്നിവ ചുവട് കട്ടിയുള്ള പാത്രത്തിലിട്ട് 2-3 മിനിറ്റ് നേരം ചെറുതീയിൽ പാകം ചെയ്യുക. ഇതിലേക്ക് കാച്ചിയ പാലും കൂടി മിശ്രിതപ്പെടുത്തുക. കശുവണ്ടി പരിപ്പ് അരച്ച് ചേർത്ത് മിശ്രിതപ്പെടുത്തുക. കുറുകി തുടങ്ങുമ്പോൾ കണ്ടൻസ് മിൽക്ക്, ഏലക്ക പൊടിച്ചത്, പഞ്ചസാര എന്നിവ ചേർത്ത് 3-4 മിനിറ്റ് കഴിഞ്ഞ് വാങ്ങുക. അടുത്തതായി ഇരുമ്പ് സത്ത് കൂടിയതും പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്നതുമായ പായസമാണ്. ചെറുമണി ധാന്യങ്ങൾ കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു പായസമാണിത്. ഇതിലേക്കായി തിന അല്ലെങ്കിൽ ചാമേരി 1/2 കപ്പ്, തേങ്ങാപ്പാൽ 1 കപ്പ്, ശർക്കര പൊടിച്ചത് 1/2 കപ്പ്, ഏലക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ, നെയ്യ് 1 ടീസ്പൂൺ, കശുവണ്ടി പരിപ്പ്, കിസ്മിസ് 2 കൂടി 2 ടീസ്പൂൺ. തിന അല്ലെങ്കിൽ ചാമരിയെ 2 കപ്പ് വെള്ളത്തിൽ വേവിച്ചെടുക്കുക. ശർക്കര പാനിയാക്കി അരിച്ചു വയ്ക്കുക. വേവിച്ച ചെറുമണി ധാന്യങ്ങൾ, ശർക്കര പാനിയും ശേഷം തേങ്ങാപ്പാലും ചെറുതീയിൽ മിശ്രിതപ്പെടുത്തുക. ഇതിലേക്ക് ഏലക്ക പൊടിച്ചതും നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ചേർത്ത് വിളമ്പുക. അരി പായസത്തേക്കാൾ ആരോഗ്യദായകവുമാവും ഈ പായസം. ഇനി ഒരു പഞ്ചസാര ചേർക്കാത്ത പായസമാകാം. ഇതിലെ ചേരുവകൾ: പാല് 2 കപ്പ്, കുരു കളഞ്ഞ ഈന്തപ്പഴം 10 എണ്ണം, കുതിർത്ത തൊലി കളഞ്ഞ ബദാം 10 എണ്ണം, നെയ്യ് 1 ടീസ്പൂൺ, ഏലക്ക പൊടിച്ചത് 1/4 ടീസ്പൂൺ, ചെറുതായി അരിഞ്ഞ ബദാം 4-5 എണ്ണം, നെയ്യിൽ മൂപ്പിച്ചെടുക്കണം. ബദാമും ഈന്തപ്പഴവും നന്നായി അരച്ചെടുക്കുക. കാച്ചിയ പാലിലേക്ക് ഈ കൂട്ട് മിശ്രിതപ്പെടുത്തുക. ഈ കൂട്ട് കുറുകുന്നതുവരെ ചൂടാക്കുക. നെയ്യിൽ വറുത്തെടുത്ത ബദാം കൂടി ചേർത്ത് വിളമ്പുക. പ്രകൃതിദത്തമായ ചേരുവകൾ മാത്രമടങ്ങുന്ന ഈ പായസത്തിൽ മെച്ചപ്പെട്ട തോതിൽ പ്രോട്ടീൻ, ഇരുമ്പ്, ആരോഗ്യദായക കൊഴുപ്പുകൾ എന്നിവ അടങ്ങുന്നു. ഇനി ഒരു പ്രോട്ടീൻ പായസം തയ്യാറാക്കുന്ന വിധം നോക്കാം. ദഹിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത ചെറുപയർ പരിപ്പാണ് ഇതിലെ പ്രധാന ചേരുവ. ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ: ചെറുപയർ പരിപ്പ് 1/2 കപ്പ്, പൊടിച്ച ശർക്കര 1/2 കപ്പ്, തേങ്ങാപ്പാൽ 1 കപ്പ്, ഏലക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ, നെയ്യ് 1/2 ടീസ്പൂൺ, കശുവണ്ടി പരിപ്പ് 1 ടീസ്പൂൺ. ഉണ്ടാക്കുന്ന വിധം: ചെറുപയർ പരിപ്പ് നെയ്യിൽ മൂപ്പിക്കുക. ശേഷം വെള്ളം ചേർത്ത് കുക്കറിൽ നന്നായി വേവിക്കുക. ശർക്കര പാനി ചേർത്ത് നന്നായി വരട്ടിയ ശേഷം തേങ്ങാപ്പാലും ഏലക്ക പൊടിച്ചതും ചേർത്ത് മിശ്രിതപ്പെടുത്തുക. നെയ്യിൽ മൂപ്പിച്ച കശുവണ്ടി പരിപ്പ് കൂടി ചേർത്ത് വിളമ്പാം. അടുത്തത് ഓട്സ് ശർക്കര പായസം. ഹൃദയത്തിന്റെയും കുടലിന്റെയും ആരോഗ്യത്തിന് ഓട്സ് അതിവിശിഷ്ടമാണ്. നാരുകൾ കൂടിയ വിഭവമായതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ തോതും ഇവയ്ക്ക് കുറയ്ക്കാൻ കഴിവുണ്ട്. ഓട്സ് പായസത്തിന്റെ ചേരുവകൾ: ഓട്സ് 1/2 കപ്പ്, കൊഴുപ്പ് കുറഞ്ഞ പാല് 2 കപ്പ്, ശർക്കര പൊടിച്ചത് 1/4 കപ്പ്, ഏലക്കാപ്പൊടി 1/2 ടീസ്പൂൺ, നെയ്യ് 1 ടീസ്പൂൺ, കശുവണ്ടിപ്പരിപ്പും കിസ്മിസും 2 ടേബിൾ സ്പൂൺ. ഇനി ഉണ്ടാക്കുന്ന

0: വിധം ഓട്സ് ചെറുതീയിൽ ചൂടാക്കി പാലും ചേർത്ത് വേവിക്കുന്നു. ശർക്കര ഉരുക്കി അരച്ച് ഇതിലേക്ക് ചേർക്കണം. നന്നായി മിശ്രിതപ്പെടുത്തുമ്പോൾ ഏലക്കാപ്പൊടിയും വറുത്ത അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർക്കുക. പായസങ്ങളിൽ തേങ്ങാപ്പാൽ ചേർക്കുന്നത് ഈ അടുത്തായി ഒരു ചിലവേറിയ കാര്യമായി മാറിയിരിക്കുന്നു. പച്ചക്കപ്പലണ്ടിക്ക് ഈ കാര്യത്തിൽ ഒരു പരിഹാരമാകാൻ സാധിക്കുന്നു. പച്ചക്കപ്പലണ്ടി കുതിർത്ത് അരച്ച് നേർപ്പിച്ച് തേങ്ങാപ്പാലിന് പകരം ഉപയോഗിക്കാം. ഇതിന് ഒരു പ്രത്യേക രുചി തന്നെയുണ്ട്. ചേരുവകളും കഴിക്കുന്ന അളവുമാണ് പായസത്തിനെ ആരോഗ്യദായകമോ ആരോഗ്യദായകമല്ലാത്തതോ ആക്കുന്നത്. പോഷണ നിലവാരം നോക്കുമ്പോൾ ധാന്യങ്ങളും മധുരവും ഉള്ളതുകൊണ്ട് ഇവ ഊർജദായക വിഭവങ്ങളാകുന്നു. പാൽ ചേർത്ത പായസമാണെങ്കിൽ കാൽഷ്യവും പ്രോട്ടീനും പ്രദാനം ചെയ്യുന്ന വിഭവങ്ങളും ആവുന്നു. പോരാത്തതിന് ആരോഗ്യദായക കൊഴുപ്പുകളും, അതായത് പോളി അൺസാച്ചുറേറ്റ് ഫാറ്റി ആസിഡുകളും പ്രദാനം ചെയ്യുന്നു. അണ്ടിപ്പരിപ്പും ബദാമും മറ്റും ഇതിൽ അടങ്ങുന്നു. ശർക്കര ചേർക്കുന്നതുകൊണ്ട് ഇരുമ്പ്, മഗ്നീഷ്യം തുടങ്ങിയ ധാതുലവണങ്ങളുടെ സ്രോതസ്സുമാകുന്നു. തേങ്ങാപ്പാൽ ചേർക്കുന്നത് ദഹിക്കാൻ സഹായകവും കുടലിന് ആരോഗ്യവും പ്രദാനം ചെയ്യുന്നു. പായസം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പരമ്പരാഗത രീതിയിലെ വരട്ടി ഉണ്ടാക്കുന്ന പായസങ്ങൾക്ക് മധുരം കൂടുതലായിരിക്കും. ഇവ പ്രമേഹ രോഗികൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അളവിൽ കുറച്ച് മാത്രം കഴിക്കുക. ഊർജം നൽകുന്ന നെയ്യ്, പാല്, പഞ്ചസാര, അണ്ടിപ്പരിപ്പ് എന്നിവ ചേർത്തുണ്ടാക്കുന്ന പായസങ്ങൾ മിക്കപ്പോഴും നമ്മൾ അറിയാതെ കൂടുതൽ കഴിച്ചുപോകും. ഓണാഘോഷങ്ങൾ കഴിയുമ്പോൾ വണ്ണം വയ്ക്കാനും ഷുഗർ കൂടാനും അത് മതി. അളവിൽ കുറച്ചെടുത്ത് കുറേശ്ശെ ആസ്വദിച്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക. നെയ്യും അണ്ടിപ്പരിപ്പും മറ്റും ചേർക്കുന്നതിന് മുമ്പ് കുറച്ച് ഈ കൂട്ടർക്ക് മാറ്റിവെക്കുന്നത് നല്ലതായിരിക്കും. പാലിലെ ലാക്ടോസിന് അലർജി ഉള്ളവർ തേങ്ങാപ്പാൽ ചേർത്ത പായസം കഴിക്കാൻ ശ്രദ്ധിക്കണം. മധുരം കുറഞ്ഞ ആരോഗ്യപ്രദമായ പായസം സേവിക്കാൻ ശർക്കര, ഈന്തപ്പഴം, സ്റ്റീവിയ എന്നിവ മധുരത്തിനായി ചേർത്ത് കഴിക്കേണ്ടതാണ്. ചെറുമണി ധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ ചേർത്ത പായസവും രുചിയുള്ളതിനപ്പുറം ആരോഗ്യവും പ്രദാനം ചെയ്യുന്ന വിഭവങ്ങളാകുന്നു. കൊഴുപ്പ് കുറഞ്ഞ പാൽ അല്ലെങ്കിൽ മറ്റു സസ്യജന്യമായ സോയാമിൽക്ക് പോലത്തെ ചേരുവകൾ ചേർക്കുന്നതാണ് ആരോഗ്യത്തിനും നല്ലത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അളവ് തന്നെ. അരക്കപ്പ് തൊട്ട് മുക്കാൽ കപ്പിൽ ഒതുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ ഉച്ചയ്ക്ക് പായസം കഴിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് കൂടുതൽ നടക്കുകയോ വ്യായാമം ചെയ്താലും മതിയാകും. എന്തൊക്കെ പുതുമയാർന്ന മധുര വിഭവങ്ങളായ പുഡിങ്ങുകൾ, ഐസ്ക്രീമുകളൊക്കെ ഉണ്ടെങ്കിലും പരമ്പരാഗതമായ നമ്മുടെ പായസങ്ങൾ എന്നും നമുക്ക് സന്തോഷം പങ്കിടുമ്പോഴും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും വിഭവമായി നിലനിൽക്കും.
1: ഓണക്കാലത്ത് ആരോഗ്യം പ്രദാനം ചെയ്യുന്ന പായസത്തിന്റെ വിശേഷങ്ങൾ ഇതുവരെ പങ്കുവച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ കമ്മ്യൂണിറ്റി സയൻസ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ സുമാ ദിവാകർ.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
3: നമസ്കാരം, പ്രധാന വാർത്തകൾ.
2: മുപ്പത്തിയൊന്നാമത് ദക്ഷിണമേഖലാ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ മഹാബലിപുരത്ത് നടന്നു. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിമാർ, വിവിധ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. മുല്ലപ്പെരിയാറിൽ നിർമ്മിക്കുന്ന പുതിയ അണക്കെട്ടിൽ നിന്നുള്ള മുഴുവൻ വെള്ളവും തമിഴ്നാടിന് നൽകാമെന്ന് സതേൺ സോണൽ കൌൺസിൽ യോഗത്തിൽ വ്യക്തമാക്കി മുഖ്യമന്ത്രി വി ഡി സതീശൻ. അണക്കെട്ടിന്റെ ചിലവ് പൂർണ്ണമായും കേരളം വഹിക്കുമെന്നും അണക്കെട്ടിന്റെ സ്ഥാനവും രൂപരേഖയും തമിഴ്നാടിന് തീരുമാനിക്കാമെന്നും മുഖ്യമന്ത്രി. നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് അമിത ബലപ്രയോഗം.

നടത്തിയെന്ന പരാതികൾ പരിശോധിക്കുന്നതിന് അഞ്ചംഗ അന്വേഷണ സമിതിയെ നിയോഗിച്ച് സുപ്രീംകോടതി. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ആർ സുഭാഷ് റെഡ്ഡി അന്വേഷണ സമിതിക്ക് നേതൃത്വം നൽകും. ശ്രീനാരായണ ഗുരു രചിച്ച ദൈവദശകത്തിന്റെ കൊങ്കണി പരിഭാഷ ശിവഗിരി ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് സമർപ്പിച്ചു. കൊങ്കണി അംഗീകാര ദിനത്തോടനുബന്ധിച്ച് ലോക്ഭവനിൽ നടന്ന ചടങ്ങിലാണ് പരിഭാഷയുടെ പ്രതി കൈമാറിയത്. ലിംഗതുല്യതയല്ല ലിംഗനീതിയാണ് കാലഘട്ടം ആവശ്യപ്പെടുന്നതെന്ന് മന്ത്രി കെ എം ഷാജി. കുടുംബശ്രീ ഓണം വിപണനമേളയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കൊച്ചി മെട്രോയുടെ പേര് കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന് പുനർനാമകരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് ശുപാർശ. തീരുമാനത്തിന് അംഗീകാരം തേടി കെ എം ആർ എൽ എം ഡി ലോക്നാഥ് ബെഹ്റ സർക്കാരിന് ശുപാർശ സമർപ്പിച്ചു. പുന്നമടക്കായലിൽ മറ്റന്നാൾ നടക്കുന്ന 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റന്നാൾ പ്രാദേശിക അവധി. കണ്ണൂർ മാലൂരിൽ പന്നിക്കെണിയിൽ കുടുങ്ങിയ പുലി ചത്തു. കെണിവച്ച ആളെ കണ്ടെത്തി കേസിൽ പ്രതിചേർക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കള്ളക്കടൽ പ്രതിഭാസം മൂലം കേരളം, ലക്ഷദ്വീപ്, പുതുച്ചേരി, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് കടൽ ആക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്. നെതർലാൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി രാത്രി 8 മണിക്ക്.

101.9 ഇത് ആകാശവാണി അനന്തപുരി FM. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ 6:20, 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, കൃഷിയിൽ ഡ്രോൺ ഉപയോഗത്തിന്റെ സാധ്യതകൾ ഡോക്ടർ ബരൻ പത്രോസുമായി അഭിമുഖം, 7:20, 8:20 ചലച്ചിത്രഗാനങ്ങൾ, 9:30 സംഗീത സുധ, സാവിത്രി MN പാടുന്ന കൃതികൾ വയലിൻ AL മഞ്ജുള രാജേഷ്, മൃദംഗം PR ഹരീഷ്, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനർപ്രക്ഷേപണം, 11:05 വിവിധ് ഭാരതി റിലേ. ഇനി നാളെ രാവിലെ 5:55 സുഭാഷിതം, നീലേശ്വരം സദാശിവൻ അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പുകളെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, പാലാ നാരായണൻ നായർ എഴുതിയ ഓണത്തുമ്പികൾ എന്ന കവിത ആലാപനം, കവിതാ സ്വരലയ, ഉദയഗീതം KA അബൂബക്കർ പൊന്നാട്, VM ഷുഹൈബ് എന്നിവർ പാടിയത്. തുടർന്ന് പ്രഭാതപേരി. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്, 7:15 ആരണ്യകം ആയുരാരോഗ്യം, കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, നഗരപുരാണം, ഗ്രാമകേരളം, തൊഴിൽ ദർശനം, നല്ല മലയാളം, ഇന്നത്തെ ചോദ്യം ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉരുവെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 116 ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം, 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗസൌഖ്യം, 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 10:02 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി മൺറോതുരത്ത്, 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, 10:31 സഞ്ചാരി തുടരും, 11:02 ചലച്ചിത്രഗാനങ്ങൾ, 11:30 തിരൈപ്പൂക്കൾ, 12:02 നവമാധുരി, 12:40 പ്രകാശധാര, മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളുടെ മാനസിക സംഘർഷം എങ്ങനെ ലഘൂകരിക്കാം, അധ്യാപകരും രക്ഷകർത്താക്കളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ ജയപ്രകാശ് ആർ സംസാരിക്കുന്നു, 12:50 ചലച്ചിത്രഗാനങ്ങൾ, 1:02 ആവണി പൊന്നൂഞ്ഞാൽ, ചലച്ചിത്ര സംവിധായകൻ അൽഫോൺസ് ജോസഫ് പങ്കെടുത്ത പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി, 2:02 വെള്ളി വെളിച്ചം, 2:30 ചലച്ചിത്രഗാനങ്ങൾ, 2:45 ലംഹെ സ്പോൺസേഡ് പരിപാടി, 3:00 ഹലോ സന്ദേശഗാനം പുനഃപ്രക്ഷേപണം, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 4:00 മഴവില്ല്, 5:02 ചലച്ചിത്രഗാനങ്ങൾ, 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, 5:45 പണ്ട്, 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, ഓണവിപണി പ്രത്യേക പരിപാടി, 7:20 8:02 ചലച്ചിത്രഗാനങ്ങൾ, 9:00 ഗസൽ, 9:30 സംഗീത സുധ, ആർ ഗീതാകൃഷ്ണൻ പാടുന്ന കൃതികൾ, VG ഉപേന്ദ്രനാഥ് വയലിൻ, നെടുങ്കുന്തം പ്രണവ് PS മൃദംഗം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം, നീലേശ്വരം സദാശിവൻ അവതരിപ്പിച്ചത്, 11:05 മുതൽ

5:48 വരെ വിവിധ ഭാരതി റിലേ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് പ്രിയ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.3°C. കുറഞ്ഞ താപനില 24.9°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.5°C. കുറഞ്ഞ താപനില 25.3°C. കാലാവസ്ഥ അറിയിപ്പ് സമാപിച്ചു.

0: എന്തേട്ടാ ഒരു വിഷമം?
1: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
0: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
1: അതെവിടുന്ന്?
0: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: ശ്രീഭദ്ര ഫേർണിച്ചറിൽ ഓണം മെഗാ ഓഫറുകൾ. ഫേർണിച്ചറുകൾക്ക് 50% വരെ വിലക്കുറവ്, കൂടാതെ ഓരോ പെർച്ചേസിനോടൊപ്പവും ഉറപ്പുള്ള സമ്മാനങ്ങൾ. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫേർണിച്ചറുകളും ഓണം കോംബോ ഓഫറിലൂടെ വെറും 59,900 രൂപയ്ക്ക് സ്വന്തമാക്കാം. ശ്രീഭദ്ര ഫേർണിച്ചർ, ആറ്റിങ്ങൽ റോഡ്, വെഞ്ഞാറം മോഡ്.
4: ആകാശവാണി ആനന്ദപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സുന്ദരകില്ലാടി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയ ഗാനം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ഔസേപ്പച്ചൻ.

0: സുബയ്യ ഗോൾഡ് പാർക്കിൽ ഓണം മെഗാ ഓഫർ ഓഗസ്റ്റ് 17 മുതൽ 31 വരെ.
1: ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്, ഒരു പവനു മുകളിൽ ഓണപ്പുടവ സമ്മാനവും, രണ്ട് പവനു മുകളിൽ ഗോൾഡ് കോയിൻ സമ്മാനവും,
0: കൂടാതെ സ്ക്രാച്ച് കാർഡ് വഴി 1000 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള അവസരവും.
1: സുബയ്യ ഗോൾഡ് പാർക്ക്, റാവച്ചമ്പലം, സുബയ്യ ഫാഷൻ ജ്വല്ലറി, ഗാന്ധി പാർക്കിന് സമീപം, ചാല. ഫോൺ 8891214159. മണ്ണന്തലയുടെ പ്രകൃതി ഭംഗിക്ക് മാറ്റുകൂട്ടിക്കൊണ്ട് ഏവരുടെയും മനസ്സിൽ ഓർമ്മകൾ സമ്മാനിക്കാൻ തിരുവനന്തപുരം നഗരസഭ മണ്ണന്തല ഒരുക്കുന്ന മണ്ണന്തല ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 22 വൈകുന്നേരം 4 മണിക്ക് വിളംബര ഘോഷയാത്രയോടുകൂടി ആരംഭിക്കുന്നു.
2: അമ്യൂസ്മെന്റ് പാർക്ക്, സാംസ്കാരിക സമ്മേളനങ്ങൾ, മെഗാ ഷോ, ബോട്ടിംഗ്, ഭക്ഷ്യമേള എന്നിവയടങ്ങുന്ന ഈ ഫെസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം.
3: ഈ ഉത്രാടദിനത്തിൽ മാത്രം ഈ സ്പോർട്ടിലെ അറഫ ഗോൾഡിലെ ഓണസദ്യക്കൊപ്പം ഉത്രാട സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്.
4: സ്പെഷ്യൽ ബ്രൈഡൽ ആന്റീക് സിംഗപ്പൂർ കുവൈത്തി ടർക്കിഷ് കളക്ഷൻസ് ചരിത്രത്തിൽ ആദ്യമായി വെറും 4.9 മുതൽ 9.9% വരെ പണിക്കൂലിയിൽ കിട്ടും. ഷോറൂമിലെ 80% മോഡൽസും 8 ഗ്രാമിന് മുകളിൽ വാങ്ങുമ്പോൾ 1.99% മാത്രമേ ഉള്ളൂ പണിക്കൂലി.
3: അല്ലേ, തീർന്നില്ല മോളെ. 25 പവന് മുകളിലുള്ള എല്ലാ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിനും, 40 പവന് മുകളിലുള്ള പർച്ചേസിന് ഒരു ഗോൾഡ് റിംഗും ഉറപ്പായും സമ്മാനമുണ്ട്.
5: 10 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി അറഫ ഗോൾഡ് ഈസ്റ്റ് ഫോർട്ട്.
6: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
7: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
6: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.
8: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
9: സൂര്യഗായത്രി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം, ഗാനരചന ONV കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.

സിറിഞ്ചും തെതസ്കോപ്പും മറ്റും കുടിക്ക തിരിഞ്ഞ് ഇന്ന കയ്യാലെ എന്നെ വീണ മീട്ടടച്ചത്. മരുന്നും മെഡിക്കൽ ടേംസും മറ്റും ഒരുവിട തിരിഞ്ഞ് ഇന്ന നാക്കിലെ ഏഴ് സ്വരങ്ങളെയും കുടിയിരുക്ക വെച്ചത്. എല്ലാമേ എന്നോട് രുക്കുത്താൻ. എന്റെ രുക്മിണി അവളായിരുന്നു എന്റെ ഗുരു.

0: ചലച്ചിത്രഗാനങ്ങൾ ഇനി സന്ധ്യാഗീതത്തിൽ കേൾക്കാം.
1: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം. കണ്ടീഷൻ അപ്ലൈ.
0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ കേൾക്കാം സന്ധ്യാഗീതം. സന്ധ്യാഗീതത്തിൽ ആദ്യം കിഴക്കുണരും പക്ഷി എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രയും സംഘവും പാടിയത്. ഗാനരചന കെ ജയകുമാർ, സംഗീതം രവീന്ദ്രൻ.

0: പ്രോ കാർ ബുക്ക് ചെയ്താ
1: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
0: 45 ദിവസം
1: മൈജിൽ ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ചാ 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
3: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
4: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
5: ശിവകാമി അലുമിനിയം കമ്പനി, അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം.

0: അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
1: അവിടെന്താ ഇത്ര പ്രത്യേകത?
2: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ ഇ വി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
3: ശ്രീഭദ്ര ഫേർണിച്ചറിൽ ഓണം മെഗാ ഓഫറുകൾ. ഫേർണിച്ചറുകൾക്ക് 50% വരെ വിലക്കുറവ്, കൂടാതെ ഓരോ പെർച്ചേസിനോടൊപ്പവും ഉറപ്പുള്ള സമ്മാനങ്ങൾ. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫേർണിച്ചറുകളും ഓണം കോംബോ ഓഫറിലൂടെ വെറും 59,900 രൂപയ്ക്ക് സ്വന്തമാക്കാം. ശ്രീഭദ്ര ഫേർണിച്ചർ, ആറ്റിങ്ങൽ റോഡ്, വെഞ്ഞാറമ്മൂട്.
4: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പറകരുത്.
1: അതെങ്ങനെ?
4: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: ചാർലി എന്ന ചിത്രത്തിനു വേണ്ടി രാജലക്ഷ്മി പാടിയ ഗാനം കേൾക്കാം.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരുമിച്ച് നിൽക്കാനുള്ള കഴിവാണ് ദക്ഷിണമേഖലയുടെ കരുത്തെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ദക്ഷിണമേഖലാ കൌൺസിലിന്റെ 31-ാമത് യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു. കൊതുകുജന്യ രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിനും പകർച്ചവ്യാധികൾ തടയുന്നതിനും സമൂഹത്തിന്റെ പൂർണ്ണ പങ്കാളിത്തവും ജാഗ്രതയും അനിവാര്യമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്തെ 50 ബഡ്സ് സ്കൂളുകളെ മോഡൽ സ്കൂളുകളായി ഉയർത്തുമെന്ന് മന്ത്രി കെ എം ഷാജി. വിനോദസഞ്ചാര വകുപ്പിന്റെ ഓണം ട്രേഡ് ഫെയർ നാളെ മുതൽ തിരുവനന്തപുരം കനകക്കുന്നിൽ മന്ത്രി പി സി വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്യും. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ പേര് കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന് പുനർനാമകരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് ശുപാർശ. FIH ഹോക്കി ലോകകപ്പ് വനിതാ മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ട് പോരാട്ടം. വാർത്തകൾ വിശദമായി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ദക്ഷിണമേഖലാ കൌൺസിലിന്റെ 31-ാമത് യോഗം ചെന്നൈയ്ക്ക് സമീപം കോവളത്ത് നടന്നു. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും തെലങ്കാന ഉപമുഖ്യമന്ത്രി, പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ എന്നിവരും പങ്കെടുത്തു. പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെയുള്ളവ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരുമിച്ച് നിൽക്കാനുള്ള കഴിവാണ് ദക്ഷിണമേഖലയുടെ കരുത്തെന്ന് യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. മുല്ലപ്പെരിയാറിൽ നിർമ്മിക്കുന്ന പുതിയ അണക്കെട്ടിൽ നിന്നുള്ള മുഴുവൻ വെള്ളവും തമിഴ്നാടിന് നൽകാമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അണക്കെട്ടിന്റെ ചിലവ് പൂർണ്ണമായും കേരളം വഹിക്കുമെന്നും അണക്കെട്ടിന്റെ സ്ഥാനവും രൂപരേഖയും തമിഴ്നാടിന് തീരുമാനിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി ശ്രീ വി ഡി സതീശൻ കൂടിക്കാഴ്ച നടത്തി. കൊതുകുജന്യ രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിനും പകർച്ചവ്യാധികൾ തടയുന്നതിനും സമൂഹത്തിന്റെ പൂർണ്ണ പങ്കാളിത്തവും ജാഗ്രതയും അനിവാര്യമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ലോക കൊതുക് ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യവകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ പൂർണ്ണമായി സഹകരിക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ ഉന്നമനത്തിനായി സംസ്ഥാനത്തെ 50 ബഡ്സ് സ്കൂളുകളെ മോഡൽ ബഡ്സ് സ്കൂളുകളായി ഉയർത്തുമെന്ന് മന്ത്രി കെ എം ഷാജി. ഇവിടങ്ങളിൽ മെച്ചപ്പെട്ട സൌകര്യങ്ങൾ ഒരുക്കുമെന്നും ഇതിനായുള്ള പട്ടിക തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരു സാംസ്കാരിക കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച ബഡ്സ് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സബ്സിഡി സാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുമെന്ന് മന്ത്രി അനൂപ് ജഗബ്. എറണാകുളം കലൂർ സ്റ്റേഡിയം ഹെലിപ്പാഡ് ഗ്രൌണ്ടിലെ ഓണം മെഗാ ട്രേഡ് ഫെയറിലേക്ക് സൌജന്യ യാത്രയ്ക്കായി സജ്ജീകരിച്ചിരിക്കുന്ന 2 KSRTC ലോ ഫ്ലോർ AC ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഈ മാസം 25 വരെയാണ് സർവീസ്. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായ ട്രേഡ് ഫെയറിന്റെയും എക്സിബിഷന്റെയും ഉദ്ഘാടനം തിരുവനന്തപുരം കനകക്കുന്നിൽ നാളെ മന്ത്രി പി സി വിശ്വനാഥ് നിർവഹിക്കും. ഈ മാസം 30 വരെ നടക്കുന്ന ട്രേഡ് ഫെയറിൽ 100 സ്റ്റാളുകളാണ് ഉള്ളത്. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൌജന്യമാണ്. തീരദേശ മേഖലയിലെ കുടുംബങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുന്നതിനായുള്ള സമ്പാദ്യ സമാശ്വാസ പദ്ധതിയുടെ 2 ഗഡുവായ 20 കോടി രൂപ അനുവദിച്ച് സർക്കാർ ഉത്തരവിറങ്ങി. പദ്ധതിക്കായി നടപ്പുവർഷം 62.463 കോടി രൂപയുടെ ഭരണാനുമതിയാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. കേന്ദ്രവിഹിതമായ 10 കോടിയും സംസ്ഥാന വിഹിതമായ 10 കോടിയും ചേർത്ത് ആകെ 20 കോടി രൂപയാണ് ഇപ്പോൾ വിനിയോഗിക്കുന്നത്. 3 ഗഡു അടുത്ത മാസം അനുവദിക്കും. ഓണക്കാല വിളവെടുപ്പ് സജീവമായതോടെ സംസ്ഥാനത്ത് ഏത്തക്കായയുടെ വിലയിൽ വലിയ വർധനയാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കായ 60 രൂപയ്ക്ക് മുകളിലാണ് ഇപ്പോൾ കർഷകർക്ക് ലഭിക്കുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
1: തമിഴ്നാട്ടിൽ നിന്നുള്ള വരവ് കുറഞ്ഞതും ഇടുക്കി വയനാട് ജില്ലകളിലെ ഉൽപാദനത്തിലുണ്ടായ ഇടിവും വിപണിയിൽ ഏത്തക്കായ്ക്ക് ക്ഷാമമുണ്ടാക്കി. ലഭ്യത കുറഞ്ഞതോടെ കഴിഞ്ഞ 12 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന വിലയാണ് കർഷകർക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. ഒരാഴ്ചയ്ക്കിടെ വില ഇരട്ടിയോളം വർദ്ധിച്ച് കമ്പോളത്തിൽ ഏത്തക്കായ്ക്കും പഴത്തിനും 80 രൂപയ്ക്ക് മുകളിലായി. കർഷകരിൽ നിന്ന് മൊത്തവ്യാപാരികൾ 60 മുതൽ 70 രൂപ നിരക്കിലാണ് നിലവിൽ ഏത്തക്കായ സംഭരിക്കുന്നത്.
0: കൊല്ലം നഗരത്തിൽ നടപ്പാക്കുന്ന വിവിധ വിനോദസഞ്ചാര കേന്ദ്ര വികസന പദ്ധതികളുടെ പുരോഗതി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വിലയിരുത്തി. അഷ്ടമുടി ജൈവ വൈവിധ്യ മേഖലയുമായി ബന്ധപ്പെട്ട നിർമ്മാണ മേഖലകൾ അദ്ദേഹം സന്ദർശിച്ചു. പുനർജനി സാംസ്കാരിക കേന്ദ്രം, ജൈവ വൈവിധ്യ പൈതൃക മേഖല, കുട്ടികളുടെ പാർക്ക് എന്നിവയുടെ നിർമ്മാണ പുരോഗതിയും കേന്ദ്ര സഹമന്ത്രി വിലയിരുത്തി. ശിവഗിരി സർക്കിട്ടുമായും ശാന്തിഗിരി ആശ്രമത്തിന്റെ പ്രസാദ് പദ്ധതിയുമായും ബന്ധപ്പെട്ട അവലോകന യോഗവും നടന്നു. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ പേര് കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന് പുനർനാമകരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് ശുപാർശ. ഇതിനായി സംസ്ഥാന സർക്കാരിന്റെ തത്വത്തിലുള്ള അംഗീകാരം തേടി KMRL സർക്കാരിന് ശുപാർശ സമർപ്പിച്ചു. കൊച്ചിയിലെ മെട്രോ സർവീസുകൾക്ക് പുറമെ സംസ്ഥാനത്തൊട്ടാകെയുള്ള നഗര ഗതാഗത പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും ലക്ഷ്യമിട്ടാണ് ശുപാർശ സമർപ്പിച്ചത്.

0: ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും കുടുംബശ്രീ മുഖേന ഉപജീവന പദ്ധതി പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ച തുകയുടെ വിതരണോദ്ഘാടനം നാളെ മന്ത്രി ടി സിദ്ദിഖ് നിർവഹിക്കും. ദുരന്തത്തിൽ ഉപജീവനമാർഗ്ഗം നഷ്ടപ്പെട്ട 150 കുടുംബങ്ങൾക്ക് 2,00,000 രൂപ വീതം വിതരണം ചെയ്യും. മൈക്രോപ്ലാൻ പദ്ധതിയിൽ മേഖലയിലെ 433 കുടുംബങ്ങൾക്കാണ് സാമ്പത്തിക പിന്തുണ നൽകുന്നത്. പക്ഷാഘാത ചികിത്സയ്ക്ക് ശേഷം പഴയ ജീവിത രീതിയിലേക്ക് തിരിച്ചുപോകാൻ സഹായിക്കുന്ന മാറ്റത്തിന് വഴിതുറന്ന് ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട്. ശ്രീചിത്ര വികസിപ്പിച്ച എക്സ് ടെന്റ് വാണിജ്യാടിസ്ഥാനത്തിൽ വിപണിയിലെത്തിക്കാൻ ഒരുങ്ങുകയാണ്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: പക്ഷാഘാത ചികിത്സയ്ക്ക് ശേഷമുള്ള റീഹാബിലിറ്റേഷൻ ഘട്ടത്തിൽ വിർച്വൽ ലോകം സൃഷ്ടിച്ച് രോഗികളെ മടുപ്പില്ലാത്ത രീതിയിൽ വ്യായാമം ചെയ്യിക്കാനും പഴയ ജീവിത രീതികളിലേക്ക് തിരിച്ചുകൊണ്ടുവരാനും പ്രായോഗിക പിന്തുണ നൽകുന്നതാണ് മെഡിക്കൽ ഉപകരണമായ എക്സ്റ്റെന്റ്. 18 വ്യത്യസ്ത ഫിസിയോതെറാപ്പി വ്യായാമങ്ങൾക്ക് പുറമെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ക്ലിനിക്കൽ ട്രയൽ ഘട്ടത്തിലുള്ള എക്സ്റ്റെന്റ് ഉടൻ വാണിജ്യാടിസ്ഥാനത്തിൽ പുറത്തിറക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.
0: നെതർലാൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇംഗ്ലണ്ടിനെ നേരിടുന്നു. വിജയമോ സമനിലയോ നേടിയാൽ ഇന്ത്യയ്ക്ക് പൂളിൽ ഒന്നാമതെത്തി അടുത്ത റൌണ്ടിലേക്ക് നേരിട്ട് യോഗ്യത നേടാം. പുരുഷ വിഭാഗത്തിൽ ഇന്നലെ നടന്ന അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ അടുത്ത റൌണ്ടിലേക്ക് യോഗ്യത നേടി. നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. മറ്റന്നാൾ പുന്നമടക്കായലിൽ നടക്കുന്ന 72 നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റന്നാൾ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം 10,000 പിന്നിട്ടു. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനകളിൽ 74 പേർ കൂടി അറസ്റ്റിലായതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 10,015 ആകെ 9,280 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ദൈവശതകത്തിന്റെ കൊങ്കണി പരിഭാഷ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് കൈമാറി. കൊങ്കണി അംഗീകാര ദിനത്തോടനുബന്ധിച്ച് ലോക്ഭവനിൽ നടന്ന ചടങ്ങിലാണ് പരിഭാഷയുടെ പ്രതി കൈമാറിയത്. ദൈവശതകം കൊങ്കണി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ കവി RS ഭാസ്കർ ചടങ്ങിൽ പരിഭാഷ അവതരിപ്പിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരുമിച്ച് നിൽക്കാനുള്ള കഴിവാണ് ദക്ഷിണ മേഖലയുടെ കരുത്തെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ദക്ഷിണമേഖലാ കൌൺസിലിന്റെ 31 യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു. കൊതുകുജന്യ രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിനും പകർച്ചവ്യാധികൾ തടയുന്നതിനും സമൂഹത്തിന്റെ പൂർണ്ണ പങ്കാളിത്തവും ജാഗ്രതയും അനിവാര്യമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്തെ 50 ബഡ്സ് സ്കൂളുകളെ മോഡൽ സ്കൂളുകളായി ഉയർത്തുമെന്ന് മന്ത്രി കെ എം ഷാജി. വിനോദസഞ്ചാര വകുപ്പിന്റെ ഓണം ട്രേഡ് ഫെയർ നാളെ മുതൽ തിരുവനന്തപുരം കനകക്കുന്നിൽ മന്ത്രി പി സി വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്യും. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ പേര് കേരളം മെട്രോ റെയിൽ ലിമിറ്റഡ് എന്ന് പുനർനാമകരണം ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് ശുപാർശ. FIH ഹോക്കി ലോകകപ്പ് വനിതാ മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ട് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി അനന്തപുരി FM 101.9 സന്ധ്യാഗീതം തുടരുന്നു. അഫ്സൽ പാടിയൊരു ഗാനം കേൾക്കാം.

0: ഇവിടെ ഭഗവതി എവിടെയുള്ള?
1: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
0: എനിക്ക് ഇത്തവണത്തെ ഓണം പമ്പർ എടുക്കാനാ.
1: അതല്ലേ പറഞ്ഞത്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
0: കഴിഞ്ഞ തവണ ഓണം പമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിന്, അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം പമ്പറും ഭഗവതി എടുക്കുന്നുള്ളൂ.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന്.
2: സന്ധ്യാഗീതത്തിൽ ഒരു ഗാനം കൂടി, തട്ടകം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്.

0: ആകാശവാണി ആനന്ദപുരി എഫ് എം 101.9. ഇപ്പോൾ കേൾക്കാം.
1: വയനും വേടും
2: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, സമ്പത്തിന്റെ യഥാർത്ഥ മൂല്യം അത് എത്രമാത്രം ശേഖരിച്ചു എന്നതിലല്ല, എത്ര ജീവിതങ്ങൾക്ക് അത് ആശ്വാസമായി എന്നതിലാണ്. അധികാരത്തിന്റെ മഹത്വം എത്ര പേരെ ഭരിച്ചു എന്നതിലല്ല, എത്ര പേരെ ഉയർത്തി എന്നതിലാണ്. അറിവിന്റെ മഹത്വം എത്ര അറിയാം എന്നതിലല്ല, എത്ര പേർക്ക് വെളിച്ചമായി എന്നതിലാണ്. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് പോയാലോ? കൃഷിയിൽ ഡ്രോൺ ഉപയോഗത്തിന്റെ സാധ്യതകൾ എന്ന വിഷയത്തിൽ ഒരഭിമുഖം, ഗാനം, കമ്പോള വില നിലവാരം, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്, എന്താണ് ബയോചാർ? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം.
3: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
4: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.

0: ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
0: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
2: കാർഷിക രംഗം ഇന്ന് മാറ്റത്തിന്റെ പാതയിലാണ്. വികസനോന്മുഖമായ ധാരാളം പരീക്ഷണങ്ങൾ ഈ രംഗത്ത് നടക്കുന്നുണ്ട്. സാങ്കേതിക സൌകര്യങ്ങൾ കൂടിയപ്പോൾ കൃഷി കൂടുതൽ അനായാസവും ഉൽപാദനക്ഷമവുമായി. കാർഷിക രംഗത്തെ സാങ്കേതിക മുന്നേറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഡ്രോണുകളുടെ വരവ്. വിളകളുടെ നിരീക്ഷണം, രോഗകീടബാധ കണ്ടെത്തൽ, വളപ്രയോഗം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഡ്രോണുകളുടെ കാർഷിക രംഗത്തെ സംഭാവനകളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇന്ന് കേൾക്കാം. കേരള കാർഷിക സർവകലാശാലയിലെ പ്രൊഫസറും ഡയറക്ടറുമായ ഡോക്ടർ ബെറിൻ പത്രോസാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരുന്നത്. ഡോക്ടർ ബെറിൻ പത്രോസുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
3: ഡോക്ടർ ബെറിൻ, പരിപാടിയിലേക്ക് സ്വാഗതം. തുടക്കം ഇതിന്റെ ഒരു ചരിത്രത്തിൽ നിന്നായാലോ.
4: നാട്ടിൽ നമ്മളെ ഡ്രോണുകളെ നമ്മൾ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടോ? ഭൂരിഭാഗം ആൾക്കാരും നമ്മളുടെ ഫംഗ്ഷൻസിനൊക്കെ ഫോട്ടോ എടുക്കാനുള്ള ഡ്രോണുകളാണ്.
3: അതും അത്ര പഴയതല്ല.
4: അല്ല, എന്നാലും 2018 നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള വെഡിങ് ഫോട്ടോഗ്രാഫിയൊക്കെ നമ്മൾ പലരും കണ്ടിട്ടുണ്ടോ? പക്ഷെ അതിനു മുമ്പേ തന്നെ ചൈനയിലൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ഒരു കമ്പനി വളരെ വ്യാപകമായ തോതിൽ ഇത്തരം ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മളുടെ സ്പ്രേയിങ് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടുള്ള ഡ്രോൺസ് അവിടെ വ്യാപകമായിട്ട്. നമ്മുടെ നാട്ടിൽ ഈ സ്പ്രേ ഡ്രോൺസിന്റെ ഉപയോഗം വ്യാപകമാകുന്നത് ഏതാണ്ട് 2021-22 2019 നമ്മുടെ കാർഷിക സർവകലാശാല ആദ്യത്തെ ട്രയൽ നമ്മൾ തുടങ്ങിയിരുന്നു. 2019 നമ്മുടെ ഒരു സെപ്റ്റംബറോടുകൂടി നമ്മൾ ഫസ്റ്റ് ട്രയൽ നടത്തി. തൃശ്ശൂർ നമ്മുടെ വെള്ളാനിക്കരയിലെ കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണുത്തിയിലായിരുന്നു നമ്മൾ ചെയ്തത്. അപ്പോഴത്തേക്ക് ഇവിടെ 1-2 ചെറിയ കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ കയ്യിൽ ഡ്രോണുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെയും കൂടി ഹെൽപ്പോടുകൂടിയാണ് നമ്മൾ ആ ട്രയൽ ചെയ്തത്. അതിനുശേഷം 2019 ഡിസംബറിൽ സംസ്ഥാന തലത്തില് ഡ്രോണുകളുടെ ഉപയോഗം ഉദ്ഘാടനം നിർവഹിക്കേണ്ടത്. ആദ്യത്തെ വർഷം തൃശ്ശൂർ കോൾ നിലങ്ങളിലാണ് കർഷകരുടെ ഇടയിൽ പരിചയപ്പെടുത്തിയത്. പക്ഷെ അപ്പോഴത്തേക്ക് 2020 മാർച്ചോടുകൂടി കോവിഡിന്റെ ഇത് വന്നു. പക്ഷെ അപ്പോഴും നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളുടെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, പറക്കുന്ന എന്ത് സാധനവും ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷന്റെ അണ്ടറിലാണ് വരിക. വിമാനം പറത്തുന്നതായാലും ഈ ചെറിയ ഡ്രോൺ പറത്തുന്നതാണെങ്കിലും എല്ലാം DGCA അണ്ടറിലായിരുന്നു. അപ്പോൾ പറക്കണമെങ്കിൽ DGCA പെർമിഷൻ വേണമായിരുന്നു. അതിൽ തന്നെ വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്, നമ്മുടെ രാജ്യത്തിന്റെ ഏതാണ്ട് 98% റെഡ് സോൺ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് പെടുന്നത്. റെഡ് സോൺ എന്ന് പറയുന്നത് സാധാരണക്കാരന് വിമാനങ്ങൾക്കല്ലാതെ DGCA പെർമിഷൻ ഇല്ലാതെ ഒരു സാധനം പോലും അവിടെ പറത്താൻ പറ്റില്ല എന്ന് പറയുന്ന സോണാണ്. ഇപ്പോഴും നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിമാനത്താവളങ്ങളോട് ചേർന്ന് കിടക്കുന്നത് ഷിപ്പ്യാർഡ്, പോർട്സ്, സെക്യൂരിറ്റി ഇൻസ്റ്റലേഷൻസ്, ആർമിയുടെ, നേവിയുടെ ഒക്കെ ആ ഏരിയാസിനോട് ചേർന്നുള്ള എല്ലാം ഇപ്പോഴും റെഡ് സോണാണ്. പക്ഷെ 2021 സെൻട്രൽ ഗവൺമെന്റ് ഈ ഒരു പോളിസിയിൽ ചേഞ്ച് വരും. അങ്ങനെ ചേഞ്ച് വന്നതോടുകൂടി ഈ റെഡ് സോൺ ഉണ്ടായിരുന്ന ഭൂരിഭാഗം ഏരിയയും ഗ്രീൻ സോണായി. വൈറ്റൽ സെക്യൂരിറ്റി ഇൻസ്റ്റലേഷൻസ് ഒഴിച്ചുള്ളതെല്ലാം തന്നെ ഗ്രീൻ സോണായി. വൈറ്റൽ സെക്യൂരിറ്റി ഇൻസ്റ്റലേഷൻസ് ഉള്ള ഭാഗങ്ങൾ മാത്രം റെഡ് സോൺ. ഇപ്പം നമ്മൾ എറണാകുളം ജില്ല നോക്കുകയാണെങ്കിൽ എറണാകുളം ജില്ലയുടെ ഒരു നല്ല പങ്ക് റെഡ് സോണാണ്. കാരണം നെടുമ്പാശ്ശേരി എയർപോർട്ട് കിടക്കുന്നു, അതിന്റെ തൊട്ടപ്പുറത്ത് NAD ആലുവയോട് ചേർന്ന് നേവൽ ആർമമെന്റ് ഡിപ്പോർട്ട് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഉണ്ട്, നേവി ഉണ്ട്. അപ്പം ഇത് എത്രയും വരുമ്പോൾ ആ ഒരു ഏരിയ ഫുള്ള് റെഡ് സോണായിട്ട് വരും. അതേസമയം എറണാകുളത്തിന്റെ കിഴക്കൻ മേഖലയിലേക്ക് പോകും തോറും മൂവാറ്റുപുഴ, കോതമംഗലം, പെരുമ്പാവൂർ ആ ഭാഗം ഗ്രീൻ സോണാണ്. അപ്പൊ ഈ റെഡ് സോണിൽ മാത്രം നമുക്ക് ഡ്രോൺ ഫ്ലൈറ്റ് റെസ്ട്രിക്റ്റഡ് ആവുകയും ബാക്കി ഏരിയയിൽ പെർമിറ്റഡ് ആവുന്നു. അപ്പൊ അത് റിവേഴ്സലായി
3: റെഗുലേറ്ററി മെക്കാനിസം
4: വന്നു. 2022 ഈ ഡ്രോണിന്റെ ഒരു എക്കണോമി അങ്ങ് ബൂമാവുന്നു. അപ്പോഴത്തേക്കും സെൻട്രൽ ഗവൺമെന്റ് അതിനൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രോട്ടോകോളൊക്കെ, അതിൽ വളങ്ങളും കീടനാശിനികളും എങ്ങനെയൊക്കെ തളിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു SOP ഒക്കെ 2022 വന്നു. 2023 കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും തന്നെ ഉപയോഗിച്ചിട്ട് വരുന്നു.
3: ഇതിന്റെ ഒരു തൽസ്ഥിതി ഇപ്പോൾ എന്തുവാണ്?
4: ഇപ്പോ ഒരുവിധപ്പെട്ട കർഷകർക്കെല്ലാം ഡ്രോൺ വെച്ച് കൃഷി

0: ഉള്ള മേഖലയിലെല്ലാം തന്നെ ഇതിന്റെ പ്രദർശനങ്ങളും മറ്റും നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പല മേഖലകളിലും ഇപ്പോൾ കർഷകരും കർഷക കൂട്ടായ്മകളും ഡ്രോണുകൾ മേടിക്കുന്നുണ്ട്. അതിന് സർക്കാരിന്റെ സ്കീമുണ്ട്.
1: അപ്പോൾ ഈ ഡ്രോണിനെ പറ്റി ഇപ്പം സർ പറഞ്ഞ കർഷകരെല്ലാം സുപരിചിതരാണ് ഇതിൽ. എന്നാലും ഒരു സാധാരണ ഒരു ആൾ കേൾക്കുമ്പോൾ ഇതൊരു സൊഫിസ്റ്റിക്കേറ്റഡ് ഒരു എന്തായാലും പറക്കുന്ന സാധനമാണ്, ഒരു സാധാരണ കർഷകന് അത് എങ്ങനെയാണ് ഉപയോഗപ്പെടുന്നതെന്നൊരു കാര്യം മനസ്സിലൊരു സംശയം സാധ്യത
0: വരാനുണ്ട്. അതൊരു സൊഫിസ്റ്റിക്കേറ്റഡ് സാധനം തന്നെയാണ്. ഏതൊരാൾക്കും നമ്മളിപ്പോൾ കാണുന്ന പോലെ ഒരു ഫോട്ടോഗ്രാഫർ രണ്ട് ജോയിസ്റ്റിക്കയിൽ പറത്തുന്ന കാണുമ്പോൾ നമുക്കിത് തോന്നും ഭയങ്കര എളുപ്പമുള്ള ഒരു സംഭവമാണ്. പക്ഷേ നമ്മുടെ ക്യാമറ ഉള്ള ഡ്രോൺസ് 250 ഗ്രാമിൽ താഴെയുള്ള മൈക്രോ അല്ലെങ്കിൽ നാനോ ഡ്രോൺസ് ആണ് വരുന്നത്. സ്പ്രേയിന് ഉപയോഗിക്കുന്ന മീഡിയം കാറ്റഗറിയൊക്കെ വരുന്നത് ഏതാണ്ട് 25 കിലോ, ചിലത് 50 കിലോ വരെ വരുന്ന ഡ്രോണുകളാണ്. അത് വെള്ളവുമായിട്ട് പറത്തുന്നതാണ്. അപ്പൊ നല്ല വെയിറ്റ് ഉണ്ട്. അതിനെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കൺട്രോൾ ചെയ്യണം,
1: ഉദ്ദേശിച്ച സ്ഥലത്ത്
0: സ്പ്രേ ചെയ്യിക്കണം. അതിന് ലൈസൻസിങ് അത്യാവശ്യമാണ്. ലൈസൻസ് ഉള്ളവർ മാത്രമേ പറത്താൻ പാടുള്ളൂ. അതൊരു സ്കിൽഡ് അപ്രോച്ചാണ്. അല്ലാതെ ഏതൊരാൾക്കും പഠിക്കാൻ പറ്റില്ല എന്നല്ല പറയുന്നത്. ഇപ്പൊ ലൈസൻസ് ഉള്ള ഒരാൾ വണ്ടി ഓടിക്കുന്നതും ലൈസൻസ് ഇല്ലാത്ത ഒരാൾ വണ്ടി ഓടിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇതിൽ രണ്ടിലുണ്ട്. ലൈസൻസിങ്ങിന് ഇപ്പോൾ കേരളത്തിൽ കാസർഗോഡ് സർക്കാരിൻ്റെ ഇതിൽ തന്നെ അസാപ്പിന്റെ കീഴിൽ ഒരു ഇതുണ്ട്. കാർഷിക സർവകലാശാലയെ അടുത്ത് തന്നെ തുടങ്ങാൻ പോവാണ്. വേറെയും പല ഏജൻസികളും കേരളത്തിലെ പല ഭാഗത്തും ലൈസൻസിങ്ങിനുള്ള അത് എന്ന് പറഞ്ഞാൽ 5 ദിവസത്തെ പ്രക്രിയയാണ്. 2 ദിവസം തിയറി, 3 ദിവസം പ്രാക്ടിക്കലും ഒക്കെ ആയിട്ടുള്ള. അതും DGCA അപ്രൂവലോടുകൂടി മാത്രമേ ആർക്കും തുടങ്ങാൻ പറ്റില്ല.
1: അതിലേക്ക് വരാം സാർ. സാർ ഇപ്പം പറഞ്ഞില്ലേ ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് ഡ്രോൺസ് ഉണ്ട്, ഫോട്ടോഗ്രാഫിയൊക്കെ നാനോ ഡ്രോൺസ് കാറ്റഗറിയിൽ വരും. അപ്പൊ ഇതിനെ ഒന്ന് വിശദീകരിക്കാമോ?
0: അതായത് 250 ഗ്രാമിൽ തൊട്ട് താഴെയുള്ളത് അത് നമുക്ക് അഗ്രികൾച്ചറിൽ വരുന്നില്ല. 1 കിലോ വരെയുള്ളത് അടുത്തത് മൈക്രോ, പിന്നെ സ്മോൾ അല്ലെങ്കിൽ മീഡിയം എന്ന് പറയുന്ന 25 കിലോ വരെയുള്ളതും ഒരു കാറ്റഗറി ഉണ്ട്. 25 തൊട്ട് 50 കിലോ വരെയുള്ളത് അടുത്ത കാറ്റഗറിയാണ്.
1: ഇത് രണ്ടും നമ്മൾ
0: കാർഷിക ഇതിൽ യൂസ് ചെയ്യും. 50 മുകളിലുള്ളത് അത് പലതും ഇപ്പം അഗ്രികൾച്ചറിൽ മാത്രമല്ല ഡിഫൻസിൽ ഒത്തിരി അധികം അവിടെയൊക്കെ ഇത്തരം വലിയ ഡ്രോൺസുകൾ കുറേയധികം. പക്ഷേ അഗ്രികൾച്ചർ ഡ്രോൺസിൽ പ്രധാനമായിട്ട് വരുന്നത് ഈ 25 കിലോ വരെ ഉള്ള കാറ്റഗറി. കാരണം 25 തൊട്ട് 50 വരെ ഉള്ള കാറ്റഗറിയിലേക്ക് പോകുന്നതോറും ഒരു അഡ്വാൻറ്റേജ് നമുക്ക് എടുക്കാവുന്ന എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ലിഫ്റ്റ് ചെയ്യാവുന്ന വെള്ളത്തിന്റെ അളവ് നമുക്ക് കൂട്ടാൻ പറ്റും. അതായത് 15 ലിറ്റർ മേ ബി 20 ഓ 25 ഓ ലിറ്റർ വരെ നമുക്ക് കൂട്ടാം. പക്ഷേ ബാറ്ററി അതിനനുസരിച്ച് കൂടുതൽ കപ്പാസിറ്റി ഉള്ളത് വേണം, ചെലവ് കൂടും, ഫ്ലൈറ്റ് ടൈം കുറച്ച് കുറയും. ഭൂരിഭാഗം ഇന്ത്യയിലുള്ള സ്പ്രേ ഡ്രോൺസ്
1: 1 to 25
0: 25 കിലോ എന്ന് പറഞ്ഞ ഇവരെല്ലാരും കൃത്യ 25 കൊണ്ടുവന്ന് നിർത്തും. 25 കിലോ എന്ന് പറയുന്നത് 15 കിലോ ഡ്രോണിന്റെ വെയിറ്റും 10 കിലോ നമ്മളുടെ ഈ ലിക്വിഡ് സ്പ്രേ ഫ്ലൂയിഡിന്റെ വെയിറ്റ് ഓൾ അപ്പ് വെയിറ്റ് എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ അത് 25 kg ആയിരിക്കണം.
1: അത് ടോട്ടൽ വെയിറ്റ് ഒരു 25 kg. അപ്പൊ ഇതിൽ ഇപ്പം സ്പ്രേ ചെയ്യാൻ വേണ്ടിയാണ് ഡ്രോൺസ് ഉപയോഗിക്കുന്നത്. കീടനാശിനികളും സ്പ്രേ ചെയ്യാറുണ്ട്, പോഷകമൂലകങ്ങളും സ്പ്രേ ചെയ്യാറുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ലാഭം എന്തൊക്കെയാണ് ഒരു കർഷകന് അല്ലെങ്കിൽ ഒരു കൃഷിക്ക് വേണ്ടി ഇതിൽ എങ്ങനെ ഇത് ഉപയോഗപ്പെടുന്നത്?
0: ഇതില് കേന്ദ്ര സർക്കാർ 2021-22 കാലഘട്ടത്തിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രോട്ടോകോൾ ഇറക്കിയെന്ന് പറഞ്ഞപ്പോൾ അതിൽ ഒരു ഭാഗം വളങ്ങൾ സ്പ്രേ ചെയ്യുന്നത്, മറ്റൊരു ഭാഗം കീടനാശിനികൾ വരും. അപ്പോൾ കീടനാശിനികളുടെ കാര്യത്തിൽ ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ വേണ്ടതുകൊണ്ടാണ് ഈ കീടനാശിനികളുടെ കാര്യത്തിൽ. പക്ഷെ ആ ഒരു SOP വളരെ കൃത്യമായിട്ട് സെൻട്രൽ ഗവൺമെന്റ് ഒരു ഗൈഡ് ലൈൻ പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ ജലാശയങ്ങളിൽ നിന്ന്, വാട്ടർ ബോഡീസ് എന്നാണ് ആ വാക്ക് ഇംഗ്ലീഷിൽ. വാട്ടർ ബോഡി എന്ന് പറയുമ്പോൾ തോടുകളും കനാലുകളും എല്ലാം വാട്ടർ ബോഡിയാണ്. അതിൽ നിന്ന് 100 മീറ്റർ മാറിയെ കീടനാശിനികൾ സ്പ്രേ ചെയ്യാൻ
1: തളിക്കാൻ പറ്റത്തുള്ളൂ.
0: നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാസവളങ്ങൾ സ്പ്രേ ചെയ്യാൻ ഈ റെസ്ട്രിക്ഷൻ ഇല്ല, ജൈവ കീടനാശിനികളുടെ ഇതിലോ ഒന്നിലോ ഇല്ല. ഡ്രോണുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെഗുലേഷൻ പ്രകാരം ഡ്രോൺ നമ്മളുടെ കൺമുമ്പിൽ നിൽക്കണം. അതിനെ നമ്മൾ വിഷ്വൽ ലൈൻ ഓഫ് സൈറ്റ് അല്ലെങ്കിൽ VLOS എന്ന് പറയും. അപ്പോൾ നമ്മളുടെ വലിയ മരങ്ങൾ, ഇപ്പോൾ റബ്ബറായിക്കോട്ടെ തെങ്ങായിക്കോട്ടെ, അത്തരം വൃക്ഷ വിളകളുടെ ഇതിൽ നമുക്ക് ഉപയോഗത്തിന് കുറച്ച് പരിമിതിയുണ്ട്. കാരണം ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നമുക്ക് കാണാം. അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു കുന്നിൻ്റെ ചെരുവിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക്, ചെരുവിലുള്ള റബ്ബർ എസ്റ്റേറ്റ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്ന് വെച്ച് നമുക്ക് താഴത്തേക്ക് അല്ല കാണത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്യാൻ പറ്റണം. ഡ്രോൺ എപ്പോഴും ഓപ്പറേറ്ററുടെ കൺമുമ്പിൽ വേണം എന്നാണ് പറയുക. അപ്പോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കേരളത്തിൽ ഉപയോഗിക്കാവുന്ന വിളകൾക്ക് ഒരു ചെറിയ പരിമിതിയുണ്ട്. നെല്ല് അതിലൊന്ന് വളരെ ഭംഗിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. രണ്ടാമത്തേത് പൈനാപ്പിൾ പോലെയുള്ള വിളകൾ നമുക്ക് ഉപയോഗിക്കാം. ഇഞ്ചി, മഞ്ഞള്, വാഴ ഒരു പരിധി വരെ ആ ഹൈറ്റ് എത്തുന്നതിന്

0: മുമ്പ് വരെയൊക്കെ നമുക്ക്. അപ്പൊ ഇത്തരം വിളകളിൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാം. ഇവിടെ തന്നെ നമ്മൾ നെല്ലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നെല്ല് പാടങ്ങളുടെ ഭൂരിഭാഗവും തോടുകളും കനാലുകളും, അപ്പൊ അവിടെ നമുക്ക് രാസകീടനാശിനികളുടെ ഉപയോഗത്തിനൊരു പരിമിതിയുണ്ട്. അവിടെ നമ്മൾ വെള്ളത്തിൽ കലക്കി തളിക്കാവുന്ന രാസവളങ്ങളും അതുപോലെ തന്നെ ജൈവ കീടനാശിനികളും കുമിളനാശിനികളുമാണ് അല്ലെങ്കിൽ സൂക്ഷ്മ മൂലകക്കൂട്ടുകളും ഒക്കെയാണ് പ്രധാനമായിട്ട് ശുപാർശ ചെയ്യുന്നത്. കേരളത്തിന്റെ പല ഭാഗത്തും നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണിച്ചെലവ് വരുന്ന ഒരു കാര്യം സ്പ്രേയിങ് ആണ്. കീടനാശിനി തളിക്കാനോ അല്ലെങ്കിൽ നമ്മൾ എന്ത് തളിക്കുന്ന പ്രക്രിയയൊക്കെ ആണെങ്കിലും കേരളത്തിൽ തന്നെ ഏറ്റവും ചെലവുള്ളത്, ഞാൻ അതിന്റെ ഒരു കണക്ക് ഒരു ഡ്രോണിന്റെ എക്കണോമിക്സ് ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ എടുത്തപ്പോൾ കുട്ടനാട് മേഖലയിലാണ് അത് ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത്. ഒരേ ഏക്കർ സ്പ്രേ ചെയ്യാൻ അവർക്ക് ഏതാണ്ട് 1000 രൂപയുടെ അടുത്ത് വരെ ചെലവ് വരും. അതേസമയം പാലക്കാട് പോയി കഴിഞ്ഞാൽ അതൊരു 400 രൂപയിൽ നിൽക്കുകയും ചെയ്യും.
1: ലേബർ കോസ്റ്റിന്റെ
0: വ്യത്യാസമാണ്. തൃശ്ശൂർ വരികയാണെങ്കിൽ ഇതിന്റെ 2000 രൂപയും 700-800 രൂപയുടെ ഇടയിൽ നിൽക്കുക. അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള കോസ്റ്റ് സേവിങ്സ് ആദ്യത്തത്, ഒരു 10 ഏക്കറിന് മുകളിൽ നമുക്ക് സ്പ്രേ ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ 500 രൂപയ്ക്കൊക്കെ അവർ സ്പ്രേ ചെയ്ത് വരും. അപ്പൊ അത് ചിലപ്പോൾ പാലക്കാട് എക്കണോമിക്കലായിരിക്കണമെന്നില്ല, അതേസമയം തൃശ്ശൂർ പൊന്നാനി കോളനിലങ്ങളിലും കുട്ടനാട്ടിലും എക്കണോമിക്കലാകും. അതിനേക്കാളേറെ മെച്ചമായിട്ട് വരുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഏതാണ്ട് 30 ഏക്കർ കവർ ചെയ്ത് തീരും.
1: സമയം
0: വളരെ കുറച്ചു മതി. ഒരാൾ എങ്ങനെ നോക്കിയാലും 3 to 4 ഏക്കറിൽ കൂടുതൽ ഒരു ഹ്യൂമൻ ലേബർ കവർ ചെയ്ത് തീരില്ല. 4 ഏക്കർ തന്നെ പ്രയാസമാണ്. കാരണം സ്പ്രേ ചെയ്യുന്ന ആൾ ഒരിക്കലും ഒരു 3 മണിക്കൂറിൽ കൂടുതൽ 4 മണിക്കൂറിൽ കൂടുതലൊന്നും സ്പ്രേ ചെയ്യില്ല. കാരണം അത് കുറച്ച് സ്ട്രെയിനസ് ആണ്. പിന്നെ സ്പ്രേ ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ഒത്തിരി സമയം സ്പ്രേ ചെയ്യാൻ പറയുന്ന അങ്ങനെ ഒരു ഓപ്പറേഷൻ അല്ല. അതിനൊരു ബ്രേക്ക് വേണം എന്ന് നിർബന്ധം പറയുന്നു.
1: ഡ്രോൺ നമുക്ക് ഉണ്ടെങ്കിൽ അതിന് മെയിന്റനൻസ് ഒക്കെ വേണം, അതിനുള്ള പരിശീലനമൊക്കെ നിങ്ങൾ കൊടുക്കാറുണ്ട്?
0: ഇതില് റോബോട്ടിക്കടെ വണ്ടി ഓടിക്കുന്ന പോലെ തന്നെയാണ്. തട്ടലും മുട്ടലും ഒക്കെ ഇതിന്റെ ഭാഗമാണ്. നമ്മൾ എത്ര ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞാലും ഈ പ്രൊപ്പല്ലറിന്റെ ഒരു അറ്റം എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഡ്രോൺ ക്രാഷ് ചെയ്യും. അത് നമ്മളുടെ കയ്യിൽ നിർത്തുക എന്നുള്ളതാണ് നമ്മളുടെ സ്കില്ല്. ഇപ്പം മെയിൻലി നമുക്ക് അതിൽ വരുന്ന ഡാമേജ് വരുന്നത് പ്രൊപ്പല്ലറോ അതിൻ്റെ ആമിനോ പറ്റുന്ന ഡാമേജ് ആണ്. പൊതുവെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഈ പ്രൊപ്പല്ലറോ ആമോ ഒക്കെ എക്സ്ട്രാ കാണും. കാരണം
1: അത് റീപ്ലേസ് ചെയ്യാൻ
0: കാരണം പ്രൊപ്പല്ലർ ഫൈബറാണ്. പല മെറ്റീരിയലുണ്ട് പല കമ്പനികൾക്കും. പ്ലാസ്റ്റിക് പോലെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ, അപ്പൊ അത് റീപ്ലേസ് ചെയ്യാം. അപ്പൊ അതിലൊക്കെ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കാര്യം, ഇതിലൊരു ഒബ്സ്റ്റക്കിൾ അവോയ്ഡൻസ് ഒക്കെ ഉണ്ട്, ആന്റി കൊളിഷൻ ഇതൊക്കെ ഉണ്ട്. ഇപ്പൊ വണ്ടികളിലെ അഡാസ് ഫീച്ചേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ്. ആ ആന്റി കൊളിഷൻ ഇത് നമ്മൾ ഓൺ ചെയ്തിട്ടാണ് നമ്മൾ ഫ്ലൈ ചെയ്യുന്നത് എങ്കിൽ ഫ്രണ്ടിൽ എന്തെങ്കിലും തടസ്സം ഫീൽ ചെയ്യുകയാണെങ്കിൽ അവൻ ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രേക്ക് ചെയ്യും. അപ്പൊ പക്ഷേ ഇതിലെന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പൊ പാടത്തിന്റെ അരികാണെന്നുണ്ടെങ്കിൽ സൈഡിൽ നിന്നൊരു കൊമ്പോ ഒക്കെ നീണ്ടു നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ബാക്കി ഭാഗം ഓട്ടോമേറ്റഡ്, ഇത് രണ്ട് മോഡിലും നമുക്ക് ഫ്ലൈ ചെയ്യാം. വേറെ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മളെ കണ്ടം മൊത്തമായിട്ട് GPS മാപ്പ് ചെയ്തിട്ട് നമ്മൾ ഓട്ടോമേറ്റഡ് ആയിട്ട് വിട്ടുകഴിഞ്ഞാൽ ഈ ഏരിയ ഫുൾ അവൻ
1: കവർ ചെയ്ത്
0: പോരും. അപ്പൊ സാറിന് 10 ലിറ്റർ ആണ്, അപ്പൊ 10 ലിറ്റർ തീർന്നു കഴിഞ്ഞാൽ തിരിച്ചു വരും. നമ്മൾ വീണ്ടും നിറച്ചു കൊടുത്തു കഴിഞ്ഞാൽ എവിടെയാണോ തീർന്നത് അവിടെ തൊട്ട് ബാക്കി കവർ ചെയ്ത് പോരും. അപ്പൊ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൈഡിലുള്ള ഭാഗം കൊമ്പ് നിൽക്കുന്നത് നമുക്ക് ഓട്ടോമേറ്റഡിൽ പറ്റില്ല, അത് നമ്മൾ മാനുവല്
1: ചെയ്യേണ്ടത്.
0: നമ്മൾ ഒരു വരമ്പിൽ നിന്ന് എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും ചിലപ്പോ ഒരു സൈഡിലെങ്ങാനും ഒരു ഇലയുടെ മുകളിൽ തട്ടിയാലും ഇതിന്റെ ബാലൻസ് പോകും. ചിലപ്പോ ഈ ഇലക്ട്രിക് പോസ്റ്റുകളുടെ സ്റ്റേ ഒക്കെ കാണും. ഈ സ്റ്റേ ഓപ്പറേറ്ററുടെ കണ്ണിൽ കൃത്യമായിട്ട് പെടണം എന്നൊന്നുമില്ല, അതിൽ തട്ടാം. അപ്പൊ ഇതൊക്കെ അതിന്റെ പാർട്ടാണ്. പക്ഷെ ഇതിനെ നമ്മളൊരു സ്കിൽഡ് ഓപ്പറേറ്റർ ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു, വലിയ ഡാമേജ് ഇല്ലാതെ. അങ്ങനെ വലിയ ക്രാഷ് ലാൻഡിംഗ് ഒന്നും എന്റെ ഇതിൽ ഞാൻ കണ്ടിട്ടില്ല. ഒത്തിരി ഡാമേജ് പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ ഒന്ന് ഫുള്ള് എല്ലാ ആമും ലെവലായിരിക്കണം, എല്ലാ ആമൂന്ന്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ടെക്നീഷ്യൻസിനെ വിളിക്കേണ്ടി വരും. ഇപ്പൊ കേരളത്തിൽ തന്നെ മേജർ കമ്പനീസിനെല്ലാം അവർക്ക് കേരള ബേസ്ഡ് സർവീസ് എഞ്ചിനീയേഴ്സും അവർക്ക് സർവീസ് സെന്റേഴ്സ് ഉണ്ട്. എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ടെന്ന് ഞാൻ പറയില്ല.
1: അപ്പൊ സാർ, ഇതിന്റെ ഒരു സാധ്യതകൾ മുന്നിൽ നിന്ന് എങ്ങനെയാ കാണുന്നത്?
0: നമുക്ക് ഏറ്റവും വലിയൊരു ചലഞ്ച് ഇപ്പൊ ഉള്ളത് ലേബർ തന്നെയാണ്. ലേബർ കോസ്റ്റ് കൂടി വരുന്നു, നമ്മളുടെ ലേബർ അവൈലബിലിറ്റി കുറഞ്ഞു. ഇപ്പോഴത്തെ കോസ്റ്റ് എന്ന് പറയുന്നത് റഫ്ലി ഒരു ഡ്രോൺ നമുക്ക് ഓൺ ചെയ്യണമെങ്കിൽ ഒരാൾക്ക് ഏതാണ്ട് 10 ലക്ഷം രൂപയോളം എക്സ്പെൻസ് ഉണ്ട്. 2 കൊല്ലത്തിനുള്ളിൽ അതൊരു 5 to 6 lakhs വരും. ഓൾറെഡി നമ്മളുടെ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ഓൾമോസ്റ്റ് 6 lakhs വിൽക്കുന്നത്. അതിന്റെ പല ഓപ്ഷൻസ് ഉണ്ട്. അപ് ടു 8 lakhs വരെ പോകാം, ബാറ്ററിയുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചൊക്കെ. അത് പക്ഷെ ഇൻഡിജിനൈസ് ചെയ്ത് വരുംതോറും 5 ലക്ഷമോ 4 ലക്ഷം
1: കൂടുന്തോറും
0: ഇതൊക്കെ താഴ്ത്തേക്ക് വരും. അങ്ങനെ വരുമ്പോ ഒരു മേജർ കൾട്ടിവേറ്റിംഗ് ട്രാക്സിലെല്ലാം ഏതെങ്കിലും കുറച്ച് പേര് ഇത് ഓപ്പറേറ്റ് ചെയ്യാം. ഞാൻ നോർത്ത് ഇന്ത്യയിലെ ചില കമ്പനിക്കാർ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതാണ്. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാകും ചെറിയ സ്കൂട്ടറിന്റെ അല്ലെങ്കിൽ ബൈക്കിന്റെ പുറകിൽ പലഹാരങ്ങൾ കൊണ്ടുപോകുന്ന വലിയ പെട്ടികൾ പോലത്തെ, അതുപോലത്തെ പെട്ടി ഫിറ്റ് ചെയ്ത് ആ പെട്ടിക്കകത്ത് ഡ്രോണും ഡ്രോണിന്റെ ആക്സസറീസുമായിട്ട് നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ പോയി സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ഡ്രോൺ ഓപ്പറേറ്റേഴ്സ്.
1: ഡോക്ടർ ബെരിൻ പത്രോസ് താങ്കൾ പരിപാടിയിലേക്ക് വന്ന് കൃഷിയിൽ ഡ്രോൺ സാധ്യതകൾ എന്തൊക്കെയുണ്ട്, ഇപ്പം തൽസ്ഥിതി എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ട് നമ്മുടെ കർഷകർക്ക് പറഞ്ഞു കൊടുത്ത് വളരെ നന്ദി.
0: താങ്ക് യു.
2: കൃഷിയിൽ ഡ്രോൺ ഉപയോഗത്തിന്റെ സാധ്യതകൾ. കേരള കാർഷിക സർവകലാശാലയിലെ പ്രൊഫസറും ഡയറക്ടറുമായ ഡോക്ടർ ബെറിൻ പത്രോസുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി കമ്പോള വില നിലവാരം. ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം കൊപ്രയ്ക്ക് 16,400 മുതൽ 21,900 രൂപ വരെയും നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 24,000 മുതൽ 27,000 രൂപ വരെയും വിലയുണ്ട്. തൊണ്ടില്ലാത്ത നാളികേരത്തിന് 25,000 മുതൽ 33,500 രൂപ വരെ വില രേഖപ്പെടുത്തി. കുരുമുളക് ക്വിന്റലിന് 65,000 മുതൽ 70,900 രൂപ വരെയും ഏലത്തിന് കിലോഗ്രാമിന് 3,000 മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് 81,400 രൂപ വരെയും അടയ്ക്കയ്ക്ക് 1,000 എണ്ണത്തിന് 5,000 മുതൽ 6,300 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ക്വിന്റലിന് 23,000 മുതൽ 27,000 രൂപ വരെയാണ് വില. മഞ്ഞളിന് 17,000 മുതൽ 23,000 രൂപ വരെയും പൈനാപ്പിളിന് 5,500 മുതൽ 6,000 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പയ്ക്ക് 2,300 മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്. നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം. കേരള കാർഷിക സർവകലാശാല കർഷകർക്കായി ചില കാർഷിക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്, അത് ശ്രദ്ധിക്കാം. മഴക്കാലത്ത് നെല്ലിൽ ബാക്ടീരിയ മൂലമുള്ള ഇലകരിച്ചിൽ പടരാതെ നിയന്ത്രിക്കാൻ 20 ഗ്രാം പച്ചച്ചാണകം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിയെടുത്തതും 20 ഗ്രാം സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതും ചേർത്ത് തളിക്കാവുന്നതാണ്. നിലവിൽ പലയിടങ്ങളിലും ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ അവയെ നിയന്ത്രിക്കുന്നതിനായി പലയിടങ്ങളിലായി നനഞ്ഞ ചണച്ചാക്കുകളിട്ട് അതിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒച്ചുകളെ കൂട്ടത്തോടെ ശേഖരിച്ച് ഉപ്പുവെള്ളത്തിലിട്ട് കൊന്നുകളയണം. കാബേജ്, കോളിഫ്ലവർ, പപ്പായ, വാഴ, മുരിങ്ങ എന്നിവയുടെ ഇലകൾ നേരിട്ടോ ഒരു ദിവസം വെച്ച് പുളിപ്പിച്ച ശേഷമോ നനഞ്ഞ ചാക്കിൽ കെട്ടി വയലിലെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് ഒച്ചുകളെ ആകർഷിക്കാവുന്നതാണ്. കെണികൾ ദിവസേന പരിശോധിച്ച് ശേഖരിക്കുന്ന ഒച്ചുകളെ ഉടൻ നശിപ്പിക്കണം. 500 ഗ്രാം ഗോതമ്പ് പൊടി, 200 ഗ്രാം ശർക്കര, 20 ഗ്രാം ഈസ്റ്റ് എന്നിവയോടൊപ്പം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴമ്പ് പരുവത്തിലാക്കിയോ അല്ലെങ്കിൽ ഒരു ദിവസം പുളിപ്പിച്ച പൈനാപ്പിൾ, പഴം, പപ്പായ എന്നിവയുടെ അവശിഷ്ടങ്ങൾ ശർക്കരയും ഈസ്റ്റും ചേർത്തോ ആകർഷണ കെണി തയ്യാറാക്കാം. ഇത് മണ്ണിൽ ഏകദേശം 1 അടി ആഴമുള്ള ചെറിയ കുഴികളിലോ നനഞ്ഞ ചാക്കുകളിലോ വെച്ച് കുഞ്ഞൊച്ചുകളെയും മുതിർന്ന ഒച്ചുകളെയും ആകർഷിക്കാം.
1: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
2: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
3: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
0: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, എന്താണ് ബയോചാർ? ഉത്തരം, തേങ്ങയുടെ തൊണ്ട്, ചിരട്ട, വൃക്ഷങ്ങളുടെ ഉണങ്ങിയ കൊമ്പുകൾ, മുള തുടങ്ങിയ സസ്യാവശിഷ്ടങ്ങൾ, ഓക്സിജന്റെ അളവ് വളരെ കുറച്ച് ചൂടാക്കി ഉണ്ടാക്കുന്ന കറുത്ത സുഷിരങ്ങളുള്ള കാർബൺ സമ്പുഷ്ടമായ വസ്തുവാണ് ബയോചാർ. ബയോചാറിന്റെ പ്രത്യേകതകളെക്കുറിച്ചും തയ്യാറാക്കുന്ന വിധവും കൂടി കേട്ടാലോ.
4: ഇത് സാധാരണ കൽക്കരിയോ വിറകുകരിയോ പോലെയാണെന്ന് തോന്നാം, എന്നാൽ ഇവ തമ്മിൽ പ്രധാനപ്പെട്ട വ്യത്യാസമുണ്ട്. വിറകുകരി പ്രധാനമായും ഇന്ധനമായി ഉപയോഗിക്കാനാണ് തയ്യാറാക്കുന്നത്. ബയോചാർ മണ്ണിൽ ചേർത്ത് മണ്ണിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനാണ് തയ്യാറാക്കുന്നത്. ഇനി ബയോചാർ എങ്ങനെ തയ്യാറാക്കാം എന്ന് കേൾക്കാം. ആദ്യം നല്ലതുപോലെ ഉണങ്ങിയതും വൃത്തിയുള്ളതുമായ സസ്യ അവശിഷ്ടങ്ങൾ തിരഞ്ഞെടുക്കുക. ഈ വസ്തുക്കൾ ഒരു ലോഹ ഡ്രമ്മിലോ ബയോചാർ തയ്യാറാക്കാൻ അനുയോജ്യമായ ചെറിയ ചൂളയിലോ ഇടാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഓക്സിജന്റെ അളവ് കുറയ്ക്കുക എന്നതാണ്. സാധാരണ തീയിൽ വിറക് കത്തിച്ചാൽ അവസാനം ചാരമായി മാറും. എന്നാൽ ഓക്സിജൻ കുറച്ച് ചൂടാക്കിയാൽ പൂർണ്ണമായി കത്താതെ കാർബൺ സമ്പുഷ്ടമായ കറുത്ത വസ്തുവായി മാറും. ഈ പ്രക്രിയയാണ് പൈറോളിസിസ് എന്ന് പറയുന്നത്. വസ്തുക്കൾ കറുത്തതായി കാർബണൈസ് ചെയ്ത് കഴിഞ്ഞാൽ തീ കൂടുതൽ കത്തുന്നത് തടയണം. അതിനായി ഡ്രം അടച്ചുവെച്ച് തണുപ്പിക്കുകയോ സുരക്ഷിതമായ രീതിയിൽ വെള്ളം ഉപയോഗിച്ച് തീ കെടുത്തുകയോ ചെയ്യാം. പൂർണ്ണമായി തണുത്തതിന് ശേഷം മാത്രമേ ബയോചാർ കൈകാര്യം ചെയ്യാവൂ. ശേഷം ഇത് ചെറിയ കഷണങ്ങളാക്കി ഉപയോഗിക്കാം.
0: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം എം നിസാമുദ്ദീൻ.
5: വയലും വീടും

0: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
1: ഓഫർ കണ്ടിട്ട്.
0: ഡിസ്കൗണ്ട് ഉണ്ടോ?
1: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
0: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജയിലോട്ടാ.
2: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: 30% ഗവൺമെന്റ് റിബേറ്റുമായി ഓണം ഖാദി മേള 2026.
4: ടാറ്റാ ടിയാഗോ, 14 സുസുക്കി ആക്സസ് സ്കൂട്ടറുകൾ, 5000 രൂപയുടെ 30 ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി മെഗാ സമ്മാനങ്ങൾ, ഒപ്പം മറ്റനേകം ഓഫറുകളും.
5: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മാന്ത്രികം എന്ന ചിത്രത്തിനുവേണ്ടി ചിത്ര പാടിയ ഗാനം. ഗാനരചന ONV കുറുപ്പ്, ഈണം പകർന്നത് SP വെങ്കടേഷ്.

ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, പാടിയത് ശങ്കർ മഹാദേവനും ശ്വേതയും ചേർന്ന്. ചിത്രം ക്രിസ്ത്യൻ ബ്രദേഴ്സ്. ഈ ഗാനത്തിന്റെ ഈണം പകർന്നത് ദീപക് ദേവ്.

0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
0: ആഘോഷം തുടങ്ങിയല്ലേ.
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
2: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത് ജെമിനി ഗ്രാൻഡ് സർക്കസ്. ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
4: ആകാശവാണി അനന്തപുരി FM 101.9 പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചലച്ചിത്രഗാനങ്ങൾ. അടുത്തതായി രാവണപ്രഭു എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീരാമും സ്വർണലതയും പാടിയൊരു ഗാനം കേൾക്കാം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
0: ഓണം പൊന്നോണമാക്കാൻ ചാക്സിന്റെ തകർപ്പൻ ഓഫറുകൾ. ഈ ഓണത്തിന് 4 മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സിൻ അലുമിനിയം പ്രഷർ കുക്കറുകൾ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം.
2: കണ്ടീഷൻ സപ്ലൈ.
3: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി അമൃതം എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണനും സുജാതയും പാടിയത്. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം എം ജയചന്ദ്രൻ.

0: ചലച്ചിത്രഗാനങ്ങൾ ഇനി പ്രധാന വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ജനകേന്ദ്രീകൃത കാലാവസ്ഥാ പ്രവർത്തനങ്ങളിലൂടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള ശ്രമങ്ങളാണ് ബ്രിക്സ് അധ്യക്ഷതാ കാലയളവിൽ ഇന്ത്യ നടത്തിവരുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിലെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട അരിമില്ലുടമകൾ സർക്കാരിന് മുന്നിൽ ഉന്നയിച്ച ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് ഉറപ്പു നൽകി മന്ത്രി അനൂപ് ജേക്കബ്. ഓണക്കാലത്ത് ഡ്യൂട്ടി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിവരുന്ന അലവൻസ് ഇരട്ടിയാക്കി സംസ്ഥാന സർക്കാർ. 500 രൂപയിൽ നിന്നും 1000 രൂപയാക്കിയാണ് അലവൻസ് വർദ്ധിപ്പിച്ചത്. ഓണാഘോഷ തിരക്കിൽ പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത കൈവിടരുതെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിച്ച് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സഹകരണ വകുപ്പിന് കീഴിലെ ബോണസിന് അർഹതയില്ലാത്ത താൽക്കാലിക ജീവനക്കാർക്ക് പ്രത്യേക ഉത്സവബത്ത അനുവദിച്ച് ഉത്തരവിറക്കി. വിവിധ സഹകരണ സ്ഥാപനങ്ങളിൽ കമ്മീഷൻ വ്യവസ്ഥയിലും കരാറടിസ്ഥാനത്തിലും ജോലി ചെയ്യുന്ന ജീവനക്കാർക്കാണ് 5500 രൂപ പ്രത്യേക ഉത്സവബത്തയായി അനുവദിച്ചത്. ഗുണ്ടാ സംഘങ്ങൾക്കും സ്ഥിരം കുറ്റവാളികൾക്കുമെതിരെ നിലപാട് കടുപ്പിച്ച് കേരള പോലീസ്. ഓപ്പറേഷൻ ഗ്രിപ്പ് പരിശോധനാ ഡ്രൈവിലൂടെ 10,000-ലേറെ സാമൂഹ്യ വിരുദ്ധരെ പോലീസ് നിരീക്ഷണ വലയത്തിലാക്കി. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി വന്ദേമാതരം ആലപിക്കാതിരുന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെതിരെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും നാളെ വന്ദേമാതരം സദസ്സുകൾ സംഘടിപ്പിക്കുമെന്ന് BJP. ആധാർ ആപ്പ് ഡൌൺലോഡുകളുടെ എണ്ണം 5 കോടി പിന്നിട്ടതായി കേന്ദ്ര സർക്കാർ. ആപ്പിലൂടെ ഇതുവരെ 60 ലക്ഷത്തിലധികം പേർ മൊബൈൽ നമ്പറും 15 ലക്ഷത്തിലധികം പേർ മെയിൽവിലാസവും 23 ലക്ഷത്തിലേറെ പേർ ഇമെയിൽ വിലാസവും പുതുക്കി. കള്ളക്കടൽ പ്രതിഭാസം മൂലം കേരളം, ലക്ഷദ്വീപ്, പുതുച്ചേരി, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്. ബംഗ്ലാദേശിന്റെ 23-ാമത് പ്രസിഡന്റായി BNP നേതാവ് മിർസ ഫക്രൂൽ ഇസ്ലാം അലങ്കർ തിരഞ്ഞെടുക്കപ്പെട്ടു. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി നാളെ രാവിലെ 6 മണിക്ക്.

ആകാശവാണി ആനന്ദപുരി FM 101.9 ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ഷിക്കാർ എന്ന ചിത്രത്തിനു വേണ്ടി സുദീപ് കുമാറും ചിത്രയും പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം M. ജയചന്ദ്രൻ.

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
1: മൈ ജി ഫ്യൂച്ചറില്
0: എന്താ ഇത്ര അത്യാവശ്യം?
1: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളയാ.
2: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രയും ഗായത്രിയും പാടിയ ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം ഇളയരാജ.

0: എന്തേട്ടാ ഒരു വിഷമം?
1: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
0: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
1: അതെവിടുന്ന്?
0: ഇവിടെ മൈജിന്ന് ഈസിയായി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പോ നോ കോസ്റ്റ് ഇ എം ഐ ഉണ്ട്.

0: പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: അഫ്സലും ജോത്സ്നയും പാടിയ ഗാനം ചിത്രം പെരുമഴക്കാലം. ഗാനരചന കൈതപ്രം, സംഗീതം എം ജയചന്ദ്രൻ.

ചെട്ടിമതളം ചവിട്ടി പൊട്ടിച്ച്.

0: കൈതപ്രത്തിന്റെ വരികൾക്ക് മോഹൻ സിതാര സംഗീതം നൽകി. മധു ബാലകൃഷ്ണനും കലാഭവൻ മണിയും പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം കാഴ്ച.
1: പാണ്ഡൻ നായുടെ പല്ലിനു ശൗര്യം

0: കാർ ബുക്ക് ചെയ്താ
1: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
0: 45 ദിവസം
1: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: മൈജി ഓണം, മാസോണം, സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
3: ഗാനരചന മുരുകൻ കാട്ടാക്കട, സംഗീതം M. ജയചന്ദ്രൻ. പാടിയത് യേശുദാസും ശ്രേയ ഘോഷാലും ചേർന്ന്. ചിത്രം മല്ലു സിംഗ്.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പറകരുത്.
1: അതെങ്ങനെ?
0: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
1: തച്ചോളി വർഗീസ് ജേഗവർ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രവാടിയർ ഗാനം കേൾക്കാം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ശരത്.

സ്വപ്നക്കുട് എന്ന ചിത്രത്തിനു വേണ്ടി ജോത്സ്നയും രാജേഷ് വിജയ്, പ്രദീപ് ബാബു എന്നിവർ പാടിയത്. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം മോഹൻ സിത്താര.

ആകാശവാണി ആനന്ദപുരി എഫ് എം 101.9 പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങൾ. പ്രജ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം. ഗാനരചന എം ഡി രാജേന്ദ്രൻ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

കൽക്കത്ത ന്യൂസ് എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും മധു ബാലകൃഷ്ണനും പാടിയ ഗാനം. ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം ദേബ് ജ്യോതി മിശ്ര.

0: ആകാശവാണി ആനന്ദപുരി FM 101.9. ഇപ്പോൾ സംഗീതസുധ.
1: കർണാടക സംഗീത ശാഖയെ സമ്പന്നമാക്കുന്ന മലയാള കൃതികൾ ചിങ്ങം 1 മുതൽ ചതയം ദിനം വരെ രാഗാമൃതത്തിലും സംഗീതസുധയിലും പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് MN സാവിത്രി പാടുന്ന കൃതികൾ കേൾക്കാം. AL മഞ്ജുള രാജേഷ് വയലിൻ, മറിയപ്പള്ളി PR ഹരീഷ് മൃദംഗം. ആരഭിരാഗത്തിൽ വിഘ്നേശ്വര ശുഭകാരക എന്ന് തുടങ്ങുന്ന തുളസീവനം കൃതി, രൂപകതാളം.

ഇതുവരെ കേട്ടത് എം എൻ സാവിത്രി പാടിയ കൃതികൾ. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, മറിയപ്പള്ളി പി ആർ ഹരീഷ് മൃദംഗം.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സന്തോഷം എന്ന ചിത്രത്തിനു വേണ്ടി ഹരിശങ്കറും നിത്യാമാമനും പാടിയ ഗാനം. ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം ജയഹരി.

കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ഈണം പകർന്നത് ജോൺസൺ, സംഗീതം പാടിയത് ചിത്രം മഴവിൽക്കാവടി.

ആകാശവാണി ആനന്ദപുരി FM 101.9. ഇപ്പോൾ നിശാസുരഭി. നിശാസുരഭിയിൽ ആദ്യം 1983 എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും വാണി ജയറാമും പാടിയ ഗാനം കേൾക്കാം. ഗാനരചന ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ.

നമ്പർ വൺ സ്നേഹതീരം ബാംഗ്ലൂർ നോർത്ത് എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജെറി അമൽദേവ്.

0: ആകാശവാണി ആനന്ദപുരി FM 101.9 സമയം 11 മണി. ഇപ്പോൾ സാഹിത പ്രമുഖൻ അവതരിപ്പിച്ച സുഭാഷിതം കേൾക്കാം.
1: ഒരു തരത്തിലും നമുക്ക് പിടികിട്ടാത്ത ഒന്നാണ് മനസ്സ്. മറ്റുള്ളവരുടെ മനസ്സുകൾക്കുള്ളിൽ എന്താണെന്ന് ചികഞ്ഞു നോക്കാൻ നടക്കുന്ന നമുക്ക് പലപ്പോഴും സ്വന്തം മനസ്സിനെ തിരിച്ചറിയാൻ കഴിയാതെ പോകും. എന്നാൽ മനസ്സിനെ നിരീക്ഷിക്കാൻ ശ്രമിച്ചാൽ അതിനെ നിയന്ത്രിക്കാൻ കഴിയും എന്നൊരു വിശ്വാസമുണ്ട്. ആത്മാന്വേഷിയായ ഒരാൾക്ക് സന്യാസത്തെ മാത്രം ത്യാഗമാർഗമായി കണ്ടുകൊണ്ട് ജീവിക്കാൻ കഴിയണമെങ്കിൽ അയാൾക്ക് അയാളോട് തന്നെയുള്ള സ്വാർത്ഥ താൽപ്പര്യങ്ങളെ ഉപേക്ഷിക്കാൻ സാധിച്ചിരിക്കണം. മനസ്സിൽ നിന്ന് വേറിട്ട് നിന്നുകൊണ്ട് മാത്രം നടത്താൻ കഴിയുന്ന ഒന്നാണ് ആത്മാന്വേഷണം. തത്വജ്ഞാനികൾക്കാണ് മനഃശാസ്ത്രത്തിൻ്റെ രഹസ്യം തിരിച്ചറിയാൻ കഴിയുന്നത്. ഒരാൾ വ്യംഗ്യത്തിലൂടെ പറയുന്നത് എന്തെന്ന് അപരന് മനസ്സിലാവണമെങ്കിൽ അയാൾ തൻ്റെ സ്വാഭാവികമായ മനോദൗർബല്യം വെടിഞ്ഞ് യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിക്കാൻ പ്രാപ്തിയുള്ളവനായിരിക്കണം. ശിഷ്യന്മാരുടെ ബുദ്ധി പരിശോധിക്കാൻ പണ്ട് ഗുരുക്കന്മാർ ഇത്തരമൊരു രീതി അവലംബിച്ചിരുന്നു അത്രേ. ഗുരുവിൻ്റെ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന പൊരുൾ എന്തെന്ന് തിരിച്ചറിയാൻ കഴിയാതെ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് ആശ്രമജീവിതം പൂർത്തിയാക്കി പോകുന്ന ശിഷ്യന്മാർ ജീവിതത്തിൽ എങ്ങുമെത്താതെ അന്ധന്മാരെപ്പോലെ നടന്ന് ശേഷിച്ച കാലം പാഴാക്കിക്കളയുന്ന സംഭവങ്ങൾ നിരവധിയുണ്ട്. ഒരു വ്യാഴവട്ടക്കാലത്തെ ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാക്കി വീട്ടിലേക്കു മടങ്ങുന്ന യുവാവിനെ ആശീർവദിച്ചുകൊണ്ട് ഗുരു പറഞ്ഞു, എന്നും കൊട്ടാരതുല്യമായ ഗൃഹത്തിൽ വസിക്കാനും മൃഷ്ടാന്നമായി ഭക്ഷണം കഴിക്കാനും പട്ടുമെത്തയിൽ കിടന്നുറങ്ങാനും നിനക്ക് ഭാഗ്യമുണ്ടാകട്ടെ. ഗുരു പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകാതെ ശിഷ്യൻ ചോദിച്ചു, കഴിഞ്ഞ 12 വർഷവും സ്വാർത്ഥതയും സുഖങ്ങളും വെടിഞ്ഞ് ത്യാഗജീവിതം നയിക്കണമെന്ന് പറഞ്ഞ അങ്ങുതന്നെയാണോ ഇങ്ങനെ ആശീർവദിക്കുന്നത്? ശിഷ്യനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചതിന് ശേഷം ഗുരു പറഞ്ഞു, അതെ, ആ ത്യാഗത്തെ തന്നെയാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. അത്യാഗ്രഹങ്ങളില്ലാത്ത മനസ്സുകൾക്ക് ഏത് കുടിലും കൊട്ടാരതുല്യമായിരിക്കും. വിശാലമായി ചിന്തിക്കാൻ കഴിയുന്നവർക്ക് അവനവൻ്റെ ഉള്ളിലുള്ള സഹനശക്തിയെ വളർത്തിയെടുത്ത് നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് ഭൗതികമായ സുഖങ്ങളിൽ ഭ്രമിക്കാതെ എവിടെയും സംതൃപ്തി കണ്ടെത്താൻ കഴിയും. കുടിലിനെയും കൊട്ടാരത്തെയും തുല്യമായി കാണാനുള്ള ആന്തരിക വിശുദ്ധി ഉണ്ടായിരിക്കണമെന്നു മാത്രം. നന്നായി വിശന്നതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അതൊരു സദ്യയ്ക്ക് തുല്യം സ്വാദിഷ്ടമായിരിക്കും. അധ്വാനിച്ചു നേടുന്ന അന്നമാണെങ്കിൽ പോലും അതിൽ ദൈവത്തിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ കൂടി ഉണ്ടെന്നു സങ്കല്പിച്ചാൽ കറികളൊന്നും ഇല്ലെങ്കിൽ പോലും നാനാതരം കറികൾ കൂട്ടി കഴിക്കുന്ന അത്ര സ്വാദ് അനുഭവപ്പെടും. കഠിനാധ്വാനത്തിന് ശേഷം എവിടെ കിടന്നാലും അത് നിനക്ക് പട്ടുമെത്ത പോലെ സുഖകരമായി തോന്നും. കിടക്കുന്നത് എവിടെയെന്നല്ല, എവിടെ കിടന്നാലും ഭയമില്ലാതെ ഉറങ്ങാൻ കഴിയണമെങ്കിൽ ഭൗതിക സുഖങ്ങളോടുള്ള ആസക്തി പാടേ ഉപേക്ഷിച്ചിരിക്കണം. അലസതയും ആർഭാടചിന്തയും വെടിഞ്ഞ് ഏതു സാഹചര്യത്തിലും സന്തോഷത്തോടെ ജീവിക്കാൻ മനസ്സ് സജ്ജമായിരിക്കണം. കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് കയറിയാലും കൊട്ടാരത്തിൽ നിന്ന് കുടിലിലേക്ക് ഇറങ്ങേണ്ടി വന്നാലും മനസ്സിൻ്റെ സഹജമായ ശക്തിയെ നിലനിർത്താൻ സാധിക്കണം. ജീവിതാനുഭവങ്ങളിൽ നിന്നുണ്ടാകുന്ന ആഘാതങ്ങളെ നേരിടാൻ ശരീരത്തെ സഹായിക്കേണ്ടത് മനസ്സാണ്. സത്യത്തിലേക്കും സങ്കല്പത്തിലേക്കും മാറി മാറി സഞ്ചരിക്കാനുള്ള മനസ്സിൻ്റെ കഴിവ് നഷ്ടപ്പെടുമ്പോഴാണ് പലരും മനോരോഗികളായി മാറുന്നതും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നതും. മനസ്സിനെ നിയന്ത്രണത്തിൽ നിർത്താനുള്ള മാർഗങ്ങളായ ധ്യാനവും യോഗയുമൊക്കെ പരിശീലിക്കേണ്ടത് ജീവിതത്തിൻ്റെ സുഗമമായ സഞ്ചാരത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് ഭാരതത്തിൻ്റെ പ്രാചീന ഗുരുക്കന്മാർ പഠിപ്പിച്ചത് ഇത്തരം വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. മനുഷ്യനെ മനുഷ്യനായി കാണാനും പരിമിതമായ സൗകര്യങ്ങളിലും സന്തോഷത്തോടെ ജീവിക്കാനും ജാതി മതചിന്തകൾ വെടിഞ്ഞ് പരസ്പരം ബഹുമാനിക്കാനും കഴിഞ്ഞാൽ സ്വർഗം അന്വേഷിച്ച് നമ്മൾ എവിടെയും പോകേണ്ടി വരില്ല. നമ്മൾ നിൽക്കുന്നത് എവിടെയാണോ അതുതന്നെയായിരിക്കും നമ്മുടെ സ്വർഗം. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും വിലങ്ങുകളില്ലാത്ത സ്വതന്ത്ര ഹൃദയങ്ങളിലാണ് സ്വർഗം സ്ഥിതി ചെയ്യുന്നത്.
0: സാഹിത പ്രമുഖൻ അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. ഇപ്പോൾ കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥാ അറിയിപ്പ് സമാപിച്ചു. ആകാശവാണി അനന്തപുരി എഫ് 101.9. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുവരെ പ്രിയ ശ്രോതാക്കൾക്കൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് ഞാൻ രഞ്ജിനി നായർ. സമയം 11 മണി കഴിഞ്ഞ് 5 മിനിറ്റും 14 സെക്കൻഡും. ഇനി ഇപ്പോൾ മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ.

बीच धारे जो जाओ तो जय पे करो उस पारी उस पारी।

सो खामोश नजारों में क्या थी अदा जिस पे फिदा हम तो हुए सवार।

हम भी गए जन्नत घर है पास। हम